പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് എത്തി നിൽക്കുന്നത് മെയ് 17-ന്റെ തട്ടകത്തിലാണ്. 1749 മെയ് 17 രോഗ പ്രതിരോധ ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന നിലയിൽ വൈദ്യശാസ്ത്ര ചരിത്രത്തിൽ ലബ്ധപ്രതിഷ്ഠനായ ഡോക്ടർ എഡ്വേർഡ് ജെന്നർ ഇംഗ്ലണ്ടിലെ ബെർക്കലിയിൽ ജനിച്ചിരിക്കുന്നു. 1756 മെയ് 17 സപ്തവത്സര യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. 5 ഭൂഖണ്ഡങ്ങളിലെ വിവിധ യുദ്ധഭൂമികളിൽ യൂറോപ്പിലെ 5 പ്രധാന ശക്തികൾ പരസ്പരം പോരാടിയ ചരിത്ര പ്രസിദ്ധമായ യുദ്ധങ്ങളെ ഒരുമിപ്പിച്ചാണ് ചരിത്രകാരന്മാർ സപ്തവത്സര യുദ്ധം എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത്.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ്. അമേരിക്കയിലെ മിസിസിപ്പി നദിയിൽ റോക്ക് ഐലൻഡ് റെയിലിന്റെ ചുമതലക്കാർ ഒരു പാലം പണിയാൻ തീരുമാനിച്ചു. ചരക്കുകൾ കയറ്റി ഇറക്കുന്ന സ്റ്റീം ബോട്ടുടമകൾ ഈ സംരംഭത്തെ എതിർത്തു. നദിയിൽ കൂടി സ്റ്റീം ബോട്ടുകൾ ഓടിക്കുവാനുള്ള തങ്ങളുടെ അവകാശത്തെ ചോദ്യം ചെയ്യുന്ന പാലം കെട്ടൽ തടയണമെന്ന് കാണിച്ച് അവർ കേസുകൊടുത്തു. പണക്കാരായ സ്റ്റീം ബോട്ടുടമകൾ അന്നത്തെ ഏറ്റവും പ്രഗത്ഭനായ ഒരു അഭിഭാഷകനെ കേസ് നടത്താൻ ചുമതലപ്പെടുത്തി. കേസ് കേൾക്കാനായി കോടതിയിൽ ഒരു വമ്പിച്ച ജനക്കൂട്ടം കൂടിയിരുന്നു. സ്റ്റീം ബോട്ടുടമകളുടെ അഭിഭാഷകൻ ഏതാണ്ട് 2 മണിക്കൂറോളം തകർത്തുവാദിച്ചു. വാചാലമായ പ്രസംഗം ശ്രോതാക്കളെ പുളകം കൊള്ളിച്ചു. ജനം കൈയടിച്ചു. റോക്ക് ഐലൻഡിന്റെ വക്കീൽ എണീറ്റു. ഇയാളിനി എന്തു പറയാനാണ് എന്ന ഭാവത്തിൽ ജനം അയാളെ സഹതാപത്തോടെ നോക്കി. താനിനി എന്തു പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല എന്ന അർത്ഥത്തിൽ ജഡ്ജിയും അയാളെ നോക്കി. വലിയ വേഷപ്പകിട്ടുകളൊന്നുമില്ലാത്ത വക്കീൽ എണീറ്റ് നിന്ന് ഇപ്രകാരം പറഞ്ഞു. എതിർഭാഗം വാദിച്ച സ്നേഹിതനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇതിനേക്കാൾ വാചാലമായ ഒരു ന്യായവാദം ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടില്ല. എന്നാൽ ഈ കേസിലെ ഒരു പ്രധാന പ്രശ്നം അദ്ദേഹം വ്യക്തമാക്കിയില്ല. നദിയിൽ കൂടി മുകളിലോട്ടും താഴോട്ടും സഞ്ചരിക്കുന്നവർക്ക് അതിനുള്ള അവകാശമുണ്ട്. അതുപോലെ അവകാശം അതിന് കുറുകെ സഞ്ചരിക്കുന്നവർക്കുമുണ്ട്. ബഹുമാനപ്പെട്ട കോടതിയോട് ഒരു കാര്യമേ ചിന്തിക്കാൻ പറയുന്നുള്ളൂ. നദിയിൽ കൂടി സഞ്ചരിക്കുന്നതിനാണോ നദി അക്കരെ ഇക്കരെ കടക്കുന്നതിനാണോ ഇതിലേതിനാണ് മനുഷ്യന് കൂടുതൽ അവകാശം? കോടതിക്ക് അധികമൊന്നും ചിന്തിക്കേണ്ടതായി വന്നില്ല. റോക്ക് ഐലൻഡിന് പാലം പണിയുവാനുള്ള അനുവാദം കൊടുത്തു. 2 മിനിറ്റ് മാത്രം വാദിച്ച് കോടതിക്ക് കൃത്യമായ കാര്യം വ്യക്തമാക്കിക്കൊടുത്ത വേഷപ്പകിട്ട് തീരെയില്ലാത്ത നീണ്ടുമെലിഞ്ഞ ആ വക്കീൽ ആരായിരുന്നു എന്നറിയാമോ? അദ്ദേഹത്തിന്റെ പേര് എബ്രഹാം ലിങ്കൺ എന്നായിരുന്നു. വെറും 2 മിനിറ്റ് കൊണ്ട് കേസിന്റെ തീരുമാനത്തിൽ എത്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കാര്യങ്ങൾ വ്യക്തമായി അറിയാവുന്ന പക്ഷം മിതഭാഷയാകാൻ കഴിയും. വാചാടോപം നല്ലതല്ല. വാക്കിളക്കം വയറിളക്കത്തേക്കാൾ കഷ്ടതരമാണ്. മൗനം വിദ്വാന് ഭൂഷണം. പേശാതിരുന്തും പഴക് പോലുള്ള പ്രയോഗങ്ങൾ ഇവിടെ ഓർക്കാതിരിക്കുന്നില്ല. എബ്രഹാം ലിങ്കനെ കുറിച്ചുള്ള ഒരു കാര്യം കൂടി പറയുകയാണ്. അദ്ദേഹം അഭിഭാഷക വൃത്തിയിൽ പ്രവേശിച്ച കാലം അദ്ദേഹത്തിന്റെ സീനിയർ വക്കീലായിരുന്ന എഡ്വിൻ സ്റ്റാൻഡൺ ലിങ്കണെ കണക്കറ്റ് കളിയാക്കിയിരുന്നു. കുട്ടിക്കുരങ്ങൻ എന്ന് വിളിക്കുമായിരുന്നു. എന്നാൽ ലിങ്കൺ അതൊന്നും വകവച്ചില്ല. കേസുകൾ പഠിച്ചുകൊണ്ടേയിരുന്നു. പിൽക്കാലത്ത് ലിങ്കൺ പ്രസിഡന്റ് ആയപ്പോൾ ഭരണ നേതൃത്വത്തിൽ വളരെ പ്രധാന ചുമതല കൊടുത്തതും എഡ്വിൻ സ്റ്റാൻഡൺ ആയിരുന്നു. പകയും ദേഷ്യവും ഒന്നും വച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല.
1: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

വാദപ്രതിവാദങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ വാക്പാടവം കൊണ്ടും യുക്തിഭദ്രത കൊണ്ടും പാണ്ഡിത്യം കൊണ്ടും പ്രതിയോഗിയെ മുട്ടുകുത്തിക്കുമ്പോൾ ഒന്നോർക്കുക, നിങ്ങൾ വാദത്തിൽ ജയിച്ചുവെങ്കിലും നിങ്ങൾക്കൊരു സ്നേഹിതനെയാണ് നഷ്ടപ്പെട്ടത്. ജീവിതത്തിൽ വാഗ്വാദങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. വെറുതെ സമയം പാഴാക്കാം എന്നല്ലാതെ ശരിക്കും പറഞ്ഞാൽ തർക്കമുണ്ടാകുന്നത് ഈഗോയിൽ നിന്നാണ്, ഞാനാണ് ശരി എന്ന വിചാരത്തിൽ നിന്നാണ്. നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യമാണ് തർക്കം എന്ന് മറന്നുപോകരുത്. വിട്ടുകൊടുക്കുക, മറുഭാഗം ജയിച്ചോട്ടെ എന്ന് കരുതുക. എത്ര പെട്ടെന്ന് അവിടെ ശാന്തതയുണ്ടാകും എന്നറിയുമോ? യക്ഷൻ ധർമ്മപുത്രരോട് ചോദിക്കുന്നു, ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? ധർമ്മപുത്രർ മറുപടിയായി പറഞ്ഞു, നാൾതോറും ജീവജാലങ്ങൾ പോകുന്നുണ്ട് യമാലയെ, ശേഷം പേർ സ്ഥിരമെന്നോർപ്പു, എന്താശ്ചര്യം ഇതിൽ പരം. നാൾതോറും നമുക്കറിയാവുന്നവരും അല്ലാത്തവരുമായി പലരും മരിക്കുന്നു. അത് കണ്ടിട്ടും കേട്ടിട്ടും ഇതൊന്നും തന്നെ ബാധിക്കുന്നതല്ല, തനിക്കും മരണമില്ല എന്ന മട്ടിൽ ആലോല ചേതസാ നാമെല്ലാം ഭോഗങ്ങൾ തേടുന്നു. ഇതിൽ പരം ആശ്ചര്യം വേറെന്താണ്? ഇത്രയും യാഥാർത്ഥ്യം കൺമുന്നിലുണ്ട്, എന്നിട്ടും മനുഷ്യൻ ആയുധമെടുക്കുന്നു, മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ കെടുത്തുന്നു, വിലക്കുകൾ വെക്കുന്നു, ഉപാധികൾ വെക്കുന്നു, തമ്മിൽ തല്ലുന്നു, തർക്കിക്കുന്നു, അലറുന്നു, പകയും പ്രതികാരവും കാത്തു സൂക്ഷിക്കുന്നു, ചതിയും വഞ്ചനയും നടത്തുന്നു, സ്വാർത്ഥരാവുന്നു, പിടിച്ചുപറിക്കുന്നു, ഒരർത്ഥവുമില്ലാത്ത കാര്യങ്ങൾ. മനുഷ്യന്റെ ഏറ്റവും വലിയ ധനം എന്താണെന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം തന്നെയാണ്. അത് നഷ്ടപ്പെടുന്നതാണ് ഏറ്റവും വലിയ മരണം. സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ആൾ പിന്നെയും ജീവിച്ചിരിക്കുന്നത് ജീവച്ഛവമായിട്ടാണ്. അയാൾ ഉണ്ണും ഉറങ്ങും, പക്ഷേ അയാളുടെ ഉള്ളിലെ തീ കെട്ടുപോയിരിക്കുന്നു. സ്വാതന്ത്ര്യത്തെ വിലക്കരുത്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം.

ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ നാളെ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോഥൻബർഗിലെത്തും. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. CBSE 9ാം ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി നിർദ്ദേശം പുറപ്പെടുവിച്ചു. ആകാശവാണിയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സൈക്ലത്തോൺ അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 10 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്കാഗാന്ധി തുടങ്ങിയവർ ചടങ്ങിനെത്തും. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ഉൾപ്പെടെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അവസാനഘട്ടത്തിലാണ്. മന്ത്രിമാരുടെ കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉച്ചയോടെ ഗവർണർക്ക് കൈമാറുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. 21ാം മന്ത്രിസഭയിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 മന്ത്രിമാരും പ്രധാന സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരും ഉണ്ടായേക്കുമെന്നാണ് സൂചന. കേരള കോൺഗ്രസിന് 1 മന്ത്രിസ്ഥാനവും ഡെപ്യൂട്ടി സ്പീക്കർ അല്ലെങ്കിൽ ചീഫ് വിപ്പ് സ്ഥാനവും ലഭിച്ചേക്കും. RSPക്ക് 1 മന്ത്രിസ്ഥാനവും നൽകും. ഏകാംഗ കക്ഷികളിൽ അനൂപ് ജക്കബിനും മാണി സി കാപ്പനും ടേം വ്യവസ്ഥയിൽ 2.5 വർഷം വീതം മന്ത്രിപദം നൽകാനും കോൺഗ്രസ് തീരുമാനിച്ചതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. കോൺഗ്രസിൽ നിന്ന് രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, പി സി വിഷ്ണുനാഥ്, എ പി അനിൽകുമാർ, എം ലിജു, ബിന്ദു കൃഷ്ണ എന്നിവർ മന്ത്രിമാരായേക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടി, എൻ ഷംസുദ്ദീൻ, പി കെ ബഷീർ, കെ എം ഷാജി, പാറക്കൽ അബ്ദുള്ള എന്നിവരാണ് മുസ്ലിം ലീഗിന്റെ സാധ്യതാ പട്ടികയിൽ. രാവിലെ ചേരുന്ന മുസ്ലിം ലീഗ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായേക്കും.
0: സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെ രാവിലെ 7 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സെൻട്രൽ സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന MLAമാരുടെയും MPമാരുടെയും വാഹനങ്ങൾ സെക്രട്ടേറിയറ്റിനകത്ത് പാർക്ക് ചെയ്യണം. മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേക സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കണമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് നിർദ്ദേശിച്ചു. കോൺഗ്രസിലെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗുമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. കോൺഗ്രസ് എവിടെയുണ്ടെങ്കിലും അവിടെ അഴിമതിയുണ്ടെന്നും ചന്ദ്രശേഖർ സംസ്ഥാന നേതൃയോഗത്തിൽ പറഞ്ഞു. കേരളത്തിലെ യഥാർത്ഥ ജനകീയ പ്രതിപക്ഷമായി NDA പ്രവർത്തിക്കുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് തിരുവനന്തപുരത്ത് അറിയിച്ചു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് പാർട്ടിയുടെ ഉത്തരവാദിത്വമായി കാണുമെന്ന് സംസ്ഥാന നേതൃയോഗ തീരുമാനം അറിയിച്ച രമേശ് വ്യക്തമാക്കി. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കാൻ പുതിയ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് നേതൃയോഗം രാഷ്ട്രീയ പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോഥൻബർഗിലെത്തും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹരിത പരിവർത്തനം, നിർമ്മിത ബുദ്ധി, സാങ്കേതിക വിദ്യകൾ, സ്റ്റാർട്ടപ്പുകൾ, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥ തുടങ്ങിയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായേക്കും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയനൊപ്പം യൂറോപ്യൻ ബിസിനസ് ലീഡേഴ്സ് ഫോറം, യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെയും ഇരു പ്രധാനമന്ത്രിമാരും അഭിസംബോധന ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിലെ മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന PV കുൽക്കർണിയെയും മറ്റൊരു പ്രതി മനീഷ വാഗ്മാരെയും ഡൽഹിയിലെ CBI പ്രത്യേക കോടതി 10 ദിവസത്തേക്ക് CBI കസ്റ്റഡിയിൽ വിട്ടു. കൂടുതൽ ചോദ്യം ചെയ്യലിനായി രണ്ടുപേരെയും ഡൽഹിക്ക് പുറത്തേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ടെന്ന് CBI അറിയിച്ചിരുന്നു. സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചന വിപുലമാണെന്നും കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നും CBI കോടതിയിൽ വാദിച്ചു. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. സ്വതന്ത്ര ഇറക്കുമതി വിഭാഗത്തിൽ നിന്ന് വെള്ളിയെ നിയന്ത്രിത വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതോടെ വെള്ളി ഇറക്കുമതി ചെയ്യാൻ ഗവൺമെന്റ് ലൈസൻസ് ആവശ്യമാകും. സിൽവർ പ്ലേറ്റ് ചെയ്ത സ്വർണം, പ്ലാറ്റിനം എന്നിവയ്ക്കും നിയന്ത്രണം ബാധകമാണ്. ഉടൻ പ്രാബല്യത്തിൽ വരുന്ന വിധം വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറലാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. CBSE 9ാം ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി നിർദ്ദേശം പുറപ്പെടുവിച്ചു. July 1 നിർദ്ദേശം പ്രാബല്യത്തിൽ വരും. 3 ഭാഷകളിൽ 2 എണ്ണം ഇന്ത്യൻ മാതൃഭാഷകളായിരിക്കണമെന്നും ബോർഡ് നിർദ്ദേശത്തിൽ വ്യക്തമാക്കി. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെയും 2023 ദേശീയ കരിക്കുലം ഫ്രെയിംവർക്കിന്റെയും അടിസ്ഥാനത്തിലാണ് നടപടി. 10ാം ക്ലാസിൽ 3ാം ഭാഷയ്ക്ക് ബോർഡ് പരീക്ഷ ഉണ്ടാവില്ലെന്നും എല്ലാ വിലയിരുത്തലുകളും പൂർണ്ണമായും സ്കൂൾ അധിഷ്ഠിതമായിരിക്കുമെന്നും CBSE വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിനെപ്പറ്റി ഇന്ത്യൻ സേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടേത് എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജവും അടിസ്ഥാനരഹിതവുമാണെന്ന് PIB യുടെ വസ്തുതാന്വേഷണ യൂണിറ്റ് വ്യക്തമാക്കി. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ തയ്യാറാക്കിയ ഡീപ് ഫേക്ക് വീഡിയോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണെന്നും PIB അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട രാജധാനി എക്സ്പ്രസിന് രാജസ്ഥാനിൽ കോട്ടയ്ക്ക് സമീപം തീപിടിച്ചു. പുലർച്ചെ 5 മണിയോടെയായിരുന്നു അപകടം. 2 കോച്ചുകൾക്കാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് സൂചന. ആളപായം ഇല്ലെന്ന് പ്രാഥമിക റിപ്പോർട്ടുകൾ പറയുന്നു. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ ഭാരവാഹനങ്ങളും മൾട്ടിആക്സൽ ലോറികളും വഴിതിരിച്ചുവിടുമെന്ന് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കോഴിക്കോട് നിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്തുനിന്ന് തിരിഞ്ഞ് ബാലുശ്ശേരി കുറ്റ്യാടി വഴി പോകണം. കൽപ്പറ്റയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വൈത്തിരി ടൌണിൽ നിന്ന് തിരിഞ്ഞ് പടിഞ്ഞാറത്തറ, തരുവണ, കുറ്റ്യാടി വഴിയും പോകേണ്ടതാണ്. ചുരത്തിലൂടെ പോകുന്ന മറ്റു വാഹനങ്ങൾ വേഗം കുറച്ചും സുരക്ഷിതമായും അതാത് സമയത്തെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പോകണമെന്നും അറിയിപ്പിൽ പറയുന്നു. ദേശീയപാതയിലെ മലപ്പുറം കൂരിയാട് തകർന്ന പാതയ്ക്ക് പകരം നിർമ്മിച്ച വയഡക്ട് ഇന്നലെ ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. 6-വരിപ്പാത തകർന്ന് 1 വർഷം തികയാനിരിക്കെയാണ് വയഡക്ട് തുറന്നത്. ഇതോടെ മലപ്പുറം ജില്ലയിൽ 2 റീച്ചിലും 6-വരിപ്പാത നിർമ്മാണം പൂർത്തിയായതായി ദേശീയപാത ലൈസൺ ഓഫീസർ പറഞ്ഞു. 380 മീറ്റർ നീളത്തിലാണ് പുതിയ വയഡക്ട് പാലം നിർമ്മിച്ചത്. ആകാശവാണിയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സൈക്ലത്തോണിന് അല്പസമയത്തിനകം തുടക്കമാകും. ആകാശവാണി ലേഖകൻ സ്മിതിയം പള്ളുരുത്തി.
2: രാജ്യത്തെ ആകാശവാണി നിലയങ്ങൾ 1 വർഷമായി നടത്തിവരുന്ന വിവിധ ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. 7:30 കവടിയാറിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സൈക്ലത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, പാളയം, ബേക്കറി ജംഗ്ഷൻ വഴി ആകാശവാണിയിലേക്കാണ് സൈക്ലത്തോൺ. ആകാശവാണി ജീവനക്കാരും പൊതുജനങ്ങളും അടക്കം 100ഓളം പേരാണ് സൈക്ലത്തോണിൽ പങ്കെടുക്കുന്നത്.
0: IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ 29 റൺസിന് തോൽപ്പിച്ചു. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലെ മത്സരം ജയിച്ചതോടെ നൈറ്റ് റൈഡേഴ്സ് പ്ലേ ഓഫ് സാധ്യത സജീവമാക്കി. ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ധർമ്മശാലയിൽ വൈകിട്ട് 3:30 മത്സരം. 2ാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ഡൽഹിയിൽ വൈകിട്ട് 7:30 മത്സരം. ISL ഫുട്ബോളിൽ ഡൽഹി സ്പോർട്സിംഗ് ക്ലബ്ബ് അവസാന ഹോം മാച്ചിൽ ഇന്ന് ഇന്റർകാശിയെ നേരിടും. വൈകിട്ട് 5:00 ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ ചിലയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്ന് 13 മുതൽ ഇടുക്കി വരെയും കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. പ്രധാന ഹജ്ജ് കർമ്മങ്ങൾക്ക് ശേഷം നേരത്തെ മടങ്ങിവരാൻ സാധിക്കുന്ന തരത്തിൽ ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് ഇന്ന് തുടക്കമാകും. ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹ്രസ്വ പാക്കേജിലെ ആദ്യ വിമാനം കൊച്ചിയിൽ നിന്ന് ഉച്ചയ്ക്ക് 12:30 യാത്ര തിരിക്കും. June 5 തീർത്ഥാടകർ മടങ്ങിയെത്തും. വിമാന സർവീസ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കരിപ്പൂർ ഹജ്ജ് ക്യാമ്പിൽ നിന്ന് 108 തീർത്ഥാടകരുമായി അവസാന വിമാനം ഇന്ന് പുലർച്ചെ യാത്ര തിരിച്ചു. ഇതോടെ ക്യാമ്പിന് സമാപനമായി. ഇന്ന് ദുൽഹജ്ജ് മാസപ്പിറവി ദൃശ്യമാകുന്നവർ അറിയിക്കണമെന്ന് പാളയം ഇമാം VP സുഹൈബ് മൗലവി ആവശ്യപ്പെട്ടു. മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ബലിപെരുന്നാൾ സംബന്ധിച്ച സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കുമെന്നും ഇമാം അറിയിച്ചു. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക വിവരങ്ങൾ വ്യക്തിപരമാണെന്ന കാരണത്താൽ മറുപടി നൽകാനാവില്ലെന്ന വിവരാവകാശ ഓഫീസർമാരുടെ നടപടി സ്വീകാര്യമല്ലെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അറിയിച്ചു. കമ്മീഷന്റെ മീനച്ചിൽ താലൂക്ക് സിറ്റിംഗിലാണ് കമ്മീഷന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചത്. കമ്മീഷന്റെ മീനച്ചിൽ താലൂക്ക് സിറ്റിംഗിൽ 18 ഹർജികൾ തീർപ്പാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് VD സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ നാളെ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോഥൻബർഗിലെത്തും. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. CBSE 9ാം ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി നിർദ്ദേശം പുറപ്പെടുവിച്ചു. ആകാശവാണിയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സൈക്ലത്തോൺ അല്പസമയത്തിനകം.

പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർട്ടുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽപ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ, ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. നിത്യനൂതനമായ പ്രകാശരശ്മികളുടെ സമ്മോഹനതയാൽ ജ്വലിച്ചു നിൽക്കുന്ന സൗരബിംബം, ഒരു പകലിന്റെ ഹൃദ്യമായ സമാരംഭം. ഈ ദിവസം എങ്ങനെയായിരിക്കും എന്ന മുൻവിധികൾ ഒന്നും വേണ്ട. പകരം ഓരോ നിമിഷത്തെയും അർത്ഥവത്താക്കിക്കൊണ്ട് കർമ്മനിരതമാവുക എന്നതാണ് കാര്യം. ചടഞ്ഞുകൂടൽ ഒഴിവാക്കൂ. സടകുടഞ്ഞെഴുന്നേൽക്കൂ. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, അതിൽ ഒരു കുടന്ന സ്നേഹം, അതുതന്നെ എത്ര ഹൃദ്യം. കേൾക്കാം ഒരു പ്രഭാതഗീതം.

നമ്മുടെ ഭാഷ നമ്മുടെ വീടാണ്. നമ്മുടെ ഭാഷയാണ് നമ്മുടെ ജീവിത താളവും. ഹരിതസുന്ദരമായ നമ്മുടെ നാട്, കൈരളിയുടെ ഹൃദയരക്തം എന്നോണം നമ്മുടെ മലയാളം. കായൽപ്പരപ്പുകൾക്കപ്പുറം വൻകരകളും മഹാസമുദ്രങ്ങളും കടന്നു ചെന്നാലും ബഹുമാനാദരങ്ങളുള്ള നമ്മുടെ ആത്മപ്രപഞ്ചം മലയാളം. ഹൃദ്യമായ കഥകളും അതിലേറെ ആനന്ദാമൃതമായി ഒഴുകിപ്പരക്കുന്ന കാവ്യനിർദ്ധരികളും കൊണ്ട് അതിസമ്പന്നമായ നമ്മുടെ ഭാഷ. മാതൃതുല്യം നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം. ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് അകം കവിതകളെ കുറിച്ച് കേൾക്കാം. സംഘകാല തമിഴിലെ ശൃംഗാര കവിതകളെയാണ് പൊതുവെ അകം കവിതകൾ എന്ന് പറയുന്നത്. AD 5ഉം 6ഉം ശതകങ്ങളാണ് അകം കവിതകളുടെ കാലഘട്ടമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അകം കവിതകൾ, പുറം കവിതകൾ എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളുള്ള സംഘം കൃതികളിലെ അകം കവിതകൾ മിക്കവാറും പ്രണയ കവിതകളാണ്. ഇതിൽ പുറംവീര ചരിത കാവ്യങ്ങളാണ് നക്കീരർ, ഔവയ്യാർ, കാവിലർ, പരണർ, മാമൂലനാർ തുടങ്ങിയവരാണ് അകം കവികളിൽ പ്രധാനികൾ. കുറിഞ്ചിത്തിണൈ, പാലൈത്തിണൈ, മുല്ലൈത്തിണൈ, മരുതത്തിണൈ, നെയ്തൽ തിണൈ എന്നിങ്ങനെ അകം കവികളെ 5 തിരിച്ചിരിക്കുന്നു. വിരഹ പാരവശ്യമാണ് നെയ്തൽ പാട്ടുകളുടെ മുഖമുദ്ര. പരസ്ത്രീ ഗമനമാണ് മരുതം പാട്ടുകളിൽ. അകം കൃതികളുടെ പ്രതിപാദനം നാടോടി പാട്ടുകളുടെ രീതിയിലാണ്. ദൈനംദിന ജീവിതത്തിന്റെ ചിത്രം അകം കൃതികളിൽ നിറഞ്ഞു നിൽക്കുന്നു. അഭിലാഷം, ചിന്ത, ചടവ്, ഗുണകീർത്തനം, ലജ്ജാനാശം, ഉവേശം, വിസ്മൃതി, മൂർച്ച, മരണം എന്നീ കാമാവസ്ഥകളെക്കുറിച്ചുള്ള വർണ്ണനകൾ അകം കൃതികളെ അക്കാലത്ത് അങ്ങേയറ്റം ജനകീയമാക്കിയിട്ടുണ്ടാവണം. നറ്റിണൈ, കുറുംതൊണൈ, അകാനനൂറ്, ഐങ്കറുനൂറ്, കാലിത്തുകൈ എന്നീ കാവ്യ സമാഹാരങ്ങളാണ് അകം കൃതികളിൽ പ്രധാനമായി ഉൾപ്പെടുന്നത്. പരണർ, മാങ്കുടിക്കീഴാർ, ഇളന്തരയനാർ, പെരുങ്കടുങ്കോ, തനിമകനാർ, കണ്ണൻ കൊറ്റനാർ തുടങ്ങിയവരാണ് നെറ്റിണൈ വിഭാഗത്തിലെ പ്രധാന കവികൾ. 175 കവികളുടെ കവിതകൾ പാണ്ഡ്യരാജാവായ പന്നാട് താന്തുരുവാറിന്റെ ആജ്ഞപ്രകാരമാണ് സമാഹരിച്ചിരിക്കുന്നത്. സംഘകാലത്തിന്റെ ഒടുവിലാണ് ഇവ സമാഹരിക്കപ്പെട്ടത് എന്നും മനസ്സിലാക്കാനാവും. നൽത്തിണയാണ് നറ്റിണയായിരിക്കുന്നത്. ചെറിയ പദ്യങ്ങളുടെ സമാഹാരമാണ് കുറും തുകയെ. 205 കവികളുടെ കാവ്യ സമാഹാരമാണ് കുറും തുകയെ. അഞ്ചിലാത്തയാർ, കണ്ണൻ കൂത്തനാർ എന്നിവരും ആദിമണയാർ, ആളൂർ, നന്മുല്ലയാർ, ഉൺപിഞ്ഞൈ, ഒക്കൂർ മാച്ചാത്തിയാർ, ഔവയാർ, കച്ചിപ്പോട്ട് നന്നാക്കയ്യാർ, കാക്കെ പാടിനിയാർ, നച്ചണ്ണയാർ, നന്നാക്കയ്യാർ, പൂങ്കുണിത്തിരയാർ, വെള്ളിവീതയാർ തുടങ്ങിയ കവയിത്രികളും കുറും തുകയെ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. 401 കവിതകളാണ് കുറും തുകയിൽ സമാഹരിക്കപ്പെട്ടിരിക്കുന്നത്. കൃത്യമായ രചനാകാലം നിർണയിക്കപ്പെട്ടിട്ടില്ലാത്ത കാവ്യ സമാഹാരങ്ങളാണ് അകനാനൂറ്. പാണ്ഡ്യരാജാവായ ഉക്കിര പെരുവഴുതിയുടെ നിർദ്ദേശപ്രകാരം മധുരൈ ഉവ്വൂരി കുടികിഴാർ മകൻ ഉരുത്തി രചമൻ ആണ് അകനാനൂറ് സമാഹരിച്ചത്. 400 പാട്ടുകളുള്ള അകനാനൂറിന്റെ ആദ്യത്തെ 120 പാട്ടുകൾ കളയറ്റി ആനയെ നിരയി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്നുവെച്ചാൽ കൊമ്പനാനകളുടെ നിര. 121 മുതൽ 300 വരെയുള്ള പാട്ടുകൾക്ക് മണിമിടേ പവളം എന്നാണ് പേര്. അതുകഴിഞ്ഞ് 400 വരെയുള്ള പാട്ടുകൾ നിത്തിലക്കോവി എന്നാണ് അറിയപ്പെടുന്നത്. ഏകപത്നി വ്രതത്തിന്റെ മഹത്വം പ്രകടമാക്കുന്ന കൃതി കൂടിയാണ് അകനാനൂറ്. യാനേക്കാട് ചേമാന്തരൻ ചേകൽ ഇരുമ്പുറൈ എന്ന ചേരരാജാവിന്റെ ആജ്ഞപ്രകാരം പുലത്തുറയെ മുറ്റിയ കൂടലൂർ കിഴാർ സമാഹരിച്ച കൃതിയാണ് ഐങ്കിറുനൂറ്. കുറിയതായ 500 ഐങ്കിറുനൂറ്. 3 മുതൽ 6 വരെ വരികളുള്ള 500 പാട്ടുകളും ഒരു കടവുൾ വാഴ്ത്തുമാണ് ഐങ്കിറുനൂറിലുള്ളത്. അമ്മുവനാർ, കപിലർ, ലാന്തയാർ, പെയാർ എന്നിവർ 100 പാട്ടുകൾ വീതം രചിച്ചിരിക്കുന്നു. സംഘകാലത്തിന് ശേഷം വിരചിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന കൃതിയാണ് കലിത്തുറൈ. കലിവൃത്തത്തിലാണ് കവിതകൾ രചിച്ചിരിക്കുന്നത് എന്നതുകൊണ്ടാണ് കലിത്തുകൈ എന്ന പേര് വന്നിരിക്കുന്നത്. 150 കവിതകളുടെ സമാഹാരമാണ് കലിത്തുകൈ. ശിവസ്തുതിയിൽ തുടങ്ങി സ്നേഹഗീതങ്ങളിലേക്കാണ് കലിത്തുക സഞ്ചരിക്കുന്നത്. പാലൈ, കുറിഞ്ചി, മരുതം, മുല്ലൈ എന്നിങ്ങനെ 5 ഭാഗങ്ങളാണ് കലിത്തുകൈക്കുള്ളത്. ഇതിൽ നൈതൽ എഴുതിയ നല്ലന്തുവനാർ ആണ് കലിത്തുകയെ സമാഹരിച്ചിരിക്കുന്നത്. ഈടുറ്റ കവിതകളുടെ സമാഹാരമാണ് അകം കൃതികൾ എല്ലാം തന്നെ.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് LR മധുജൻ.

കവിതയാണോ അതോ പാട്ടോ? അർത്ഥശങ്ക വരുത്തും വിധം അർത്ഥസമ്പുഷ്ടമായ വരികൾ കൊണ്ട് ചില്ല വിടർത്തിയ കവിതകളുടെ കായാമ്പൂ മരങ്ങൾ, ഹൃദയതടങ്ങളിൽ വീണുകിടക്കുന്ന വൃത്താലങ്കാരങ്ങളുടെ നീലപ്പൂവുകൾ, ഭാവഗഹനത കൊണ്ട് ആരെയും വിസ്മയിപ്പിക്കുന്ന കവിതകളുടെ ആത്മസ്പർശമാകുന്ന പല്ലവികൾ, അനുപല്ലവികൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കവിതയുടെ കാറ്റുപുണർന്ന ശ്രവ്യ സമ്മോഹനമായ ഒരു ചലച്ചിത്രഗാനം.

ഒരു വരയ്ക്ക് ഒരുപാട് പറയുവാനുണ്ട്, എങ്കിൽ ഒരു വരിക്ക് അതിലേറെ പറയുവാനുണ്ട്. കവിത ആത്മാവിൽ തീ പടർത്തും, മനസ്സിനെ സമാശ്വസിപ്പിക്കും, ഹൃദയതടങ്ങളെ അത് ചുവപ്പിക്കും, രക്തത്തിൽ അത് അലിഞ്ഞു ചേരും, മറക്കാനാകാത്ത വിധം അത് അന്തരംഗങ്ങളിൽ കളമെഴുതും, കാറ്റായി ഒഴുകും, കൊടുങ്കാറ്റായി വീശും, അഴകിന്റെ അലകൾ ചുരുളു നിവർന്ന് ഒഴുകി വരുന്നത് പോലെ അത് ഹൃദ്യതയുടെ പര്യായമാകും, പഴമയ്ക്ക് നേരെ വാളായി വീശും, അനാചാരങ്ങളെ ചുട്ടൊടുക്കുന്ന കാട്ടുതീയാവും, പുതിയ പുലരിയിലേക്ക് നടന്നെടുക്കാനുള്ള ആവേഗമാകും. കവിത രതിയാണ് ചിലപ്പോൾ, ചിലപ്പോൾ അത് ശക്തിഗാഥയാകും, മറ്റു ചിലപ്പോൾ അത് താരാട്ടുപാട്ടിന്റെ മാതൃതാളമാവും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം അർത്ഥസമ്പുഷ്ടമായ ഒരു കവിത.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡനിൽ. സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെ അഭിസംബോധന ചെയ്യും. രാജ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി ടാറ്റ ഇലക്ട്രോണിക്സ് പ്രമുഖ നെതർലൻഡ് കമ്പനിയായ ASML ധാരണാപത്രം ഒപ്പുവച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. മന്ത്രിമാരുടെ പട്ടിക ഇന്ന് ഗവർണർക്ക് കൈമാറും. നാളെ സത്യപ്രതിജ്ഞ. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിനോടനുബന്ധിച്ചുള്ള സൈക്ലത്തോൺ തിരുവനന്തപുരത്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലിക്കർ അല്പസമയത്തിനകം ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശിക്കും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ പ്രാബല്യത്തിൽ വന്ന ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ യൂറോപ്യൻ സന്ദർശനം തുടരുകയാണ്. ഒരു റിപ്പോർട്ട്.
1: സന്ദർശനവേളയിൽ സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. ഹരിത പരിവർത്തനം, നിർമ്മിത ബുദ്ധി, നൂതന സാങ്കേതിക വിദ്യകൾ, സ്റ്റാർട്ടപ്പുകൾ, ശക്തമായ വിതരണ ശൃംഖലകൾ, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥാ പ്രവർത്തനം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനായി ഇരു നേതാക്കളും ചർച്ച നടത്തും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെയർ ലെയ്നിനൊപ്പം പ്രമുഖ പാൻ യൂറോപ്യൻ ബിസിനസ് ലീഡേഴ്സ് ഫോറമായ യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെയും ഇരുവരും അഭിസംബോധന ചെയ്യും. സ്വീഡന്റെ വ്യവസായിക കേന്ദ്രമായ ഗോഥൻബർഗിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിലും നൂതന ആശയങ്ങളിലും മുന്നേറ്റത്തിന് കാരണമാകുമെന്ന് സ്വീഡനിലെ ഇന്ത്യൻ അംബാസിഡർ അനുരാഗ് ഭൂഷൺ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെതർലൻഡ്സ് സന്ദർശനത്തിന്റെ രണ്ടാം ദിവസമായ ഇന്നലെ ഡച്ച് രാജകുടുംബവുമായി കൂടിക്കാഴ്ച നടത്തി. ചോള കാലഘട്ടത്തിലെ ചെമ്പ് ഫലകങ്ങൾ ഔദ്യോഗികമായി ഇന്ത്യയ്ക്ക് തിരികെ നൽകുന്ന ചടങ്ങിന് പ്രധാനമന്ത്രി മോദിയും നെതർലൻഡ്സ് പ്രധാനമന്ത്രിയും സാക്ഷ്യം വഹിച്ചു. കേവലമൊരു പുരാവസ്തു എന്നതിലുപരി ഇന്ത്യയുടെ പൈതൃകത്തിന്റെയും സംസ്കാരത്തിന്റെയും വിലമതിക്കാനാവാത്ത പ്രതീകമായ ഫലകങ്ങൾ തിരിച്ചെത്തുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വൈകാരിക മുഹൂർത്തമായാണ് വിലയിരുത്തപ്പെടുന്നത്. രാജ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി ടാറ്റ ഇലക്ട്രോണിക്സ് പ്രമുഖ നെതർലൻഡ് കമ്പനിയായ ASML ധാരണാപത്രം ഒപ്പുവച്ചു. ഇതുപ്രകാരം ഗുജറാത്തിലെ ധോലേരയിലുള്ള ടാറ്റ ഇലക്ട്രോണിക്സിൽ സെമി കണ്ടക്ടർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ASML പിന്തുണ നൽകും. ഊർജ്ജം, തുറമുഖങ്ങൾ, ആരോഗ്യം, കൃഷി, വ്യാപാരം, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിലെ പ്രമുഖ ഡച്ച് കമ്പനികളുടെ CEOമാരുമായി ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തി. തന്ത്രപ്രധാനമായ മേഖലകൾ കൈവരിച്ച 17 സുപ്രധാന നേട്ടങ്ങളോടെയാണ് ഈ സന്ദർശനം സമാപിച്ചത്. ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുമായി ബന്ധപ്പെട്ട സംയുക്ത പാർലമെന്ററി സമിതി ബംഗളൂരുവിൽ അവലോകന യോഗം ചേർന്നു. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, മുൻ മുഖ്യമന്ത്രി വീരപ്പ മൊയ്ലി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ യോഗത്തിൽ അവതരിപ്പിച്ചതായി കമ്മിറ്റി ചെയർമാൻ PP ചൌധരി മാധ്യമങ്ങളോട് പറഞ്ഞു. വിവിധ സംസ്ഥാനങ്ങൾ സന്ദർശിക്കുമ്പോൾ ബില്ലിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും എതിർപ്പുകളും ശുപാർശകളും JPC ശേഖരിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല ഉടമ്പടി തർക്കത്തിൽ ആർബിട്രേഷൻ കോടതി പുറപ്പെടുവിച്ച പുതിയ വിധിന്യായം ഇന്ത്യ തള്ളി. നിയമവിരുദ്ധമായി രൂപീകരിച്ച പ്രസ്തുത കോടതിയെ ഇന്ത്യ അംഗീകരിക്കുന്നില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. സിന്ധു നദീജല ഉടമ്പടി മരവിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിന് മാറ്റമില്ലെന്ന് ശ്രീ ജയ്സ്വാൾ അറിയിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നാണ് ഇന്ത്യ കരാർ മരവിപ്പിച്ചത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിലെ പ്രതികളായ PV കുൽക്കർണിയെയും മനീഷ വാഗ്മറയെയും ഡൽഹി കോടതി 10 ദിവസത്തെ CBI കസ്റ്റഡിയിൽ വിട്ടു. കൂടുതൽ അന്വേഷണത്തിനായി ഇരുവരെയും രാജ്യതലസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടെന്നും ഗൂഢാലോചന അന്വേഷിക്കേണ്ടതുണ്ടെന്നും CBI കോടതിയെ അറിയിച്ചു. നീറ്റ് UG പരീക്ഷ പേപ്പർ തയ്യാറാക്കുന്നതിൽ പങ്കാളിയായ PV കുൽക്കർണിക്ക് 2026 ചോദ്യപേപ്പറുകൾ ലഭ്യമായിരുന്നതായും CBI വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള സൈക്ലത്തോണിന് അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: രാജ്യത്തെ ആകാശവാണി നിലയങ്ങൾ ഒരു വർഷമായി നടത്തിവരുന്ന വിവിധ ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. കവടിയാറിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സൈക്ലത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, പാളയം, ബേക്കറി ജംഗ്ഷൻ വഴി ആകാശവാണിയിലേക്കാണ് സൈക്ലത്തോൺ. ആകാശവാണി ജീവനക്കാരും പൊതുജനങ്ങളും അടക്കം 100-ഓളം പേരാണ് സൈക്ലത്തോണിൽ പങ്കെടുക്കുന്നത്.
0: കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. 21-അംഗ മന്ത്രിസഭയിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രിയടക്കം 12 പേരെ ലഭിക്കുമെന്നാണ് സൂചന. മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് ഇന്ന് കൈമാറും. മന്ത്രിമാരെ സംബന്ധിച്ച ചർച്ചകൾ ഇന്നലെ രാത്രി വൈകിയും തുടർന്നു. നാളെ 10-ന് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. നിയുക്ത മുഖ്യമന്ത്രിയും KPCC അധ്യക്ഷനുമാണ് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിങ്കളാഴ്ച നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് നാളെ രാവിലെ 7 മണി മുതൽ നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി. ഈ മാസം 20 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. വെള്ളിയാഴ്ച തിരുവനന്തപുരത്തു നിന്ന് പുറപ്പെട്ട രാജധാനി എക്സ്പ്രസിന് തീപിടിച്ചു. രാജസ്ഥാനിലെ കോട്ടയ്ക്ക് സമീപമാണ് ട്രെയിനിന് തീപിടിച്ചത്. പുലർച്ചെ 5 മണിയോടെയായിരുന്നു സംഭവം. ആളപായമില്ല. വിലയേറിയ ലോഹങ്ങൾക്ക് ഉയർന്ന കസ്റ്റംസ് തീരുവ ചുമത്തി ദിവസങ്ങൾക്കുള്ളിൽ വെള്ളിക്കും ഇറക്കുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. സ്വർണവും പ്ലാറ്റിനവും പൂശിയ വെള്ളി ഉൾപ്പെടെയുള്ള ലോഹങ്ങളുടെ ഇറക്കുമതി നയം പരിഷ്കരിച്ചതായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് വിജ്ഞാപനത്തിൽ പറഞ്ഞു. വിലയേറിയ ലോഹങ്ങളുടെ ഇറക്കുമതി തീരുവ 6% നിന്ന് 15% സർക്കാർ ഉയർത്തിയിരുന്നു. രാജ്യത്തുടനീളം സംയോജിത കൃഷി പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ അനിവാര്യത ഊന്നിപ്പറഞ്ഞ് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കൃഷി ഉൽപാദനക്ഷമവും ചെലവ് കുറഞ്ഞതും ലാഭകരവുമായി മാറണമെന്ന് ന്യൂഡൽഹിയിൽ ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിലിന്റെ ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കവേ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് കൃഷിയെന്നും മന്ത്രി വ്യക്തമാക്കി. ഓരോ സംസ്ഥാനത്തിന്റെയും കാർഷിക കാലാവസ്ഥാ സാഹചര്യങ്ങൾ അടിസ്ഥാനമാക്കി കാർഷിക രൂപരേഖ തയ്യാറാക്കാനും അദ്ദേഹം ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. ഇന്നലെ കൊൽക്കത്തയിൽ നടന്ന മത്സരത്തിൽ 29 റൺസിനാണ് ആതിഥേയരായ കൊൽക്കത്ത ഗുജറാത്തിനെ പരാജയപ്പെടുത്തിയത്. ഇന്ന് നടക്കുന്ന ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. മറ്റൊരു മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ഗാന്ധിനഗറിൽ നടക്കുന്ന ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 77 കിലോഗ്രാം വിഭാഗത്തിൽ 3 വെങ്കല മെഡലുകൾ കരസ്ഥമാക്കി. ഇന്ത്യയുടെ സഞ്ജന സ്നാച്ചിൽ 96 കിലോയും ക്ലീൻ ആൻഡ് ജെർക്കിൽ 124 കിലോയും ആകെ 220 കിലോ ഉയർത്തിയാണ് സഞ്ജന 3 മെഡലുകൾ സ്വന്തമാക്കിയത്. തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ സെമി ഫൈനലിൽ മലേഷ്യയുടെ ഗോസെഫൈ നൂർ ഇസുദ്ദീൻ സഖ്യത്തെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ സാത്വിക് ചിരാഗ് സഖ്യം പുരുഷ ഡബിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ഫൈനലിൽ ഇന്തോനേഷ്യയാണ് എതിരാളി. 9-ാം ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി CBSE. ദേശീയ വിദ്യാഭ്യാസ നയത്തിനും ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂടിനും അനുസൃതമായി 3 ഭാഷകളിൽ 2 എണ്ണമെങ്കിലും ഇന്ത്യൻ ഭാഷകൾ ആയിരിക്കണമെന്നും ബോർഡ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിന്റെ മൂല്യവർദ്ധിത നികുതി 25% നിന്ന് 7% കുറയ്ക്കാൻ തീരുമാനമെടുത്ത് ഡൽഹി സർക്കാർ. ടൂറിസം, ലോജിസ്റ്റിക് പ്രവർത്തനങ്ങൾ, കണക്ടിവിറ്റി എന്നിവ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ തീരുമാനമെന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡനിൽ സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെ അഭിസംബോധന ചെയ്യും. രാജ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി ടാറ്റ ഇലക്ട്രോണിക്സ് പ്രമുഖ നെതർലൻഡ് കമ്പനിയായ KSML ധാരണാപത്രം ഒപ്പുവച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. മന്ത്രിമാരുടെ പട്ടിക ഇന്ന് ഗവർണർക്ക് കൈമാറും. നാളെ സത്യപ്രതിജ്ഞ. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിനോടനുബന്ധിച്ച് സൈക്ലത്തോൺ തിരുവനന്തപുരത്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അല്പസമയത്തിനകം ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ എതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. വാർത്തകൾ കഴിഞ്ഞു, അടുത്ത വാർത്ത.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. മനസ്സിനെക്കുറിച്ചുള്ള പഠനങ്ങളെല്ലാം ഇന്ന് ചെന്നെത്തി നിൽക്കുന്നത് മസ്തിഷ്കത്തിലാണ്. അതങ്ങനെയാണ് വേണ്ടതും. കാര്യം എന്തൊക്കെയായാലും ഇതിന് നന്ദി പറയേണ്ടത് സാക്ഷാൽ ജോർജ് ബുഷിന് തന്നെയാണ്. അതെന്തുകൊണ്ടെന്നാൽ 1990 മുതൽ 1999 വരെയുള്ള 10 വർഷങ്ങളെ മസ്തിഷ്കത്തിന്റെ പതിറ്റാണ്ട് അഥവാ ഡിക്കേഡ്സ് ഓഫ് ദ ബ്രെയിൻ ആയി പ്രഖ്യാപിച്ചത് ജോർജ് ബുഷാണ്. അമേരിക്കയിൽ അങ്ങനെ എന്തുണ്ടായാലും എന്ത് പ്രസ്താവന വന്നാലും അത് ലോകം മുഴുവൻ വ്യാപരിക്കും എന്ന യാഥാർത്ഥ്യം മസ്തിഷ്കത്തിന്റെ പതിറ്റാണ്ട് എന്ന ആശയത്തിനും സംഭവിച്ചു. സംഗതി ലോകമേറ്റെടുത്തു. ഗവേഷണങ്ങളുടെ അമ്പരപ്പിക്കുന്ന ഒരു കുതിപ്പ് തന്നെ മസ്തിഷ്കം എന്നതിലുണ്ടായി. നമ്മൾ ഇന്ന് വായിക്കുന്നതും അറിയുന്നതുമായ പല മസ്തിഷ്ക പഠനങ്ങളും നടന്നത് ബുഷിന്റെ ഡിക്കേഡ് ഓഫ് ദ ബ്രെയിൻ പ്രസ്താവനയുടെ ഭാഗമായി തന്നെയാണ്. ബെത്തസ്ഡയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്തിലെ ഫാർമക്കോളജി ഗവേഷക ലിസ മാൻസുഡ അക്കാലത്ത് നടത്തിയ ഗവേഷണം ന്യൂറോ റിസർച്ച് രംഗത്തുണ്ടാക്കിയ ആവേശം ചെറുതല്ല. എലികളുടെ മസ്തിഷ്കത്തിൽ കഞ്ചാവിന്റെ റിസപ്റ്ററുകൾ അഥവാ സ്വീകരണികൾ ഉണ്ട് എന്നതായിരുന്നു അവരുടെ കണ്ടുപിടുത്തം. മസ്തിഷ്കത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ആ കനാബിനോയിഡ് റിസപ്റ്ററുകളാണ് ആനന്ദത്തിനു വേണ്ടി പുറമേ നിന്ന് കഞ്ചാവിനെ കൂട്ടുവിളിക്കുന്നതെന്ന് കണ്ടെത്തിയത് പക്ഷെ റാഫേൽ മഷൂല എന്ന ശാസ്ത്രജ്ഞനായിരുന്നു. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കഞ്ചാവ് ചെടിയിൽ ടെട്രാഹൈഡ്രോ കനാബിനോൾ എന്ന ഘടകമുണ്ടെന്ന് കണ്ടെത്തിയത് റാഫേൽ മഷൂലായിരുന്നു. എലിയുടെ മസ്തിഷ്കത്തിൽ എന്ന പോലെ മനുഷ്യ മസ്തിഷ്കത്തിലും കഞ്ചാവ് സ്വീകരണി അഥവാ കനാബിനോയിഡ് റിസപ്റ്റർ ഉണ്ടെന്ന് ലിസ മാൽസുഡ കണ്ടെത്തിയെങ്കിലും അതെന്ത് തരം കനാബിനോയിഡാണ് എന്ന് മനസ്സിലാക്കിയിരുന്നില്ല. റാഫേൽ മഷൂല, വില്യം ആന്റണി ദെവൈൻ, ലുമിർ ഓൻജ്രോ ഹാനസ് എന്നിവർ ചേർന്ന് നടത്തിയ ഗവേഷണത്തിലൂടെയാണ് ശരീരം സ്വയം ഉണ്ടാക്കുന്ന കഞ്ചാവ് ഘടകത്തെ കണ്ടെത്തുന്നത്. അതിനെ ആ ഘടകത്തെ അവർ ആനന്ദമായിട്ട് എന്ന് പേരിട്ട് വിളിച്ചു.

മസ്തിഷ്കമെമ്പാടും ഇത് വ്യാപരിച്ചു കിടക്കുന്നു. കഞ്ചാവ് പുക തലയ്ക്ക് നിർവൃതി പകർന്നു കൊടുക്കുന്നതിനുള്ള കാരണം കണ്ടെത്തുന്ന ഗവേഷണമായിരുന്നു അത്. എത്ര നിരോധിച്ചാലും ആളുകൾ അത് അന്വേഷിച്ചു പോകുന്നതിന് പിന്നിലെ ആക്രാന്തം എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ സഹായിച്ച ഗവേഷണമായിരുന്നു അത്. മനസ്സിന് ആനന്ദം പകരുന്ന ആനന്ദമൈഡ് എന്ന റിസപ്റ്ററുകളിൽ പുറമേ നിന്നെത്തുന്ന ടെട്രാഹൈഡ്രോ കനാബിനോളിന്റെ തന്മാത്ര ചെന്നു ചേരുന്നു എന്ന് കരുതുക. അതിനെ ഒരു രതിയിൽ എന്ന പോലെ ആകിരണം ചെയ്യാൻ ആനന്ദ മൈൻഡിന് കഴിയും. അങ്ങനെ ആകിരണം ചെയ്യപ്പെട്ടാലോ പിന്നെ അത് ആവർത്തിക്കണമെന്ന ത്വര ഉടലെടുക്കുകയും ചെയ്യും. റിസപ്റ്ററുകളുടെ രതി തുല്യമായ ഈ തന്മാത്രാ സ്വീകരണമാണ് ആസക്തിക്ക് കാരണമായി തീരുന്നത്. അതുകൊണ്ടാണ് എത്ര തന്നെ പ്രലോഭനമുണ്ടായാലും ഒരു കാരണവശാലും ടെട്രാഹൈഡ്രോ കനാബിനോളിന്റെ ഒരു തന്മാത്രയെ ഒരു രീതിയിലും പുകയായോ നീരായോ പൂവായോ പൊടിയായോ ഉള്ളിലേക്ക് കടത്തരുത് എന്ന് പറയുന്നത്. പഴമക്കാർ പറയുന്നത് പോലെ അത് കന്നിനെ കയം കാണിക്കുന്നത് പോലെ ആയിരിക്കും എന്ന് മറന്നുപോകരുത്. പ്രലോഭനമായിട്ടോ രസത്തിനോ പുറമേ നിന്ന് സ്വീകരിക്കുന്ന കഞ്ചാവ് ഉള്ളിലെത്തി ആനന്ദമായിടുന്ന റിസപ്റ്ററിലേക്ക് തന്മാത്രാ രൂപത്തിൽ ആകിരണം ചെയ്യപ്പെടുന്നതോടെ കഥയാകെ മാറി മറയും. അത്രയേറെ ജീവിതത്തെ തകിടം മറിക്കാൻ

പോകുന്ന അപകടം ഈ പറഞ്ഞ ആനന്ദമായിടുന്ന റിസപ്റ്ററിന്റെയും കഞ്ചാവ് തന്മാത്രയുടെയും മേളനത്തിൽ പതിയിരുപ്പുണ്ട് എന്ന് മറന്നു പോകരുത്. സംഗതി സ്വർഗീയ അനുഭൂതിയെന്നോ ആമോദ ആധിക്യമെന്നോ വിഷാദരാഹിത്യമെന്നോ ഒക്കെ പറഞ്ഞ് വാഴ്ത്താമെങ്കിലും അവബോധത്തെ മുഴുവൻ അവതാളത്തിലാക്കി ഭ്രാന്തിലേക്ക് നയിച്ചു കളയാൻ കെൽപ്പുള്ളതാണ് കഞ്ചാവ്. കനാബിസ് സറ്റൈവ, കനാബിസ് ഇൻഡിക്ക, കനാബിസ് റുദേറാലിസ് എന്നിങ്ങനെ മൂന്നിനങ്ങളിലുള്ള കഞ്ചാവിലടങ്ങിയിരിക്കുന്ന പ്രധാന രാസഘടകം ടെട്രാഹൈഡ്രോ കനാബിനോൾ ആണെങ്കിലും അതിലേറെ 500-ൽ കൂടുതൽ വിഷാംശങ്ങൾ അതിലടങ്ങിയിരിക്കുന്നു എന്നത് പലർക്കും അറിഞ്ഞുകൂടാത്ത കാര്യമാണ്.

മസ്തിഷ്കമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന കഞ്ചാവ് സ്വീകരണികളിലേക്ക് അഥവാ ആനന്ദമൈഡ് റിസപ്റ്ററുകളിലേക്ക് കഞ്ചാവ് തന്മാത്രകളെ കടം കൊടുത്തവരാരും ജീവിതമെന്ന മഹാനിർവൃതിയെ യഥാർത്ഥത്തിൽ അനുഭവിച്ചറിയാൻ ഭാഗ്യം കിട്ടിയവരല്ല. ജീവിതമെന്ന ആനന്ദം നഷ്ടപ്പെട്ടു പോയവർ മാത്രമാണ് കഞ്ചാവിനെ വാഴ്ത്തുന്നത്. തലച്ചോറിലെ ആനന്ദമൈഡ് സ്വീകരണികളാണ് കഞ്ചാവ് തന്മാത്രകളെ ആകിരണം ചെയ്ത് ആസക്തിയിലേക്ക് എത്തിക്കുന്നത് എന്ന് കണ്ടുപിടിക്കും വരെ ആളുകൾ കരുതിയിരുന്നത് പുണ്യസസ്യം എന്ന നിലയ്ക്കായിരുന്നു. ദൈവത്തിന്റെ സ്വന്തം നിവേദ്യമെന്നായിരുന്നു. അമൃതിന്റെ ഉറവിടമെന്നായിരുന്നു. വിഷാദങ്ങൾ അകറ്റുന്ന ദിവ്യ ഔഷധം എന്ന നിലയ്ക്കായിരുന്നു. അതൊന്നുമല്ല കാര്യമെന്നും മറ്റു പല ചെടികളിലും വിഷം അടങ്ങിയിരിക്കുന്നത് പോലെ കഞ്ചാവിലും നൂറുകണക്കിന് വിഷം അടങ്ങിയിട്ടുണ്ടെന്നും അതിൽ വീര്യം കൂടിയ വിഷമാണ് THD എന്ന ടെട്രാ ഹൈഡ്രോ കനാബിനോൾ എന്നും കണ്ടെത്തുകയുണ്ടായി. അത് തലച്ചോറിലെ കഞ്ചാവ് സ്വീകരണികളിൽ എത്തുമ്പോഴുണ്ടാകുന്ന ഭ്രമാത്മകത ഒരുതരം ഭ്രാന്താത്മകതയാണെന്ന് കൂടി കണ്ടെത്തിയതോടെ ദൈവീകതയും പുണ്യാത്മകതയും ഒക്കെ എന്നേക്കുമായി തള്ളപ്പെട്ടു. തലച്ചോറിനെ ഉന്മത്തമാക്കുന്ന ഒരു ലഹരിച്ചെടി എന്നതിനപ്പുറം മറ്റൊരു സവിശേഷതയുമില്ലാത്ത ഒരു കാട്ടുചെടി മാത്രമാണ് കഞ്ചാവ് എന്നോർക്കുക. ജീവിതമെന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടി ഉന്മാദത്തിന്റെ ഗഹൂരങ്ങളിൽ ഒറ്റപ്പെടാനല്ലാതെ ഈ വിഷസസ്യത്തെക്കൊണ്ട് മറ്റെന്ത് പ്രയോജനമെന്നത് ഇനിയുള്ള ഗവേഷണങ്ങൾ കണ്ടുപിടിക്കട്ടെ. അതുവരെ അനാവശ്യ ദുരുപയോഗങ്ങളിൽപ്പെട്ട് ഒരു തലമുറ ഭ്രാന്താത്മകമാകാതിരിക്കുന്നതാണ് നല്ലത്. 1990 മുതൽ 1999 വരെയുള്ള 10 വർഷങ്ങളെയാണ് ജോർജ് ബുഷ് ഡീക്കേഡ് ഓഫ് ദി ബ്രെയിൻ എന്ന് പ്രഖ്യാപിച്ചത്. അന്നുണ്ടായ ഗവേഷണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നിനെക്കുറിച്ചാണ് ശരീരത്തിലെ സ്വകഞ്ചാവിനെ കുറിച്ചാണ് പറഞ്ഞുവന്നത്. ഇതൊന്നുമല്ല, 20-ാം നൂറ്റാണ്ടിന്റെ ഏറ്റവും ഒടുവിലെ 10 വർഷങ്ങൾ തലച്ചോറിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടന്ന പരമപ്രധാനമായ ദശാബ്ദം തന്നെയായിരുന്നു. 2025 മുതൽ ഇനിയുള്ള ഒരു 10 വർഷം 2-ാം ഘട്ട ഡെക്കേഡ് ഓഫ് ബ്രെയിൻ എന്നൊരു പ്രഖ്യാപനം ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ നിന്ന് വന്നാൽ അതുണ്ടാക്കുന്ന ന്യൂറോ റെവല്യൂഷൻ ചെറുതായിരിക്കില്ല. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള നേരമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. മലയാളത്തിൽ ഇനി കേൾക്കാം തളിരില്.
1: മനുഷ്യൻ ചന്ദ്രനെ കീഴടക്കിയ കാലം. പത്രങ്ങളിൽ വന്ന വാർത്തകൾ അവികസിത രാജ്യങ്ങളിലെ പലർക്കും അവിശ്വസനീയമായിരുന്നു. അതെങ്ങനെ സാധ്യമാകും എന്നവർ ചിന്തിച്ചു. അതുവരെ ചന്ദ്രനെക്കുറിച്ച് ഭാവനകളിലൂടെ അബദ്ധങ്ങൾ മെനഞ്ഞിരുന്ന മതങ്ങൾക്കും ആ വാർത്തയുണ്ടാക്കിയ അമ്പരപ്പ് ചെറുതായിരുന്നില്ല. ശാസ്ത്രം മതത്തെയും മതവിശ്വാസങ്ങളെയും പുറന്തള്ളുമോ എന്ന ഉത്കണ്ഠ രൂപപ്പെട്ടു തുടങ്ങി. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്നും ആകാശവിധാനം ദൈവത്തിന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്നുമുള്ള വിശ്വാസങ്ങളെ പാടെ ഉടച്ചുകളയുവാൻ പര്യാപ്തമായിരുന്നു ചന്ദ്രനെ കീഴടക്കൽ എന്ന പ്രതിഭാസം. ആകാശത്തിന്റെ അപാരതകളിലാണ് സ്വർഗമിരിക്കുന്നത് എന്നും അവിടെ മനുഷ്യന് മരിച്ചാലേ പ്രവേശനമുള്ളൂ എന്നുമുള്ള വിശ്വാസങ്ങളെല്ലാം അതോടെ തകർന്നു. മതം തെല്ലൊന്നുമല്ല പരിഭ്രമിച്ചത്. മനുഷ്യൻ തങ്ങളെ കൈവെടിയുമോ എന്ന ഭയം തന്നെ മതങ്ങൾക്കുണ്ടായി എന്ന് വേണം പറയാൻ. ചന്ദ്രനിലൊന്നും പോയതല്ല, പകരം ഏതോ മരുപ്പറമ്പിൽ ചെന്ന് നിന്ന് ഫോട്ടോയെടുത്ത് പ്രചരിപ്പിക്കുന്നതാണെന്നുവരെ പറഞ്ഞു പരത്തി എന്നതാണ് സത്യം. ആകാശഗോളങ്ങളെ അമ്മാനമാടുന്നത് തങ്ങളുടെ ദൈവങ്ങളാണെന്ന വിശ്വാസത്തിനും പ്രചാരണത്തിനും ഏറ്റ ആഘാതമായിരുന്നു ചന്ദ്രനിൽ മനുഷ്യനെത്തിയതോടെ സംഭവിച്ചത്. അതിനെ അതിജീവിക്കാൻ മതം കണ്ടെത്തിയ സൂത്രപ്പണി അതിലും

ഉപകാരമാകും. ശാസ്ത്രം മനുഷ്യന്റെ കണ്ണു തുറക്കും, വെളിച്ചമുള്ള പാതകൾ ദർശിപ്പിക്കും, തിരിച്ച് ജീവിതത്തെ ലഹരിയാക്കുക, ശിരസുയർത്തി നിൽക്കുക.

നമസ്തേ മലയാളം തുടരുന്നു. കർണികാരങ്ങൾ പൂത്തുവിടർന്നു നിൽക്കുന്ന കമനീയമായ കാഴ്ച. താഴ്വാരങ്ങളിൽ നിന്നുയർന്ന് ആകാശമേലാപ്പ് വരെ ചുവന്നു തുടിക്കുന്ന മുരിക്കിൻ പൂക്കൾ, എത്ര കണ്ടാലും തീരാത്ത വിധം പടർന്നു വിശാലമായി കിടക്കുന്ന സൂര്യകാന്തി പാടങ്ങൾ, ചോളവയലുകൾ, പല പാട്ടുകളും നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന അനവധ്യമായ ആസ്വാദന തലങ്ങൾ, എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്ര ഗാനങ്ങൾ, രചനാ സൗഭഗമാർന്ന വരികൾ കൊണ്ട് മലയാള ഗാനശാഖയെ അനുഗ്രഹീതമാക്കിയ എത്രയോ രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ളയും തിരുനയനാർ കുറിച്ചി മാധവൻ നായരും പി ഭാസ്കരനും വയലാർ രാമവർമ്മയും ശ്രീകുമാരൻ തമ്പിയും ഒ എൻ വിയും തുടങ്ങി ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും ഒക്കെ ചേർന്ന് പ്രഭാപൂരിതമാക്കിയ നമ്മുടെ ചലച്ചിത്ര ഗാനശാഖ ഒരുപക്ഷെ മറ്റൊരു ഭാഷയിലും ഉണ്ടാകില്ല. ഇത്രയും സമ്പന്നതയാർന്ന ചലച്ചിത്ര ഗാനശേഖരം അനർഹമായ പാട്ടുകളുടെ കലവറയിൽ നിന്നും തെരഞ്ഞെടുത്ത രണ്ട് മുഴുമുത്തുകളാണ് നമസ്തേ മലയാളത്തിൽ ഇനി

0: എം ഡി ഒ ബി വിജയൻ, എം മുകുന്ദൻ, മാധവിക്കുട്ടി, പൊൻകുന്നം വർക്കി, കാക്കനാടൻ, കാരൂർ, തകഴി, എസ് കെ പൊറ്റക്കാട്, വൈക്കം മുഹമ്മദ് ബഷീർ, ലളിതാംബിക അന്തർജനം. മലയാള സാഹിത്യ നഭോമണ്ഡലത്തിലെ ശുക്രനക്ഷത്രങ്ങളായി അങ്ങനെ എത്രയെത്ര എഴുത്തുകാർ. ഹൃദയ കവാടങ്ങൾ കടന്ന് മനസ്സിന്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു വയ്ക്കുന്ന വാക്കിന്റെ വിഗ്രഹങ്ങൾ. ഒരു വായനാനുഭവത്തിനപ്പുറം ഭാഷാ സാഹിത്യത്തിൽ ഇതിഹാസവും പ്രതിഭാസവുമായിരിക്കുന്ന വ്യക്തികൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം സാഹിത്യകലയുടെ മാനസ കന്മരത്തിൽ വിരിഞ്ഞ ഒരു അക്ഷരതാമര.
1: നമസ്തേ മലയാളത്തിൽ അടുത്തതായി നീല പത്മനാഭന്റെ കഥ വിരലുകൾ. കിടപ്പുമുറി കഥകൾ അടയ്ക്കപ്പെട്ടു. വിടയിൽ കേട്ട ചിരിയും ബഹളവും ഒക്കെ അടങ്ങി. അലങ്കരിക്കപ്പെട്ടിരുന്ന മുറിക്കകത്ത് മങ്ങിയ നീല ബൾബിന്റെ വെളിച്ചം. ഇനിയും വിട്ടുമാറാത്ത നാണത്തോടെ ചിത്ര. കട്ടിലിൽ അല്പം ചാരിയിരിക്കുന്ന അദ്ദേഹം. മുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സീലിംഗ് ഫാനിന്റെ ചെറിയ ഇരമ്പൽ മാത്രം. ഊരി വച്ചിരുന്ന വാച്ചെടുത്ത് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, നേരം വെളുക്കാൻ ഇനി 2 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അതിരിക്കട്ടെ, ഈ നേരമായിട്ടും ഞാൻ മാത്രം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. താൻ എന്നോടൊന്നും ചോദിച്ചില്ലല്ലോ, എന്തെങ്കിലും പറഞ്ഞുകൂടെ? എത്രയെത്രയോ കാര്യങ്ങൾ ഒന്നിച്ച് ചോദിച്ച് മനസ്സിലാക്കാൻ വെമ്പുന്ന മനസ്സ്. എന്നിട്ടും അദ്ദേഹം വല്ലതും വിചാരിക്കുമോ എന്ന് പേടിച്ച് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ അദ്ദേഹം ഒന്ന് പ്രകോപിപ്പിക്കുകയാണോ? തലയുയർത്തി അദ്ദേഹത്തെ ഒന്ന് നോക്കിയിട്ട് ഒന്നും പറയാതെ വീണ്ടും മൗനമായപ്പോൾ അല്പം കുറുമ്പോടെ അദ്ദേഹം ചോദിച്ചു, ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി, അങ്ങോട്ട് കയറി ഒന്നും പറഞ്ഞു കളയരുതെന്ന് ആരെങ്കിലും വിലക്കിയിട്ടുണ്ടോ? അല്ലെന്ന് തലയാട്ടിയപ്പോൾ പിന്നെ എന്തെങ്കിലും ചോദിക്കുന്നേ എന്ന് അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. ഒരു ക്ഷണം മനസ്സിനകത്ത് മുക്കളിയിട്ടു. ഇദ്ദേഹത്തിന്റെ അടുക്കൽ ആദ്യം എന്താ പറയേണ്ടത്? തന്നെ കേട്ടാൻ ഇദ്ദേഹം സമ്മതിച്ചതായി അറിഞ്ഞ നേരം മുതൽ ഉത്തരം കിട്ടാത്ത കടങ്കഥ പോലെ തന്റെ മനസ്സിനകത്ത് കിടന്ന് പിടച്ചുകൊണ്ടിരുന്ന കാര്യത്തെ തന്നെ പറഞ്ഞാലോ? പതിവ് പോലെ പൊരുത്തം നോക്കാനായി ജാതകം വാങ്ങിച്ചു നോക്കുക, പയ്യന്റെ വീട്ടുകാർക്ക് തന്റെ ജാതകം കൊടുക്കുക, പെണ്ണു കാണുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മുറയ്ക്ക് നടന്നുകൊണ്ടിരുന്നു. പക്ഷെ ഒന്നും ശരിയായില്ല. എല്ലാ ചെറുക്കന്മാർക്കും പെണ്ണ് തങ്കം പോലെ നല്ല വെളുത്തിരിക്കണം, രവിവർമ്മ ചിത്രം പോലെ കാണാൻ പരമസുന്ദരിയായിരിക്കണം. ഇവയൊന്നുമില്ലെങ്കിൽ ശരി കിട്ടിയേക്കാം എന്ന് സമ്മതിക്കണമെന്നുണ്ടെങ്കിൽ കൈനിറയെ ലക്ഷങ്ങൾ സ്ത്രീധനം, അതുമില്ലെങ്കിൽ കണിശമായ മാസശമ്പളം കിട്ടുന്ന ജോലി, ഇവയൊന്നുമില്ലാത്ത തന്നെ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടാൻ എന്താണ് കാരണം? സ്വന്തമായൊരു ഫോട്ടോ സ്റ്റുഡിയോ നടത്തുകയാണ്, സമ്പാദ്യത്തിന് കുറവൊന്നുമില്ല, കാണാനും ആള് മോശമല്ല എന്നൊക്കെ അറിഞ്ഞപ്പോ ഈ ബന്ധം എവിടെ നടക്കാൻ? ഒരു വിശ്വാസക്കുറവ്, വലിയ പ്രതീക്ഷയില്ലായിരുന്നു. എന്താ വലിയ ആലോചന? ധൈര്യമായി ചോദിക്കൂ, ഏതായിരുന്നാലും സാരമില്ല. തന്റെ കൈപിടിച്ചുകൊണ്ട് നിർബന്ധിച്ചു. അദ്ദേഹത്തെ തലനിവർന്നു നോക്കി. വീണ്ടും നെഞ്ചിനകത്തൊരു ആർദ്രത. സ്ത്രീധനമൊന്നും ചോദിക്കാൻ പോകണ്ട, എനിക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, അവരുടെ കുട്ടിക്ക് അവരെ കൊണ്ടാവുന്നത് ചെയ്തോട്ടെ. ഇങ്ങനെ പറയണമെങ്കിൽ കുറെ നേരം തന്റെ കണ്ണുകളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു, താൻ എന്താണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയാം, സാരമില്ല, നീ വാ തുറന്ന് ചോദിക്കണ്ട. നിന്റെ ഈ കണ്ണുകൾ വീണ്ടും വീണ്ടും അന്നു തൊട്ടേ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ തന്നെ ഉത്തരം പറഞ്ഞേക്കാം. ആശ്വാസമായി. അദ്ദേഹം പറയാൻ പോകുന്നതിനെ കേൾക്കാൻ ചെവി കൂർപ്പിച്ചു. അല്പനേരം എന്തോ ആലോചിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന തന്റെ വലത് കൈയിലെ വിരലുകളെ പെട്ടെന്ന് കണ്ണുകളിൽ ഉറ്റി ഒന്ന് ചുംബിച്ചിട്ട്, ഈ മെല്ലിച്ച നീണ്ട വിരലുകളാണ് കാരണം എന്ന് പറഞ്ഞു.

0: ചലച്ചിത്രത്തിന് കഥ മാത്രം പോരാ, തിരക്കഥ കൂടി വേണം. സീനുകൾക്കനുസരിച്ച് സംഭാഷണങ്ങൾ കൂടി വേണം. പ്രേക്ഷകനെ ഹരം കൊള്ളിക്കണം. ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും വേണം. ഇഷ്ടപ്പെടുത്തണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുവാൻ ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: മീനാക്ഷി എവിടെയോ?
2: അവള് വരാനിരിക്കായിരുന്നു.
1: പിന്നെന്താ, ഇരുന്ന സ്ഥലത്ത് എഴുന്നേക്കാൻ പറ്റില്ലേ?
2: അങ്ങനെയല്ല.
1: എങ്ങനെയല്ല? അവളെയും കൊണ്ട് താൻ സിനിമക്ക് വരാമെന്ന് എന്നോട് ആറാമത്തെ പ്രാവശ്യമാ താൻ പറയുന്നത്. അവൾക്ക് സത്യരാജന്റെ പടം ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ കമലഹാസന്റെ പടം കൊണ്ടുവന്നു. അവൾ പനി പിടിച്ച് കിടക്കുകയാണെന്ന്. പനി മാറിയപ്പോ താൻ പറഞ്ഞു പടം മാറിപ്പോയത് കൊണ്ടാണ് അവൾ വരാത്തത്. ഇപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് കാല് പിടിച്ച് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് താൻ പറഞ്ഞ ഞാൻ വാഴവപ്പ എന്ന് പറഞ്ഞ സിനിമ കൊണ്ടുവന്നു. താൻ ഇപ്പൊ തന്നെ പോയി അവളെ വിളിച്ചുകൊണ്ട് വാ, ഇന്ന് അവളെ സിനിമ കാണിച്ചേ പറ്റൂ.
2: അതിപ്പോ പടം തുടങ്ങിപ്പോയല്ലോ.
1: അത് സാരമില്ല, അവള് വരട്ടെ, ഞാൻ ആദ്യം മുതൽ വീണ്ടും.
2: ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ?
1: അപ്പൊ താൻ ഇത്രയും കാലം പറഞ്ഞതൊക്കെ നുണയായിരുന്നോ?
2: അതല്ല, അവക്കൊരു വിഷമം.
1: എന്തിനു, ആരെങ്കിലും ചത്തോ?
2: അതല്ലാന്ന്, കൊടുത്തോണ്ട് വരാൻ ഒരു നല്ല സാരി.
1: കഴിഞ്ഞ മാസം ഞാനൊരു സാരി വാങ്ങിച്ചു തന്നതല്ലേ? അത് ഞാൻ കൊടുത്തില്ലേ?
2: അത് അമ്പലത്തിൽ ഉത്സവത്തിനെടുത്ത് പോയി.
1: പിന്നെ അത് അലക്കില്ലേ?
2: അതാ പറ്റിയ അബദ്ധം. അലക്കി തേച്ചപ്പോ തേപ്പൂട്ടിക്ക് ചൂടുകൂടി സാരി ഉരുകി.
1: ഇത് താൻ ഇന്നലെ പറഞ്ഞില്ലല്ലോ.
2: ഇന്ന് രാവിലെ ഉരുകിയത്.
1: എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാം. ഇന്നലെ ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല.
2: കിടക്കല് മൂട്ടുണ്ടോ?
1: അതല്ലടോ, ഇന്ന് മീനാക്ഷിയെ കാണാമല്ലോ കാണാമല്ലോ എന്ന് ആലോചിച്ച് സ്വപ്നം കണ്ടിട്ട് ഉറക്കം വന്നില്ല.
2: ഇങ്ങനെ പറ്റുമെന്ന് ഞാനും കരുതിയില്ല. ഷൺമോൻ ഒരു സാരി ഇവിടെ വാങ്ങിച്ചതാ. അവൾ അടുത്ത പടത്തിന് ആദ്യത്തെ മാറ്റിനിക്ക് കൊണ്ടുവരുന്ന കാര്യം ഈ കുഞ്ഞുകുട്ടനായിട്ട് എന്താ വിശ്വാസമായി?
1: ആദ്യം അവൾ വരട്ടെ, എന്നിട്ട്
2: വിശ്വസിക്കുടങ്ങിയില്ല,
1: തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ.
3: എടാ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അവന്റെ കാക്കാച്ചു കൊടുക്കരുതെന്ന്?
2: നീ പോയി കുറച്ചുകൂടി ഇഡ്ഡലി ഉണ്ടോ?
3: ഓ, അവിടെ ഇനി കൊണ്ടുവരാനൊന്നുമില്ല.
4: ഇഡ്ഡലിയല്ലേ ഇരിക്കുന്നത്?
2: എനിക്ക് നല്ല വിശപ്പുണ്ടെന്ന്.
3: വിശപ്പ് മാറുന്നില്ലെങ്കിലേ വല്ല കാലിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലും ഒക്കെ കലക്കി കൊണ്ട് കൊടുക്ക. പത്തായം കൊണ്ട് നിറയട്ടെ. തിന്നു മുടിക്കാൻ മാത്രമായിട്ട് ജന്മം.
1: കുഞ്ഞുകൂട്ടുന്നായിരിക്കും വന്നേ. ഏതാടോ ഒരു ജഡായി നാട്ടിലിറങ്ങിയിരിക്കുന്നത്?
2: അരി
1: ഇരുവശവും ചിറകുള്ള കുപ്പായൊക്കെ ഇട്ട് ഒരു പൊക്കണ സഞ്ചിയും പിടിച്ച് പാമ്പ് പിടുത്തക്കാരനാണ്. മീനാക്ഷിയുടെ കൂടെ കണ്ടു.
2: ഓ, പട്ടാളം അടുത്ത വീട്ടിൽ താമസിക്കാൻ വന്നതാ.
1: അവന്റെ അടുത്ത് ഈ പൊട്ടനെ പറ്റി ഒന്ന് പറഞ്ഞേ. അറിയാലോ ഇവൻ രണ്ടാളെയും കൊന്ന് ജയിലിൽ പോയ കാര്യങ്ങളൊക്കെ.
2: എന്തുണ്ടായി?
1: അത് പോട്ടെ, ഞാൻ അവൾക്ക് വാങ്ങിത്തന്ന പവിഴമാലയും പാദസരമൊന്നും താൻ കൊടുത്തില്ലേ? ഒന്നും ഇട്ട് കണ്ടില്ലല്ലോ.
2: അതവൾ ഉത്സവത്തിനും വിശേഷത്തിനും ഇടാൻ സൂക്ഷിച്ച് മാറ്റി വെച്ചിരിക്കുക.
1: സാരിപ്പോ കമലഹാസന്റെ അവ്യ ഷൺമുഖിയും ഈ ഷൺമുഖൻ റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറ. നാളത്തെ മാറ്റിനിക്ക് എന്നെ കൊണ്ടുവരുമല്ലോ. അവിടെ തന്നെ മുക്കി കൊല്ലട ആ തീറ്റി പണ്ടാരത്തിന്. മൂന്ന് ദിവസം അവേഷണം മുക്കി ഓടിയത് കൊട്ടകയിൽ ഒരു പൂച്ച പോലും ഇല്ലാതെയാ. ഏതെങ്കിലും ഒരു ഷോയ്ക്ക് മീനാക്ഷിയും കൂട്ടി താൻ വരുമെന്ന് കരുതി.
2: അത് മീനാക്ഷിക്ക്,
1: മീനാക്ഷിക്ക് ഭ്രാന്തായി പോയോ?
2: അല്ല, ഞാനതെങ്ങനെ പറയും?
1: എല്ലാരും പറയും പോലെ വായ കൊണ്ട് പറഞ്ഞാ മതി.
2: അതല്ല, അവക്ക് ആ സാരി ഇഷ്ടപ്പെട്ടില്ല.
1: അതെന്ത്?
2: അതിന്റെ നിറം നീലയല്ലേ, പിന്നെ ബോർഡറിൽ കറുത്ത പൂക്കളും. കറുത്ത പൂക്കളാ തീരെ ഇഷ്ടപ്പെടാത്തത്.
1: എന്നിട്ട് ആ സാരി എവിടെ? വെള്ളപ്പൊക്കക്കാർ കൊടുത്തു. വെള്ളപ്പൊക്കക്കാരൻ?
2: ആ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞ് ഓരോ വർഷം രാജസ്ഥാനിൽ നിന്ന് നോട്ട് ബുക്കുമായിട്ട് ചില ഇറപ്പാളുകൾ വരില്ലേ, അവർക്ക് കൊടുത്തു.
1: പിന്നെ ഏത് നിറം കൊടുത്താൽ അവള് വരും?
2: മഞ്ഞ ഓറഞ്ചും ഒക്കെ അവൾക്ക് ഇഷ്ടം.
1: ഇതെന്തുകൊണ്ട് താ നേരത്തെ പറഞ്ഞില്ല?
2: ഇപ്പോഴല്ലേ ചോദിച്ചത്? അത് മാത്രമല്ല പ്രശ്നം, ഞാൻ അവളോട് സംസാരിച്ചു.

0: മനസ്സറിയാൻ. അപ്പോഴാണ് ഒരു കാര്യം പിടികിട്ടിയത്.
1: എന്ത്?
0: അവൾക്കൊരു സംശയം. ഷൺമുഖ അവളെ നന്നായി നോക്കുമോ?
1: അവളോട് എന്റെ മുമ്പിൽ ഒന്ന് വരാൻ പറ. ഞാൻ നന്നായിട്ട് നോക്കി കാണിച്ചു കൊടുക്കാം.
0: ആന്നോട്ടല്ല, വിവാഹത്തിന് ശേഷം അവളുടെ ആഗ്രഹമൊക്കെ സാധിച്ചു കൊടുക്കുമോ?
1: എന്താഗ്രഹം? കാറോ ബംഗ്ലാവോ ആഭരണങ്ങളോ?
0: അവളുടെ ഓരോരോ ആഗ്രഹങ്ങൾ കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അവൾക്ക് റോക്കറ്റിൽ കയറി സഞ്ചരിക്കണോന്ന്.
1: റോക്കറ്റോ?
0: ആ, ആരോ പറഞ്ഞ് പൂതി കയറ്റി വെച്ചിരിക്കുക.
1: അതിനെന്ത് വില വരും?
0: ഒരു 50,000. എനിക്കറിഞ്ഞൂടാ.
1: എവിടെ കിട്ടും?
0: മുംബൈയിൽ ഒന്ന് അന്വേഷിച്ചു നോക്കി അറിയാം.
1: അത് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. തൽക്കാലം സാരിയുടെ കാര്യം ഞാൻ ഏറ്റു. സാരി തന്നിട്ടും സിനിമക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ ഒട്ടനെ അറിയാലോ. അവനെ ഇനിയും ജയിലിലേക്ക് അയക്കരുത്.
2: എനിക്കെങ്ങും വേണ്ട അവന്റെ സാരിയും ഗാമയും.
0: എന്താടി അവനൊരു കുറവ്? കാശില്ലേ? കാണാൻ കൊള്ളൂലേ?
2: അയ്യടാ, നല്ല ശേലല്ലേ. കാട്ടുമരം കണ്ണാടി വെച്ച പോലുണ്ട്. ആ വായി നോക്കി.
0: ഓ, നിന്നെ കെട്ടാൻ ഇപ്പൊ ശിവയെന്ന രാജകുമാരൻ വരും.
2: ആ വരും.
0: ആ വരും വരും. ആ മരം കൂടെ മണികണ്ടല്ലേ, അതിന് വെച്ച് വെള്ളം ഒക്കെ വാങ്ങി വെച്ചാ മതി. ഏ, മര്യാദക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്ന നല്ലത്. കെട്ടണ്ട വേണ്ട, ഞാൻ കെട്ടണമെന്ന് പറഞ്ഞില്ല.
3: സാരി ഞാൻ എടുത്തോളാം, അവക്ക് കൊടുത്തു പറഞ്ഞാ മതി.
0: കൊറേ ആയി വാങ്ങിക്കൊട്ടുന്നു. മിക്കവാറും നീ തന്നെ അവനെ കെട്ടേണ്ടി വരും.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി പ്രഭാത ചിന്തകൾ.
1: ഒരു കാര്യം നിങ്ങൾ മനസ്സിരുത്തി ചിന്തിച്ചിട്ടുണ്ടോ? മനസ്സിരുത്തി ചിന്തിക്കണമെന്നൊന്നുമില്ല, വെറുതെ ചിന്തിച്ചു നോക്കിയാലും മതി. അതെ, ഈ ലോകത്തിലെ ഏറ്റവും വില പിടിച്ച കാര്യങ്ങളെല്ലാം ഒരു വിലയും കൊടുക്കാതെ നമുക്ക് വെറുതെ കിട്ടുന്നവയാണ്. സത്യത്തിൽ ഈ ആശയം ഒരു ഇംഗ്ലീഷ് കവിതയുടെ തലക്കെട്ടാണ്. ദ ബെസ്റ്റ് തിങ്സ് ഇൻ ലൈഫ് ആർ ഫ്രീ എന്നാണ് ആ ശീർഷകം. അതിമനോഹരമായ എന്തൊക്കെയാണ് നമുക്ക് വെറുതെ കിട്ടുന്നതെന്ന് ആലോചിച്ചു നോക്കൂ. പ്രഭാതമെന്ന സൗന്ദര്യം, അരുണകിരണങ്ങളാൽ സമ്മോഹനമായ അതീവ സുന്ദരമായ പ്രഭാതം, മഞ്ഞുതുള്ളികൾ, പുലരിയിൽ ഹൃദ്യമായി പൂക്കുന്ന സുരഭില സുന്ദരമായ പുഷ്പങ്ങൾ, നീലാകാശങ്ങളെ കീറിമുറിച്ച് പറന്നുപോകുന്ന വെള്ളിക്കൊക്കുകൾ, അനവധി സുന്ദരമായി എന്നാൽ അലക്ഷ്യമായി പറന്നകലുന്ന മേഘശകലങ്ങൾ, പച്ച അതിന്റെ ലാവണ്യ അനുഭൂതി മുഴുവൻ പ്രകാശിപ്പിച്ചു നിൽക്കുന്ന പശ്ചിമഘട്ടം, പർവ്വതനിരകൾ, കുളിർനില ചന്തങ്ങൾ, പട്ടുപരവതാനിയിൽ ആരോ കുടഞ്ഞിട്ട സ്വർണ പൊട്ടുകൾ പോലെ നക്ഷത്രങ്ങൾ, ഇളം കാറ്റുകൾ, മഴ, പ്രാണകോശങ്ങളെ സ്പന്ദിപ്പിച്ചു നിർത്തുന്ന ജീവവായു, ഇലകൾ, അരുവികൾ, കായൽ തടങ്ങൾ, പുഴകൾ, കടലുകൾ, കുന്നിൻപുറങ്ങൾ, മൈതാനങ്ങൾ, പുൽമേടുകൾ, അങ്ങനെ എന്തെല്ലാം ഒരു വിലയും കൊടുക്കാതെ നമുക്ക് വെറുതെ കിട്ടുന്നു. ഇതെല്ലാം അനുഭവിച്ചും ആസ്വദിച്ചും ജീവിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ സന്തോഷവാനായിരിക്കുന്നു എന്ന് പറയുവാനാവുക എന്നത് തന്നെ എത്ര വലിയ കാര്യമാണെന്ന് ഓർത്തുനോക്കൂ. കാനനം, മോഹനം, ശാന്തം, ഭീകരം, ഞാനോ പരിശതം ബന്ധങ്ങളാൽ ബന്ധിതൻ എന്ന് റോബർട്ട് ഫ്രോസ്റ്റ്. പ്രകൃതി എന്ന മഹാത്ഭുതം നമുക്ക് വെറുതെ കിട്ടിയിരിക്കുന്നു. അത് തിരിച്ചറിയാതെയാണ് മറ്റെന്തോ ആണ് വില പിടിച്ചത് എന്ന അർത്ഥത്തിൽ മനുഷ്യർ ഈ ഓട്ടമത്രയും ഓടിത്തിമിർക്കുന്നത്. സ്വർണം അമൂല്യമെന്ന് പറയുന്ന മനുഷ്യരോട് എന്തു പറയാനാണ്? ഒരു മഞ്ഞ ലോഹത്തോടുള്ള ആർത്തി, ആർത്തിയെ വിറ്റ് കാശാക്കുന്ന മറ്റു ചിലർ. ആനന്ദമല്ല മനുഷ്യൻ തേടുന്നത്, ആഗ്രഹങ്ങളാണ്. അതാകട്ടെ ദുഃഖത്തിന്റെ ഇരിപ്പിടവുമാകുന്നു. ലളിതമായ ജീവിതം മനുഷ്യന് ആനന്ദം പ്രദാനം ചെയ്യും. സന്തോഷിക്കാൻ എന്തൊക്കെ നമുക്ക് ചുറ്റുമുണ്ടെന്ന് നോക്കൂ, അതൊന്നും കാണുന്നില്ല. അന്വേഷിക്കുന്നത് മറ്റെന്തൊക്കെയോ ആണ്. ഫിൻലൻഡ് ജനത അവരുടെ സന്തോഷത്തിന്റെ കാരണം പറയുന്നത് എന്താണെന്നറിയാമോ? 70% വനമേഖലകളുള്ള സ്ഥലമാണ് ഫിൻലൻഡ്. അവധി ദിനങ്ങളിൽ അവർ വനപാതകളിലൂടെ നടക്കാനിറങ്ങും. പ്രകൃതിയുടെ പരിച്ഛേദം പോലെ വിശാലമായ ആ നിഴൽക്കാടുകൾ അവർക്ക് കണ്ണടച്ച് ധ്യാനിക്കാനുമാവും. അത്രയും പ്രകൃതി അനുകൂലമായാണ് അവർ ജീവിക്കുന്നത്. ജനസംഖ്യയിൽ കൂടുതൽ പുസ്തകങ്ങളുടെ ശേഖരമുള്ള നാടാണ് ഫിൻലൻഡ്. ശില്പോദ്യാനങ്ങൾ, ആർട്ട് ഗാലറികൾ, അതൊക്കെ അവരുടെ സന്തോഷത്തിന്റെ കാരണങ്ങളാകുന്നു. അവർ സ്വർണക്കടകളെക്കുറിച്ച് പറയുന്നില്ല, വില കൂടിയ വസ്ത്രക്കടകളെക്കുറിച്ചും പറയുന്നില്ല. ഏറ്റവും വില കൂടിയ പ്രകൃതി നമുക്ക് വെറുതെ കിട്ടുന്നു. അതേക്കാൾ അമൂല്യമായ മറ്റൊന്നുമില്ലതാനും. സ്വസ്തിതേ സൂര്യതേ സ്വസ്തി, മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സ്നേഹമൂർത്തിയാം സൂര്യ, വറ്റാത്ത നിറവാർന്ന നിൻ തപ്ത ദീപ്തമാം ഇത്തിരി ചൂടുപാൽ വെളിച്ചം കുടിച്ചിവിടെ, ഈ കൊച്ചുവട്ടത്തിൽ ഈ കൊച്ചുഭൂമിയിൽ ജീവന്റെ ഉന്മത്ത നൃത്തം എന്ന് കവി. നിങ്ങൾ വയ്ക്കുന്ന മരം ഒരിക്കലും നിങ്ങളുടേത് മാത്രമല്ല, അത് നിങ്ങളുടേത് എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന മണ്ണിൽ നിൽക്കുന്നു എന്ന് മാത്രം. അതിന്റെ ഫലം നിങ്ങൾ ആർക്കും കൊടുക്കാതെ ഭുജിക്കുന്നുണ്ടാകും. പക്ഷേ അതിൽ നിന്ന് ഉയരുന്ന ജീവവായു അതെല്ലാവർക്കുമുള്ളതാണ്. അതങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല എന്ന് കരുതി മരങ്ങൾ നടാത്തവരുമുണ്ട്. എന്റെ ഈ പ്രായത്തിൽ മരം വെച്ചിട്ട് എന്ത് കിട്ടാനാണ്? ഇത് കായ്ക്കുന്ന കാലം ഞാനുണ്ടാവില്ലല്ലോ എന്ന് പറയുന്നവരോട് എന്ത് പറയാനാണ്? വെറുതെ കിട്ടുന്ന ഭൂമിയെ പങ്കിട്ടിതെന്റെ നിന്റെ എന്നാർത്തി പെരുമ്പറ മുഴക്കുന്നു മനുഷ്യർ. ഈ ജീവവായു നിനക്കുള്ളതല്ലെന്ന് കുട്ടിഘോഷിക്കുന്ന കാലങ്ങളെത്തുമേ എന്ന കാവ്യം എത്ര സത്യമാണെന്നോർക്കുക. അനർഘമീ നിമിഷം എന്തുകൊണ്ടെന്നാൽ, പ്രപഞ്ചമേ നീ നൽകുമീ അമൂല്യതകൾ എത്രമേൽ ശോഭനം ദീപ്തം, അറിയുന്നു ഞാനതിൻ മൂല്യം, എന്നിട്ടും എന്തിനോ തേടുന്നു മറ്റേതോ അമൂല്യമാം ഖനികളെ എന്ന കവിവാക്യം ഓർക്കുക.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചു പൊന്തി മനോദലങ്ങളിൽ പൂത്തുവിടർന്നു സുഗന്ധവാഹിയായ ഒരു ഇളം കാറ്റ്. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടുപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളും വൃത്തങ്ങളുമില്ല. ജീവിതത്തിന്റെ പാട്ടുകളാണവ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ. ജീവിതത്തിലെ സന്തോഷങ്ങളെയും ദുഃഖങ്ങളെയുമൊക്കെ ആത്മാവോടടുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേരളത്തിന്റെ ഇതിഹാസം.
1: കേരളത്തിന്റെ ഇതിഹാസം.
2: കേരളത്തിന്റെ ഇതിഹാസത്തിൽ ഇന്ന് പേരൂർക്കടയുടെ വിശേഷങ്ങൾ കേൾക്കാം. തിരുവനന്തപുരം നഗരത്തിന്റെ ഒരു അതിർത്തി പ്രദേശമാണ് പേരൂർക്കട. രാവിലെയും വൈകുന്നേരവും ഒരുവിധം നന്നായി ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന സ്ഥലം. പേരൂർക്കടയുടെ ചരിത്രം അന്വേഷിച്ച് പുറകോട്ട് നടന്നാൽ എത്തിച്ചേരുന്നത് മരുതിൻമൂടിലാണ്. അതായിരുന്നു അതിന്റെ പഴയ പേര്. ശ്രീമൂലം തിരുനാളിന്റെ കാലത്ത് തിരുവനന്തപുരം ചെങ്കോട്ട റോഡ് നിർമ്മിക്കപ്പെട്ടപ്പോഴാണ് മരുതിൻമൂടിൽ ഒരു റോഡ് വരുന്നത്. അതുവരെ ചില ഒറ്റയടി പാതകൾ ഒന്നിച്ചു ചേരുന്ന ഒരു ചെറിയ കവല മാത്രമായിരുന്നു അത്. ഒരു വലിയ മരുതുമരത്തിനു മൂട്ടിലുള്ള ഒരു ചെറു കവല. നാഷണൽ ഹോട്ടലിന്റെയും എസ് എൻ ലോഡ്ജിന്റെയും മുന്നിലായിരുന്നു മരുത് നിന്നിരുന്നത്. കാറ്റാടി മരങ്ങൾ ധാരാളമുണ്ടായിരുന്നു. ഒരു ജനതാ തിയേറ്റർ ഉണ്ടായിരുന്നു. മിക്കവാറും എല്ലാ കെട്ടിടങ്ങളും ഓലയും ഓടും കൊണ്ടുള്ളതായിരുന്നു. എത്രയോ കാലം കഴിഞ്ഞാണ് അവിടെ ഒരു ഇരുനില കെട്ടിടം വരുന്നത്. അവിടെയാണ് ഇന്നത്തെ നടേശ് ബേക്കറി. ചെല്ലപ്പൻ മുതലാളിയാണ് ആ ഇരുനില കെട്ടിടം പണിതീർത്തത്. കൃഷ്ണപ്പണിക്കരുടെ സൈക്കിൾ ഷാപ്പ്, കുട്ടപ്പന്റെ മുറുക്കാൻകട, ഒരു ജൌളിക്കട, പിന്നെ ഒരു പലചരക്ക് കട, ഇത്രയേ ഉള്ളൂ അന്ന് മരുതിൻമൂട്ടിൽ. ബാപ്പുജി ഗ്രന്ഥശാല അന്നേയുണ്ട്. അക്കാലത്ത് അവിടെ ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തിത്വം പി എസ് നടരാജപിള്ളയായിരുന്നു. മരുതിൻമൂട്ടിൽ ചന്ത തുടങ്ങാനുള്ള സ്ഥലം നൽകിയതും പി എസ് ആയിരുന്നു. ഓലപ്പുരയോടുകൂടിയ ആശുപത്രിയെ അന്നാളുകൾ വിളിച്ചിരുന്നത് പറങ്കിപ്പുണ്ണ ആശുപത്രി എന്നായിരുന്നു. കാടും കാട്ടുപറമ്പുകളുമായി മാത്രം കിടന്ന ഈ മരുതിൻമൂടാണ് പിന്നീട് പേരൂർക്കടയായി പരിണമിച്ചത്. പി എസ് നടരാജപിള്ളയടക്കം മോരും വെള്ളം വഴിയാത്രക്കാർക്ക് സൌജന്യമായി നൽകുന്ന സുഗതനുമുൾപ്പെടെ എത്രയോ സാമൂഹിക പ്രവർത്തകർ പേരൂർക്കടയിലുണ്ടായിട്ടുണ്ട്, ഇപ്പോഴുമുണ്ട്. പേരൂർക്കട എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലെത്തുന്നത് മാനസികാരോഗ്യ കേന്ദ്രമാണ്. ഊളമ്പാറ സ്ഥിതി ചെയ്യുന്ന ആശുപത്രി അനേകർക്ക് ആശ്വാസമേകുന്ന ആതുരാലയമാണ്. പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ, പ്രൊഫസർ ഗുപ്തൻ നായർ, ഡോക്ടർ എൻ എ കരീം, വിജയാലയം ജയകുമാർ, ഡോക്ടർ എം ജി ശശിഭൂഷൺ, കവി പി നാരായണക്കുറുപ്പ് തുടങ്ങി നിരവധി എഴുത്തുകാർ പേരൂർക്കട നിവാസികളാണ്. ക്ഷേത്രപ്രവേശന ഗ്രന്ഥശാല, ബാപ്പുജി ഗ്രന്ഥശാല, വി പി തമ്പി സ്മാരക ഗ്രന്ഥശാല, മിന്നേഴ്സ് ലൈബ്രറി തുടങ്ങി ലൈബ്രറി പ്രസ്ഥാനവും പേരൂർക്കടയെ സമ്പന്നമാക്കിയിരുന്നു. മാതൃകാ മാസിക, തരംഗം, പ്രസര, വിമോചനം തുടങ്ങിയ മാസികകൾ പേരൂർക്കടയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്നു. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്ന മാർത്താണ്ഡവർമ്മ ശത്രുക്കളെ തുരത്തുന്ന ഘട്ടത്തിൽ പുത്തൻചന്തയോളം പടയുമായെത്തി എന്ന് മതിലകം രേഖകളിൽ പറയുന്നു. ഇതിൽ പറയുന്ന പുത്തൻചന്ത പേരൂർക്കട തന്നെയാണ്. കാലങ്ങൾക്കപ്പുറം വീണ്ടും ചികഞ്ഞു ചെന്നാൽ പേരൂർക്കട എന്ന മരുതിൻമൂടിലൂടെ ബേബി ശ്രീറാം എന്ന പേരിൽ ഒരു തുറന്ന ബസ് ഓടിയിരുന്നതായി മനസ്സിലാക്കാനാവും. അതിനുമപ്പുറം വില്ലുവണ്ടികളും ജഡ്കകളും മാത്രം. ആ പേരൂർക്കടയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ ചിലരിലുണ്ട്. അതുകണ്ടാൽ ഇതാണോ ഇന്ന് ഈ കാണുന്ന പേരൂർക്കട എന്ന് ചോദിച്ചു പോകും. അത്രയേറെ ആളും ബഹളവും ആരവവുമായി പേരൂർക്കട മാറി. എപ്പോഴും തിരക്ക്. എവിടെ നിന്നെന്നില്ലാതെ ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ തിരക്കിലും അലിഞ്ഞു ചേരുന്നു ഞാനും.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി ശാസ്ത്ര കൗതുകം.
1: ശാസ്ത്ര കൗതുകം.
2: ശാസ്ത്ര കൗതുകത്തിൽ ഇന്ന് ഹോമി ജഹാംഗീർ ഭാഭ എന്ന ശാസ്ത്രജ്ഞനെ കുറിച്ച് കേൾക്കാം. ഇന്ത്യൻ അറ്റമിക് എനർജി പ്രോഗ്രാമിന്റെ പ്രധാന ശില്പിയും സ്ഥാപകനുമാണ് ഡോക്ടർ ഹോമി ജഹാംഗീർ ഭാഭ. ഫിസിക്സും ഗണിതവുമായിരുന്നു എച്ച് എ ഭാഭയ്ക്ക് ഏറ്റവും താൽപര്യം. ഫിസിക്സിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ കോസ്മിക് റേഡിയേഷൻ, മൌലിക കണങ്ങൾ, ക്വാണ്ടം സിദ്ധാന്തം എന്നീ മേഖലകളിൽ വ്യാപിച്ചു കിടക്കുന്നു. നമുക്ക് മനസ്സിലാക്കാൻ തന്നെ പ്രയാസമുള്ള പല കാര്യങ്ങളെക്കുറിച്ചും വളരെ നിർണായകമായ സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വച്ച ശാസ്ത്രജ്ഞനാണ് ഹോമി ജെ ഭാഭ. വൈദ്യുതകാന്തിക പ്രക്രിയകളിലൂടെ കോസ്മിക് രശ്മികളിൽ ഇലക്ട്രോൺ പ്രോട്ടോൺ പവർ ഉണ്ടാകുന്നതെങ്ങനെയെന്ന് അദ്ദേഹം വിശദീകരിച്ചു. അതിയായ ഒരു ശാസ്ത്രഭക്തനായിരുന്നു ഭാഭ. ഇംഗ്ലണ്ടല്ലാതെ മറ്റു ഏതൊരു വികസിത രാജ്യത്തും വളരെ ഉന്നതവും പ്രശസ്തവുമായ ഒരു സ്ഥാനം ഏത് സമയത്തും അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നു. പക്ഷേ അവയെക്കുറിച്ചൊന്നും അദ്ദേഹം ഒരു നിമിഷം പോലും ചിന്തിച്ചില്ല. വിദേശ രാജ്യങ്ങളിലെ ഭൌതിക സന്തോഷങ്ങളും അദ്ദേഹത്തിനെ ആകർഷിച്ചുമില്ല. മാതൃരാജ്യത്തിന്റെ വികസനത്തിനായി തന്റെ ജീവിതം ഒഴിഞ്ഞുവെക്കാനാണ് ഭാഭ തീരുമാനിച്ചത്. ആധുനിക ഭാരതം നിർമ്മിക്കുകയെന്ന വൻ സ്വപ്നമാണ് യുവാവായ ഭാഭ കൊണ്ടു നടന്നത്. ബാംഗ്ലൂരിൽ സി വി രാമന്റെ അഭ്യർത്ഥന പ്രകാരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ തിയററ്റിക്കൽ ഫിസിക്സ് അധ്യാപകനായി. ബാംഗ്ലൂരിലെ ആരോഗ്യദായകമായ കാലാവസ്ഥയിൽ അദ്ദേഹം ഭാരതത്തിന്റെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യത്തെക്കുറിച്ച് പഠിച്ചു. ഭാരതത്തിന്റെ സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങളെ വിശകലനവും ചെയ്തു. ഭാരതത്തിന്റെ മുന്നോട്ടുള്ള പുരോഗതിക്ക് ഏകമാർഗം ശാസ്ത്രമാണെന്ന് ബോധ്യപ്പെട്ട അദ്ദേഹം ശാസ്ത്രത്തെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ആലോചിച്ചു. ഇതേ സമയം തന്നെ ചിത്രകല, ശാസ്ത്രീയ സംഗീതം, നൃത്തം, ശില്പകല എന്നിവയോടുള്ള ഭാഭയുടെ പ്രണയം മൂർച്ഛിച്ചു. ജീവിതത്തിലുടനീളം ഒരു കലോപാസകനായി തുടരാൻ ഇത് ഭാഭയെ സഹായിച്ചു. തന്റെ ജീവിതത്തെ ലളിതവും സമഗ്രവുമായി രൂപകൽപ്പന ചെയ്യാൻ സഹായകരമായത് ഈ കലാസ്നേഹമാണ്. ഭാഭ ആദ്യം ബാംഗ്ലൂരിൽ വന്നപ്പോൾ ഒരു പ്രഭാഷണം നടത്താൻ സി വി രാമൻ ആവശ്യപ്പെട്ടു. ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാന ജേതാവായ സി വി രാമൻ ആയിരുന്നു സദസ്സിന്റെ അധ്യക്ഷൻ. ആധുനിക ഫിസിക്സുമായി ബന്ധപ്പെട്ടതായിരുന്നു പ്രഭാഷണ വിഷയം. സി വി രാമൻ പ്രഭാഷണത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു: പ്രഭാഷകനും അധ്യാപകനും ഗണിതശാസ്ത്രജ്ഞർക്കും നൽകിയ ഒരു സദ്യയായിരുന്നു ഭാഭയുടെ പ്രഭാഷണം. എച്ച് ജെ ഭാഭ എഴുതിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ടാറ്റ ട്രസ്റ്റ് ചർച്ചയ്ക്കെടുത്തത്. അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ച് ഒരു ശാസ്ത്ര സ്ഥാപനം തുടങ്ങാനും അതിന്റെ സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുക്കാനും അവർ തീരുമാനിച്ചു. 1945 ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് എന്ന ഭാഭയുടെ സ്വപ്ന സ്ഥാപനം ആരംഭിച്ചു. ഭാഭയുടെ തന്നെ അക്ഷീണമായ പ്രവർത്തനത്തിന്റെ ഭാഗമായി 1954 ഭാരതത്തിൽ ആണവോർജ വകുപ്പ് ആരംഭിച്ചു. അങ്ങനെ ഭാരതം ആണവോർജ ഗവേഷണ രംഗത്ത് പുതിയ ചക്രവാളങ്ങൾ കീഴടക്കി തുടങ്ങി. വിശ്രമമില്ലാതെ ജോലി ചെയ്ത ഭാഭ രാജ്യത്തിന്റെ ശാസ്ത്രരംഗത്തെ സമ്പുഷ്ടമാക്കി. ട്രോംബെ ഇൻസ്റ്റിറ്റ്യൂട്ടിനു വേണ്ടിയും അഹോരാത്രം ജോലിയെടുത്തത് എച്ച് ജെ ഭാഭയായിരുന്നു. അപ്സര പോലെയുള്ള റിയാക്ടറുകൾ, യുറേനിയം, സിർക്കോണിയം പ്ലാന്റുകൾ എല്ലാം ഭാഭയുടെ സംഭാവനകളായിരുന്നു. ഇന്ത്യ എന്ന ആണവോർജ മേഖലയിൽ എത്രത്തോളം സമ്പന്നമായിരിക്കുന്നുവോ അതിനെല്ലാം നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് ഹോമി ജഹാംഗീർ ഭാഭയോടാണ്.
1: ശാസ്ത്ര കൗതുകം അവതരണം സ്മിത സുരേഷ്, തയ്യാറാക്കിയത് എല്ലാർ മധുജൻ, സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.

റഹ്മാനിയ. ഉച്ചസ്ഥായിയും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

0: നമസ്തേ മലയാളത്തിൽ എനിക്ക് കേൾക്കാം. തിരശീല, ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: 1923 മാർച്ച് 23 ഫിലിം കോ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ആത്മാർപ്പണം. കെ വി കോശി നിർമ്മിച്ച ചിത്രം ജി ആർ റാവു സംവിധാനം ചെയ്തു. കെ പി കൊട്ടാരക്കരയുടെ കഥയും സംഭാഷണവും, ഛായാഗ്രഹണം ബാലസുബ്രഹ്മണ്യം. ആത്മാർപ്പണം എന്ന ചിത്രത്തിനു വേണ്ടി 9 പാട്ടുകൾ അഭയദേവ് രചിച്ചു. വി ദക്ഷിണാമൂർത്തി ഗാനങ്ങൾക്ക് ഈണം പകർന്നു. എ എം രാജ, ടി എ കുമരേശൻ, ജിക്കി, പീലീല, ശൂലമംഗലം രാജലക്ഷ്മി എന്നിവർ ഗാനം ആലപിച്ചു. പ്രേം നസീർ, തിക്കുറിശി സുകുമാരൻ നായർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, മുത്തയ്യ, ബഹദൂർ, എസ് പി പിള്ള, ബി എസ് സരോജ, ബോംബെ മീനാക്ഷി എന്നിവരായിരുന്നു അഭിനേതാക്കൾ. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം ആത്മാർപ്പണം എന്ന ചിത്രത്തിലെ ഒരു പാട്ട്.

നിൽക്കാൻ ഒരു തറ, പിന്നിൽ ഒരു മറ, മുന്നിൽ നിങ്ങൾ, എങ്കിൽ നാടകമായി. പറമ്പുകളിൽ നിന്ന് ജീവരക്തം ഉൾക്കൊണ്ട് അരങ്ങിന്റെ വെള്ളി വെളിച്ചങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഡിജിറ്റൽ വിദ്യ വരെയുള്ള വളർച്ച. നാടകം, നാടകാന്തം, കവിത്വം, നാടകമേ ഉലകം, ജീവിതമൊരു നാടകം എന്നു തുടങ്ങി എത്രയോ പ്രയോഗങ്ങൾ. ജീവിതത്തെ അരങ്ങിലേക്ക് പറിച്ചു നട്ടുകൊണ്ട് ആടിത്തിമർത്ത അനുഭവങ്ങൾ എത്ര, പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങൾ, ആഹ്വാനങ്ങൾ, അതിനൊക്കെ നാടകത്തോളം പോന്ന കല വേറെയില്ല തന്നെ. ഉത്സവ പറമ്പുകളെ ഇന്നും ഉത്സാഹഭരിതമാക്കുവാൻ നാടകങ്ങൾ തന്നെ വേണം. നാടകം ഏറെ മാറി. പരീക്ഷണങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിലേക്ക്, അവിടെ നിന്ന് അതിനൂതന സാങ്കേതികത്വത്തിന്റെ തട്ടകങ്ങളിലേക്ക് നാടകം വളരുന്നു. എന്നാലും അന്ന് പറമ്പുകളിലിരുന്ന് കണ്ട നാടകത്തിന്റെ ശക്തി. ഗൃഹാതുരതകളിലേക്ക് ഒന്നോടിയെത്താൻ ഒരു പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകഗാനം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളത്തിൽ ഇനി സാംസ്കാരിക പ്രശ്നോത്തരയാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ഭാരതപ്പുഴയെ ശോകനാശിനി എന്ന് വിളിച്ചത് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഭാരതപ്പുഴയെ ശോകനാശിനി എന്ന് വിളിച്ചത് ആരാണ്? ശരിയുത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.

നമസ്തേ മലയാളത്തിൽ ഇനി പ്രണയ സരോവര തീരം. പ്രണയത്തിന്റെ സൗഗന്ധികങ്ങൾ ഹൃദയത്തിന്റെ വഴിത്താരകളിൽ വീണുകിടക്കുന്നു. ഹർഷോന്മാദത്തിന്റെ കായാമ്പൂവുകൾ, ഹൃദയത്തുടുപ്പുകൾക്ക് ദലമർമരങ്ങളുടെ താളം, കാതുകളിലെപ്പോഴും അജ്ഞാതമായ ഏതോ ആകാശവീതിയിൽ നിന്നൊഴുകി വരുന്ന പുല്ലാങ്കുടൽ നാദം, പനീർ പൂക്കളുടെ മണം, നാവിലെപ്പോഴും രുചിക്കുന്നതെന്തോ തിരിച്ചറിയാനാകാത്ത മധുരനൊമ്പരമോ. പ്രിയതേ, തിരിച്ചൊന്നും അരുളിയില്ലെങ്കിലും നീ അരികിലുണ്ടെങ്കിൽ സ്വസ്ഥമാണൻ ഹൃദം. ഇത്രമേൽ മണമുള്ള, ഇത്രമേൽ ചാരുതയാർന്ന മറ്റെന്താണ് ഈ ഭൂമിയിലുള്ളത്? പ്രണയത്തിന്റെ വാഴ്ത്തുകൾ കൊണ്ട് പുഷ്പസുരഭിലമായിരിക്കുന്ന ഭൂമി. പ്രണയ സരോവരത്തിൽ കേൾക്കാം സൗമ്യവും ഹൃദ്യവുമായ ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്ജലമായിരിക്കട്ടെ. ഊർജ്ജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ. അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മലം ഏതെങ്കിലും ആവട്ടെ, മനസ്സ് നന്നാവട്ടെ. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. ആരോടും ദേഷ്യപ്പെടാതെ, അസ്വസ്ഥമാകാതെ, അനാവശ്യ ചിന്തകൾ കൊണ്ട് ഭാരപ്പെടാതെ സ്വതന്ത്രവും സ്വച്ഛന്ദവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർട്ടുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ, ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രത്യേക പോക്കുവെയിൽ. ഇളവയിൽ ചേക്കേറാൻ തുടങ്ങുന്ന സായാഹ്ന ഹൃദ്യതയിൽ സാമൂഹിക വർത്തമാനങ്ങളുമായി ഇത്തിരി നേരം പ്രത്യേക പോക്കുവെയിൽ. സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിൽക്കുന്നവരോടൊപ്പം എല്ലാർ മധുജൻ നടത്തുന്ന പ്രത്യേക ഗാനസംവാദ പരിപാടി കേൾക്കാം. കരുണാസായി റേഡിയോയിൽ എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ, പുനഃപ്രക്ഷേപണം രാത്രി 7 മുതൽ 8 വരെ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: സിനിമ ശബ്ദരേഖ.
3: ശ്രോതാക്കളുടെ പ്രിയ സിനിമകളുടെ ശബ്ദരേഖ കേൾക്കാം.

സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ചിത്രം കളിവീട്. സംവിധാനം സിബി മലൈ, രചന ശശിധരൻ ആറാട്ടുവഴി, നിർമ്മാണം ദിനേശ് പണിക്കർ, ഛായാഗ്രഹണം ആനന്ദക്കുട്ടൻ, സംഗീതം മോഹൻ സിത്താര. അഭിനേതാക്കൾ ജയറാം, മഞ്ജു വാര്യർ, വാണി വിശ്വനാഥ്, ജഗദീഷ്, സുനിത, ഇന്നസെന്റ്, കൊച്ചിൻ ഹനീഫ, ജഗന്നാഥവർമ്മ, കൽപ്പന, കോട്ടയം ശാന്ത തുടങ്ങിയവർ.

0: പ്രസ്ഥാനവും ജൈതിക മുനിവരപുത്രരായുള്ള കുമാരന്മാരുമായി തമമായ കാളന്തി നദി
1: ഡിസ്കഷൻ ഉണ്ട്.
2: എനിക്ക് അപ്പൊ കാണാം, ഒരു സീരിയസ് പ്രോബ്ലം ഉണ്ട്. ആ തന്റെ മനസ്സാക്ഷി സൂക്ഷിപ്പാറും കൂടെ വിളിച്ചോ.

0: Good morning, sir.
1: Good morning.
2: Good morning, sir.
1: Morning.
2: Good morning, sir.
1: Good morning.
2: May I come in, sir?
1: Yes. Revi, will you?
2: Revi, trade aisle poi. Corporation office kudi kairite varunu parnju.
1: Approval nulla plans sa kodutayichile.
2: Koduthu.
1: Anything else?
2: No, sir.
1: You can go.
2: Sir?
1: Hmm?
2: One Mr. NKK menu vilichirunnu.
1: One second, please.
2: എന്താ സാർ ഇത്?
1: മറവിക്കുള്ള മരുന്ന്. ഓരോ ഗുളിക വീതം ഒരു മാസം കഴിച്ചാൽ മതി.
2: അത് പിന്നെ സാർ, ഒരു യൂഷ്വൽ എൻക്വയറി കോൾ മാത്രമായിരുന്നു അത്. അതുകൊണ്ട്
1: കോളിന്റെ ഗുണനിലവാരം ഞാൻ നിശ്ചയിച്ചോളാം. വെറുതെ വിളിച്ച് കൊഞ്ചാനത് ലേഡീസ് ഹോസ്റ്റലിൽ ഒന്നുമല്ലോ. തിരിച്ചു വിളിക്കാൻ നമ്പർ തന്നിട്ടുണ്ടോ?
2: ഇല്ല, നേരിട്ട് വന്ന് കണ്ടോളാന്ന്. നാളെ സാർ ഇവിടെ ഉണ്ടാവും എന്നറിയാൻ വിളിച്ചതാ.
1: എന്നിട്ടാണോ ഒരു യൂഷ്വൽ കോൾ ആയിട്ട് കണക്ക് എഴുതിയത്? ഇവിടെ ജോലി ചെയ്യുമ്പോൾ ഇവിടുത്തെ കാര്യം മാത്രം ശ്രദ്ധിക്കുക. അതിനാണ് ഞാൻ കൃത്യമായിട്ട് ശമ്പളം തരുന്നത്. മനസ്സിലായോ? ലഡു എപ്പോഴായിരുന്നു?
3: 8:55.
2: ഇത് രണ്ടാമത്തെ അല്ലേ?
3: എന്റെ അറിവിൽ ആദ്യത്തെ. ഇനി വേറെ ഉണ്ടോന്ന് അറിയില്ല.
1: കൺഗ്രാജുലേഷൻസ്. ആണോ പെണ്ണോ?
3: അത് പൂർത്തിയാലേ പറയാൻ പറ്റൂ.
1: അപ്പൊ മാസം തികയാതെയാണോ പ്രസവിച്ചത്?
3: ആര് പ്രസവിച്ചു? കമലാസനെ മുതലാളിയുടെ കെട്ടിടത്തിന് തറക്കല്ലിട്ട കാര്യം പറഞ്ഞതാ 8:55. അത് മേലോട്ട് കെട്ടി വന്നാലേ ആണാണോ പെണ്ണാണോ എന്ന് പറയാൻ പറ്റൂ.
1: ഓ, അത് ശരി. ഞങ്ങള് കരുതി ഉലകന്നാന്റെ ഭാര്യ പ്രസവിച്ചെന്ന്.
3: എന്റെ ആദ്യത്തെ മോൻ 8 മാസം കഴിഞ്ഞതേ ഉള്ളൂ. അതിന്റെ പ്രസവ വേദന എന്റെ ഭാര്യയും ആശുപത്രി ചെലവിന്റെ ഓർമ്മ ഞാനും ഒന്ന് മറക്കട്ടെ. എന്നിട്ട് രണ്ടാമതൊന്നിനെ കുറിച്ച് ആലോചിക്കാം. അതുപോലെ മനോഹര തരക്കേടില്ലാത്ത ഒരു തമാശ പറഞ്ഞിട്ട് എല്ലാവരും ചിരിച്ചല്ലോ. ഹാമ മാത്രം എന്താ ഹവാല കേസിലെ പ്രതിയെ പോലെ ഇരിക്കുന്നത്?
2: ചിരിക്കണമെന്നുണ്ട്. ഒരു കോൾ വന്ന കാര്യം പറയാൻ താമസിച്ചേനെ. ഓർമ്മക്കുറവിനുള്ള മരുന്നിനെ കുറിച്ച് എന്നാ. ഇനി ചിരിച്ചാൽ ചിരി നിർത്താനുള്ള മരുന്നിനെ കുറിച്ച്.
3: അത്രേ ഉള്ളോ? കോൺക്രീറ്റിന് സിമെന്റിന്റെ റേഷ്യോ തെറ്റിച്ചതിന് ആത്മഹത്യ ചെയ്യാനുള്ള മരുന്ന് അദ്ദേഹം എനിക്ക് കുറിച്ച് തന്നത്.
2: ഇത്ര നിസ്സാര കാര്യങ്ങൾ ഇങ്ങനെ ഇഷ്യൂ ആക്കാൻ തുടങ്ങിയാൽ ചുമ്മാതല്ല.
3: ഹാമയ്ക്ക് എത്ര രൂപ ശമ്പളം കിട്ടുന്നുണ്ട്?
2: 1300.
3: അതെല്ലാ മാസവും കൃത്യ 1-ാം തീയതി കിട്ടുന്നുണ്ടല്ലോ.
2: ഉണ്ട്.
3: എന്നാലേ കൂടുതൽ വർത്തമാനം പറയാ, ജോലി ചെയ്യാൻ നോക്ക്. അല്ലാതെ കൂടുതൽ വിപ്ലവം വിളമ്പാൻ നിന്നുണ്ടല്ലോ. ചൊരച്ചിലിനുള്ള മരുന്ന് കുറിച്ച് തരും. എം ഡി അല്ല ഞാൻ. അവനവന്റെ ഉത്തരവാദിത്വം മറക്കുകയും ചെയ്യും, സ്ഥാപനത്തിന്റെ ഉടമയെ വിമർശിക്കുകയും വേണം. അങ്ങനെ ഇപ്പൊ വല്ലവന്റെ ചെലവിൽ വിപ്ലവം ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല.
1: പറച്ചിൽ കേട്ടാ തോന്നും ഇപ്പറഞ്ഞ ആൾ ഇതൊന്നും ചെയ്യുന്നില്ല.
3: ഞാൻ വിമർശിക്കും, എനിക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് കരുതി കണ്ട അണ്ടനും അടകോടനും ഒക്കെ വിമർശിക്കാൻ അങ്ങനെ എന്താ മന്ത്രിയാ?
1: ഹലോ, എന്താ ഇവിടെ ബഹളം?
3: സാർ, ഇവിടെ ഹോളോ ബ്രിക്കിനാണോ ചുടുകലിനാണോ ബലം എന്ന് പറഞ്ഞൊരു ചെറിയ തർക്കം. ഹോളോ ബ്രിക്കിനാണെന്ന് ഒരു ഗ്രൂപ്പ്, ചുടുകലിനാണെന്ന് വേറൊരു ഗ്രൂപ്പ്. രണ്ടിനുമല്ല കരിങ്കല്ലിനാണ് ബലമെന്ന് ഞാൻ പറഞ്ഞു. എന്താ സാറിന്റെ അഭിപ്രായം?
1: ക്യാബിനിലേക്ക് വരൂ, ഉദാഹരണ സഹിതം ഞാൻ വിശദീകരിക്കാം.
3: എന്തെങ്കിലും അഡ്വൈസ് ചോദിക്കാനായിരിക്കും.
4: ഒരു മനഃശാസ്ത്രജ്ഞന് ഏറ്റവും വലുത് മനസ്സമാധാനമാണ്. ഇന്നും ഞാൻ ഒരു സ്ത്രീ ഹിപ്നോട്ടൈസ് ചെയ്തു. ഭർത്താവിനെ ക്രൂരമായി വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രമാണ് അവളുടെ ഉപബോധ മനസ്സിൽ നിന്നും എനിക്ക് കിട്ടിയത്. ഹിപ്നോട്ടിക് നിദ്രയ്ക്ക് വിധേയമായവരിൽ 95% കാപട്യം കലർന്ന മനസ്സുകൾ കുടമകളാണ്. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ എങ്ങനെ ഒരു പെണ്ണ് വിവാഹം ചെയ്യും?
1: വിവാഹം ചെയ്യാൻ പോകുന്ന പെണ്ണിനെ ഹിപ്നോട്ടൈസ് ചെയ്യാറുന്ന പോരെ.
4: അയ്യോ, അത് പറ്റില്ല. ഏത് പെൺകുട്ടിയെ കണ്ടാലും എനിക്ക് ഹിപ്നോട്ടൈസ് ചെയ്ത് രഹസ്യങ്ങൾ ചോർത്താൻ തോന്നും.
1: എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം ഡോക്ടർ, വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ ഹിപ്നോട്ടൈസ് ചെയ്ത് ഇന്നസെന്റ് ആണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം മതി വിവാഹം എന്ന് വെക്കണം.
4: അത് ഉഗ്രൻ ഐഡിയ. ചോദിക്കാൻ മറന്നുപോയി, എന്താ മഹേഷിന്റെ പ്ലാൻ? പുതിയ ആലോചനകളൊന്നും വരുന്നില്ലേ?
3: ആലോചനകൾക്കൊന്നും ഒരു കുറവില്ല. പക്ഷെ അതിനൊക്കെ പച്ച കൊടി കാണിച്ചില്ലെങ്കിലും വേണ്ടില്ല. ഒരു പച്ച കർച്ചീഫെങ്കിലും പൊക്കി കാണിക്കണ്ടേ? എങ്കിൽ 7-ന്റെ അന്ന് കെട്ട് നടത്തി തരുന്നതായിരിക്കും ഞാൻ ഏറ്റു.
4: വെരി ബാഡ് മഹേഷ്.
1: പെണ്ണ് കെട്ടാൻ വൈമുഖ്യം കാണിക്കുന്ന ഡോക്ടറാണോ എന്നെ വിവാഹത്തിന് പ്രേരിപ്പിക്കുന്നത്? അതും എന്റെ ചരിത്രം മുഴുവൻ അറിഞ്ഞിട്ട്.
4: പ്രശ്നങ്ങൾ ഒഴിഞ്ഞുള്ള ജീവിതം ആർക്കും സാധ്യമല്ല. മഹേഷിന്റെ ചിന്താഗതിയുമായി പൊരുത്തപ്പെടുന്ന ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞാൽ ഇപ്പോൾ മനസ്സിനെ അരട്ടിക്കൊണ്ടിരിക്കുന്ന ഭ്രാന്തമായ ഓർമ്മകൾ ഇല്ലാതാകും.
1: ആ, ഞാൻ ആലോചിക്കട്ടെ.
4: അങ്ങനെ ആരെങ്കിലും കിട്ടിയാൽ എന്റെ അടുത്ത് വരണം.
3: ഹിപ്നോട്ടൈസ് ചെയ്യാനായിരിക്കും.
4: ഹിപ്നോട്ടൈസിംഗ് മാത്രമല്ലടോ, വിവാഹ ജീവിതത്തെ കുറിച്ച് രണ്ടുപേർക്കും എന്റെ വകയായി ഒരു വിദഗ്ധോപദേശം, ഒരു കൗൺസിലിംഗ്.
1: ആദ്യം ഡോക്ടർ സ്വന്തം പ്രശ്നം പരിഹരിക്കുക, എന്നിട്ടാവാം മറ്റുള്ളവരുടെ കേസ് അറ്റൻഡ്
4: ചെയ്യുക. മഹേഷ് പറഞ്ഞ പ്രകാരം ഈ ടീച്ചർ അങ്കിളിനോട് എന്റെ ഭാവി വധുവിനെ ഹിപ്നോട്ടൈസത്തിന് കൊണ്ടുവരാൻ പറയാം.
3: ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, എന്നെ ഒന്ന് ഹിപ്നോട്ടൈസ് ചെയ്യാമോ ഡോക്ടർ?
1: അയ്യോ, അത് പറ്റില്ല. ഹിപ്നോട്ടൈസ് ചെയ്യപ്പെടുന്ന ആൾക്കൊരു മിനിമം ബുദ്ധിയെങ്കിലും വേണം. ചെയ്യുന്ന ആൾക്കും

0: ഞാൻ അങ്ങേക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് സാർ?
1: കഴിഞ്ഞ 28 വർഷമായി വിദേശത്ത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് 2 പെമ്മക്കളാ ഉള്ളത്. കുട്ടികൾ വളർന്നതും പഠിച്ചതുമെല്ലാം സ്റ്റേറ്റ്സിലാണ്. മൂത്തവൾ എന്നെ പോലെ പരിഷ്കാരപ്രിയല്ല, എങ്കിലും അവൾ ഒരു സായിപ്പിനെ കിട്ടി അവിടെ തന്നെ സെറ്റിലായി. ഇളയവൾ തിങ്കിങ്ങിലും ഡ്രസ്സിങ്ങിലും ഒക്കെ വളരെ മോഡേണാ.
0: മമ്മിയെ പോലല്ലേ.
1: യു സെറ്റ് ഫാക്ട്. യാമിനിയും അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു സായിപ്പിനെ വാങ്ങിയത് അവിടെ തന്നെ സെറ്റിലാവും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ എന്റെ കണക്കൂട്ടുകൾ അവൾ തെറ്റിച്ചളഞ്ഞു. അവളുടെ ലൈഫ് പാർട്ണർ അവിടെ നിന്നാരും തിരക്കില്ല. പക്ഷെ സെറ്റിലാവുന്നത് കേരളത്തിൽ എവിടെയെങ്കിലും മതിയെന്നുള്ള വാശിയിലാണ് അവൾ. വിചാരിക്കുന്ന കാര്യം സാധിച്ചല്ലാതെ പിൻവാങ്ങുന്ന സ്വഭാവക്കാരി അല്ല അവൾ. ചെറുപ്പത്തിലെ ഉള്ള ശീലമാ.
0: സ്വന്തം നാടിനോട് കൂറുണ്ടാവുക എന്നത് ഒരു കുറ്റമല്ലല്ലോ, അതൊരു ക്വാളിറ്റി അല്ലേ? ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് സാറിധികം പറഞ്ഞില്ല.
1: അതാണ് പറഞ്ഞു വരുന്നത്. എന്റെ മകളുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ഇവിടെ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചു. ഇനി അവിടെ ഒരു വീട് വേണം. അതേപ്പറ്റി സംസാരിച്ചപ്പോ എന്റെ പല വെൽവിഷേഴ്സും താങ്കളുടെ പേരാണ് സജസ്റ്റ് ചെയ്തത്. താങ്കൾ വളരെ ബിസിയാണെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ സമയം വളരെ കുറച്ചേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് എനിക്കൊരു വീട് കെട്ടിത്തരണം.
0: ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. നമുക്ക് ഈ ആഴ്ച തന്നെ സൈറ്റ് കാണാം പോരെ?
1: എങ്ങനെയുണ്ട് സ്ഥലം?
2: എന്ത് വില കൊടുത്തു?
1: ഇവിടെ എന്ത് വില കൊടുക്കേണ്ടി വരും?
2: 85,000 to 1,00,000% അതാണ് ഇപ്പോഴത്തെ റേഞ്ച്.
1: ആ ഏതാണ്ട് അത്രയൊക്കെ ആയി. 1 ഏക്കറിൽ കൂടുതൽ ഉള്ളതുകൊണ്ട് ചെറിയൊരു റിഡക്ഷൻ അത്രയേ ഉള്ളൂ.
2: എന്തായാലും നന്നായി. മഹിയുടെ ഡിസൈനിങ്ങിൽ ഇവിടെ ഒരു വീട് വന്നാൽ സംഗതി കലക്കും.
1: ഉലഹന്നാനും മിസ്റ്റർ മഹേഷുമായിട്ട് എങ്ങനെയാ?
2: എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ചക്കരയും ഈച്ചയും പോലെയാ. പക്ഷെ ആ ബന്ധം പ്രൊഫഷണൽ ഇല്ല കേട്ടോ. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാ, അതുകൊണ്ടാ എനിക്ക് അവിടെ ജോലി തന്നത്. കൂടെ തന്നെ താമസിക്കാൻ ഒരുപാട് നിർബന്ധിച്ചു. സ്ഥാപനത്തിന്റെ MD അങ്ങയുടെ ശമ്പളക്കാരനും ഒന്നിച്ച് താമസിക്കുന്നത് പശുവിനെയും ആടിനെയും ഒരു തൊഴുത്തിൽ കെട്ടുന്ന പോലെ തന്നെ അഭംഗിയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പിന്മാറി.
1: അല്ലെങ്കിൽ തന്നെ ഫാമിലിയായിട്ട് താമസിക്കുമ്പോ അതൊരു ഡിസ്റ്റർബൻസ് അല്ലേ?
2: അയ്യോ, മഹേഷ് അവിടെ തനിച്ചാ. അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പില്ല. പുള്ളിക്കാരൻ ഒറ്റ മോനാ.
1: ഓ, ഐ സീ. ഫാമിലി
2: നാട്ടില. വൈഫിനെയും കൊണ്ടുവന്ന് നല്ലൊരു വീടെടുത്ത് താമസിക്കാൻ മഹി ഒരുപാട് നിർബന്ധിച്ചതാ. അവളവിടെ നാട്ടിൽ നിന്നാ മതിയെന്ന് ഞാൻ ശാഠ്യം പിടിച്ചിട്ടാ.
1: അതെന്താ മിസ്റ്റർ ഉലഹന്നാനും ഫാമിലി തമ്മിൽ എന്തെങ്കിലും?
2: ഏയ്, ഒന്നുമില്ല. അവള് വന്നാലാണ് പ്രോബ്ലം. ഈ കന്നിനെ കയം കാണിക്കാൻ പാടില്ലെന്നല്ലേ പഴമക്കാർ പറയാറുള്ളത്. നാട്ടും പുറത്തായിട്ട് എന്നെ അവളുടെ ചെലവ് താങ്ങാൻ പറ്റുന്നില്ല. ഇനി നഗരത്തിലെങ്ങാനും കൊണ്ടുവന്നാൽ അതിനെ പോറ്റണമെങ്കിൽ ഞാൻ ഏതെങ്കിലും ഓഹരി കുംഭകോണത്തിലും ചെന്ന് പെടേണ്ടി വരും സാർ.
1: അത് ശരിയാ. ഭാര്യമാർ അഡ്ജസ്റ്റബിൾ അല്ലെങ്കിൽ എന്തൊക്കെ പ്രോബ്ലംസ് ആ ഉണ്ടാവുന്നത്? ആ എങ്ങനെയുണ്ട് മിസ്റ്റർ മഹേഷ് സൈറ്റ്?
0: കൊള്ളാം. നെക്സ്റ്റ് മൺഡേ ഞാൻ ഒരു റഫ് ഡിസൈൻ കാണിക്കാം.
1: ആ വരയ്ക്കുന്നതിന് മുമ്പ് എന്റെ മകളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുന്ന നന്നായിരിക്കും. അവൾക്ക് വേണ്ടിയിട്ടുള്ള വീട് മാത്രമല്ല, അവള് ഡ്രോയിങ്ങിലും പെയിന്റിങ്സിലും ഒക്കെ വളരെ ഇൻട്രസ്റ്റഡ് ആണ്. അവൾക്ക് എന്തൊക്കെ സജഷൻസ് ഉണ്ടെന്ന് പറയുന്നത് കേട്ടു.
0: മകളിനി അമേരിക്കയിൽ വന്നിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടൈമുണ്ടോ? വീട് പണി ഉടനെ വേണമെന്ന് സാർ തന്നെയല്ലേ പറഞ്ഞത്.
1: മോളിപ്പോ എന്റെ ഉണ്ട്. ഈ ഒരു ആവശ്യം പ്രമാണിച്ച് തൽക്കാലം ഇവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്തിരിക്കാം.
2: ആയിക്കോട്ടെ, നമുക്ക് ഇപ്പൊ തന്നെ അങ്ങോട്ട് പോവാം.
0: സാർ പൊക്കോളൂ, ഐ വിൽ ഫോളോ.
1: ഓ യെസ്.
2: മഹി, ഈ സ്ഥലത്തിന്റെ ആംഗിൾ ഓഫ് എലിവേഷൻ അനുസരിച്ച് ഇതിന്റെ പ്ലിൻത്ത് ഏരിയയുടെ ഡെവലപ്മെന്റിന്റെ ഒരു
0: ഡിസ്കഷനിൽ നിന്റെ സൂപ്പർവിഷൻ വേണ്ട. സൈറ്റ് സൂപ്പർവൈസറുടെ ഷൈൻജിയിലേക്ക് വീട് പണി തുടങ്ങിയിട്ട് മതി.
2: പണി തുടങ്ങിയാ പിന്നെ സിമെന്റിന്റെ ഇഷ്ടപ്പൊടിയുടെയും നടുവിൽ നിന്ന് എങ്ങനെ ഷൈൻ ചെയ്യുമെന്നാ മഹി പറയുന്നത്? ഷർട്ട് മുഴുവൻ പൊടിയാവത്തില്ലേ?
0: എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, നാളെ മുതൽ നീ എന്റെ കസേര കയറിയിരിക്കും.
2: അങ്ങനെ ഒരു മോഹം എനിക്കില്ല. മഹി ഇല്ലാഞ്ഞപ്പോ ഇന്നലെയും കൊറേ നേരം ഞാൻ ആ കസേര കയറി ഇരുന്നതാ.
0: എന്നാ പിന്നെ ഇന്ന് കൊറേ നേരം നീ ഇവിടെ നിക്ക്.
2: ഓട്ടോ പോലും കിട്ടാത്ത ഏരിയ ആണിത്. പറഞ്ഞു
3: ഡാഡിയായിരുന്നു. ഞാൻ കരുതിയ പിച്ചക്കാരനായിരിക്കുന്നു.
1: അയാൾ വന്നില്ലേ?
3: ഇല്ല.
1: ആ ഇവക്ക് പോർട്രേറ്റ് പെയിന്റിംഗ് പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ ഒരു പിച്ചക്കാരനെ ഏർപ്പെടുത്തിയിരുന്നു.
3: 200 rupees കൊടുക്കാന്ന് പറഞ്ഞതാ. തെണ്ടി തിന്നുന്നവനെ തെണ്ടി തിന്നല്ലേ പറ്റൂ.
1: ആ പ്രശ്നമാക്കണ്ട, നമുക്ക് മറ്റാളെ തപ്പാം. ആ സോറി, പരിചയപ്പെടുത്തില്ലല്ലോ.
3: ആർക്കിടെക്ട് മഹേഷ് ശിവനല്ലേ. ഹലോ.
0: ഹായ്.
1: ആ നീ ആവശ്യപ്പെട്ട പോലെ ആളെ ഞാൻ നിന്റെ കസ്റ്റഡിയിൽ എത്തിച്ചിട്ടുണ്ട്. നിന്റെ വീട് എങ്ങനെ ഇരിക്കണമെന്ന് നീ തന്നെ തീരുമാനിക്കും.

വരൂ, നമുക്ക് എന്റെ റൂമിലിരുന്ന് സംസാരിക്കാം. മഹേഷ് കയറി വരൂ.

0: യാമിനിയുടെ വീടിന്റെ പ്ലാൻ ആയിരിക്കും. ഡിസ്കഷന്റെ വിശേഷം ഒന്നും പറഞ്ഞില്ലല്ലോ.
1: വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. സ്വന്തം വീടിനെ കുറിച്ച് ഇത്രയും മുൻധാരണയുള്ള ഒരാളെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഓരോ മുറിയിലെയും പ്രോപ്പർട്ടീസിന്റെ പൊസിഷൻ വരെ ആ കുട്ടിയുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്.
0: എന്നാ പിന്നെ അവൾക്ക് തന്നെ താനങ്ങ് പ്ലാൻ വരച്ചാ പോരെ.
1: വിഡ്ഢിത്തം പറയാതറാ വിഡ്ഢി. അവനവന്റെ വീടിനെ കുറിച്ച് അവനവന് തന്നെ ഒരു ഐഡിയ വേണം. അല്ലാതെ എല്ലാ ആർക്കിടെക്ടിന്റെ ഇഷ്ടത്തിന് വിട്ടാ പിന്നെ എല്ലാ വീടും ഒരേപോലെ ഇരിക്കില്ലേ. ഷീ ഈസ് വെരി സ്മാർട്ട്. ഏത് വിഷയത്തെ കുറിച്ച് ആ കുട്ടി എന്ത് ഭംഗിയായിട്ട് സംസാരിക്കുന്നു അറിയോ?
0: മലയാളത്തിലാണോ അതോ മലയാളത്തിലാണോ അവൾ സംസാരിച്ചത്?
1: നല്ല ശുദ്ധ മലയാളത്തിൽ തന്നെ സംസാരിച്ചത്, അല്ലാതെ നിന്നെ പോലെ അങ്ങനെയല്ല.
0: ഏതായാലും റഫ് ഡിസൈൻ കാണിക്കാൻ പോകുമ്പോ ഞാൻ കൂടെ വരാം. നല്ല മലയാളം കേട്ടിട്ട് നാളെ കുറയായി.
1: അതിയ നിന്നോട് അങ്ങോട്ട് പറയാൻ വരികയായിരുന്നു. നീ അങ്ങോട്ട് വരണ്ട, കാലത്ത് സൈറ്റിൽ പോകണല്ലോ, പോയി കിടന്നുറങ്ങാൻ നോക്കടാ.
0: ഇയാൾ ഇതെന്ത് പ്ലാനാ വരച്ചു വെച്ചിരിക്കുന്നത്? ആംഗിൾ ഓഫ് എലിവേഷൻ ഒന്നും ഒട്ടും ശരിയല്ല. ഞാനാണെങ്കിൽ ഡയമണ്ട്സ്
1: പോയില്ലേ.

0: യാമിനിയുടെ ഐഡിയാസും റിക്വയർമെന്റ്സ് ഒക്കെ ഈ പ്ലാൻസിൽ വന്നിട്ടില്ലേ?
1: ഷുവർ, സത്യം പറഞ്ഞാ എന്റെ ഭാവനയ്ക്ക് ഇത്ര സൗന്ദര്യം കൈവരുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല.
0: ഐഡിയ മുഴുവൻ യാമിനിയുടേതാണ്, ഞാൻ അതിനൊരു മെഷർമെന്റ് നൽകിയെന്നുള്ളൂ.
1: നോ നോ, എന്റെ വീട് എങ്ങനെയായിരിക്കണമെന്ന് മഹേഷ് എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു.
0: ഏതാ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞില്ല?
1: മൂന്ന് വീടിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ മൂന്ന് സെലക്ട് ചെയ്തേനെ. എനിക്ക് ഇത് മതി.
0: സത്യത്തില് ഈ ഡിസൈനിലും കൺസ്ട്രക്ഷനിലും ഒന്നും അല്ല കാര്യം. കാഴ്ചയിൽ എത്ര ഭംഗി ഉണ്ടായിരുന്നാലും 10 ലക്ഷമോ 10 കോടിയോ മുടക്കി വീട് പണിതാലും അതിനകത്തുള്ള ജീവിതം നമ്മൾ ഭാവനയെ കാണുന്നത് പോലെ ചിട്ടയാർന്നതും ആത്മാർത്ഥത നിറഞ്ഞതുമായാലേ വീടിന് ഒരു ആത്മാവ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അത് വെറുതെ ഇഷ്ടേക്കെട്ടല്ലേ?
1: You are right.

0: മഹിക്കത് വേണോന്ന്. യാമിനി മേനോനല്ലേ?
1: അതെ.
0: ഞാൻ ഉലഹന്നാൻ, ഫാദറിന്റെ പേര് യോഹന്നാൻ, ഇവിടുത്തെ സൈറ്റ് സൂപ്പർവൈസറാ. ഡാഡിയോട് ചോദിച്ചാ എന്നെ കുറിച്ച് അറിയാൻ പറ്റും.
1: ഡാഡി പറഞ്ഞിട്ടുണ്ട്.
0: കണ്ടാ ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ യാമിനിക്ക് എന്നെ അറിയാൻ പറ്റുമെന്ന്?
2: നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്ന്? ഞാൻ വിളിച്ചില്ലല്ലോ.
0: ഈ ബ്ലൂ പ്രിന്റ് പാർട്ടിക്ക് കൊടുത്തേക്കെട്ടെന്ന് ചോദിക്കാൻ.
2: അത് ഞാൻ ഭാമയെ അറിയിച്ചിട്ടുണ്ട്.
0: എന്നിട്ട് ഭാമ എന്റെ അടുത്ത് കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. മേ ബി കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക്. ഓക്കെ, നിങ്ങൾ സംസാരിച്ചിരിക്കും. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി.
2: നീ പോയി രണ്ട് ചായ
0: കൊണ്ടുവരാം. ഓഫീസ് പോയി ഏർപ്പാട് ചെയ്യാം.
3: മഹേഷിനെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം?
1: വെരി സ്മാർട്ട്, പങ്ക്ച്വൽ, പ്രൊഫഷണൽ ഡെഡിക്കേറ്റഡ്, ലൈഫിനെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട്. മൊത്തത്തിൽ ഒരു 60-65 മാർക്ക് കൊടുക്കാം.
3: മഹേഷിന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, ആ ഉലഹന്നാൻ, അയാൾ എന്നെ വന്ന് കണ്ടിരുന്നു. മഹേഷ് ഇവനെ കൊണ്ട് നിന്നെ വിവാഹം ചോദിച്ചാൽ എന്താന്ന് അയാൾക്കൊരു ആലോചന.
1: ഡാഡി എന്ത് പറഞ്ഞു?
3: നിന്നോട് ചോദിച്ചിട്ട് അറിയിക്കാന്ന്. മഹേഷിനെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. പരിചയപ്പെട്ടിടത്തോളം പ്രൊസീഡ് ചെയ്യാൻ കൊള്ളാമെന്ന എനിക്ക് തോന്നുന്നത്. എന്താ വിവാഹ കാര്യത്തെ കുറിച്ച് സൂചിപ്പിക്കുമ്പോഴൊക്കെ നീ ഇങ്ങനെ ചിരിക്കുന്നതാ എനിക്ക് മനസ്സിലാവാത്തത്?
1: എങ്ങനെ ചിരിക്കാതിരിക്കും? മാക്സിമം 60-65% മാർക്ക് കൊടുക്കാവുന്ന ഒരു പുരുഷനെ എനിക്ക് വേണ്ടി കണ്ടെത്താൻ ഡാഡിക്ക് കഴിഞ്ഞുള്ളൂ. 85% വരെ കൊടുക്കാവുന്ന എത്രയോ സായിപ്പന്മാര് അവിടെ എന്റെ പുറകെ നടന്നതാ.
3: നിന്റെ കാഴ്ചപ്പാടിൽ 100% മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരാളെ ഈ പൂലോകത്ത് കാണാൻ പറ്റില്ല.
1: അയ്യോ, 100% വേണ്ട, എന്നാലും ഒരു 90-95 വേണ്ടേ?
3: നിന്നോട് സംസാരിക്കാൻ ഞാൻ ആണല്ല. കല്യാണക്കാരും ഇനി മിണ്ടാനും പോണില്ല. തീർന്നില്ലേ?
1: ചൂടാകാതെ മിസ്റ്റർ മേനോൻ, അങ്ങേർക്ക് ഇങ്ങനൊരു മോഹമുള്ള കാര്യം ഞാൻ ഇപ്പോഴല്ലേ അറിഞ്ഞത്. വരനെന്ന നിലയിൽ ഞാനൊന്ന് മഹേഷിനെ ഇന്റർവ്യൂ ചെയ്ത് നോക്കട്ടെ. എന്തെങ്കിലും ഗ്രേസ് മാർക്ക് കൊടുക്കാൻ പറ്റുമെന്ന് നമുക്ക് ആലോചിക്കാം.
2: നിന്നോട് ആര് പറഞ്ഞു ആലോചന നടത്താൻ?
0: ആലോചിച്ചെന്നല്ലേ ഉള്ളൂ, വേണ്ടെങ്കി വേണ്ട.
2: എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടുന്ന നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്.
0: മഹിക്ക് ആ കുട്ടിയോട് താല്പര്യം ഉണ്ടാവുമെന്ന് ഞാൻ കരുതി. എല്ലാ കാര്യത്തിലും നിന്റെ സങ്കല്പങ്ങളുമായി പൊരുത്തപ്പെടുമെന്നും തോന്നി.
2: പൊരുത്തപ്പെടും, താല്പര്യമുണ്ട്, അതിന് നിന്റെ ഒത്താശയൊന്നും എനിക്ക് ആവശ്യമില്ല. കഴിഞ്ഞത് ഇത്ര പെട്ടെന്ന് നീ മറന്നോ.
0: സോറി, നിന്റെ നന്മ മാത്രമേ ഞാൻ എന്നും ആഗ്രഹിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാ വീണ്ടും ഒരു അവിവേകം കാണിച്ചത്. ഇനി ഒരിക്കലും നിന്റെ പേഴ്സണൽ മാറ്റേഴ്സിൽ ഞാൻ ഇടപെടില്ല.
2: മേനോനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞോ?
0: സാവധാനം പറയാമെന്ന് കരുതി. എത്രയായാലും കുറെ ഉയർന്ന ചിന്താഗതിക്കാരല്ലേ, അവർക്കതൊരു പ്രശ്നമാവില്ലെന്ന് എനിക്ക് തോന്നുന്നു.

0: ഹലോ,
1: യാമിനിയാണ്. മഹേഷിന്റെ ഒരു ഫയൽ എന്റെ മനസ്സിന്റെ മേശപ്പുറത്ത് പരിഗണന കാത്തു കിടക്കുന്നു. ക്വറി എന്തെങ്കിലും എഴുതുന്നതിന് മുമ്പ് നേരിട്ടൊന്ന് സംസാരിക്കണം. എപ്പോഴാ സൗകര്യം?
0: അതൊരിക്കലും സാങ്ഷൻ ആവാൻ സാധ്യതയില്ലാത്തൊരു ഫയലാ. തിരിച്ചയച്ചോളൂ.
1: എന്താ പ്രോബ്ലം?
0: ഞാൻ വിവാഹിതനാണ്. ഐ ആം ഓൾറെഡി മാരിഡ്.

0: നവദമ്പതികളെ സഹപ്രവർത്തകരെ, നമ്മുടെ ബോസ് വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ച് കഴിഞ്ഞു. അദ്ദേഹത്തിന് ഭാര്യയായി കിട്ടിയിരിക്കുന്നത് വലിയ ഒരു കലാഹൃദയത്തിന് ഉടമയായ ശ്രീമതി മൃദുലയാണ്. ഈ അവസരത്തിൽ മറ്റൊരു പ്രധാന വ്യക്തിയെ കൂടി നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പരിചയപ്പെടുത്തുവാനുണ്ട്. മഹേഷിന്റെ ഭാര്യാ പിതാവായ ശ്രീ ചിറ്റേടത്ത് മാധവൻ നായർ. ഗാന്ധിയൻ പാരമ്പര്യം അണുവിട വിടാതെ ആദർശം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന പ്രകൃതി സ്നേഹിയും മധ്യവർജന ഫോറത്തിന്റെ പ്രസിഡന്റും തികഞ്ഞ ഗാന്ധിയനുമായ ശ്രീ മാധവൻ നായർ സ്വന്തം ചർക്കയിൽ സ്വയം നൂൽക്കുന്ന നൂൽ കൊണ്ട് നെയ്യുന്ന വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കാറുള്ളൂ എന്ന നഗ്നസത്യം നിങ്ങൾ അറിയിക്കുന്നതിൽ എനിക്ക് അതിയായ അഭിമാനമുണ്ട്.
1: സുഹൃത്തുക്കളെ, ജാലിയൻ വാലാബാഗിലെ ദുരന്തം ഒരു
0: ഇരുന്നോളൂ. പ്രിയമുള്ളവരെ, എല്ലാ കാര്യങ്ങളിലും അന്തസാർന്ന ചിട്ടയും വൃത്തിയും ആഗ്രഹിക്കുന്ന മഹേഷിന്റെ ജീവിത വീക്ഷണവും മിസ്സിസ് മൃദുല മഹേഷിന്റെ ചിലങ്കയുടെ നൂപുര ധ്വനിയും ചേർന്ന് മഹേഷിന്റെ ഗൃഹത്തിന് ഒരു പുതിയ ക്ലാസിക്കൽ ടച്ച് കൈവരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അടുത്തതായി
1: സുഹൃത്തുക്കളെ, ദണ്ഡിയാത്ര
0: എല്ലാവരും പോയിട്ട് മതി. ഈ സ്ഥാപനത്തിലെ സ്റ്റാഫ് അംഗങ്ങളുടെ വകയായ ഒരു സ്നേഹോപഹാരം നവദമ്പതികൾക്ക് നൽകുന്നതിനായി അക്കൗണ്ടന്റ് ശ്രീ മനോഹരനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു.
2: അപ്പോ അച്ഛൻ പോവാൻ തന്നെ തീരുമാനിച്ചല്ലേ?
1: പോകാതെ പറ്റില്ല മോനെ.
2: അച്ഛൻ ഇവിടെ നിന്ന് എന്താ?
0: മരുമോൻ പറഞ്ഞതിൽ കാര്യമുണ്ട് മാഷേ. ഇവിടെ താമസിച്ചാല് അടിക്കടി സെക്രട്ടേറിയറ്റ് പഠിക്കല്, നിരാഹാരവും സത്യാഗ്രഹവും ഒക്കെ നടത്തി നല്ല സുഭിക്ഷമായിട്ട് കഴിയാം.
3: അച്ഛന്റെ കാര്യം അച്ഛൻ നോക്കിക്കോളും, ഒരു തന്നെ പാട് നോക്ക്.
1: വേണ്ട മോളെ, മഹാത്മാരെ പറ്റി പറയാൻ അണികൾക്ക് അവകാശമുണ്ട്. എന്താ വേണ്ടേന്ന് വെച്ചാ പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഇനി ഉണ്ടോ വലുതും പറയാൻ? ഇനി ഞങ്ങൾക്ക് ഇത്തിരി ഫാമിലി മാറ്റേഴ്സ് സംസാരിക്കാനുണ്ട്. നീ ഇവിടെ തന്നെ നിന്നാ മതി. വാമനെ, പിന്നെ ചില സമയത്ത് എന്റെ മോളുടെ പ്രവൃത്തി കണ്ട ഇവള് ചിറ്റേടത്ത് മാധവൻ നായരുടെ മകള് തന്നെയാണോ എന്ന് നിനക്കൊരു സംശയം തോന്നിയേക്കാം. സംശയിക്കണ്ട, അത് അവളുടെ അമ്മ മരിക്കുന്നതിന് മുമ്പ് ഞാൻ ക്ലിയർ ചെയ്തതാ. ഈ വാശിയും മുൻശുണ്ടിയും സ്വല്പം കൂടുതലാ. അങ്ങനെ വരുമ്പോ ലാത്തി പ്രയോഗവും ചൂരൽ പ്രയോഗവും ഒന്നും വേണ്ട. ഈ താടിമതെ ചക്കി ചക്കി ഒരു തട്ട് കെട്ടിയാ മതി. അങ്ങനെയാണ് അവളുടെ അമ്മയുടെ ശുണ്ടിയാ നിർത്തിയത്.
2: അതൊന്നും സാരമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം.
1: ആ പിന്നെ പോകാതിരിക്കാൻ പറ്റാഞ്ഞിട്ടാ ഈ വെള്ളിയാഴ്ച തന്നെ എറണാകുളത്ത് 3 നിരാഹാര സത്യാഗ്രഹമുണ്ട്. കോഴിക്കോട് വേറെയും.
2: അല്ല, ഇങ്ങനെ സ്ഥിരമായിട്ട് പട്ടിണി കിടക്കുന്നത് ശരീരത്തിന് ക്ഷീണമല്ല അച്ഛാ?
1: എന്നെ കണ്ടിട്ട് അങ്ങനെ ഒരു ക്ഷീണം തോന്നുന്നുണ്ടോ?
2: ഏയ്, അതില്ല.
1: ആ അതൊരു ട്രേഡ് സീക്രട്ടാ മോളെ. അച്ഛൻ ഇറങ്ങണു. അപ്പൊ ശരി എന്നാ.
2: ഓ ഉലഹു, അച്ഛനെ ബസ് സ്റ്റാൻഡിൽ ഡ്രോപ്പ് ചെയ്തേ.
0: ശരി, ആ ബൈ.
1: വേണ്ട വേണ്ട വേണ്ട.
4: സമയം എത്രയെന്ന വിചാരം, ഉറങ്ങണ്ടേ?
3: ഇതൊന്ന് കഴിഞ്ഞോട്ടെ ചേട്ടാ, പത്മസുബ്രഹ്മണ്യത്തിന്റെ പെർഫോമൻസാ.
4: എന്റെ പ്രിയതമ നല്ല അസലായിട്ട് നൃത്തം ചെയ്യുമ്പോ ഞാൻ ഈ തീപ്പെട്ടിക്കൂട്ടിലെ ഡാൻസിന് വേണ്ടി എന്തിനാ ഉറക്കൊഴിക്കുന്നത്?
3: ഞാൻ എന്ന് അസലായിട്ട് നൃത്തം വെക്കണമെങ്കിലേ ഇതൊക്കെ കണ്ടേ പറ്റൂ.
4: ഓ, ഇതിന് വലിയ ഗവേഷണത്തിന് ആവശ്യമൊന്നുമില്ല. എന്റെ ഭാര്യക്ക് നന്നായിട്ട് നൃത്തം അറിയാം. അത് ഇടയ്ക്കൊക്കെ ഒന്ന് ആടിക്കണ്ട് ആസ്വദിക്കാൻ ഭർത്താവിനും കഴിയുക. അതിനീ പഠിച്ചൊക്കെ തന്നെ ധാരാളം മതി. വൈദ്യുതി അമൂല്യമാണ്, അത് പാഴാക്കരുതെന്നാണ് വൈദ്യുതി ബോർഡിന്റെ പരസ്യം തന്നെ. വരാൻ പോകുന്നത് ഇരുണ്ട നാളുകളാണ്. എന്തിനാ ലൈറ്റ് ഓഫ് ചെയ്ത്?
3: അമൂല്യമാണ് വൈദ്യുതി, പാഴാക്കരുത്.
4: ഏയ്, എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട്.
3: കണ്ണ് കാണാൻ മതി വെളിച്ചം, കാത് കേക്കാനേ വെളിച്ചം നിർബന്ധമില്ല.
4: ഓ, അച്ഛൻ പറഞ്ഞ എത്ര ശരിയാ. ചുണ്ടി മൂക്കത്ത് മാത്രല്ല, ബുദ്ധിക്കും ഉണ്ട് ചുണ്ടി.
3: കണക്കായി പോയി.
4: അതെ, ഈ അണിയും മൂണും വിരുന്നും ഒക്കെ മൃദുവിന് ബോറായി തുടങ്ങിയില്ലേ?
3: ഏയ്, നല്ല രസല്ലേ. ഒന്നും അറിയണ്ട, നമ്മള് ഫ്രണ്ട്സിന്റെയും ബന്ധുക്കളുടെയും വീട്ടിലങ്ങോട്ട് കേറി ചെല്ലണ്ട താമസം. ലഞ്ച്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ എന്തൊക്കെയാ?

0: എനിക്ക് ഈ അടുക്കളയിൽ ഏർപ്പാടൊന്നും അറിയത്തില്ല. 8 വയസ്സിൽ അമ്മ മരിച്ച പിന്നെ ഹോസ്റ്റലിലും ബോർഡിംഗിലും അല്ലായിരുന്നു ജീവിതം. അവിടെ ഇതൊക്കെ ആരാ പഠിപ്പിച്ചേരാൻ?
1: ഇതിലെന്തോന്നിത്ര പഠിക്കാൻ, ആർക്കും ചെയ്യാവുന്നല്ലേ ഉള്ളൂ. അരി കഴുകി കുക്കറിനകത്തിട്ട് കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് ചോറ് റെഡി. പിന്നെ മെഴുക്ക് വരട്ടി, തോരൻ, സാമ്പാറ്, ഓംലെറ്റ്, ഇതൊക്കെ വളരെ സിമ്പിൾ അല്ലേ. മീൻകറിയുടെ കൂട്ട് അല്പം പ്രയാസമാണെങ്കിലും ഫ്രൈ ഈസിയാ. ആദ്യമൊക്കെ ഇത്തിരി ടേസ്റ്റ് കുറഞ്ഞിരിക്കും, ഒരാഴ്ച കൊണ്ട് ശരിയാക്കാവുന്നല്ലേ ഉള്ളൂ.
0: 100-400 കൊടുത്താ നല്ല കൈപ്പുണ്ണുള്ള അടുക്കളക്കാരികൾ കിട്ടുമ്പോ നമ്മൾ എന്തിനാ വെറുതെ രുചിയില്ലാത്ത ഫുഡ് കഴിക്കുന്നേ? മാത്രമല്ല, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകളുടെ വിലയേറിയ സമയം അടുക്കളയിൽ വെറുതെ പാഴാക്കാനുള്ളതാണോ? ആ സമയത്ത് ഒന്നുമില്ലെങ്കിലും 2 പുസ്തകങ്ങളും വായിക്കാം. ഇവിടെ ഒരു ഡാൻസ് ക്ലാസ് തുടങ്ങിയാൽ എന്താന്ന് ആലോചിക്കാൻ ഞാൻ. ഒരു 10 കുട്ടികളെ കിട്ടിയാ മാസം ഒരു 2000 രൂപയെങ്കിലും കിട്ടില്ലേ? ഇക്കാലത്ത് ഭാര്യ കൂടി അധ്വാനിച്ചാലേ സ്റ്റൈലായിട്ട് ജീവിക്കാൻ പറ്റൂ.
1: അതിനൊന്നും ഞാൻ എതിരല്ല. സ്ത്രീകളുടെ കഴിവുകൾ വീടിനുള്ളിൽ തളച്ചിടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷെ ഇഷ്ടമുള്ള ആഹാരം കഴിക്കണമെങ്കിൽ വല്ലവരുടെ ഒക്കെ സഹായം വേണമെന്ന് പറയുന്ന ഇത്ര കഷ്ടം തന്നെയാ.
0: ചേട്ടൻ പറയുന്നേട്ടാ, തോന്നും ആഹാരം കഴിക്കാൻ വേണ്ടി മനുഷ്യൻ ജീവിക്കുന്നേന്ന്.
1: പിന്നെ എന്ത് കോപ്പിനടി. എന്നാ പിന്നെ നാളെ മുതൽ ആഹാരം കഴിക്കണ്ടെന്ന് വെക്കാം. നിന്റെ അച്ഛനെ പോലെ നിരാഹാരം ഇരിക്കാം.
0: അയ്യോ, ജീവിക്കാൻ വേണ്ടി ആഹാരം കഴിച്ചാൽ മതിയെന്നാ ഞാൻ പറഞ്ഞത്. ഫാസ്റ്റ് ഫുഡിന് എന്താ ടേസ്റ്റ് ഇല്ലേ? ഭാര്യയുടെ കൈകൊണ്ട് വെച്ച് വിളമ്പണമെന്നൊക്കെ വാശി പിടിക്കാൻ ഇത് പഴയ കാലമൊന്നും അല്ല.
1: മതി മതി, ഒരു ജോലിക്കാരിയെ ചൊല്ലി നമ്മുടെ ഈ രാത്രി നശിപ്പിക്കണ്ട. അച്ഛൻ കൊണ്ടുവരുന്നല്ലേ പറഞ്ഞത്, കൊണ്ടുവരട്ടെ. അതെ, പിന്നൊരു കാര്യം, എനിക്ക് ചില ചിട്ടകളെ കൊണ്ട് അച്ഛൻ മിലിറ്ററിയിൽ മേജർ ആയിരുന്നുകൊണ്ട് പട്ടാള ചിട്ടയിൽ എന്നെ വളർത്തിയത്. ഞാൻ പഠിച്ച ഊട്ടി സ്കൂളിലും ഡിസിപ്ലിൻ മസ്റ്റ് ആയിരുന്നു. അതൊക്കെ ജീവിതത്തിലും ആവശ്യമാണെന്നുള്ള എന്റെ വിശ്വാസം.
0: അതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല.
1: ഹോ, ദൈവം കാത്തു. പിന്നെ ഈ വീട് ഞാൻ എന്റെ ഇഷ്ടത്തിന് വരച്ചതാ. ഇതിലെ പെരുമാറ്റവും ജീവിതവും എന്റെ ഭാവനയ്ക്ക് ഒത്തുവന്നാലേ ഈ വീടിനെ കുറിച്ചുള്ള എന്റെ സങ്കല്പം യാഥാർത്ഥ്യമാകൂ.
0: അതോർത്ത് ചേട്ടൻ വിഷമിക്കണ്ട. ഊട്ടിയിലൊന്നും അല്ലെങ്കിലും ഞാനൊരു കോമൺ പ്രോഡക്റ്റാ. ഡിസിപ്ലിൻ ഒക്കെ അവിടെ മസ്റ്റ് ആയിരുന്നു. പിന്നെ അച്ഛന്റെ കാര്യം, ഒരു പട്ടാളക്കാരനേക്കാൾ എന്തുകൊണ്ടും കൃത്യനിഷ്ഠയുള്ള ആളൊരു ഗാന്ധിയൻ, അത് മറക്കണ്ട.
1: ഓ, രോഷം കൊള്ളാൻ വേണ്ടി പറഞ്ഞതല്ല. ഉലകു പ്രസംഗിച്ച് നീ കേട്ടില്ലേ, നിന്റെ നൃത്ത ചൂടുകളുടെ താളവും സൗന്ദര്യവും ഈ വീടിന്റെ ചലനങ്ങളിൽ പോലും ഉണ്ടാവണമെന്ന്.
0: അപ്പോ ഞാനിതിനകത്ത് നടക്കുന്നത് പോലും ഇങ്ങനെ ഡാൻസ് കളിച്ചോട്ട് വേണം അല്ലേ?
1: അയ്യടാ, കാമഡി കാമഡി.
0: നിലവിളിച്ച്
1: നാട്ടുകാരെ കൂടി കൂട്ടു.

0: അടുത്തല്ലേ.
1: എന്താ
0: എനിക്ക് മണി അഞ്ചു കഴിഞ്ഞു.
1: ഡേ എക്സ്പ്രസ് എവിടെയെങ്കിലും പോണോ?
0: പോണം, കൊയിലാണ്ടിക്ക്. രാവിലെ എണീച്ച് എക്സസൈസ് ചെയ്യണം എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? വാ പോവാം.
1: ആ ചേട്ടൻ പോയിക്കോ.
0: വിവാഹ ജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ പങ്കാണുള്ളൂ എന്ന് ഫെമിനിസ്റ്റുകൾ പോലും പറഞ്ഞിട്ടുണ്ടടി. വാ എണീക്ക് ഓടാം.
1: പോടാനോ?
0: ആ വ്യായാമത്തിന്, ശരീര സൗന്ദര്യത്തിന്.
1: അതിന് ഞാൻ ഡാൻസ് ചെയ്യാനുണ്ടല്ലോ. ചേട്ടൻ ഓടിയേച്ചു വാ, എനിക്കൊരു 7:30 വരെയെങ്കിലും കിടക്കണം.
0: എന്നാ പിന്നെ ഉച്ചയ്ക്ക് 1 മണി വരെ കിടന്നുറങ്ങ്, നമുക്ക് വൈകിട്ട് കാണാം.
2: വൈഫ് വന്നില്ലേ ഓടാൻ?
0: ഇല്ല.
2: കല്യാണം കഴിഞ്ഞാൽ കൂടെ ഓടാൻ പങ്കാളി ഉണ്ടാവെന്ന് പറഞ്ഞിട്ട്.
0: അവള് കൊച്ചു പെണ്ണല്ലേ,
2: കാലിന് സ്വാധീനക്കുറവല്ല ഉണ്ടോ? മറ്റു പ്രശ്നങ്ങൾ എന്തെങ്കിലും
0: ഇല്ലെന്നേ?
2: എന്നാ ഉടനെ ഉണ്ടാവും. അപ്പൊ എന്നെ കൺസൾട്ട് ചെയ്യാൻ മടിക്കല്ലേ?
3: വൈഫ് വന്നില്ലേ?
0: ഇല്ല.
3: ഭാര്യ വന്നില്ലേ കൂടെ ഓടാൻ?
0: ഭാര്യ നിന്റെ അമ്മയുടെ. രാവിലെ എണീറ്റാൽ ഉടനെ ചെയ്യാൻ ഏൽപ്പിച്ചൊക്കെ മറന്നോ?
1: എന്ത്?
0: ഫ്ലവർ വേഴ്സിലെ വാടിയ പൂ മാറ്റിയിട്ട് പുതിയത് വെച്ചില്ല, തലയന്ത പത്രം മാറ്റിയിട്ടില്ല, അന്നത്തെ പത്രവും മാഗസിനും മാത്രമേ ടീ പോയി കാണാവെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ?
1: ഇതൊക്കെ ഇത്രയും കാലം ചേട്ടനല്ലേ ചെയ്തോണ്ടിരുന്നേ, ഇനി അങ്ങനെ തന്നെ തുടർന്നാ പോരെ?
0: അത് പറ്റില്ല, വീട്ടിലെ പെണ്ണുങ്ങളെ അതൊക്കെ ചെയ്യേണ്ടത്. ഓരോ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അവിടുത്തെ മുറ്റവും സ്വീകരണ മുറിയും കണ്ടാലറിയാം ആ വീട്ടിലെ സ്ത്രീയുടെ സ്വഭാവം. ഓരോ സാധനങ്ങൾ ഇരിക്കേണ്ട അടുത്ത് ഇരിക്കാവൂ, അതും ദിവസവും പൊടി തട്ടി വൃത്തിയാക്കി സൂക്ഷിക്കണം. ഒന്നും അങ്ങോട്ട് പറയിപ്പിക്കാതെ അറിഞ്ഞു ചെയ്തൂടെ.
1: ചെയ്യാന്നേ, ചേട്ടൻ പോയി കുളിക്കാൻ നോക്ക്.
0: പത്രവായന കഴിഞ്ഞിട്ടുള്ളൂ,
1: കുളി ഞാൻ വായിക്കല്ലേ.
0: ഓട്ടം കഴിഞ്ഞ് വന്നാൽ ഉടനെ പത്രവായന, ആ നേരത്തിനുള്ളിൽ വിയർപ്പാറും, അത് കഴിഞ്ഞ കുളി. അതാണ് എന്റെ രീതി.
1: എണീറ്റാലുടനെ ബെഡ് കോഫി കിട്ടിയില്ലെങ്കിലും എനിക്ക് പത്രം കിട്ടണം.
0: മൃദുലേ നീ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെ? എനിക്ക് ഓഫീസിൽ പോണ്ടേ? നീ ഇവിടെ തന്നെ ഇരിക്കല്ലേ, സൗകര്യം പോലെ ഇരുന്ന് വായിക്കാലോ.
1: വാർത്ത ചൂടോടെ വായിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം? ആറിയ കഞ്ഞി പഴങ്കഞ്ഞിന്നല്ലേ.
0: ഇതാർക്ക് വേണം? കാർഷിക വാർത്തയും പരസ്യവും അല്ലാതെ ഇതിനകത്ത് വേറെ എന്താ ഉള്ളത്?
1: ഇരുന്ന് വായിക്കേ.

0: എന്നിട്ട്
1: എന്നിട്ട് എന്താകാൻ, അവള് വരച്ച വരെ കൂടി അവള് പോകൂ. നാളെ മുതൽ ഒരു പത്രം കൂടി ഇടാൻ പറ. അതേ നടക്കൂ.
0: അതെ, തുടക്കത്തിലെ ഇങ്ങനെ ഭാര്യയുടെ താളത്തിനൊത്ത് തുള്ളാൻ തുടങ്ങിയാലേ സംഗതി ആകെ താറുമാറാകും. പുരുഷൻ ആഗ്രഹിക്കുന്ന വഴിയെ സ്ത്രീയെ കൊണ്ടുവരണം, അതാണ് വിവാഹ ജീവിതത്തിന്റെ വിജയം.
1: അതിനവൾ വഴങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
0: വേറൊരു സാഹചര്യത്തിൽ നിന്ന് ശീലത്തിൽ നിന്ന് വന്നതല്ലേ, നിന്റെ ശീലങ്ങളുമായി പൊരുത്തപ്പെടാൻ കുറച്ച് സമയം എടുക്കും. ഒരു ചെടി തന്നെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പറിച്ചു നട്ടാൽ വേര് പിടിച്ച് പച്ച പിടിക്കാൻ കുറച്ച് ദിവസങ്ങൾ എടുക്കും. ഇതും അത്രേ ഉള്ളൂ.
1: ശരിയാവൂല്ലേ?
0: ശരിയാവാതെ എവിടെ പോവാനാ?
1: കം.
0: അപ്പോഴും പെട്ടി എന്റെ ഇല്ല.
2: എത്തിയോ? മണി ഒന്നായിട്ടും കാണാഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് വിളിക്കായിരുന്നു. കൈ കഴുകിക്കോളൂ, ഊണ് റെഡി.
1: ഊണ് വെച്ചോ? പതിവ് പോലെ ഫാസ്റ്റ് ഫുഡ് ഷോപ്പിലേക്ക് ഓടാൻ തയ്യാറായി വരികയായിരുന്നു ഞാൻ.
2: എന്നെ അങ്ങനെ അങ്ങ് കളിയാക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ എല്ലാം അതിന്റേതായ സമയമാകുമ്പോ ശരിയാവുമെന്ന്? സംഗതിയൊക്കെ മനസ്സിലാക്കി വരുന്നല്ലേ ഉള്ളൂ.
1: സത്യം പറഞ്ഞ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, എന്റെ ചിട്ടകളും ശീലങ്ങളും കേട്ട് താൻ പൊരുത്തപ്പെട്ടു വരുമെന്ന്.
2: ഒരു പേടിയും വേണ്ട, ഏത് സാഹചര്യമായിട്ടും പൊരുത്തപ്പെടാൻ എനിക്ക് പറ്റും. പക്ഷെ കുറച്ച് ദിവസം എടുക്കുന്നു മാത്രം.
1: അപ്പൊ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞത് എന്നെ ചൂടാക്കാനായിരുന്നു അല്ലേ?
2: ചേട്ടൻ ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ, നാളെ മുതൽ അതൊക്കെ റെഡി ആയിരിക്കും.
1: പറയട്ടെ?
2: പറയുന്നേ.
1: മെഴുക്കുവരട്ടിയുടെ എല്ലാ ഐറ്റംസും, ഫോർ എക്സാമ്പിൾ നാടൻ പയറ്, വെണ്ടയ്ക്ക, കൂർക്ക, അമരയ്ക്ക, ബീൻസ്, പാവയ്ക്ക, പയറു തീയല്, വഴുതനങ്ങാ തീയല്, തേങ്ങാച്ചമ്പന്തി.
2: മതി മതി, ഇനി കഴിച്ചാട്ടെ. ഈ പറഞ്ഞതൊക്കെ ഓരോ ദിവസവും ഓരോന്നായിട്ട് ഉണ്ടാക്കി തരാൻ ഞാൻ അവളോട് പറയാം.
1: അവളോ? ആര്?
2: സത്യഭാമേ. എന്തോ? ഇതാ അവിടുത്തെ സാറ്. അച്ഛനൊരു കാര്യം ഏറ്റതാ. ചോറി കല്ലുണ്ട്, നോക്കിയിരുന്നു.
1: ഒന്നിനും രുചിയില്ല.
2: എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. കഴിക്കുന്നേ. ചേട്ടന്റെ നാക്ക് എനിക്ക് വലിയ പരിചയമില്ലല്ലോ. ചേട്ടൻ തന്നെയല്ലേ പറഞ്ഞത് ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോ ശരിയാവുമെന്ന്. നമ്മുടെ രീതിയായിട്ടൊക്കെ ഒന്ന് പൊരുത്തപ്പെട്ട് വരണം, അത്രേ വേണ്ടു. രുചിയില്ലെന്ന് പറഞ്ഞിട്ട് വെട്ടിവിടുകണ കണ്ടില്ലേ. എന്നാ വെള്ളം കുടിക്ക്.
1: സമയം കിട്ടുന്നില്ല, പിന്നെയാണ് പൈങ്കിളി സീരിയല്.
2: അല്ല, തേക്കിയായിരുന്നോ? എന്നോട് എന്താ പറയാഞ്ഞത്?
1: നിനക്ക് അവിടെ സീരിയല് കണ്ടേ?
2: പിന്നെ അത് മിസ്സാക്കാൻ പറ്റുമോ? നാളെ പുറത്തോട്ട് ഇറങ്ങാൻ തേച്ചതൊന്നുമില്ല. ഇതും കൂടെ ഒന്ന് തേച്ചേരേ.
1: മോൾ അവിടെ നിന്നേ. എന്റെ അച്ഛൻ യാത്ര പോകുമ്പോ യാത്രയുടെ ടെൻഷനെ അറിയാറില്ല. എത്ര ദിവസത്തേക്കുള്ള യാത്രയാണ്, എത്ര ജോഡി ഡ്രസ്സ് വേണം, പിന്നെ ബ്രഷ്, എണ്ണ, സോപ്പ്, ചീപ്പ് എന്ന് വേണ്ട, ഇതൊക്കെ അമ്മ തന്നെ കൃത്യമായിട്ട് എടുത്തു വെച്ച് പെട്ടി ഒരുക്കിയിരിക്കും. അത് കണ്ടാ ഞാൻ വളർന്നത്.
2: അയ്യോ, എന്റെ അച്ഛൻ നേരെ തിരിച്ചാ. എന്നെ കൊണ്ട് ഒരു വക ചെയ്യാൻ സമ്മതിക്കത്തില്ല. എല്ലാം സ്വയം ചെയ്യണം. ഗാന്ധിയനല്ലേ, സ്വാശ്രയ ശീലം. എന്തെങ്കിലും പറയാൻ ഒക്കുവോ?
1: സീരിയല് തീരും, വേഗം ചെല്ല്.
2: ശരിയാ. പെട്ടിയിലെല്ലാം എടുത്തു വെച്ചില്ലേ? ഒന്നും മറന്നിട്ടില്ലല്ലോ. രാവിലെ എപ്പോഴാ പോവേണ്ടത്?
1: 6 മണിക്ക് ഇറങ്ങണം.
2: എന്നാ ഉറക്കൊടക്കണ്ട, കിടന്നോ.
1: ഞാൻ ഒരാഴ്ച മാറിയിരിക്കുന്നില്ല, നിനക്ക് വിഷമമൊന്നുമില്ലേ?
2: അത് പിന്നെ കാണാതിരിക്കോ. എന്ന് വെച്ച് കണ്ണീരൊലിപ്പിച്ച് നിലവിളിച്ച് നടക്കാനൊന്നും എന്നെ കിട്ടില്ല.
1: പിന്നെ ഇന്ന് നരേന്ദ്രന്റെ മോളുടെ ബർത്ത്ഡേ പാർട്ടി വെച്ച് പലരും എന്നോട് ചോദിച്ചു നിനക്ക് വിശേഷം വല്ലതുണ്ടോന്ന്.
2: ആ, കല്യാണം കഴിഞ്ഞാൽ ഉടനെ നാട്ടുകാർക്ക് അറിയേണ്ടത് അതാണല്ലോ. ഒരു 3 വർഷത്തേക്ക് അങ്ങനെ ഒരു വിശേഷത്തെ പറ്റി ആലോചിക്കുന്നേയില്ലെന്ന് ചേട്ടന് പറയായിരുന്നില്ലേ?
1: ഏ, 3 വർഷോ? മൃദു എന്ത് വിഡ്ഢിത്തായി പറയുന്നു.
2: എന്ത് വിഡ്ഢിത്തം?
1: ഏ, ഇപ്പൊ ഒരു മനുഷ്യന്റെ ശരാശരി ആയുസ് 50-55 വയസ്സാ. എനിക്കേ ഇപ്പൊ തന്നെ വയസ്സ് 30 കഴിഞ്ഞു. ഇപ്പൊ ഒരു കുഞ്ഞുണ്ടായാലേ നമ്മുടെ കാറ്റ് പോകുന്നതിന് മുമ്പ് അവന് പ്രായപൂർത്തിയാകും. മാത്രോ ഓരോ വർഷം കഴിയുന്തോറും സ്കൂൾ അഡ്മിഷനും വിദ്യാഭ്യാസവും ഒക്കെ വലിയ പ്രശ്നമായി വരികയല്ലേ കുട്ടാ.
2: അപ്പൊ വീടിന്റെ പ്ലാന് മാത്രമല്ല, ജീവിതവും വരച്ചു വെച്ചിരിക്കാണല്ലേ. ജീവിതത്തെ കുറിച്ച് ഇത്രക്ക് കണക്കൂട്ടേണ്ട ഒരു കാര്യമില്ല. എത്രയൊക്കെ പ്ലാൻ ചെയ്താലും ഓരോരുത്തർക്കും ഓരോ വിധിയുണ്ട്. പ്രസവത്തോടെ ചില സ്ത്രീകൾ മരിക്കാറില്ലേ,
1: അതാണോ കാര്യം?
3: അതിലൊന്നും വലിയ കാര്യമില്ല.
2: കാൽക്കുലേഷൻസിലൊന്നും വലിയ അർത്ഥമില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. എന്തായാലും മാരീഡ് ലൈഫ് ശരിക്കും എൻജോയ് ചെയ്തിട്ട് മതി കുഞ്ഞുങ്ങളെ പറ്റി ചിന്തിക്കുന്നത്. എനിക്ക് ഉറക്കം വരുന്നു.

0: ചേട്ടാ ഇറങ്ങാറായോ?
1: ആ ഇറങ്ങായി.
0: എന്നാ ലൈറ്റ് വരുത്തിക്കോട്ടെ.
1: മണി 6 കഴിഞ്ഞു, ഇനി ഉറങ്ങാൻ പോവാണോ?
0: താമസിച്ചല്ലേ കിടന്നത്, കുറച്ചുകൂടെ ഉറങ്ങട്ടെ.

0: മൃദുല എണീറ്റില്ലേ?
1: അവൾക്ക് നല്ല സുഖമില്ല, ഞാൻ കിടന്നോളാൻ പറഞ്ഞു. ഓടെ സമയായി.

0: അച്ഛനെ അവർക്കൊന്ന് പരിചയപ്പെടണമെന്ന്.
1: ആവേശം ഉണർത്തുന്ന സംസാരം ഞാൻ കേട്ടു. ആരാ അവര്?
0: ഇവിടെ അടുത്തുള്ളവരാ, മഹിളാ സമാജത്തിന്റെ പ്രവർത്തകരാ. അച്ഛൻ ഇവിടെ ഉണ്ടെന്നറിഞ്ഞപ്പോ പരിചയപ്പെടണമെന്ന് വലിയ നിർബന്ധം.
1: മഹേഷ് ടൂറ് പോയിരിക്കുന്നുണ്ട്, ഇവിടെ ആരും ഇല്ലാത്തതിനാൽ അവൻ പ്രത്യേകം നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നു നിൽക്കുന്നതെന്ന് നീ അവരെ ധരിപ്പിച്ചില്ലേ?
0: നമ്മുടെ കുടുംബകാര്യം തന്നെ അവരെ അറിയിക്കുന്നേ.
1: അല്ലെങ്കിൽ ഞാൻ മരുമോന്റെ വീട്ടിൽ വലിഞ്ഞു കയറി കിടക്കുകയാണെന്നല്ലേ അവര് വിചാരിക്കുക?
0: വിചാരിച്ചാലെന്താ?
1: എന്താന്നോ, ഞാനൊരു ഗാന്ധിയനല്ലേ മോളെ. ഒരു ഗാന്ധിയൻ അധികം ദിവസവും ആരുടെയും ഔദാര്യം സ്വീകരിക്കാൻ പാടില്ല എന്ന് മഹാത്മജി നമ്മെ പഠിപ്പിച്ചത് നീ മറന്നോ മോളെ?
0: ആദർശം പറയാണ്ട് ആ തൊപ്പി കൂലി വെച്ചിട്ട് അച്ഛനൊന്ന് അപ്പുറത്തോട്ട് വന്നേ. അപ്പൊ പറഞ്ഞതുപോലെ 12-ാം തീയതിയിലെ കാര്യം മറക്കല്ലേ. ആ വരട്ടെ.
2: എന്താ മഹിളാമണികൾ പതിവില്ലാതെ ഇവിടെ?
3: പതിവില്ലാത്തതല്ലോ, ഇടയ്ക്കൊക്കെ ഞങ്ങളിവിടെ വരാറുണ്ട്. സാറ് കാണാഞ്ഞിട്ട് അവരുടെ
2: ഇനി നോക്കണ്ട. മോങ്ങാനിരുന്ന പട്ടിയുടെ വലയിൽ തേങ്ങ വീണത് തന്നെ.
0: പുലഹന്നാൻ എന്താ പറഞ്ഞത്?
2: ഒന്നുമില്ല, സ്വന്തം വീട്ടിലെ വല കയ്യെത്തി അടിക്കത്തില്ല, സമൂഹത്തിലെ മാറാല അടിക്കാൻ ഇറങ്ങിയിരിക്കുക.
0: സമൂഹത്തിലെ മാറാല അടിച്ചിട്ട് സൗകര്യമായിട്ട് വീട്ടിലെ മാറാല അടിച്ച എന്താ കുഴപ്പം?
2: കുഴപ്പമൊന്നുമില്ല, സമൂഹം വൃത്തിയായിട്ട് വരുമ്പോഴേക്കും വീട് ഭാർഗവി നിലയം പോലെ ആവൂലേ മൃദുലയുടെ അച്ഛാ?
1: അതെ അതെ അതെ. താൻ പറഞ്ഞത് അവൾക്ക് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു.
2: എങ്ങനെ പറയാതിരിക്കും മഹിയുടെ അമ്മായി അച്ഛാ. ഓരോ വീടും നന്നായാ മതി, നാട് താനെ നന്നായിക്കോളും.
1: അതാണല്ലോ ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരവരുടെ വീട് നന്നാക്കാനുള്ള തത്രപ്പാടിലല്ലേ.
2: വളരെ ശരിയാ, തുറന്ന് ചോദിക്കുന്നോണ്ട് വേറൊന്നും തോന്നരുത്. ഈ മദ്യവർജനം എന്ന് പറഞ്ഞ് നടക്കുന്നോണ്ട് സാറിന് എന്ത് കിട്ടും?
1: വെള്ളമടി നടക്കും. മദ്യ വ്യവസായികൾ സംഘടനയ്ക്ക് തരുന്ന സംഭാവന കൊണ്ട് യാത്രാ ചെലവും വെള്ളമടിയും നടക്കും.
2: നാരങ്ങാ വെള്ളം. മദ്യവർജന സമിതിക്ക് മദ്യ വ്യവസായികളാണോ സംഭാവന വരുന്നത്?
1: പിന്നല്ലാതെ, ഞങ്ങൾ ഓരോ സമരങ്ങളും ജാഥകളും സംഘടിപ്പിക്കുമ്പോൾ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ എത്ര തവണയാ മദ്യം മദ്യം എന്ന വാക്ക് ആവർത്തിച്ച് പറയുന്നത്? മദ്യത്തിന് ഇതിൽ പരം ഒരു പബ്ലിസിറ്റി കിട്ടാനുണ്ടോ?
2: ശരിയാ, അതിനവര് സംഭാവന തന്നേ പറ്റൂ. ഇപ്പൊ ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, തുറന്നു പറയണം. സാർ ഇതുവരെ ജീവിതത്തിൽ ഒരു തുള്ളി മദ്യം പോലും കഴിച്ചിട്ടില്ലേ?
1: ഒരു തുള്ളി കഴിച്ച എന്തെങ്കിലും ആവൂടാ കഴുതേ. 1.5 കുപ്പി വരെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ അകത്താക്കിയിട്ടുണ്ട്. മദ്യത്തിനെതിരെ പോരാടാനുള്ള ആവേശം അന്നാണ് എനിക്കുണ്ടായത്. ഉള്ളത് പറഞ്ഞാൽ അന്ന് തോന്നിയ ആവേശം സത്യത്തിൽ എനിക്ക് പില്ല.
2: അത് സാർ ഇപ്പൊ കഴിക്കാത്തോണ്ടാ. വല്ലപ്പോഴും 1-2 പെഗ് വീശണം.
1: അനാവശ്യം പുലമ്പരുത്, കുടിച്ചു തുടങ്ങിയാൽ പെഗ്ഗിൽ തീരത്തില്ല, കുപ്പിയിലേ നിൽക്കൂ.
4: ഇന്നത്തെ വിലക്ക് നമ്മളെ കൊണ്ട് അത് താങ്ങാൻ പറ്റുമോ?
2: വാസ്തവം പുതിയ മിനിസ്റ്റർ വന്നിട്ടും വിലയിൽ കുറവൊന്നും ഇല്ലല്ലോ.
5: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
6: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം കളിവീട്.

0: முருதலே முருதலே.
1: ஆஹா சேட்டன் வந்தோ, நாளை வருன்னல்லே பர்ஞ்சது.
0: என்னது?
1: ஆ இத அவள் எடுத்துட்டு போயில்லே. பச்சக்கறிக்காரி வந்துட்டு நான் சாதனம் மேடிச்சோண்டி இருந்தப்பழா அப்புறத்த மாலதி ஜெயிச்சு வந்தது. அவருடைய மோன் என்ட்ரன்ஸ் கிட்டியில்ல. இனி பெங்களூரு மட்டும் கொண்டு சேர்க்கா போவாத்திரே. வேற எந்த விசேஷங்களா ചേച്ചി പറഞ്ഞது? அவருமாய்ட்டு வர்த்தானம் പറഞ്ഞുകൊണ്ടിരുന്ന സമയം போனது அறியே இல்ல. சம்சாரிச்சுக்கொண்டிருக்கிறேன் ഞാൻ இது இவடங்கு வெச்சு இப்படத்தேக்காம். டேய் இதொന്നും எடுத்துட்டு போயே.
0: ഞാൻ இவட வரும்போ ஃபேன் ஃபுல் ஸ்பீடி கரங்க. பச்சக்கறிக்கு காத்து ஒளிக்கணும் மாலதி ചേച്ചി പറഞ്ഞു.
1: ஐயோ கரண்ட் வந்தோ. மாலதி ചേച്ചിட்ட சம்சாரிச்சுக்கொண்டிருந்தப்ப போயதா?
2: ചേച്ചി என்ன വിളിച്ചോ?
1: டேய் இதுக்கு கொண்டு அடுக்கல வெச்சு இவட இருந்து ஆரங்கில எடுத்துட்டு போவதில்லை.
0: இதேதா புதிய சாதனம்.
1: மற்றவளை ഞാൻ அங்க പറഞ്ഞു விட்டு. ஒரு விருத்தி மேனே இல்லனே. இவள குழப்பமில்ல. மகிளா சமூகத்துல ரேணு ചേച്ചി ஏற்பாடாக்கி தന്നதா?
0: நான் போய ദിവസങ്ങളിലെ മുഴുവൻ പത്രം ഇതിനെ പുറത്തുണ്ടല്ലോ.
1: വന്നി ഉടനെ ഞാൻ അവളോട് പറഞ്ഞതാ. ചേട്ടൻ ഇതൊന്നും ഇഷ്ടമല്ലെന്ന്. ഇതുങ്ങൾക്ക് ഒരു വഴിയാണെന്നേ. ആ വന്ന കാലേ നിക്കാതെ ചേട്ടൻ ഡ്രസ്സ് മാറാൻ നോക്ക്.
0: മൃദുലേ
1: ഓ വരുന്നു. അവിടെ എന്താണ് അവസ്ഥാനം തെറ്റി കിടക്കുന്നത്?
0: ഒരു സാധനം എടുത്തെടുത്ത് വെച്ചിട്ട് കാണില്ല.
1: എന്താ നോക്കുന്നത്?
0: ജീപ്പ് എന്തി?
1: അതവിടെങ്ങാനും കാണും.
0: കാണുന്നില്ലല്ലോ, അതല്ലേ ചോദിച്ചത്.
1: എന്തിനാ ഇപ്പൊ മുടിച്ചിരുന്നത്? എങ്ങോട്ടെങ്കിലും പോണോ?
0: എങ്ങോട്ടെങ്കിലും പോണെങ്കിൽ മാത്രം ചീകാവുന്നുണ്ടോ?
1: ചേടാ ഞാൻ ചീവിട്ട് ഇവിടെ വെച്ചതാണല്ലോ.
0: എന്നിട്ട് എവിടെ? ഒരു സാധനം എടുത്ത് അടുത്തെടുത്ത് വെക്കണം നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലല്ലേ.
1: നോക്കി എടുക്കാന്നേ. അച്ഛൻ താഴെ കാത്തിരിക്കുക, വാ ഊണൊഴിക്കാം.
0: ചീപ്പ് ഇവിടെ ഇരിക്കുന്നു.
1: ഇതെങ്ങനെ ഇവിടെ വന്നു?
0: മാനത്തുനിന്ന് പറന്നു വന്ന് വീണു. എന്നോടാണ് ചോദിക്കുന്നത്?
1: ഓ ഞാൻ ബെഡ്റൂമിൽ മുടി ചെയ്യിക്കൊണ്ടിരുന്നപ്പോഴേ താഴെ കോളിംഗ് ബെല്ല് കേട്ടു. ആരാന്ന് നോക്കാൻ വന്ന വഴിക്ക് ഇവിടെ വെച്ചതാ. അത് പിരിവുകാരായിരുന്നു.
0: ഇതിൽ അപ്പടി മുടിയാണല്ലോ.
1: ചീപ്പിലെ മുടിയല്ലാതെ പിന്നെ മുല്ലപ്പൂ കാണുമോ? ഈ ചേട്ടന്റെ ഒരു കാര്യം. അച്ഛാ കൈ കഴുകിക്കോളൂ.
3: ഇണക്കവും പിണക്കവും ഒക്കെ മഹാത്മജിയുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ മഹാത്മജിയുടെ സുഹൃത്തുക്കൾ ഉപയോഗിച്ചിരുന്ന ടോയ്ലറ്റ് വൃത്തിയാക്കാൻ കസ്തൂർബയോട് പറഞ്ഞപ്പോ അവര് വിസമ്മതിച്ചു. അദ്ദേഹം എന്താ ചെയ്തേ? സ്വയം ചൂലും ബക്കറ്റും എടുത്ത് ആ മാലിന്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി.
0: ഇവിടെ മാലിന്യം ചിലരുടെ ഒക്കെ മനസ്സിലോ?
1: മനസ്സ് വൃത്തികേടായാലേ ശരിയാക്കാൻ കൂട്ടുകാരനുണ്ടല്ലോ, ഡോക്ടർ ഗോൺസാൽവസ്. അപ്പൊ അതോർത്ത് വിഷമിക്കണ്ട, ചേട്ടൻ കഴിക്കി.
3: എന്തും ക്ലീൻ ചെയ്യാൻ ഇക്കാലത്ത് ആളെ കിട്ടും, പക്ഷേ വൃത്തികേടാവാതെ സൂക്ഷിക്കേണ്ടത് നമ്മളാണ്.
0: വേറൊന്നുമില്ലേ?
1: എന്താ ഇതൊന്നും പോരെ?
0: ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല, നിനക്ക് അറിഞ്ഞൂടെ?
1: അച്ഛൻ അതൊക്കെ ഇഷ്ട. അച്ഛന് ഇഷ്ടമുള്ളത് മരുമോൻ ഇഷ്ടമല്ല, മരുമോൻ ഇഷ്ടമുള്ളത് അച്ഛനും ഇഷ്ടമല്ല. ഇവിടെ രണ്ടടുക്കള വേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നേ.
3: അതൊരു ബുദ്ധിമുട്ടാവില്ലേ മോളെ?
0: ആർക്ക് ബുദ്ധിമുട്ട്? ഇവിടെ നിൽക്കുന്ന ജോലിക്കാരിക്ക്. അല്ലാതെ എന്റെ ഭാര്യ കൈയനങ്ങി ഒരു പാത്രം എടുക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല.
1: പിന്നെ ഞാനൊന്നും ചെയ്യാതിരിക്കില്ലേ?
0: എന്നിട്ട് ഞാനൊന്നും കാണുന്നില്ലല്ലോ.
1: ഓ കാണുന്നില്ലെങ്കിലേ അത് കണക്കിലെഴുതിയാ മതി.

0: ഉള്ളത് പറയുമ്പോ പിണങ്ങിയിട്ട് കാര്യമില്ല. അലമാരി കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ, ഇതിന്നൊരു തുണി എടുക്കാൻ പറ്റൂ? നിനക്കിതൊക്കൊന്ന് അടുക്കി പറക്കി വെച്ചൂടെ എന്റെ മുറത്തില്.
1: എന്ത് ചെയ്താലും കണക്കില്ലല്ലോ, എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. അങ്ങോട്ടും ഇങ്ങോട്ടും കിച്ചിരി മാറിയിരുന്നു വെച്ച് എന്താ കുഴപ്പം? കൃത്യമായിട്ട് അടുക്കി പെറുക്കി വെക്കാൻ ഇത് ജൗളിക്കടയൊന്നും അല്ലല്ലോ.
0: അച്ചടക്കമില്ലാതെ വളർന്നവർക്ക് അങ്ങനെ തോന്നുന്നു.
1: സ്കെയിൽ വെച്ച് അളന്ന് കുറച്ച് മാറി ജീവിക്കാൻ എനിക്ക് വയ്യ. വരച്ചു വെക്കുന്ന പോലെ അതേ മെഷർമെന്റ് തന്നെ കെട്ടിടം കെട്ടണമെന്ന് ജോലിക്കാരോട് പറയാം, പക്ഷെ ലൈഫ് അങ്ങനെ വേണമെന്ന് ശാഠ്യം പിടിക്കരുത്.
0: പിന്നെ ലൈഫ് എങ്ങനെ വേണമെന്ന് നീ പറയുന്നു?
1: അതാ എന്റെ വഴിക്ക് അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കണം.
0: പോണത് പെരുവഴിയിലേക്കാണെങ്കിലോ?
1: അതാണ് വിധിയെന്ന് കരുതണം.
0: മനുഷ്യന്റെ തെറ്റുകളും കഴിവില്ലായ്മകളും വിധിയുടെ പുറത്ത് കെട്ടിവെച്ച് പിന്മാറാൻ എന്നെ കിട്ടില്ല. എന്റെ ജീവിതം ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെ ആകണം. ആകും.
1: എന്നാലും എനിക്കൊന്ന് കാണണമല്ലോ.
0: കാണാം.
1: നിങ്ങൾ നിങ്ങളെ പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഞാൻ ആരാണ്? എന്റെ വ്യക്തിത്വം എന്താണ്? ഇതൊക്കെ ഒരിക്കലെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്തിനൊരു കുറ്റപ്പെടുത്തൽ? കേട്ട് കേട്ട് എനിക്ക് മടുത്തു.
0: ഓ, ഒരു വീടായി കഴിഞ്ഞാൽ ഭാര്യക്ക് ചില കടമകളൊക്കെ ഉണ്ട്, അത് നീ മറക്കുന്നു.
1: ഭാര്യയുടെ ഏത് കടമയും ഞാൻ ചെയ്യാത്തത്? ഫർണിച്ചർ സ്ഥാനം തെറ്റാതെ സൂക്ഷിക്കുന്നതാണോ ഭാര്യയുടെ കടമ? അതോ അന്നത്തെ പത്രം എടുത്ത് മാറ്റുന്നതോ? അതോ ടിവിയിലെ പൊടി തുടയ്ക്കുന്നതോ?
0: അതോ ഒരു ഭാര്യയുടെ കടമയപ്പെടും? സ്വന്തം വീടിനെയും ഭർത്താവിനെയും ഒരുപോലെ വൃത്തിയായി സൂക്ഷിക്കുന്നവളാണ് ഭാര്യ.
1: എന്നാലേ അങ്ങനെ ഒരു എവിടെങ്കിലും കൊണ്ടുവാ, എനിക്ക് വീട്ടു ജോലിക്ക് നിന്ന് ശീലമില്ല.
0: പിന്നെ നീ എന്തോന്നിനാ ആടി ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഈ സപ്രപഞ്ചത്തിൽ കയറി കിടക്കാനോ?
1: ആര് പറഞ്ഞു ഇവിടെ കിടക്കണോന്ന്? എനിക്ക് താഴെ കിടന്നാലും ഉറക്കം വരും.

0: അസ്വാരസ്യങ്ങൾ തുടങ്ങിയത് അവിടെ നിന്നാണ്. ഞാൻ സ്വപ്നം കണ്ട ഫാമിലി ലൈഫിന്റെ ഏഴ് അയലുവത്ത് വരാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. എന്റെ ചിട്ടയും ദിനചര്യവും ആകെ തകടം പറഞ്ഞു. അതൊക്കെ ഞാൻ അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അതൊന്നും അവൾ ശ്രദ്ധിച്ചേയില്ല. സെറ്റിയിലെ കവർ സ്ഥാനം തെറ്റി കിടക്കുന്നതും ബെഡ്റൂമിലിരിക്കേണ്ട സാധനങ്ങൾ ഡ്രോയിങ് റൂമിൽ വെക്കുന്നതും ഫർണിച്ചറുകളുടെ സ്ഥാനചലനവും ഒക്കെ അവൾ നിസ്സാരമായി കണ്ടെങ്കിലും അതൊക്കെ ഗുരുതരമായ വീഴ്ചകളായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. ഭാര്യയുടെ കൈകൊണ്ട് പാചകം ചെയ്ത് അവൾ വെച്ച് വിളമ്പിത്തിരുന്ന ആഹാരം കഴിക്കാൻ കൊതിച്ചിരുന്ന എനിക്ക് ജോലിക്കാരവരുടെ ഇഷ്ടത്തിന് വെച്ചിരുന്ന ആഹാരം വലിച്ചു വാരി തിന്നേണ്ട ഗതികേട ഉണ്ടായത്. ചായക്ക് ടേസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ ഉടൻ മുതലേ ജോലിക്കാരിയെ കുറ്റം പറയുന്നല്ലാതെ ചായ ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് പറയാനോ അല്ലെങ്കിൽ ഒരു നല്ല ചായ ഉണ്ടാക്കി തരാനോ എന്തിന്? അടുക്കളയിൽ കയറാൻ പോലും അവൾ കൂട്ടാക്കിയില്ല.
1: അന്ന് രാത്രി പിണങ്ങിയതിന് ശേഷം
0: അതൊരു 3 ദിവസം നീണ്ടു നിന്നു. പിന്നെ ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തത് മാറ്റി. ഒരുതരം കീഴടങ്ങൽ. എങ്കിലും ഞങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിൽ എവിടെയോ ഒരു കരട് അവശേഷിച്ചിരുന്നു എന്ന് തോന്നുന്നു. വിവാഹത്തിന് ശേഷം ഏതാണ്ട് 12-ൽ പരം ജോലിക്കാരികൾ വന്നുപോയി. മുഴുവൻ സമയം നിൽക്കുന്നൊരു ജോലിക്കാരിയെ കിട്ടുക എന്ന് പറയുന്നത് ഇക്കാലത്ത് കുക്കിംഗ് ഗ്യാസ് കിട്ടുന്നതിനൊക്കെ കഷ്ടമാ. സർവന്റ് ഇല്ലാത്തപ്പോ നിവൃത്തിയില്ലാതെ അവള് തന്നെ അടുക്കളയിൽ കയറി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. ഞാൻ മനഃപൂർവ്വം പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ അവൾക്ക് തന്നെ മടുത്തു. ഇനി ആരെങ്കിലും കിട്ടിയില്ലെങ്കിൽ അടുക്കളയിൽ തീ പുകയില്ല എന്നുള്ള അവസ്ഥയായി. ഗത്യന്തരമില്ലാതെ ഒരു ജോലിക്കാരിയെ തേടി ഞാൻ പരക്കം പാഞ്ഞു.
1: എന്നിട്ട് കിട്ടിയോ?

0: ഉലഹുവിനോട് ജോലിക്കാരിയുടെ കാര്യം പറഞ്ഞിരുന്നോ?
1: ഉലഹുവിനോട് മാത്രമല്ല, ഈ ഉലകത്തിൽ പരിചയമുള്ള എല്ലാരോടും പറഞ്ഞിരുന്നു. ജോലിക്കാരി ഇല്ലാതെ നമ്മുടെ ലൈഫ് ഒരു സ്റ്റെപ്പ് പോലും മുമ്പോട്ട് പോകില്ലല്ലോ.
0: ഉലഹു പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് ഒരു ബ്രോക്കർ ഒരുത്തിയും കൊണ്ട് വന്നിരുന്നു.
1: എന്നിട്ട്
0: കണ്ടിട്ടൊരു വർക്കത്തൊക്കെ ഉണ്ട്. കല്യാണം കഴിച്ചതാ, ഇപ്പൊ ഭർത്താവുമായിട്ട് പിണങ്ങി, അവിടെ വീട്ടിൽ തന്നെയാ. വീടിക്കു വരെ പഠിച്ചതാണത്രേ. ജീവിക്കാൻ വേറെ നിവൃത്തി ഇല്ലാത്തോണ്ട് വീട്ടു ജോലിക്ക് ഇറങ്ങിയിരിക്കയാ.
1: വീടെവിടാ?
0: ഇവിടുന്ന് ഒരു 100-150 കിലോമീറ്റർ ദൂരെയാ. ഏതോ ഓടനാവട്ടോ എന്നോ ഒലവക്കോടെന്നോ മറ്റേ പറഞ്ഞത്. ഏതായാലും എപ്പോഴെപ്പോഴും വീട്ടിൽ പോണെന്ന് പറയില്ല. പക്ഷെ ശമ്പളം ചോദിച്ചത് കുറച്ച് കൂടുതലാ.
1: എത്രയാ?
0: 600.
1: എന്നിട്ട് നീ എന്ത് പറഞ്ഞു? വിട്ടു?
0: വിട്ടില്ല, നിക്കാൻ പറഞ്ഞു. കൈവിട്ടു പോയാ പിന്നെ കിട്ടാൻ പാടല്ലേ. 2 മാസം 500 വെച്ച് കൊടുക്കാം, പിന്നെ നോക്കിയിട്ട് കൊള്ളാമെങ്കിൽ 600 കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു. അവള് സമ്മതിക്കുകയും ചെയ്തു.
1: കച്ചവടം ഉറപ്പിക്കുന്നതിന് മുമ്പ് നിനക്ക് എന്നോട് ഒരു വാക്ക് ചോദിക്കാനില്ലേ? ഇന്ന് മുഴുവൻ ഞാൻ ഓഫീസിലുണ്ടായിരുന്നല്ലോ.
0: 2-3 പ്രാവശ്യം ട്രൈ ചെയ്തതാ, അപ്പോഴൊക്കെ എൻഗേജ്ഡ്. ആ ബ്രോക്കർ കാണിക്കാൻ പോവാൻ ധൃതിയും. 1 മാസത്തെ ശമ്പളം അയാൾ കമ്മീഷനായിട്ട് ചോദിച്ചത്. രാഗിണി ചേച്ചി വിളിച്ച് ചോദിച്ചപ്പോ അത് കുറവാണെന്ന അവരുടെ അഭിപ്രായം. അതുകൊണ്ട് ഞാനങ്ങ് കൊടുത്തു. ഊർമിളേ, ചായ കുടിച്ചിട്ടാണോ വന്നത്? എന്നാ മേടിച്ചു കുടി. കടുപ്പം കൂടിയാവോ?
1: ഇല്ല, ഇത്രയും വേണം. ചായ നന്നായിട്ടുണ്ട്, അസലായിട്ടുണ്ട്. അമ്മ മരിച്ചേ പിന്നെ ഇത്ര രുചിയുള്ള ഒരു പയറുതീല് ഞാൻ കഴിച്ചിട്ടേ ഇല്ല.
0: സമാധാനായി. ഇനി ഇവിടെ പറ്റിയും ചേട്ടൻ എന്തെങ്കിലും പരാതി പറയാന്നുള്ള പേടിയിലിരിക്കുന്നു ഞാൻ. നല്ല കൈപുണ്യ, കുറച്ചുനാളെങ്കിലും നിന്നാ മതിയായിരുന്നു.
1: എന്താ നിക്കില്ലേ? വീട്ടില് പ്രാരാബ്ദം കഷ്ടപ്പെടുന്നെങ്കിലും പറഞ്ഞത്.
0: അതെ, അറിഞ്ഞാ 100 പേരുണ്ടാവും കൊത്തിക്കൊണ്ട് പോവാൻ. എഞ്ചിനീയർമാർക്കും ഡോക്ടർമാർക്കും ഒന്നും ഈ നാട്ടിൽ ഒരു പഞ്ഞവും ഇല്ല, വീട്ടു ജോലിക്കാർക്കാ പഞ്ഞം. അതുകൊണ്ട് ചേട്ടൻ ദുർമുഖം കാട്ടി ഓടിക്കാതിരുന്നാ മതി.
1: നല്ല കൈപുണ്യം വൃത്തിയാക്കണേ ഞാൻ എന്തിനാ ദുർമുഖം കാണിക്കുന്നത്?
0: തീയല് ഇഷ്ടായി തോന്നണു, കുറച്ചുകൂടി വിളമ്പട്ടെ.
1: തീയല് മാത്രമല്ല, എല്ലാ കറികളും അസലായിട്ടുണ്ട്, വിളമ്പിക്കോളൂ. മതി,
0: കുറച്ചുകൂടി കഴിക്കുന്നേ.
1: മതി ദേ.

0: நாளை பிரேக்ஃபாஸ்ட் நீ இட்லியும் தேங்காய் சம்பந்தி போறே.
1: மதி
0: அல்ல கிடக்குன்னு
1: குறச்சு கழியட்டே, ഇത്തിരി കൂടി പണിയുണ്ട്.
0: ഓഫീസിൽ വെച്ച് വരിക്കുന്ന പോരെ, വീട്ടിലും വേണോ വരപ്പ്?
1: ഓഫീസിൽ ഡിസ്കഷനും മറ്റുമല്ലേ നടക്കൂ, ഇവിടെ ആവുമ്പോ ഇത്തിരി സ്വസ്ഥതയുണ്ട്. ദേ നീ ഒന്ന് നോക്കിയേ, ഈ പ്ലാൻ എങ്ങനെയുണ്ട്?
0: ഇതൊന്നും കണ്ട എനിക്ക് മനസ്സിലാവത്തില്ല. വീട് കണ്ടിട്ട് വേണേ പറയാം കൊള്ളാവോ ഇല്ലയോ എന്ന്.
1: അതാർക്കാ പറ്റാത്ത, ഒന്ന് ശ്രമിച്ചാൽ ആർക്കും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഭർത്താവിന്റെ പ്രൊഫഷനിൽ ഭാര്യയുടെ സജഷൻസ് ഉള്ളത് എപ്പോഴും നല്ലതാ.
0: ഇത്രയും കാലം ഞാൻ ഉണ്ടായിട്ടൊന്നുമല്ലല്ലോ ചേട്ടൻ എസ്റ്റാബ്ലിഷ് ആയത്, ഇനി അങ്ങനെ തന്നെ മതി. രാത്രി ഇരുട്ടിയിരിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ കടിഞ്ചായും മറ്റു വേണമെങ്കിൽ ഇടാം.
1: അല്പം കിട്ടിയ തരക്കേടില്ല.
0: വീടിന്റെ പ്ലാൻ അല്ലേ വരയ്ക്കണത്? ഞാൻ നോക്കിക്കോട്ടെ ചേച്ചി. അതിനെന്താ നോക്കിക്കോ.
2: രണ്ട് മൂന്ന് ബെഡ്റൂം എല്ലാം അറ്റാച്ച്ഡ്.
0: ഇത് എത്ര സ്ക്വയർ ഫീറ്റ് വരും?
1: 1800.
0: അപ്പോ ഒരു 10 ലക്ഷത്തിന് അടുത്ത് വരും അല്ലേ? എന്നാലും കുഴപ്പമില്ല, നല്ല ഫാഷനാ. ആ ഇതുപോലെ ഒരു വീട് നമുക്ക് സ്വപ്നം കാണാൻ നോക്കുവോ? കടിഞ്ചായി ഇപ്പൊ കൊണ്ടുവരാം. ഇവക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ?
1: കുഴപ്പോ, അവള് മിടുക്കിയ.
0: അയ്യോ വേണ്ട, ഞാൻ പൂവെടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്നലെ ചേച്ചി പറയണ കേട്ടു ചെറിയ തൊണ്ടയടപ്പുണ്ടെന്ന്. ഇന്ന് ചൂടുവെള്ളത്തിൽ കുളിച്ചാ മതി, പത്രം വായിച്ചു കഴിയുമ്പോഴേക്കും ഞാൻ ചൂടുവെള്ളം റെഡിയാക്കാം. ചേച്ചി എണീറ്റോ, ഞാൻ ഇപ്പൊ ചായ കൊണ്ടുതരാവേ.
1: നീ എന്റെ ചിട്ടകളെ പറ്റി അവളോട് പറഞ്ഞോ?
0: ആ പറഞ്ഞു.
1: ചുമ്മാതല്ല,
0: ഞാൻ വിചാരിച്ച നല്ല ജോലിക്കാരികളെ കിട്ടുന്ന ഇപ്പൊ മനസ്സിലായില്ലേ? മറ്റേ പത്രം വന്നില്ലേ?
1: പിന്നെ
0: അത് വായിച്ചാ പോരെ.
3: നമ്മുടെ ദാമോദരൻ മേസ്ത്രി.
1: ദാമോദരൻ മേസ്ത്രി
3: സേവ്യർ സാറിന്റെ രണ്ടാമത്തെ നിലയുടെ കോൺക്രീറ്റ് പണിയിലായിരുന്നല്ലോ. പണി കഴിഞ്ഞു.
1: എപ്പോ?
3: ഇന്ന് ഉച്ചക്ക്.
1: ബന്ധുക്കളേക്ക് വിവരം അറിയിച്ചോ.
3: എന്തിന്? മേസ്ത്രി ഇതാ എവിടെ ഇപ്പൊ ഉണ്ട്. അടുത്ത കോൺക്രീറ്റ് പണി എവിടെയാണ് സാറിന്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞു.
1: നിന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുള്ള മനുഷ്യനെ ഞെട്ടിക്കുന്ന പോലെ സംസാരിക്കരുത്.
3: ഒരു അർജന്റ് മാറ്റർ ആയതുകൊണ്ട് അതിന്റെ സീരിയസ്നെസ്സോട് കൂടി പറഞ്ഞു, അതിൽ പേടിക്കാൻ എന്തിരിക്കുന്നു. അതൊക്കെ പോട്ടെ, പുതിയ ജോലിക്കാരി എങ്ങനെ ഉണ്ട്?
1: കുഴപ്പമില്ല.
3: ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ഒരുവിധം സോൾവ് ആയി കാണുമല്ലേ?
1: സോൾവ് ആയി.
3: ദാമോദരൻ മേസ്ത്രിയോട് ഞാൻ എന്ത് പറയണം?
1: പോയി തൂങ്ങി ചാവാൻ പറ.
3: ഞാൻ പറഞ്ഞു നോക്കാം, അയാൾ കേക്കൂന്ന് അറിയില്ല, അവസാനം എന്നെ ഒന്നും പറയരുത്.
1: ഇത് പണിയൊന്നും ഇവിടെ നീങ്ങുന്നില്ല. അത് കൃഷ്ണുട്ടിയേ, ഇതെന്നാ ജാക്കല്? സിമെന്റ്?
4: ആ കുറച്ച് ബാക്കിയുണ്ട്.
1: ആ അതേ കൃഷ്ണുട്ടി, നമ്മൾ അന്ന് പ്ലാൻ ചെയ്തില്ലേ ഫ്രണ്ടിന്റെ എലിവേഷൻ? അത് നമ്മൾ അന്ന് പറഞ്ഞ പോലെ ചെയ്തില്ലേ? തള്ളി
0: തമാശ പറഞ്ഞു നിൽക്കാതെ വാ ചേട്ടാ.
1: അപ്പോ പറഞ്ഞ പോലെ ഞാന് വെള്ളിയാഴ്ച രാവിലെ വരും, അതിനുമുമ്പ് പണി കഴിഞ്ഞിരിക്കണം.
4: ഓ ശരി സാർ.
1: യാത്രക്കുള്ള ഒന്നും എടുത്തു വെച്ചിട്ടില്ല, വർഷം കഴിയുമ്പോ മണി 10 കഴിയും. പോണോ മൃദു?
0: പിന്നെ എന്നെ എങ്ങനെ കെട്ടി ഒരുക്കിയത്? യാത്ര ഉണ്ടെന്ന് നേരത്തെ അറിയായിരുന്നില്ലേ?
1: പരിസര ബോധമില്ല സംസാരിക്കുന്നതിനോട് പലവട്ടം പറഞ്ഞിട്ടില്ല.
0: ദേഷ്യം വന്നാ പരിസരം നോക്കുന്ന സ്വഭാവം എനിക്കില്ല, നേരത്തെ പറഞ്ഞിരുന്നു.
1: മതി, പോവാം. അയൺ ബോക്സ് ഒന്ന് കുത്തിവെക്ക്, ഇനി തേപ്പൊക്കെ കഴിഞ്ഞ് എപ്പോഴാണോ കിടന്ന് ഉറങ്ങുക.
0: ഒന്ന് തഞ്ചപ്പെട്, കാത്തിരുന്ന് കാത്തിരുന്ന് സിനിമയ്ക്ക് പോയതിന് ഇത്രയും പീഡനം വേണോ?
1: ആ സിനിമ ഇന്ന് തന്നെ കാണാൻ നിനക്ക് എന്തായിരുന്നു ഇത്ര നിർബന്ധം? ഈ ആഴ്ച റിലീസായ പടമല്ലേ, ടൂറൊക്കെ കഴിഞ്ഞ് വന്ന് സമാധാനമായിട്ട് കണ്ടാ പോരായിരുന്നോ? യാത്രയ്ക്ക് ഒരുങ്ങുമ്പോ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാ.
0: പെട്ടിയിൽ ഇനി എന്താ വെക്കേണ്ടെന്ന് നോക്കിയട്ടെ.
1: എല്ലാം ഉണ്ട്. കണ്ട് പഠിക്കടി, പെണ്ണുങ്ങളായി അങ്ങനെ അറിഞ്ഞു പെരുമാറണം.
0: ഓ പിന്നെ
1: നിന്റെ പുല്ലു കോപ്പിടപാട്.
0: സാറ് പുറപ്പെടാൻ നേരായി, ഒരു ദൂരയാത്ര പോകേണ്ടതാ. ദുശകനുണ്ടാക്കാതെ അകത്ത് കയറിയിരിക്കേ.

അയ്യോ, ഒന്ന് നിൽക്കണേ, കാലി കൊടമായിട്ട് ഒരുത്തി വരുന്നു, അവക്ക് വരാൻ കൊണ്ടൊരു നേരം. ചേച്ചി ഒന്ന് ഇങ്ങോട്ട് വരുമോ, ഒന്ന് ഇവിടെ നിൽക്കണേ ഒന്ന്. ഇനി പോയിക്കോളൂ, ചെന്നാൽ ഉടനെ വിളിക്കണേ, അല്ലെങ്കിൽ ചേച്ചി വിഷമിക്കും. ചേച്ചി എന്നെന്താ അത്ര നേരത്തെ, സാറിപ്പോ പോയതേ ഉള്ളൂ.

0: എനിക്കാണ് അവ കാണാൻ ഈ വീട്ടിൽ സ്ഥാനം, അതെനിക്ക് ഇന്നറിയണം.
1: അതിലെന്താ അത്ര സംശയം? നിനക്ക് തന്നെ പിന്നെല്ലാണ്ടാർക്ക
0: എന്നെ അങ്ങനെ മണ്ടിയാക്കാന്ന് കരുതണ്ട. ഞാനൊന്നും കാണുന്നില്ലെന്നാ വിചാരം.
1: നീ എന്ത് കണ്ടെന്ന? എന്തോ മനസ്സിൽ വെച്ചോണ്ട നീ അവളോട് പെരുമാറുന്നത്. ഇവിടത്തെ ശീലങ്ങളുമായിട്ട് ഇണങ്ങി കിട്ടി ഒരുത്തിയ അവളും കൂടി പോയി കഴിഞ്ഞാൽ വേറെ വേലക്കാരി തപ്പിയടക്കാൻ എന്നെ കിട്ടത്തില്ല.
0: ഇവിടത്തെ ശീലങ്ങളോ? നിങ്ങളുടെ ശീലങ്ങളായിട്ട് ഇണങ്ങിയതാണെന്ന് പറ. ഇതിനു മുമ്പ് ഇവിടെ പലരും നിന്നിട്ടുണ്ടല്ലോ, അവരുടെ ഒക്കെ മുഖത്ത് നോക്കാനോ എന്തെങ്കിലും രണ്ടക്ഷരം പറയാനോ നിങ്ങൾക്ക് വിമ്മിഷ്ടായിരുന്നല്ലോ. എന്നിട്ട് ഇവളോട് മാത്രം എന്തൊരു കുഴഞ്ഞാട്ടം!
1: ഒന്ന് പതുക്കെ, ഇനി നാട്ടുകാരെ കൊണ്ട് അത് ഇതും പറയണ്ട.
0: കേക്കട്ടെ, ആർക്കിടെക്ട് മഹേഷിവന് വേറൊരു വൃത്തികെട്ട മുഖം കൂടി ഉണ്ടെന്ന് നാലാൾ അറിയട്ടെ. തെറ്റെന്റേതാ, ചെറുപ്പക്കാരികളായ ജോലിക്കാരെ വീട്ടു ജോലിക്ക് നിർത്തരുതെന്ന് രാഗിണി ചേച്ചി എന്നോട് അന്നേ പറഞ്ഞതാ. എനിക്ക് എന്റെ ഭർത്താവിന് വിശ്വാസമാണെന്ന് ഞാൻ അവരോട് വീമ്പിളക്കി. എന്നിട്ട് അവര് പറഞ്ഞത് ശരിയായില്ലേ?
1: എന്ത് ശരിയായി?
0: ഇത്രയൊക്കെ ആയിട്ട് സമ്മതിക്കാൻ തയ്യാറല്ലല്ലേ. സൗന്ദര്യമുള്ള വീടുണ്ടാക്കിയിട്ട് കാര്യമില്ല, സത്യസന്ധമായ ഹൃദയം അതാ ആദ്യം വേണ്ടത്.
1: നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ ഒരു സത്യം പറയാം. ഞാൻ വിവാഹ ജീവിതത്തെ കുറിച്ച് എന്താണോ ആഗ്രഹിച്ചത് അതെന്റെ ഭാര്യയിൽ എനിക്ക് കിട്ടിയിട്ടില്ല. എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി എന്റെ ദിനചര്യകളിലും പ്രൊഫഷനിലും സത്യസന്ധമായ വിമർശനങ്ങളും അഭിപ്രായങ്ങളും നടത്തുന്ന എന്തും പരസ്പരം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ജീവിത പങ്കാളിയാണ് ഞാൻ ആഗ്രഹിച്ചത്. ഭാവി വരേണ്ട ഇംഗിതങ്ങളൊന്നും അറിയാതെ വന്നു കയറുന്ന പെണ്ണ് വിവാഹാനന്തരം ഭർത്താവിന്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കണമെന്ന പക്ഷക്കാരനൊന്നുമല്ല ഞാൻ. ഞാൻ എന്താണ്, എന്റെ ചിട്ടയും താല്പര്യങ്ങളും എന്താണ്, കുടുംബജീവിതത്തെ കുറിച്ചുള്ള എന്റെ സങ്കല്പങ്ങൾ എന്താണ്, ഇതൊക്കെ പലതവണ ഞാൻ നിന്നെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതല്ലേ? പക്ഷെ അതൊക്കെ നീ ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കളയുക ചെയ്ത്. ഞാൻ കുടുംബജീവിതത്തിൽ എന്താണോ ആഗ്രഹിച്ചത് അതിവിടുത്തെ വേലക്കാരിയെ ഊർമ്മള മനസ്സിലാക്കി. ദിവസങ്ങൾ കൊണ്ട് എന്റെ ഇഷ്ടവും ഇഷ്ടക്കേടുകളും അവൾ തിരിച്ചറിഞ്ഞു. അതനുസരിച്ച് അവൾ എന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു, എന്നെ പരിചരിച്ചു. ഒരു ഭാര്യയെന്ന് ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതിവിടുത്തെ വെറും വേലക്കാരി എനിക്ക് കിട്ടിയില്ലേ? കിടപ്പുറ പങ്കിടാൻ വേണ്ടി മാത്രം ഒരു ഭാര്യ എനിക്ക് ആവശ്യമില്ല.
0: അതെനിക്ക് നേരത്തെ ബോധ്യമായി. നിങ്ങളുടെ മനസ്സിന് ബോധിച്ചത് അവളാണെങ്കിലേ അവളുടെ കൂടെ കഴിഞ്ഞാൽ മതി.

0: എങ്ങോട്ടാ?
1: ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുക.
0: നിങ്ങളുടെ സംസാരമെല്ലാം ഞാൻ കേട്ടു. എല്ലാം മൃദുലയുടെ തെറ്റിദ്ധാരണയാ. എന്തിനും പരിഹാരം ഉണ്ടാക്കാം.
1: പരിഹാരം ഉണ്ടാക്കാൻ താനാരാ? സുപ്രീം കോടതി ജഡ്ജിയോ?
2: പോട്ടെ.

0: കൺഗ്രാറ്റുലേഷൻസ്. ഈ തന്റെയുടെ നമ്മുടെ പല സ്ത്രീകൾക്കും ഇല്ലാത്തത്.
1: അത് തന്നെയാണ് സ്ത്രീവർഗത്തിന്റെ ശാപങ്ങളും.
2: എനിക്ക്
0: ആണുങ്ങൾക്ക് എന്തുവാകാം, പെണ്ണൊരുത്തിനൊന്ന് നോക്കിയാ പിന്നെ അത് മതി കുടുംബകലഹത്തിന്. നേരാവണ്ണം ഒന്ന് ഒരുങ്ങിയ കുഴപ്പം, ലേസ് ലിപ്സ്റ്റിക് ഇട്ടാ കുഴപ്പം, എന്തിലാ ഇവറ്റുള്ള കുറ്റം കാണാത്തത്?
3: അതെ, എരിയുന്ന തീയിൽ എണ്ണ പകരണോ സഹോദരിമാരെ?
0: എണ്ണ ഇല്ലാതെ തന്നെ എത്ര നാള് വേണമെങ്കിലും എരിയാൻ മൃദുലയ്ക്ക് കഴിയുമെന്ന് ഞങ്ങൾക്കറിയാം. മാഷിന്റെ മോളല്ലേ.
3: കാണാൻ കൊള്ളാവുന്ന ജോലിക്കാരിയെ വീട്ടിൽ നിർത്തിയാൽ മര്യാദരാമന്മാരായ പുരുഷന്മാർ പോലും ഒന്ന് നോക്കിപ്പോവും. ഇത് മഹാത്മജി പറഞ്ഞിട്ടില്ല, ഞാൻ പറയണു. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇരു ചെവി അറിയാതെ അവളെ അവിടുന്ന് പറഞ്ഞു വിടുന്നതിന് പകരം ഇവൾ അവിടുന്ന് ഇറങ്ങി പോരുകയാണോ വേണ്ടത്?
2: മാഷ് അങ്ങനെ പറയരുത്, മൃദുല ചെയ്തു തന്നെയാ ശരി. വീട്ടിലൊരു മുഖവും സമൂഹത്തിൽ മറ്റൊരു മുഖവുമായി നടക്കുന്ന ഇത്തരം മാന്യന്മാരുടെ മുഖം മൂടി വലിച്ചു കീറുകയാണ് വേണ്ടത്.
3: കീറാൻ വളരെ എളുപ്പാ, പക്ഷേ അത് തുന്നിച്ചേർക്കാൻ പാടാ. അത് ഓർമ്മ വേണം, ഇന്ത്യയെ കീറി മുറിക്കരുതെന്ന് മഹാത്മജി നെഞ്ചുരുകി വിലപിച്ചില്ലേ? എന്നിട്ട് ആർക്കെങ്കിലും അത് ഒന്നാക്കാൻ കഴിഞ്ഞോ? പ്രശ്നങ്ങൾ വഷളാകുന്നതിന് മുമ്പ് മോള് തിരികെ പോണം.
0: ഇവരുടെ തീരുമാനം തന്നെ എന്റെയും തീരുമാനം.

0: സാർ വിഷമിക്കണ്ട, ഇതൊരു നിസ്സാര കേസാ. വെറുമൊരു സംശയം, ഭർത്താവിന് ജോലിക്കാരിയുമായി അടുപ്പമുണ്ടോ എന്നൊരു തോന്നൽ. സൈക്കാട്രിയിൽ ഇതിന് പാരനോയ്ഡ് ഷൈസോഫ്രീനിയ എന്ന് പറയും.
1: ചെറുതായിട്ടൊന്ന് ഹിപ്നോട്ടൈസ് ചെയ്താൽ മാറുമായിരിക്കും അല്ലേ?
2: ചായ കുടിച്ചോണ്ട് സംസാരിക്കാം. ചേച്ചി ഇപ്പൊ വിളിച്ചോണ്ട് വരാൻ ഞാൻ സാറിനോട് പറഞ്ഞതാ. സാറ് കേക്കണ്ടേ, ചട്ടിയും കലാവുമ്പോ തട്ടിയും മുട്ടിയൊക്കെ കിടക്കും അല്ലേ ഡോക്ടറെ?
0: അതെ, അത് പൊട്ടാതെ നോക്കണം.
2: ഈ ഡോക്ടറുടെ ഒരു തമാശ.
3: ഇത്രയൊക്കെ ആയിട്ടും ഇവളോട് പറഞ്ഞു വിടാത്തത് എനിക്ക് മനസ്സിലാവാത്തത്.
4: എന്തിനു പറഞ്ഞു വിടണം? അതിനവൾ എന്ത് തെറ്റാ ചെയ്ത്? എനിക്ക് ഇഷ്ടമുള്ള ആഹാരം രുചിയോടെ പാകം ചെയ്തു തന്നോ, അതോ എന്റെ ഇഷ്ടവും ഇഷ്ടക്കേട് മനസ്സിലാക്കി പെരുമാറിയതോ? അവള് വന്നതിന് ശേഷമാണ് ഇതൊരു വീടായത്. അതുവരെ ഇത് വെറുമൊരു കളിവീടായിരുന്നു. അറിവില്ലാത്ത പ്രായത്തിലെ കുട്ടികൾ കെട്ടിക്കളിക്കില്ലേ കളിവീട്? ഇവിടെ ചുട്ടത് മുഴുവൻ മണ്ണപ്പുവാ. ചരല് കൊണ്ട് ചോറ്, മാവില കൊണ്ട് മീൻകറി. എന്റെ വീടെന്ന സങ്കല്പം തന്നെ യാഥാർത്ഥ്യമാക്കിയത് ഊർമിളയാ. അതിന് ഞാൻ അവളെ പറഞ്ഞു വിടണോ? സഹി കിട്ട് നിവൃത്തിയില്ലാഞ്ചിട്ട് അച്ഛ ഒടുവിൽ ഞാൻ പൊട്ടിത്തെറിച്ചത്. മനസ്സറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മൃദുലെ ഇപ്പോഴും ഉള്ളിൽ തട്ടി ആത്മാർത്ഥയോടെ ഞാൻ സ്നേഹിക്കുന്നു. അത് മനസ്സിലാക്കി അവൾക്ക് മടങ്ങി വരാൻ കഴിയുന്നെങ്കിൽ വരട്ടെ. ഈ വാതിൽ ഒരിക്കലും അവളുടെ മുമ്പിൽ അടയില്ല. അത് അച്ഛൻ അവളോടൊന്ന് പറഞ്ഞേക്കണം.

0: ആര് മൃദുലയോ? ഇരിക്കും. എന്താ മുഖം വല്ലാതെ?
1: അച്ഛൻ ആഹാരം കഴിച്ചിട്ട് രണ്ടു ദിവസമായി ചേച്ചി.
0: എന്നിട്ട് ഡോക്ടറെ കാണിച്ചില്ലേ?
1: അയ്യോ, ഇത് അസുഖമൊന്നും അല്ല ചേച്ചി, നിരാഹാര സത്യാഗ്രഹമാ. ഞാൻ മടങ്ങിപ്പോയില്ലെങ്കി നിരാഹാരം കടന്ന് മരിക്കുമെന്ന് വാശിയില്ല അച്ഛൻ.
0: ഛേ, രാഷ്ട്രീയവും ആദർശവും ഒക്കെ സ്വന്തം വീട്ടിൽ പ്രയോഗിക്കാനുള്ളതാണോ? ഇതാ തനി ഗാന്ധിയന്മാരുടെ ഒരു കുഴപ്പം.
1: ആ വാശി എനിക്കറിയാവുന്നതാ. എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചില്ലെങ്കി അച്ഛൻ അവിടെ പട്ടിണി കിടന്ന് മരിക്കും.
0: സംഗതി അത്ര സീരിയസ് ആണെങ്കിൽ മഹേഷ് മാപ്പു പറയാൻ തയ്യാറാകാത്ത സ്ഥിതിക്ക് ഒരു ഒത്തുതീർപ്പിനും നമുക്ക് തയ്യാറാവാം. ആ ആ ജോലിക്കാരി ഉണ്ടല്ലോ, എന്താ അവളുടെ പേര്?
2: ഊർമിള.
0: ആ അവളെ അവിടുന്ന് പറഞ്ഞു വിടണം. മേലിൽ ജോലിക്കാരികളെ നിർത്തുകയാണെങ്കിൽ 60 കഴിഞ്ഞവരെ മതി.
1: അതിന് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ തിരിച്ചു പോകണമെന്നാണോ ചേച്ചി പറയുന്നത്?
0: അതെ. എന്നിട്ട് അയാളെ അവിടെ മൃദുല വരച്ച വരയിൽ നിർത്തണം. ഒന്നും വിട്ടുകൊടുക്കരുത്. ഒരു കെട്ടിടം വെക്കുന്നതിന് എത്ര രൂപ കിട്ടും, അത് ഏതൊക്കെ വഴി ചെലവഴിക്കുന്നു, എല്ലാ കണക്കും ചോദിച്ച് മനസ്സിലാക്കണം. വരുമാനമൊക്കെ മൃദുലയുടെ പേര് ഡിപ്പോസിറ്റ് ചെയ്യാൻ നിർബന്ധിക്കണം. കണക്ക് ചോദിച്ചു തുടങ്ങുമ്പോ തന്നെ ഇവ മരൊക്കെ നമ്മുടെ വരുതി വരുമെന്നേ. പിന്നെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓഫീസിലെത്താനുള്ള ഒരു സമയമുണ്ടല്ലോ, അത് കഴിഞ്ഞാൽ ഉടനെ വിളിക്കണം. ലേറ്റ് ആവുകയാണെങ്കിൽ അതുവരെ എവിടെയായിരുന്നു എന്ന് അന്വേഷിക്കണം. അവിടെയായിരുന്നു എവിടെയായിരുന്നു എന്നൊക്കെ പറയും, അത് നമ്മളൊന്ന് വിളിച്ച് കൺഫേം ചെയ്യണം. ഇങ്ങനെ അണുവിടെ വിട്ടുകൊടുക്കാതെ നമ്മൾ അവന്മാരുടെ പുറകെയുണ്ടെന്ന് ബോധ്യമാവുമ്പോ 10 മടക്കും. ഇവിടെ ഒരാൾ ആരായിരുന്നു മോൻ? സൂചി കയറ്റാൻ ഇടം കൊടുത്ത തൂമ്പ കയറ്റുന്ന ടൈപ്പായിരുന്നു. ഇപ്പൊ ഞാനൊന്ന് വിരലി ഞൊടിച്ചാ മതി, വിളിക്കുന്നിടത്ത് വരും.
1: എന്നാ ഞാൻ ഇറങ്ങട്ടെ ചേച്ചി, ഓട്ടോ വെയിറ്റ് ചെയ്യുന്നു. ചെന്നിട്ട് വേണം അച്ഛനെ നിരാഹാരം അവസാനിപ്പിക്കാൻ.
0: പിന്നെ ഞങ്ങളെ ഇന്ന് മഹേഷിനോട് സംസാരിച്ചിട്ട് മൃദുല പോയാ മതി.
1: ശരി ചേച്ചി.

0: വിഷമിക്കാനൊന്നുമില്ല. രണ്ടു ദിവസം ആഹാരം കഴിക്കാത്ത എന്റെ ക്ഷീണ. അപ്പോ മോള് ഇന്ന് തന്നെ പോവല്ലേ?
1: അങ്ങനെ അങ്ങ് പൊടിയും തട്ടി പോകാനൊക്കെ അച്ഛാ. റീസ ചേച്ചി ചെന്ന് ആ രംഭ അവിടുന്ന് പറഞ്ഞു വിടുന്ന കാര്യം സംസാരിക്കട്ടെ. അവൾ അവിടുന്ന് പടി ഇറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ ഞാൻ അങ്ങോട്ട് പോകുന്നുള്ളൂ.
0: ഇത് നിനക്ക് അവിടെ നിന്നുകൊണ്ട് ചെയ്യായിരുന്നില്ലേ മോളെ? എല്ലാം ജോലിക്കാരിക്ക് വിട്ടുകൊടുത്തു. നിന്റെ ഭർത്താവ് എന്താണോ ആഗ്രഹിച്ചത് അതെല്ലാം, എന്നിട്ട് അവൾ അവിടെ നിർത്തിയിട്ട് നീ ഇങ്ങോട്ട് പോകുന്നു. അതാണ് നീ ചെയ്ത തെറ്റ്.
1: അങ്ങനൊരു മണ്ടത്തരം എനിക്ക് പറ്റി. ഇനി അവളവിടെ ഇറങ്ങി പോകുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ.

എന്തായി പറഞ്ഞോ? പറയാനായിട്ട് അവിടെ ആള് വേണ്ടേ? മഹേഷ് അവളെയും കൂടെ ഗൈനക്കോളജിസ്റ്റ് അടുത്ത് പോയിരിക്കുക. അവക്ക് എന്താ അസുഖം? ഗൈനക്കോളജിസ്റ്റിനെ കാണണമെങ്കിൽ എന്തായിരിക്കും അസുഖം? ഓക്കാനോ ഛർദി, അത് തന്നെ. സംശയിക്കണ്ട, അത് തന്നെ.

0: ഇത്രേ ഉള്ളൂ? ഇതൊരു ഡൈവേഴ്സ് നോട്ടീസ് അല്ലേ? ഇതിനാണോ ഇത്രയും വലിയ ടെൻഷൻ കാണിച്ചത്?
1: ഇത് വെറും ഡൈവേഴ്സ് നോട്ടീസ് അല്ല, എന്റെ ഭാര്യയുടെ ഡൈവേഴ്സ് നോട്ടീസാ.
0: അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സംഗതികൾ ഇനി സ്മൂത്ത് ആവുമെന്ന്. കണ്ണി കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടെന്ന് വിചാരിച്ചാ മതി.
1: ഇതിലും ഭേദം കണ്ണി കൊള്ളുന്നതിനായിരുന്നു. എല്ലാം ശരിയാവുന്ന നീയും ഡോക്ടറും പറഞ്ഞിട്ട് എന്തായി? എന്റെ ജീവിതം വെച്ചല്ലേ നിങ്ങളൊക്കെ പരീക്ഷണം നടത്തിയത്? ഇനി ആരുടെ സഹായവും ബുദ്ധിയൊന്നും എനിക്ക് ആവശ്യമില്ല. എന്റെ ജീവിതം എനിക്ക് വലുത്. ഞാൻ എല്ലാം അവരോട് തുറന്നു പറയാൻ പോവാ.
0: വേണ്ട, ഞാനുണ്ടാക്കിയ കുരുക്കല്ലേ, ഞാൻ തന്നെ അയച്ചോളാം. എന്റെയും കൂടെ ആവശ്യമാണല്ലോ അത്.
2: നോട്ടീസ് അവിടെ കിട്ടി, മെസഞ്ചർ വരുന്നുണ്ട്.
3: ആ, അവന് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. മൃദുലയുടെ പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞിരു.
0: ഓ, ചേച്ചി ഇവിടെ തമ്പടിച്ചിരിക്കുകയാണോ? രണ്ടും രണ്ട് പാത്രത്തിലാക്കിയിട്ടേ പിന്മാറുന്ന വാശിയിലായിരിക്കും.
3: പ്രശ്നം ഇപ്പൊ കോടതിയുടെ പരിഗണനയില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാ അത് കോർട്ട് ലക്ഷ്യമാകും. അതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
0: കോടതി പറഞ്ഞിട്ട് നിങ്ങൾ സംസാരിച്ചാ മതി. എനിക്ക് മൃദുലയോടാ സംസാരിക്കാനുള്ളത്.
1: അവൾക്ക് ഇപ്പൊ ആരെയും കാണാൻ സൗകര്യപ്പെടില്ല.
0: അപ്പൊ സാറും കൂടെ അറിഞ്ഞോണ്ടാണല്ലേ?
1: ഞാൻ അറിഞ്ഞു നടത്തിയ കല്യാണല്ലേ, അപ്പൊ ഇതും ഞാൻ അറിഞ്ഞു തന്നെ വേണല്ലോ.
0: ഈ ഫെമിനിസ്റ്റുകളുടെ വാക്ക് കേട്ട് സാറ് വെറുതെ ചാടി പുറപ്പെടരുത്. സ്വന്തം മകളുടെ ലൈഫ് വെച്ചാ കളിക്കുന്നത്, അത് ഓർമ്മ വേണം.
2: ഫെമിനിസ്റ്റുകളോട് തനിക്കെന്താ ഇത്ര പുച്ഛം? ഞങ്ങൾ വിചാരിച്ച എന്താ നടക്കുന്നത് തനിക്ക് കാണണോ?
0: അയ്യോ, ഒരു പുച്ഛവും ഇല്ലേ ചേച്ചി, സഹതാപമേ ഉള്ളൂ. നിങ്ങളൊക്കെ വിചാരിച്ച ഇവിടെ പലതും നടത്താൻ പറ്റുമെന്നും അറിയാം. ഒരു സംശയം ചോദിച്ചോട്ടെ പെങ്ങളെ, സ്ത്രീക്ക് ആരിൽ നിന്നാണ് മോചനം വേണ്ടത്? അവളുടെ ഭർത്താവിൽ നിന്നോ, അതോ കുടുംബ പ്രശ്നങ്ങളിൽ നിന്നോ? ഒരേ കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്ന ജീവിത പങ്കാളിയെ പോലും മനസ്സിലാക്കാൻ കഴിയാത്ത നിങ്ങളൊക്കെ ഇവിടെ എന്ത് മോചനമാണ് നടത്താൻ പോകുന്നത്?
4: പുലഹന്നാന് പോകാം, സുവിശേഷമൊക്കെ അവിടെ മതി, ഇതെന്റെ വീടാ.
0: പോകാൻ തന്നെയാണ് വന്നത്, പക്ഷെ അതിനുമുമ്പ് ഒന്ന് കേൾക്കണം. മഹിയും നിങ്ങളും തമ്മിലുള്ള അകൽച്ച നിങ്ങളുടെ സ്വകാര്യ പ്രശ്നമാണ്, അതിലെന്തും തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യവും നിങ്ങൾക്കുണ്ട്. ഊർമിള ഗർഭിണിയാണെന്നുള്ളത് സത്യമാണ്, പക്ഷെ അതിന് ഉത്തരവാദി മഹിയല്ല, അവളുടെ ഭർത്താവാണ്.
5: ഭർത്താവ്?
0: അതെ, ഞാൻ. ഊർമിള എന്റെ ഭാര്യയാണ്. എന്റെ ഭാര്യയുടെ ഗർഭം ഒരു നിരപരാധിയുടെ തലയിൽ വെച്ച് കെട്ടാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല.
4: ഊർമിള നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ ഞാൻ എന്റെ കൺമുമ്പിൽ കണ്ടതൊക്കെ
0: അഭിനയം, വെറും അഭിനയം. മൃദുലയ്ക്ക് ഒരിക്കലും മഹേഷിന്റെ സങ്കല്പത്തിലുള്ള ഭാര്യയാകാൻ കഴിഞ്ഞില്ല. മഹി എന്താണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ പരമാവധി ശ്രമിച്ചു, എന്നിട്ടും നിങ്ങൾ അത് ഒരിക്കൽ പോലും കണ്ടതായി നടിച്ചില്ല. മഹി മനസ്സിൽ കണ്ട ഭാര്യയെ ഊർമിള നിങ്ങൾക്ക് കാണിച്ചു തരികയായിരുന്നു. മറ്റൊരു പെണ്ണ് അങ്ങനെ ചെയ്യുമ്പോൾ അവളെ ശ്രദ്ധിക്കുന്നു, അഭിനന്ദിക്കുന്നു എന്നൊക്കെ വരുത്തി തീർത്താലെങ്കിലും നിങ്ങളും അതുപോലെ ആകുമെന്ന് പ്രതീക്ഷിച്ചു. അങ്ങനെയാണ് ഡോക്ടർ ഗൊൺസാൽവസിന്റെ നിർദ്ദേശപ്രകാരം ഒരുപാട് ആലോചനകൾക്ക് ശേഷം ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്.
4: അപ്പൊ മറ്റൊരുത്തി കാണിച്ചു തന്നിട്ട് വേണം ഞാൻ എന്റെ ഭർത്താവിനോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിക്കാൻ, അല്ലേ? സ്ത്രീകൾ എന്ന് വെച്ചാൽ എന്താണെന്നോ നിങ്ങളൊക്കെ ധരിച്ചിരിക്കുന്നത്, പുരുഷൻ കീ കൊടുക്കുന്നതിനനുസരിച്ച് ചലിക്കുന്ന പാവയോ? അതൊരു വീടായിരുന്നില്ല, നാടകശാലയായിരുന്നില്ലേ? സ്വന്തം ഭാര്യയെ വേഷം കെട്ടിച്ച് നിങ്ങളൊരു ഭർത്താവാണോ? അച്ഛാ, ഇനി ആരും ഒന്നും പറയണമെന്നില്ല, എത്രയും വേഗം ഡൈവോഴ്സ് അനുവദിച്ച് കിട്ടാനുള്ള ഏർപ്പാട് ചെയ്തോളൂ.

0: നമുക്കൊന്ന് നടക്കാം. കളി കാര്യായല്ലേ. മൃദുലയെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഏതൊരു പെണ്ണിനും അതൊരു ഇൻസൾട്ടായി കാണാൻ കഴിയും. മറ്റൊരു പെണ്ണിനെ കൊണ്ട് പാഠപുസ്തകം പഠിപ്പിക്കുന്ന മാതിരി ജീവിതം പഠിപ്പിക്കാന്ന് വെച്ചാ മൃദുല പറഞ്ഞാണ് ശരി. ഇറ്റ് വാസ് ടു മച്ച്.
1: അപ്പോ തെറ്റ് ചെയ്തത് ഞാനാണല്ലേ
0: എന്ന് ഞാൻ പറഞ്ഞില്ല. വീടെന്ന സങ്കല്പം

0: യാഥാർത്ഥ്യമാക്കാനുള്ള വാശിയിലായിരുന്നു മഹി. മഹി അല്പം പോലും മനസ്സിലാക്കാൻ മൃദുലയ്ക്ക് കഴിഞ്ഞതുമില്ല. കളിവീട് യാഥാർത്ഥ്യമായതുമില്ല. പക്ഷേ മഹിയെ ഞാൻ മനസ്സിലാക്കുന്നു. ഉലഹന്ന കൊണ്ടുവന്ന ഫയലില്ലേ, അതിൽ ഒപ്പുവെക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. യെസ്, ആ പ്രപ്പോസൽ പ്രൊസീഡ് ചെയ്തോളൂ, എനിക്ക് സമ്മതം.
1: ആലോചിച്ചിട്ടാണോ യാമിനി പറയുന്നത്?
0: ശരിക്കും ആലോചിക്കാതെ ഞാനൊരു തീരുമാനം എടുക്കാറില്ല. മഹിയുടെ വീട് ഞാനൊരു യാഥാർത്ഥ്യമാക്കി തരും. അതുപോരെ.
2: എന്ത് ഫൂളിഷ്നെസ് ആണ് ഈ പറയുന്നത്?
0: അങ്ങനെയാണ് ഫൂളിഷ്നെസ് കാട്ടിയത്. ഡാഡിയാ, ഡാഡിയല്ലേ ഈ പ്രപ്പോസൽ കൊണ്ടുവന്നത്?
2: അതിന് ഇതൊരു രണ്ടാം ഘട്ടമാണെന്ന് ഞാൻ അറിഞ്ഞോ?
0: രണ്ടാം ഘട്ടമായാലും എന്താ കുഴപ്പം, അതിൽ ഇഷ്യൂസ് ഒന്നുമില്ലല്ലോ.
2: ഓട്ടെ, അയാളുടെ സെക്കൻഡ് മാരേജ് ആണെന്ന കാര്യം നമുക്ക് മറക്കാന്ന് വെക്കാം. പക്ഷേ ഒരു രജിസ്റ്റർ വിവാഹം പോലും വേണ്ടെന്ന് ഈ വാശി പിടിക്കുന്ന എനിക്ക് മനസ്സിലാവാത്തത്.
0: നാലാളുടെ മുമ്പിൽ വെച്ച് കഴുത്തിലൊരു താലി കെട്ടിയതുകൊണ്ടോ രജിസ്റ്റർ ഓഫീസിലെ രജിസ്റ്ററിൽ ഒപ്പിട്ടതുകൊണ്ടോ വിവാഹ ബന്ധത്തിന് ബലം കൂടുമെന്ന് ഡാഡി കരുതുന്നുണ്ടോ?
2: അതല്ലേ കഷ്ടം. അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ എന്ത് വിലയുള്ളത്?
0: നിയമത്തിന്റെ മുമ്പിൽ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് ഒരു രേഖ ഉണ്ടാക്കി എടുത്തിട്ട് എന്ത് പ്രയോജനം? മമ്മി ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോയപ്പോ ആ രേഖ വെച്ച് ഡാഡിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ? മാനസികമായ അടുപ്പമാണ് പ്രധാനം. അതുണ്ടാവോ എന്നറിയാതെ ഒരു പുരുഷനുമായി ആജീവനാന്ത കരാറിൽ ഏർപ്പെടുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഒരു 3 മാസത്തെ പ്രൊബേഷൻ കഴിഞ്ഞിട്ട് കല്യാണത്തെ പറ്റി തീരുമാനിക്കാന്ന്.
2: ഇത് അമേരിക്ക അല്ല, കേരളമാണ്.
0: പക്ഷേ ഇവിടെ ഇപ്പൊ ബന്ധങ്ങൾ അമേരിക്കയിലേക്കാൾ വഷള.
2: നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നീ എന്തൊക്കെ ന്യായം പറഞ്ഞാലും എന്റെ സമ്മതി ഉണ്ടാവില്ല.
0: ഡാഡി സമ്മതിക്കും, കാരണം ഡാഡിയുടെ മോൾ അബദ്ധങ്ങളിൽ ചെന്ന് ചാടില്ലെന്ന് ഡാഡിക്ക് നന്നായി അറിയാം.
3: പ്രൊബേഷൻ പീരീഡ് വെക്കാൻ ഇതെന്താ ഉദ്യോഗം വലുതാണോ?
4: ആണല്ലോ, ഭർത്താവ് ഉദ്യോഗം. ഭാര്യയെ സേവിക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഓരോ ഭർത്താക്കന്മാരും. പക്ഷേ ഉദ്യോഗത്തിന് ഒരു പ്രത്യേകതയുണ്ട്, ശമ്പളം അങ്ങോട്ട് കൊടുക്കണം.
3: അപ്പൊ പിന്നെ ഈ പ്രൊബേഷൻ അംഗീകരിക്കുന്നോണ്ട് വലിയ കുഴപ്പമില്ലേ ഡോക്ടറെ?
4: ഞാനിതിൽ അസാധാരണമായിട്ടൊന്നും കാണുന്നില്ല. ഇനിയുള്ള കാലത്ത് ഇതല്ല ഇതിനപ്പുറം നടക്കും, വ്യവസായുഖമല്ലേ. പക്ഷേ മഹിക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രശ്നം.
3: മഹി എന്താ ഒന്നും മിണ്ടാത്തത്?
1: യാമിനി പറയുന്നതിലും കഴമ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പരീക്ഷണം നടത്തി പരാജയപ്പെട്ടവനാ ഞാൻ. ഇനി ഒരു വിവാഹമോചനം കൂടി വയ്യ. ഒരു 3 മാസം ട്രൈ ചെയ്തിട്ട് സക്സസ് ആണെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം.

0: ഞാൻ റെഡി. ഇന്ന് ഒന്നാം തീയതി അല്ലേ, അപ്പോ കണക്കൂട്ടാൻ നല്ല എളുപ്പാ. അതുകൊണ്ടാ ഇന്ന് തന്നെ തുടങ്ങിക്കളയാന്ന് വിചാരിച്ചത്. ആ ഏ പിന്നെ വലത് കാലം വെച്ച് കയറണേ. എവിടെയാ ബെഡ്റൂം? ആ ഡിക്കിയിൽ കുറച്ചുകൂടെ സാധനങ്ങൾ ഇരിപ്പുണ്ട്, അതുകൂടെ ഇങ്ങ എടുത്തോ.
1: വന്നു അല്ലേ? ചടങ്ങുകളോ വേണ്ടെന്ന് വെച്ചു. വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചുകൂട്ടി ഒരു ചെറിയ പാർട്ടി എങ്കിലും നടത്തിയില്ലെങ്കിൽ എങ്ങനെയാ?
0: അതിന്റെ ഒന്നും ആവശ്യമില്ല. വിവാഹം എന്ന് പറയുന്നതേ തികച്ച് സ്വകാര്യമായ ഒരു സംഗതിയാണ്.
2: എന്നാലും കൂടെ കൊണ്ടു കിടക്കുമ്പോ നാട്ടുകാർ ചോദിക്കരുതല്ലോ ഇതേതാ സാധനം.
1: അതെ, അങ്ങനെ ഒരു
0: അല്ല, മഹിക്ക് നിർബന്ധമാണ്, ഈ പ്രൊബേഷൻ കഴിയട്ടെ, എന്നിട്ട് ആലോചിക്കാം പാർട്ടി വേണോ വേണ്ടെന്ന്. ഇത് അകത്തോണ്ട് വെച്ച് റെഡിയാവാൻ നോക്ക്, ഓഫീസിൽ പോണ്ടേ?
1: ഇന്നിങ്ങനെ ഒരു ദിവസമായിട്ട് ഓഫീസിൽ പോണോ?
0: മഹിയെ ഉപദേശിക്കാൻ നിയന്ത്രിക്കാനൊക്കെ ഇനി ഞാനുണ്ട്, ഉലഹന്നം ബുദ്ധിമുട്ടണമെന്നില്ല.
2: നീ രണ്ട് പെട്ടി
1: എടുക്കാൻ സഹായിക്കണമെന്നല്ലേ? എല്ലാം തന്നെ തനങ്ങ് ചെയ്തോണ്ടാ മതി. പിന്നെ പെട്ടി ഫോർണ സൂക്ഷിച്ചോണം
2: കേട്ടോ. യാമിനി എന്താ ചെയ്യുന്നത്?
0: ടിവി ഇവിടെ മഹി വെക്കേണ്ടത്.
2: അവിടെ ഇരുന്നിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലോ?
0: ആര് പറഞ്ഞില്ലായിരുന്നു. ഫ്രണ്ട് ഡോറ് തുറന്ന ഗ്ലെയർ നേരെ വന്ന് വീഴുന്ന ടിവി സ്ക്രീനിലാ. പിന്നെ പിക്ചർ എങ്ങനെ നേരെ ചൊവ്വേ കാണാൻ നോക്കും.
2: ടിവിയുടെ പൊസിഷൻ മാറ്റിയാ സെറ്റിയും സെറ്റപ്പ് ഒക്കെ മൊത്തം മാറ്റണ്ട്.
0: അതൊക്കെ ഞാൻ മാറ്റിക്കോളാം, മഹി ഓഫീസിൽ പോവാൻ നോക്ക്. ആർക്കിടെക്ട് ആണത്രെ, ഇന്റീരിയർ ഡെക്കറേഷനെ കുറിച്ച് യാതൊരു സെൻസും ഇല്ല
2: എന്ന് ഇന്നേ വരെ ആരും പറഞ്ഞിട്ടില്ല. ഞാൻ ചെയ്തിട്ടുള്ള പല വീടുകളുടെയും ഇന്റീരിയർ ഞാൻ തന്നെ ചെയ്തിട്ടുള്ളത്.
0: അവരുടെയൊക്കെ ഒരു തലവിധി. ഇത്രയും നാള് മഹിയുടെ ഇഷ്ടത്തിനല്ലേ എല്ലാം അറേഞ്ച് ചെയ്തിരുന്നത്. ഇനി എന്റെ ഇഷ്ടം കൂടി ഒന്ന് നോക്കാം. ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ പങ്കാളിത്തം അല്ലേ?
3: ഗുഡ് മോർണിംഗ്.
2: ഡോക്ടറോ എന്താ പതിവില്ലാതെ ഈ വഴി?
3: മലയാള മനോരമയുടെ ഓഫീസർ വന്നതാ. മാട്രിമോണിയൽ കുളത്തിൽ ആ പരസ്യം കൊടുത്തിരുന്നല്ലോ, കുറെ മറുപടികൾ വന്നിട്ടുണ്ടെന്ന് അവർ വിളിച്ചറിയിച്ചു. അതൊന്ന് കളക്ട് ചെയ്യാമെന്ന് കരുതി.
2: കൊള്ളാവുന്ന വല്ലതും ഉണ്ടോ?
3: കാറിൽ വെച്ചൊന്ന് ഓടിച്ചു നോക്കി. മോശമില്ലാത്ത ചിലതൊക്കെ ഉണ്ട്, പക്ഷെ അവരാര് ഹിപ്നോട്ടിസത്തിന് തയ്യാറില്ല. മാത്രമല്ല ചിലരൊക്കെ ശക്തമായ പ്രതിഷേധവും ഭീഷണിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫെമിനിസ്റ്റുകളാന്ന് തോന്നുന്നു.
2: അപ്പോ അതിന് സന്നദ്ധരായിട്ടുള്ള ആരുമില്ലേ?
3: രണ്ടു മൂന്നെണ്ണം ഉണ്ട്, അവരോട് വരാതാം.
2: അപ്പൊ ഏതായാലും പരസ്യം കൊടുത്ത് വെറുതെ ഇല്ല.
3: അത് ഹിപ്നോട്ടിസ് ചെയ്തിട്ട് തീരുമാനിക്കാൻ പറ്റൂ. അതവിടെ നിൽക്കട്ടെ. മഹി ഇന്ന് പുതിയ ദാമ്പത്യ ജീവൻ തുടങ്ങിയെന്ന് ഉലഹു പറഞ്ഞു, ശരിയാണോ? ഇത്രയും സമയത്തിനുള്ളിൽ ഒരു ജഡ്ജ്മെന്റ് പ്രയാസമാണെന്നറിയാം. എങ്കിലും ചോദിക്കുക, കണ്ടിടത്തോളം എങ്ങനെയുണ്ട്?
2: എല്ലാ കാര്യത്തിലും അഭിപ്രായമുള്ള ടൈപ്പാണെന്ന് തോന്നുന്നു.
3: അത് വേണമല്ലോ, മൃദുലയ്ക്കൊന്നിലും അഭിപ്രായമില്ലെന്നുള്ള പരാതിയായിരുന്നല്ലോ മഹിക്ക്.
2: എന്റെ അഭിപ്രായവും യാമിനിയുടെ അഭിപ്രായം തമ്മിൽ ക്ലാഷ് ആകുമെന്ന എന്റെ പേടി.
3: രണ്ടു കൂട്ടർക്കും അഭിപ്രായം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ക്ലാഷ് ഉണ്ടാവുമല്ലോ. അതുണ്ടാകാതെ നോക്കലാണ് ദാമ്പത്യ വിജയത്തിന്റെ രഹസ്യം.
2: അത് ശരിയാ.
3: ആട്ടെ, ഇന്ന് പുതിയൊരു ബന്ധം തുടങ്ങിയ സ്ഥിതിക്ക് ഓഫീസിൽ വരുന്ന കാര്യമുണ്ടായിരുന്നു.
2: അനാവശ്യമായി ലീവ് എടുക്കുന്ന യാമിനിക്ക് ഇഷ്ടമല്ല.
3: ഓ, പകലെന്തിന് വീട്ടിൽ ചടഞ്ഞുകൂടിയിരുന്ന് സമയം വേസ്റ്റ് ആക്കുന്നു. രാത്രിയിലല്ല.

0: എന്താത് ബെഡ് പൂത്തുലഞ്ഞു കിടക്കുന്നല്ലോ.
1: നിയമപരമായ ചടങ്ങുകൾ വേണ്ടെന്ന് വെച്ചെങ്കിലും ഇതിൽ ലുബ്ധ കാണിക്കുന്നത് ശരിയല്ലോ. ഇന്ന് ഫസ്റ്റ് നൈറ്റ് അല്ലേ?
0: എന്നാര് പറഞ്ഞു? ലോകം ഉണ്ടായ കാലം മുതലുണ്ട് പകലും രാത്രിയും. ആ സ്ഥിതിക്ക് എങ്ങനെയാ ഇത് ഫസ്റ്റ് നൈറ്റ് ആവുന്നത്?
1: നമ്മൾ ഒന്നിച്ചുള്ള ആദ്യ രാത്രി, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്.
0: പറഞ്ഞതുപോലെ വിവാഹ മാനിഫെസ്റ്റോയിൽ അങ്ങനെ ഒരു ഐറ്റം ഉണ്ടല്ലോ. അതെ, അത് നമുക്ക് 3 മാസം കഴിഞ്ഞിട്ട് ആലോചിക്കാം. പ്രൊബേഷനിൽ ഇതും പെടും.
1: അല്ല, നമ്മൾ ഒന്നിച്ച് ഒരു മുറി കഴിയുമ്പോ അതെങ്ങനാ?
0: മോഹങ്ങൾക്ക് കടിഞ്ഞാനിടാൻ പ്രയാസമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മഹേഷിന് വേണ്ടി അപ്പുറത്തെ മുറി ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഉറക്കം വരുന്നെങ്കിൽ ചെന്ന്
1: കിടന്നോളൂ.
0: വരൂ.
1: യു ആർ കറക്റ്റ്. ഈ വീട്ടിൽ 3 ബെഡ്റൂം ഉള്ളപ്പോ എല്ലാരും കൂടി എന്തിനാ ഒരു മുറി കിടക്കുന്നല്ലേ?
0: അതെ.
1: അയ്യേ. ഗുഡ് നൈറ്റ്.
0: ഗുഡ് നൈറ്റ്.
2: വിളിച്ചോ.
0: ഗുഡ് നൈറ്റ്.
1: ഓ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമ ശബ്ദരേഖ.
1: സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം കളിവീട്.
2: അമ്മച്ചി, അടുത്ത വെള്ളിയാഴ്ചത്തെ കാർക്കും കൂപ്പൺ കൊടുക്കണ്ട.
3: അതെന്താ, അന്ന് നിനക്ക് എവിടെയെങ്കിലും പോണോ?
2: ഹിപ്നോട്ടിസത്തിന് സന്നദ്ധരായിട്ടുള്ള പെൺകുട്ടികൾ അന്നാണ് വരുന്നത്.
3: നിന്റെ കർത്താവേ, ആ കൂട്ടത്തിൽ കളങ്കപ്പെട്ടിട്ടില്ലാത്ത ഒരു പെണ്ണെങ്കിലും ഉണ്ടാവണേ.

0: ഇവിടെ നിപ്പുണ്ടായിരുന്നോ? ജോഗിങ്ങിന് പോണില്ലേ?
1: യാമിനിയെ വെയിറ്റ് ചെയ്ത് കേറുന്ന ഞാൻ
0: ഞാൻ വരുന്നില്ല.
1: അയ്യോ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? വിവാഹ ജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ പങ്കാളിത്തമാണ്, അത് മറക്കണ്ട.
0: ഐ അഡ്മിറ്റ് ഇറ്റ്, ബട്ട് വ്യായാമം ചെയ്യാൻ റോഡിൽ ഇറങ്ങുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. വേണേലും ചക്ക വേരേലും കായ്ക്കും, മനസ്സുണ്ടെങ്കിൽ ഡ്രോയിങ് റൂമും പ്ലേ ഗ്രൗണ്ട് ആക്കാം.
1: താമസിയാതെ ആയിക്കോളൂ.
0: എന്താ പറഞ്ഞ?
1: അല്ല, യാമിനിയുടെ അഭിപ്രായത്തോട് ഞാനും യോജിക്കുന്നു പറയായിരുന്നു.
0: എന്നാ ജോയിൻ ചെയ്തോളൂ.
1: ഓ,
0: മഹി മഹി,
1: എന്താ എന്തു പറ്റി
0: അവിടെ? എന്ത് ചെയ്യുവാ? ഈ തേങ്ങ ചരണ്ടിക്കേ.
1: തേങ്ങ ചരണ്ടി? ഞാനോ?
0: എന്താ ചരണ്ടിയല്ലേ, ഞാൻ ദോശ ഇടുന്നുണ്ടല്ലേ. മഹി ചമ്മന്തി അരക്കേ. വിവാഹ ജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ സ്ഥാനമാ. നോക്കി നിക്കാ തേങ്ങ ചരണ്ട്, ദോശ അരിയണോ?
1: നിന്റെ ഒരു ചുമല പാൻഡും.
2: ഇതാ, ഇങ്ങോട്ട് നോക്കൂ. ചുറ്റും നടക്കുന്ന ഒന്നിനെ പറ്റിയും നിങ്ങൾ ശ്രദ്ധിക്കരുത്. എന്റെ കയ്യിലിരിക്കുന്ന ഈ വസ്തുവിൽ മാത്രം ശ്രദ്ധിക്കുക, മറ്റൊന്നും ചിന്തിക്കരുത്. ഈ നാണയത്തിൽ മാത്രം അവയവങ്ങൾ അയച്ചിടൂ. ഇതാ, നിങ്ങളുടെ കാലുകൾക്ക് ഭാരം അനുഭവപ്പെടുന്നു, നിങ്ങളുടെ കണ്ണുകൾ അടഞ്ഞു വരുന്നു, നിങ്ങൾ ഉറക്കം വരുന്നു, നിങ്ങളുടെ കണ്ണുകളിൽ നിദ്രയെത്തിക്കഴിഞ്ഞു, നിങ്ങൾ ഉറങ്ങിയിരിക്കുന്നു. സുഖകരമായ ഉറക്കം. ഗാഢനിദ്രയിലേക്ക് നിങ്ങൾ വഴുതി വീണിരിക്കുന്നു. ഉറങ്ങൂ, ഉറങ്ങൂ, ഉറങ്ങൂ.
3: അവൾക്ക് പല ആലോചനകളും വന്നതാ, ഒന്നേതാണ്ട് ഉറച്ചതുവാ.
0: പിന്നെന്താ അത് നടക്കാഞ്ഞത്? മനസമ്മതത്തിന്റെ 4 ദിവസം മുമ്പല്ലേ ചെറുക്കന്റെ തനിസ്വഭാവം ഞങ്ങൾ അറിഞ്ഞത്.
3: അവൻ 6 പഴയായിരുന്നു.
0: എന്നാലും കാര്യത്തോടടുത്ത സ്ഥിതിക്ക് നടത്തിയ കൊള്ളാന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു.
3: പക്ഷേ മേരിക്ക് ഒറ്റ വാശി, കണ്ടേടം നിരങ്ങിയ ചെറുക്കനെ അവക്ക് വേണ്ടാന്ന്. അങ്ങനെ അത് നടക്കാതെ പോയത്.
0: ഈ ആലോചന പത്രത്തിൽ കണ്ടതും മറുപടി അയച്ചതും ഒക്കെ അവളാ.
3: ഉറപ്പിക്കുന്നതിന് മുമ്പ് എന്തോ ഹിപ്പോപ്പൊട്ടോമിസം വേണോന്ന് അവള് പറയുന്നത് കേട്ടു. അതെന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. എന്താ അത്?
4: അത് ഒരു തരം മാനസിക ചികിത്സയാ. അതാ അകത്ത് നടക്കുന്നത്.
2: ഉണരൂ, ഉണരൂ, അകലേക്ക് പോകൂ. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഹൈസ്കൂൾ ഘട്ടത്തിലാണ്. അവിടെ ആരെയാണ് നിങ്ങൾ പ്രേമിച്ചത്? ആരോടാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം തോന്നിയത്?
5: ഇല്ല, ആരുമില്ല.
2: എന്നാൽ നമുക്ക് കോളേജിലേക്ക് പോവാം. അവിടെ ആരെയായിരുന്നു നിനക്കിഷ്ടം?
5: പലരും എന്റെ പിന്നാലെ നടന്നെങ്കിലും ആരെ ഇഷ്ടപ്പെടാൻ എനിക്ക് കഴിഞ്ഞില്ല. ആ ലൈഫ് ഒരു പീഡനമായി തോന്നിയോണ്ടാണ് പ്രീ ഡിഗ്രിയോടെ ഞാൻ പഠിത്തം അവസാനിപ്പിച്ചത്.
2: എങ്കിൽ സ്കൂളും കോളേജും വിട്ട് നമുക്ക് നാട്ടിലേക്ക് പോകാം. ജനിച്ചു വളർന്ന നാട്ടിൽ മനസ്സിൽ നിന്നും പിഴുതറിയാനാവാത്ത ഒരു കാമുകൻ സ്ഥാനം പിടിച്ചു പോയത് കൊണ്ടല്ലേ പുതിയ കാമുകന്മാരെ സ്വീകരിക്കാൻ മനസ്സ് വിസമ്മതിച്ചത്?
5: എന്റെ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റിയ ഒരു കോന്തമാരും ആ നാട്ടിലില്ലായിരുന്നു. ഇനി എന്താണ് അറിയേണ്ടത്? ചോദിക്കൂ, ചോദിക്കൂ.
2: ഇല്ല, ഒന്നുമില്ല. ഫുള്ളി സാറ്റിസ്ഫൈഡ്. മേരിക്കിന് ധൈര്യമായി എണീക്കാം.
3: വൈകണ്ട, അഡോറ്
6: മഹി, മഹി, ഞാനും വരുന്നു. ഇല്ലേ, വേണ്ട, ഞാൻ വേറെ ഏതെങ്കിലും വണ്ടി വന്നോളാം. നിന്നേ, ഞാൻ കൂടെ വന്നിട്ട്.
0: നീങ്ങിയിരുന്ന ഡ്രൈവ് ചെയ്യുന്ന എങ്ങനെ? ഇങ്ങോട്ട് മഹിയല്ലേ ഡ്രൈവ് ചെയ്ത്, അങ്ങോട്ട് ഞാൻ ഡ്രൈവ് ചെയ്യും. വിവാഹ ജീവിതത്തിൽ കയറുന്നില്ലേ?
7: കൈ ഉടുത്ത്

0: എന്തായി
1: മഹി, എന്തായി വരച്ചു വെച്ചിരിക്കുന്നേ?
0: വീടിന്റെ പ്ലാൻ.
1: ഇത് ഗ്രൗണ്ട് ഫ്ലോറോ ഫസ്റ്റ് ഫ്ലോറാ?
0: ഗ്രൗണ്ട് ഫ്ലോർ.
1: അയ്യേ, എന്നിട്ടാണോ സ്റ്റെയറിന്റെ പൊസിഷൻ ഇവിടെ വെച്ചിരിക്കുന്നേ? കേറി വന്ന ആദ്യം കാണുന്ന സ്റ്റെയർ കേസ് ഒന്ന് മാറ്റി വരയ്ക്കേ, അല്ലെങ്കിൽ ഭയങ്കര ബോറായിരിക്കും.
0: പാർട്ടി അപ്രൂവ് ചെയ്ത ഡിസൈൻ ആണത്, അങ്ങേർക്ക് ഇത് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു. പ്രൊഫഷണൽ ഭാര്യയുടെ സജഷൻസ് ഉള്ളത് നല്ലതാണ്, പക്ഷേ അതൊരിക്കലും ബാലിശമായ വിമർശനമാകരുത്.
1: പാർട്ടിക്ക് ഇഷ്ടമായി കാണും, എനിക്ക് തീരെ ഇഷ്ടമായില്ല. വന്ന് വന്ന് മഹയുടെ ഡിസൈൻസ് ഒക്കെ റിപ്പീറ്റേഷൻ ആയി വരിക.
0: അത് ഞാൻ സഹിച്ചു.
1: അങ്ങനെ സഹിച്ചാൽ എങ്ങനെയാ? ആർക്കിടെക്ടിന് ഒരു പഞ്ഞു ഇല്ലാത്ത കാലമാ. വർക്ക് കുറഞ്ഞാലേ അത് എന്നെയും കൂടെ ബാധിക്കുന്നത്. ഒരു വീഴ്ച ഉണ്ടാവാ എളുപ്പാ, സൂക്ഷിച്ചും കണ്ടും ചെയ്തു കൊടുക്കാൻ നോക്ക്. ആ പിന്നെ അടുക്കളയിലെ സാധനങ്ങളൊക്കെ തീർന്നു, നാളെ വല്ലതും വെക്കണമെങ്കിൽ മേടിച്ചേ പറ്റൂ.
0: തീർന്നോ? 2300 രൂപയുടെ സാധനം മേടിച്ചിട്ട് ഒരു മാസം തികഞ്ഞില്ലോ.
1: ഒരു മാസം തേക്കാനാണോ മേടിച്ചത്? ദിവസം എടുത്തോണ്ടിരിക്കില്ലേ, അപ്പൊ തീരും.
0: മൃദുലയും അവളുടെ അച്ഛനും ജോലിക്കാരി ഉണ്ടായിരുന്നപ്പോ 1500 രൂപയുടെ സാധനം മേടിച്ച 1.5 മാസത്തേക്ക് തികയായിരുന്നു. ഇവിടെ നമ്മൾ രണ്ടുപേരിലേ ഉള്ളൂ, അതുകൊണ്ട് ചോദിച്ചതാ.
1: അതിന് അവളിവിടെ ഉണ്ടായിരുന്നപ്പോ വെപ്പും കൂടി ഉണ്ടായിരുന്നോ? ഇപ്പഴല്ലേ നിങ്ങൾ നല്ല ആഹാരം കഴിച്ചു തുടങ്ങിയത്, അപ്പൊ ചെലവും കൂടും. കരയും വേണം മോന്തേ നന്നായിരിക്കണം എന്ന് പറഞ്ഞാ കുറച്ച് പാടാ.
0: ഒന്നടങ്ങ്, എന്താ വേണ്ടെന്ന് വെച്ചാ നമുക്ക് മേടിക്കാം.
1: മഹിക്ക് ഫീൽ ചെയ്തോ?
0: ഏയ്
1: അല്ല, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഫിഷിനും വെജിറ്റബിൾസിനും ഒക്കെ ആയിട്ട് എന്റെ കയ്യിൽ ചെലവാക്കിയ രൂപയുടെ കണക്ക് ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട്. അത് ഇന്ന് തന്നെ ഇങ്ങനെ തന്നേക്കണേ.

0: മൃദുല മഹിയെ കണ്ടിട്ടില്ലെന്ന് ഉറപ്പാണോ?
1: ഇല്ലെന്നാണ് തോന്നുന്നത്.
0: പരസ്പരം കാണാതെ പോയതിൽ വിഷമം തോന്നുന്നുണ്ടാവും. ഈ കണ്ണുള്ളപ്പോ കണ്ണിന്റെ കാഴ്ച അറിയില്ലെന്ന് പറയുന്നത് എത്ര ശരിയാ. യാമിനിയേക്കാൾ എത്രയോ ഭേദമായിരുന്നു മൃദുല. കുറ്റപ്പെടുത്തുകയല്ല, നീ എന്നോടൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല. എങ്കിലും യാമിനിയുടെ പെരുമാറ്റം നീ മനഃപൂർവ്വം സഹിക്കുകയാണെന്ന് എനിക്കറിയാം. മൃദുലയുടെ കൊച്ചു കൊച്ചു തെറ്റുകൾ പോലും പൊറുക്കാൻ കൂട്ടാക്കാത്ത നീ യാമിനിയുടെ വലിയ തെറ്റുകൾ കണ്ടില്ലെന്ന് നടിക്കുന്നു. അടുത്തു നിന്നും അകന്നു നിന്നും ഞാൻ നിങ്ങളുടെ ജീവിതം കണ്ടതാണ്. മൃദുലയുടെ പോരായ്മകൾ മാത്രമേ മഹി ശ്രദ്ധിച്ചുള്ളൂ, നന്മകൾ കണ്ടില്ല.
1: എല്ലാത്തിനും കൂട്ടുതന്നിട്ട് നീ എന്നെ കുറ്റപ്പെടുത്തുകയാണോ?
0: അല്ല, കുറ്റം നിന്റേത് മാത്രമല്ലല്ലോ. ഞാനും ഊർമിളയും കുറ്റക്കാരാണ്. മാസം ഇത്രയും കഴിഞ്ഞെങ്കിലും ആ കുറ്റബോധം ഇനിയും മാറിയിട്ടില്ല. കഴിഞ്ഞ ആഴ്ച വീട്ടിൽ ചെന്നപ്പോ യാമിന് നിന്റെ കൂടെ താമസമായതറിഞ്ഞ് ഊർമിള വല്ലാതെ വിഷമിച്ചു.
1: മൃദുല അറിഞ്ഞു കാണുമോ?
0: അറിഞ്ഞാൽ ആ കുട്ടിയും വിഷമിക്കാതിരിക്കില്ല. ഒന്നുമില്ലെങ്കിലും നിന്റെ ഭാര്യയായി കുറെ കാലം കഴിഞ്ഞല്ലേ. ആ സ്ഥാനത്ത് മറ്റൊരു സ്ത്രീയെ ഒരു പെണ്ണിന് സങ്കല്പിക്കാനൊക്കോ?
1: ദേ പോക്രിത്തരം പറഞ്ഞാലോ, ആലോചനയും കൊണ്ട് പോയത് നീയല്ലേ. എന്നെ വീണ്ടും കെട്ടിക്കാൻ നിനക്ക് ഡോക്ടർക്കാരുന്നല്ലോ വലിയ തിരക്ക്. എന്നിട്ട് കാലം മാറുന്നോ?
0: അതിങ്ങനത്തെ ഒരു പാരയായിട്ട് മാറുമെന്ന് ഞാൻ അറിഞ്ഞോ? ആ അമേരിക്കക്കാരിയെ കേരളത്തിന് താങ്ങാൻ പറ്റുമെന്ന് മഹിക്ക് തോന്നുന്നുണ്ടോ? വൈകിട്ടില്ല, പ്രൊബേഷൻ കഴിയുന്നതിന് മുമ്പ് കൺഫർമേഷൻ ആക്കാതെ അതിനെ അങ്ങ് ടെർമിനേറ്റ് ചെയ്താൽ മതി.
2: എന്താ ഒരു ആലോചന?
1: ഏയ് ഒന്നുമില്ല.
2: ഷോപ്പിംഗ് കോംപ്ലക്സ് ഇറങ്ങിയത് മുതൽ ഞാൻ ശ്രദ്ധിക്കുക. മഹി വല്ലാതെ മൂടിയായിരിക്കുന്നു. ഒന്നും മറച്ചു വെക്കണ്ട, എന്നോട് ധൈര്യമായിട്ട് ഷെയർ ചെയ്യാം. നമുക്ക് രണ്ടുപേർക്ക് ഇവിടെ തുല്യ സ്ഥാനമാ.
1: ഏയ് അങ്ങനെ ഷെയർ ചെയ്യാനുള്ള ഒന്നുമില്ല, എന്തോ ഓർത്ത് നിന്നുപോയി, അത്രേ ഉള്ളൂ.
2: അതും ഷെയർ ചെയ്യേണ്ടതാ, എന്താ ഓർത്തെന്ന് അറിയാത്ത സ്ഥിതിക്ക് വേണ്ട. ഇന്ന് ബോംബെ നിന്ന് ഡാഡിയുടെ കോൾ ഉണ്ടായിരുന്നു. പ്രൊബേഷൻ പീരീഡ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഇതുവരെ ഞാൻ ഫുൾ സാറ്റിസ്ഫൈഡ് ആന്ന് പറഞ്ഞു. ഡാഡിക്ക് ഹാപ്പിയായി. അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരുന്നുണ്ട്. കിടക്കാറായെങ്കിൽ കിടന്നു. ഗുഡ് നൈറ്റ്.

0: വില അറിയില്ലെന്ന് പറയുന്നത് എത്ര ശരിയാ. യാമിനേക്കാൾ എത്രയോ ഭേദമായിരുന്നു മൃദുല. അടുത്തുനിന്നും അകന്നുനിന്നും ഞാൻ നിങ്ങളുടെ ജീവിതം കണ്ടതാണ്. മൃദുലയുടെ പോരായ്മകൾ മാത്രമേ മഹി ശ്രദ്ധിച്ചുള്ളൂ, നന്മകൾ കണ്ടില്ല. ഇതെന്താ രാവിലെ ഒരു മുന്നറിയിപ്പില്ലാതെ? എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന്
1: അറിയിച്ചിരുന്നത്
0: നേരായതുകൊണ്ടല്ലേ അവള് രാവിലെ തന്നെ ഓടി വന്നത്.
2: ഊർമിളെങ്ങനെ അറിഞ്ഞു?
0: മൃദുലയുടെ അയൽവാസി ശാരദ ഊർമിളയുടെ കൂടെ പഠിച്ചതാ, അവര് പറഞ്ഞ അറിഞ്ഞത്. ആ മഹിളാ സമാജം രാഗിണിയുടെ കെയർ ഓഫിലുള്ള ഒരു പ്രപ്പോസലാ. പയ്യന് ബാങ്കിലാ ജോലി, അതും ഒരു ഡൈവേഴ്സ് കേസാ. മൃദുലെ സമ്മതിച്ചിട്ടില്ല, പക്ഷേ മാഷ് നിർബന്ധിച്ചോണ്ടിരിക്കുക.
2: ഞാനൊന്ന് ഓഫീസിലേക്കില്ല, ഇവിടെ ഇറങ്ങിക്കാം.
0: മഹി എങ്ങോട്ട് പോകുന്നു?
2: ഒരു സ്ഥലം വരെ.

0: മഹേഷോ അകത്തേക്ക് വരാലോ. ഇരിക്കൂ. ഇവിടെ അടുത്ത് ഏതോ വർക്ക് നടക്കുന്നുണ്ടെന്ന് ആരോ പറയണത് കേട്ടു. അവിടെ വന്നപ്പോ ഇവിടെയും ഒന്ന് കേറി പോകാന്ന് വിചാരിച്ചു അല്ലേ?
1: അല്ല, ഞാൻ ഇവിടേക്ക് തന്നെ വന്നതാ.
0: എന്താ വിശേഷം?
1: ഞാനൊരു കാര്യം അറിഞ്ഞു, അത് ശരിയാണോന്ന് അറിയാൻ വേണ്ടി വന്നതാ.
0: എന്താണ് അറിഞ്ഞതെന്ന് പറഞ്ഞാലല്ലേ ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് പറയാൻ ഒക്കൂ.
1: മൃദുലേക്ക് വേറെ കല്യാണം ആലോചിച്ചെന്ന് കേട്ടു.
0: എന്റെ കാലം കഴിഞ്ഞാ പിന്നെ അവൾക്ക് ആരാ ഉള്ളത്? അതിനു മുമ്പ് സ്വന്തം മോളെ ഒരു കര പറ്റിക്കാൻ ഏത് പിതാവ് ആഗ്രഹിക്കാത്തത്?
1: ഒരു രണ്ടാം കെട്ടുകാരനെയാണ് മൃദുലേക്ക് വേണ്ടി ആലോചിക്കുന്നെന്ന് കേട്ടു.
0: അതെ, ഡൈവേഴ്സ് കഴിഞ്ഞൊരു പെണ്ണിന് ആദ്യ കെട്ടുകാരൻ തന്നെ വേണമെന്ന് വാശി പിടിക്കാൻ ഒക്കൂ.
1: മൃദുവിനും അച്ഛനും സമ്മതമാണെങ്കിൽ അവളെ വീണ്ടും വിവാഹം കഴിക്കാൻ ഞാൻ ഒരുക്കുക.
0: അത് നടക്കില്ല. വീണ്ടും വിചാരമില്ലായ്മയുടെ പേരിൽ ബാലിശ്യമായ ഒരു വാശിയുടെ പുറത്ത് നിയമപരമായി ബന്ധം വേർപ്പെടുത്തിയെങ്കിലും ഇത്രയും നാള് എന്റെ മോളും നിങ്ങളെ കുറിച്ച് ഓർത്ത് കഴിയുകയായിരുന്നു. തന്റെ സ്ഥാനത്ത് മറ്റൊരു പുരുഷനെ കാണാൻ അവൾക്ക് കഴിയില്ല എന്ന് എനിക്കറിയായിരുന്നു. പക്വതയില്ലാത്ത കുട്ടിയല്ലേ അവള്. ഈ കാലത്തിനിടയ്ക്ക് ഒരിക്കലെങ്കിലും താൻ അവളെ കാണാൻ വരുമെന്ന് അവൾ കൊതിച്ചിരുന്നു. തന്നോടൊപ്പം ഒരു അമേരിക്കക്കാരി വന്ന് താമസമാക്കി എന്ന വിവരം അറിയുന്നത് വരെ ആ പ്രതീക്ഷ എന്റെ മോൾക്കുണ്ടായിരുന്നു. അതറിഞ്ഞതിന് ശേഷമാണ് അവളുടെ സമ്മതം ഇല്ലാഞ്ഞിട്ടുകൂടി ഞാൻ അങ്ങനെ ഒരു ആലോചനയ്ക്ക് മുതിർന്നത്.
1: നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാനെന്നും മൃദുലയുടെ പഴയ മഹി തന്നെയാ. എനിക്ക് അവളെ തിരിച്ചു കാണാം.
0: അതിന് അവൾ സമ്മതിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അവളുടെ വാശി മഹിക്കറിയാവുന്നതല്ലേ? അഥവാ സമ്മതിച്ചാൽ തന്നെ ഇപ്പൊ കൂടെ കൂടിയിരിക്കുന്നവള് അങ്ങനെ അങ്ങട് പൊടിയും തട്ടി ഇറങ്ങിപ്പോവോ?
1: അവൾ ഇറങ്ങിപ്പോണമെങ്കിൽ മൃദു എന്റെ ജീവിതത്തിലേക്ക് വന്നേ പറ്റൂ.
0: അപ്പോ ആ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്റെ മോളെ തിരികെ വിളിക്കുന്നത് അല്ലേ?
1: അല്ല, വിധി കൂട്ടിച്ചേർത്താണ് ഞങ്ങളെ. അത് നിയമം കൊണ്ട് വേർപെടുത്തിയത് അബദ്ധം. അച്ഛൻ മൃദുലെ ഒന്ന് വിളിക്കൂ, ഞാൻ സംസാരിക്കാം.
0: അവളിവിടെ ഇല്ല.
1: എവിടെ പോയി?
0: അപ്പുറത്തൊരു കൂട്ടുകാരിയുടെ വീട്ടിലാ.
1: വിരോധിലേക്ക് ഒന്ന് വിളിക്കോ, ഞാൻ വെയിറ്റ് ചെയ്യാം.

0: എന്താ വിളിച്ചേ?
1: ആ ഒരു ഗ്ലാസ് ചായയോ നാരങ്ങ വെള്ളോ ആയിട്ട് മോൾ അപ്പുറത്തോട്ടൊന്ന് വന്നേ. ദേ നിന്നൊരാള് കാണാൻ വന്നിരിക്കണു.
0: എനിക്കിനി ആരെ കാണണ്ടെന്ന് പറഞ്ഞില്ലേ? അച്ഛന് ഞാനൊരു ശല്യമാണെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോക്കോളാം.
1: അച്ഛന് മോളൊരു ശല്യോ? നീ എന്താ ഈ പറയണേ? ഇത് പെണ്ണ് കാണലൊന്നുമല്ല. നമുക്ക് വേണ്ടപ്പെട്ട ഒരാള് നമ്മുടെ വീട്ടിൽ വരുമ്പോ അയാൾക്കൊരു ഗ്ലാസ് ചായ കൊടുക്കേണ്ടത് നമ്മുടെ മര്യാദയല്ലേ? ഈ വീട്ടിലൊരു പെണ്ണുള്ളപ്പോ ഞാനത് ചെയ്യുന്നത് ശരിയാണോ?

0: അവളിപ്പോ വരും. മഹേഷാണ് വന്നിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ല. അറിഞ്ഞാൽ അവള് വന്നില്ലെങ്കിലോ?
1: ഞാനാണെന്ന് അറിഞ്ഞ അവള് വരില്ലേ?
0: നേരത്തെ ആയിരുന്നെങ്കിൽ അവള് വന്നാനേ. ഇപ്പോഴത്തെ കാര്യത്തിൽ എനിക്കുറപ്പില്ല.

0: ആ മഹി വന്നല്ലോ.
1: ഓഫീസിലേക്കാന്ന് പറഞ്ഞു പോയിട്ട് മഹി ഇത് എവിടെയായിരുന്നു?
2: ഒരു സൈറ്റ് കാണാനുണ്ടായിരുന്നു.
1: എന്നാ അത് പറഞ്ഞിട്ട് പോയായിരുന്നില്ലേ? ഡാഡി എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു. വാ.
2: സോറി സർ.
0: സാറോ ഉഡ്ബിയുടെ ഫാദറിനെ അങ്ങനെയാണോ വിളിക്കേണ്ടത്?
1: മഹിക്ക് ചായ എടുക്കാം.
0: ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് മഹി. ഇരിക്ക്. ഒരു രേഖയും ഇല്ലാതെ യാമിനി നിങ്ങളോട് താമസിക്കാൻ തീരുമാനിച്ചപ്പോ അതൊരു എടുത്തയാട്ടവും അവിവേകവുമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. 10-28 വർഷം അമേരിക്കയിൽ പലതരത്തിലുള്ള ജീവിതം കണ്ടു അനുഭവിച്ചു അറിഞ്ഞിട്ടുള്ള എനിക്ക് പോലും അവളുടെ ഈ ഡിസിഷൻ കൺസീവ് ചെയ്യാൻ സാധിച്ചില്ല. ബട്ട് ഷീ ഈസ് കറക്റ്റ്. നൗ ഐ അഡ്മിറ്റ് ഇറ്റ്. മഹിയെ ലൈഫ് പാർട്ട്ണറാക്കാൻ അവൾ തീരുമാനിച്ച സ്ഥിതിക്ക് നമുക്കിതങ്ങനെ രജിസ്റ്റർ ആയിക്കളയാം. എന്താ എനിക്ക് കൽക്കട്ടയ്ക്ക് പോണം.
2: ഓ
0: ജോത്സിനെ കണ്ടി ഞാൻ ചോദിച്ചു. ബുധനാഴ്ച നല്ല ദിവസമാണ്. അന്ന് മഹിക്ക് എന്തെങ്കിലും എൻഗേജ്മെന്റ്?
2: അല്ല,
1: എൻഗേജ്മെന്റ് ഉണ്ടായാലും എന്താ? ഇത് മാക്സിമം 1 മണിക്കൂറത്തെ കാര്യമല്ലേ. രജിസ്റ്റർ ഓഫീസ് വരെ ചെല്ലണം, ഒപ്പിടണം. വിശ്വാസം തെറ്റിക്കണ്ട. ജോത്സ്യൻ പറഞ്ഞ സമയം തന്നെ ഡാഡി ഫിക്സ് ചെയ്തോളൂ. ഞങ്ങൾ റെഡി ആയിരിക്കും അല്ലേ?
0: ഓക്കെ, അപ്പൊ 11 മണിക്ക് തന്നെ ആയിക്കോട്ടെ. ഞാനൊരു 10:30 മുമ്പ് രജിസ്റ്റർ ഓഫീസിൽ എത്തിക്കോളാം.

0: വിഷമിച്ചിട്ട് എന്താ കാര്യം മോളെ? ദൈവനിശ്ചയം അങ്ങനെയാണെന്ന് കരുതിയാ മതി.
1: അങ്ങനെ പറഞ്ഞു ഒഴിയരുത് മാഷെ. ദൈവനിശ്ചയം മറിച്ചാണെങ്കിലോ? ഇപ്പൊ ഒരു തീരുമാനം എടുക്കണം, അത് മൃദുല വിചാരിച്ചാലേ നടക്കൂ.
0: അവരെല്ലാം തീരുമാനിച്ച സ്ഥിതിക്ക് നമ്മളായിട്ട് ഇനി എന്ത് തീരുമാനിക്കാൻ?
1: തീരുമാനിച്ചത് ആ മേനോനും മകളുമാണ്. മഹിക്ക് അതിലൊട്ടും താല്പര്യമില്ല. കുറെ കാലം കൂടെ കഴിഞ്ഞ പുരുഷൻ എന്ന നിലയ്ക്കെങ്കിലും മഹിയെ രക്ഷിക്കാനുള്ള ബാധ്യത മൃദുലയ്ക്കില്ലേ? മൃദുലയെ ഒത്തിരി സ്നേഹിച്ചുപോയി. ആ ഒരു തെറ്റേ മഹി ചെയ്തിട്ടുള്ളൂ. സ്വന്തമെന്ന് കരുതുന്നവരെ ശാസിക്കാനും തിരുത്താനും ശ്രമിക്കുന്നത് തെറ്റാണോ? ഇഷ്ടമുള്ളിടത്തെ പിണക്കം ഉണ്ടാവും. നിങ്ങൾ അകന്നതും അതുകൊണ്ടാണ്. ഇപ്പോ ദൈവമായിട്ട് കൊണ്ടുവന്ന ഒരു അവസര. യാമിനിക്ക് മഹിയോടുള്ളത് ഉള്ളിൽ തട്ടിയ സ്നേഹമൊന്നും അല്ല, വെറും ഒരു ഫാഷൻ ലവ്.
2: ഫാഷൻ ആണേലും അല്ലേലും ചേട്ടന് ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ താലി പോലും കെട്ടാതെ അവള് കൂടെ താമസിക്കാൻ തയ്യാറായത്?
1: അയ്യോ, അത് ഇഷ്ടപ്പെട്ടത് കൊണ്ടൊന്നും അല്ല. വീട് പണി തുടങ്ങുന്നവരെ ബോറടി മാറ്റാൻ ഒരു സങ്കേതം വേണം. അതിന് അവള് കണ്ടെത്തിയ ഒരു മാർഗം അത്. അമേരിക്കയിലൊക്കെ എങ്ങനെയായിരുന്നെന്ന് ആര് കണ്ടു?
2: അങ്ങനെയാണെങ്കിൽ വിവാഹത്തിന് സമ്മതമല്ലെന്ന് ചേട്ടന് തുറന്നു പറയായിരുന്നില്ലേ?
0: അതെ, അപ്പൊ അവന്റെ നാവ് എവിടെ പോയി?
1: അന്ന് മഹി ഇവിടെ വന്നപ്പോ മൃദുല ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇപ്പോ സ്വന്തമായിട്ടൊരു തീരുമാനം പോലും എടുക്കാനാവാത്ത വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലാണ് മഹി.
2: എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എന്റെ മനസ്സിൽ ഇപ്പോഴും ചേട്ടനെ ഉള്ളൂ. ചേട്ടൻ മറ്റൊരാളുടേതാവുന്നത് എനിക്ക് സഹിക്കാനും ആവില്ല. പക്ഷേ ഒരു പെണ്ണിനെ വേദനിപ്പിച്ചിട്ട് ചേട്ടനെ വീണ്ടും സ്വന്തമാക്കാൻ ഞാനില്ല.
1: പ്രൊബേഷൻ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പുരുഷനോടൊപ്പം താമസിക്കാൻ തയ്യാറായ ഒരു പെണ്ണിന് വേദനയോ? ഫോർമലായി ബന്ധം വേർപെടുത്തിയെങ്കിലും ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും മൃദുല തന്നെയാണ് മഹിയുടെ ഭാര്യ. ഒരു ഭാര്യയ്ക്കുണ്ടാകേണ്ട വിവേകം അന്ന് മൃദുല കാണിച്ചില്ല. ഇപ്പോഴെങ്കിലും അത് കാണിച്ചില്ലെങ്കിൽ പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല.
3: ആ തന്തയും മോളും കൂടി മഹിയെ ട്രാപ്പിലാക്കുന്നതിന് മുമ്പ് ഒരു തീരുമാനം എടുത്തേ പറ്റൂ.

0: ഇല്ല, അവള് വരില്ല.
1: വരുമെന്ന് തന്നെയാണ് എന്റെ മനസ്സ് പറയുന്നത്. നീ ഒന്നുകൂടെ ചെന്ന് വിളിച്ചാ മതി.
0: മറ്റൊരു പെണ്ണിനോടൊപ്പം താമസിക്കുന്ന ഒരു പുരുഷനെ സ്വീകരിക്കാൻ മൃദുല ഒരിക്കലും തയ്യാറാവില്ല. എനിക്ക് അവളറിയാം, അതുകൊണ്ട് പറഞ്ഞതാ.
1: ഒന്ന് സംസാരിച്ച് നോക്കുന്നതുകൊണ്ടെന്താ? ബുധനാഴ്ച അല്ലേ ആ തന്തയും മോളും മഹിയുടെ കുരുതി ഫിക്സ് ചെയ്തിരിക്കുന്നത്. വിഷമിക്കണ്ട, തിങ്കളാഴ്ച നല്ല ദിവസ, അന്ന് തന്നെ മൃദുലയുമായിട്ടുള്ള പുനർവിവാഹം നമുക്ക് നടത്താം. എന്താ?
0: പൊരുത്തക്കേടുകൾ ഏറെയുണ്ടെങ്കിലും യാമിനി ഒരു പെണ്ണ, എന്നോട് ഇഷ്ടവും വിശ്വാസമുള്ളതുകൊണ്ടല്ലേ കൂടെ താമസിക്കാൻ തയ്യാറായത്.
1: നീ പറഞ്ഞു വരുന്നത്?
0: മൃദുലയെ ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല. അവള് വീണ്ടും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണേ എന്നുള്ള പ്രാർത്ഥനയുണ്ട്. പക്ഷേ അത് മറ്റൊരു പെണ്ണിന്റെ ശാപം ഏറ്റുവാങ്ങിക്കൊണ്ടാവരുത്. എല്ലാരും പറയാറില്ലേ വിധിയാണെന്നൊക്കെ. ഞാനും അങ്ങനെ വിചാരിച്ചു.

0: എനിക്കൊട്ടും താല്പര്യം ഉണ്ടായിട്ടല്ല. മഹിയുടെ ഭാഗത്തുനിന്ന് ഒരു സാക്ഷി വേണമല്ലോ എന്ന് കരുതി മാത്രമാണ് ഞാൻ വന്നത്.
1: മൃതരയെ വിവരം അറിയിച്ചോ?
2: അറിയിക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്റെ അവസ്ഥ ഫോണിലൂടെ ഞാൻ അവളെ അറിയിച്ചു.
1: എന്നിട്ട് അവളെന്ത് പറഞ്ഞു?
2: ഒന്നും പറഞ്ഞില്ല. റിസീവർ താഴെ വയ്ക്കാതെ ഏറെ നേരം നിന്നു.
0: 11 മണിക്കെന്നല്ലേ പറഞ്ഞത്? 10:30 കഴിഞ്ഞിട്ടും കാണുന്നില്ലല്ലോ.
1: വല്ല ട്രാഫിക് ഒരിക്കലും പെട്ട് വരാതിരുന്നാ മതിയായിരുന്നു. 11 മണിക്ക് കണ്ടില്ലെങ്കിൽ അത് പറഞ്ഞെങ്കിലും ഒഴിയായിരുന്നു.
0: എങ്ങനെ ഒഴിയാൻ? ആണ്ട ബാധ കൊണ്ടേ പോവും.

0: കാത്തു നിന്ന് ബോറടിച്ചോ? ക്ഷേത്രത്തിലൊന്ന് കയറി അർച്ചന കഴിച്ചിട്ടാ വൈകി. എന്തൊരു തിരക്കാ. ഡാഡി ഇപ്പൊ എത്തും, അതുവരെ വെയിറ്റ് ചെയ്യണമെന്നില്ല. ഫോർമാലിറ്റീസ് ഒക്കെ നടക്കട്ടെ.
1: പേപ്പേഴ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അതിനുള്ള ഏർപ്പാടുകള് ഇന്നലെ തന്നെ യാമിനിയുടെ ഡാഡി ചെയ്തിരുന്നെന്ന് രജിസ്ട്രാർ പറഞ്ഞു. ഇനി ഒപ്പിട്ടാ മതി.
0: എന്നാ പിന്നെ താമസിക്കണ്ട, സൈൻ ചെയ്യാം. എന്താ മഹിക്കൊരു മൂഡ് ഓഫ്? രണ്ടാം ഘട്ടാണെങ്കിലും സന്തോഷിക്കേണ്ട സമയല്ലേ ഇത്.

0: ഇനി വരന്റെ ഭാഗത്തു നിന്നുള്ള സാക്ഷിക്ക് ഒപ്പിടാം. വരനും വരന്റെ സാക്ഷിയും വധുവിന്റെ സാക്ഷിയും ഒപ്പിട്ടു. വധു വന്നില്ലേ?
1: One minute.

0: മഹിയുടെ മനസ്സിൽ എന്നും മൃദുലയ്ക്കേ സ്ഥാനമുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി. അമേരിക്കയിലെ ബന്ധങ്ങളുടെ തകർച്ച കണ്ട് വളർന്ന എനിക്ക് നിസാര പ്രശ്നങ്ങളുടെ പേരിലാണ് നിങ്ങൾ അകന്നതെന്ന് മനസ്സിലായി. കെട്ടിടത്തിന്റെ പ്ലാൻ വരയ്ക്കുന്ന പോലെ നിങ്ങൾ ജീവിതവും മുൻകൂട്ടി വരച്ചുപോയി. അതിലേക്ക് ഭാര്യയെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലായിരുന്നു നിങ്ങൾ. മുറിയിലെ സാധനങ്ങൾ അല്പമൊന്ന് സ്ഥാനം മാറി കിടന്നാലോ, ചീപ്പിൽ മുടിയിരുന്നാലോ, ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. ഭർത്താവിന്റെ അഭിരുചിക്കനുസരിച്ച് അല്പമെങ്കിലും മാറാൻ മൃദുലയ്ക്കും കഴിഞ്ഞില്ല, എനിക്കറിയാം. എന്നിട്ടും നിങ്ങൾ രണ്ടാളും പരസ്പരം ഒത്തിരി ഇഷ്ടപ്പെടുന്നു, അതാണ് സത്യം. ചെറിയ അഭിപ്രായ വ്യത്യാസത്തിന്റെ പുറത്ത് ഡാഡിയെ ഉപേക്ഷിച്ച് മറ്റൊരാളുടെ കൂടെ പോയ മമ്മിയുടെ ദുരന്തം ഞാൻ കണ്ടതാണ്. മഹിയുടെ ജീവിതത്തിൽ മൃദുല കൊച്ചു കൊച്ചു പൊരുത്തക്കേടുകൾ ഉണ്ടാക്കി. പിന്നീട് ഞാൻ കടന്നുവന്ന് വലിയ വലിയ പൊരുത്തക്കേടുകൾ മനഃപൂർവ്വം ഉണ്ടാക്കി നിങ്ങൾ അസ്വസ്ഥനാക്കി. എനിക്കിപ്പോ സന്തോഷമുണ്ട്. മൃദുല എന്നേക്കാൾ എത്രയോ ഭേദമായിരുന്നെന്ന് മഹി ചിന്തിച്ചു തുടങ്ങിയപ്പോ എനിക്ക് സന്തോഷമായി. പരസ്പരം ഇഷ്ടപ്പെടുന്നവർ അപൂർണതകളും സഹിക്കണം. അച്ഛൻ വന്നല്ലോ, ഇനി മൃദുല ഒപ്പിട്ടോളൂ. വാ.
1: വരടോ.

സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ട ചിത്രം കളിവീട്. സംവിധാനം സിബി മലയിൽ. രചന ശശിധരൻ ആറാട്ടുവഴി. നിർമ്മാണം ദിനേശ് പണിക്കർ. ഛായാഗ്രഹണം ആനന്ദക്കുട്ടൻ. സംഗീതം മോഹൻ സിത്താര. അഭിനേതാക്കൾ ജയറാം, മഞ്ജു വാര്യർ, വാണി വിശ്വനാഥ്, ജഗദീഷ്, സുനിത, ഇന്നസെന്റ്, കൊച്ചിൻ ഹനീഫ, ജഗന്നാഥവർമ്മ, കൽപ്പന, കോട്ടയം ശാന്ത തുടങ്ങിയവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. കേരള മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ ആരൊക്കെ എന്നതിൽ അന്തിമ തീരുമാനം ഉടൻ. യു ഡി എഫ് ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വിപുലമായ ഒരുക്കങ്ങൾ. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും ക്ഷണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡിഷ് പ്രധാനമന്ത്രി ഊഷ് ക്രിസ്റ്റേഴ്സനുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. രക്താതിമർദ്ദം നിയന്ത്രിക്കുക, പതിവായി പരിശോധിക്കുക, നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. പഞ്ചാബ് ബംഗളൂരുവിനെയും ഡൽഹി രാജസ്ഥാനെയും നേരിടും. വാർത്തകൾ വിശദമായി. കേരള മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ ആരൊക്കെ എന്നതിൽ അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് മന്ത്രിമാരുടെ പേരുകൾ പ്രഖ്യാപിച്ചേക്കും. മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് ഇന്ന് തന്നെ കൈമാറാനാണ് സാധ്യത. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. കെ പി സി സി അധ്യക്ഷൻ കൂടിയായ സണ്ണി ജോസഫ്, കെ മുരളീധരൻ, പി സി വിഷ്ണുനാഥ്, എം ലിജു, ബിന്ദു കൃഷ്ണ എന്നിവർ ക്യാബിനറ്റിലെത്തിയേക്കും. യു ഡി എഫ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനായുള്ള ഒരുക്കങ്ങൾ തലസ്ഥാനത്ത് അവസാനഘട്ടത്തിൽ. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കുന്ന പന്തലിന്റെ നിർമ്മാണം ഇന്ന് പൂർത്തിയാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: 12,000 പേർക്ക് ഇരിപ്പിട സൌകര്യമുള്ള പന്തൽ തയ്യാറാക്കാനായിരുന്നു ആദ്യം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ തിരക്ക് പരിഗണിച്ച് മറ്റൊരു പന്തൽ കൂടി നിർമ്മിക്കാൻ ഇന്നലെ രാത്രി തീരുമാനമായിട്ടുണ്ട്. ഇതിനു പുറമെ മഴ കണക്കിലെടുത്ത് ഗാലറിയിൽ താൽക്കാലിക മേൽക്കൂരയും നിർമ്മിക്കും. സ്റ്റേഡിയത്തിന്റെ 3 ഗേറ്റുകൾ വഴിയാകും പാസ് ഉള്ള പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുക. ഒരു ഗേറ്റ് VIP കളുടെ പ്രവേശനത്തിനായി മാറ്റിവെക്കും. മറ്റൊരു ഗേറ്റ് അടിയന്തര ആവശ്യങ്ങൾക്കായി ഒഴിച്ചിടും. രാവിലെ 8 മണി മുതൽക്കായിരിക്കും പൊതുജനങ്ങൾക്ക് ഇവിടെ പ്രവേശനം അനുവദിക്കുക. 10 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. സത്യപ്രതിജ്ഞയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ചടങ്ങിന് എത്തുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായി പ്രത്യേക സ്ഥലങ്ങളും ക്രമീകരിച്ച് നൽകിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും യാത്ര ചെയ്യുന്നവർ തങ്ങളുടെ യാത്രകൾ അതനുസരിച്ച് ക്രമീകരിക്കണം എന്നും പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്.
0: മുസ്ലിം ലീഗിലെ മന്ത്രിമാരെ സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുന്നതായി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞു. 5 മന്ത്രിമാരുടെ പട്ടികയാണ് ലീഗ് തയ്യാറാക്കുന്നതെന്നാണ് സൂചന. പി കെ കുഞ്ഞാലിക്കുട്ടി, കെ എം ഷാജി തുടങ്ങിയവർ മന്ത്രിമാരായേക്കും. പി കെ ബഷീർ, പാറക്കൽ അബ്ദുള്ള, എൻ ഷംസുദ്ദീൻ, വി ഇ ഗഫൂർ എന്നിവരുടെ പേരുകളും ചർച്ചകളിൽ ഉയർന്നുവന്നിട്ടുണ്ട്. മന്ത്രിസഭയിൽ കേരള കോൺഗ്രസിന് 2 മന്ത്രിമാർ ഉണ്ടാകില്ലെന്ന് സൂചന. 1 മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് പദവിയും നൽകിയേക്കും. പാർട്ടിക്ക് 2 മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ടെന്ന് ശ്രീ മോൻസ് ജോസഫ് രാവിലെ വ്യക്തമാക്കിയിരുന്നു. 1 മന്ത്രിസ്ഥാനമാണെങ്കിൽ ശ്രീ മോൻസ് ജോസഫ് മന്ത്രിയാകാനാണ് സാധ്യത. RSPയിൽ നിന്ന് ശ്രീ ഷിബു ബേബി ജോണും CMPയിൽ നിന്ന് ശ്രീ CP ജോണും മന്ത്രിമാരാകും. ഏക MLA മാത്രമുള്ള പാർട്ടികളിൽ ശ്രീ അനൂപ് ജേക്കബും മാണി സി കാപ്പനും ടേം വ്യവസ്ഥയിൽ മന്ത്രിസ്ഥാനം നൽകാനാണ് ആലോചന. നിർദ്ദേശം ഇരുവരും അംഗീകരിക്കുമെന്ന് വ്യക്തമല്ല. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം സംഘടിപ്പിച്ച സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആറിലേക്ക് ഫ്ളാഗ് ഓഫ് ചെയ്തു. തിരുവനന്തപുരം ആകാശവാണി റീജിയണൽ ചാനൽ മാനേജർ AG ബൈജു, പ്രോഗ്രാം മേധാവി PA ബിജു, വാർത്താ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ സ്മിതി എം പള്ളുരുത്തി, സെയിൽസ് സെന്റർ മേധാവി ജെറോം ജയം എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പ്രതികൂല കാലാവസ്ഥയിലും മാനവീയം വീഥി, പാളയം, ബേക്കറി ജംഗ്ഷൻ വഴി ആകാശവാണി വരെ സഞ്ചരിച്ച സൈക്ലത്തോണിൽ ജീവനക്കാരും പൊതുജനങ്ങളും ഉൾപ്പെടെ 100 പേർ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശിക്കും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഊഷ് ക്രിസ്റ്റേഴ്സനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഹരിത പരിവർത്തനം, നിർമ്മിത ബുദ്ധി, നൂതന സാങ്കേതിക വിദ്യകൾ, സ്റ്റാർട്ടപ്പുകൾ, ശക്തമായ വിതരണ ശൃംഖലകൾ, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥാ പ്രവർത്തനം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനായി ഇരു നേതാക്കളും ചർച്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങൾ അഭിപ്രായങ്ങളും 1-800-11-7-700 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി. ഈ മാസം 20 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാടൻ കാപ്പിക്കൃഷിക്ക് പുതുജീവനേകി. 25 കോടി രൂപയുടെ കേരപദ്ധതിക്ക് വയനാട്ടിൽ തുടക്കമാകുന്നു. കാപ്പി കർഷകർക്ക് ഹെക്ടറിന് 110,000 രൂപയുടെ ധനസഹായമാണ് പദ്ധതി ഭാഗമായി നടപ്പിലാക്കുന്നത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ വയനാടൻ കാപ്പി ദേശീയ രാജ്യാന്തര തലത്തിലേക്ക് ഉയരും. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
3: കൃഷിവകുപ്പ് ലോകബാങ്കിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന കേര പദ്ധതിയിലൂടെ ജില്ലയിലെ കാപ്പിക്കൃഷി മേഖലയിലെ ആധുനികവൽക്കരണവും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനുമായി സമഗ്ര പദ്ധതിക്കാണ് രൂപം നൽകിയത്. 25 സെന്റ് മുതൽ 10 ഹെക്ടർ വരെ കാപ്പിക്കൃഷി ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഇതുകൂടാതെ കാപ്പിക്കൃഷിക്ക് ശാസ്ത്രീയ ജലസേചന സൌകര്യങ്ങൾ ഒരുക്കുന്നതിനായി ധനസഹായം നൽകും. ഗുണമേന്മയുള്ള സർട്ടിഫൈഡ് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് 30 നഴ്സറികൾക്ക് ധനസഹായം നൽകി കാപ്പിത്തൈകളുടെ ഗുണനിലവാരം ഉറപ്പാക്കാനും പദ്ധതിയുണ്ട്. വയനാടൻ കാപ്പിയുടെ വിപണി മൂല്യം ഉയർത്തുന്നതിനായി ദേശീയ രാജ്യാന്തര സർട്ടിഫിക്കേഷൻ, ജിഐ ടാഗിംഗ് എന്നിവയ്ക്കായി ചെലവിന്റെ 75% രൂപയും കർഷകർക്കും FBOകൾക്കും ചെലവഴിച്ച ശേഷം തിരിച്ചു നൽകും.
0: തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് വെള്ളിയാഴ്ച പുറപ്പെട്ട രാജധാനി എക്സ്പ്രസ് ട്രെയിനിന്റെ കോച്ചുകൾക്ക് തീപിടിച്ചു. രാജസ്ഥാനിലെ കോട്ടയിൽ വെച്ച് പുലർച്ചെ 5:15 സംഭവം. അവസാനത്തെ 2 ബോഗികൾക്കാണ് തീപിടിച്ചത്. ട്രെയിനിലെ യാത്രക്കാരെ ഒഴിപ്പിച്ചു. എല്ലാവരെയും സുരക്ഷിതമായി പുറത്ത് എത്തിച്ചതിനാൽ ആളപായമോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൊല്ലം ജില്ലയിൽ ഡെങ്കിപ്പനി വ്യാപനം തുടരുന്നു. ഇതുവരെ 250 പേർക്ക് ഡെങ്കി സ്ഥിരീകരിച്ചു. കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ച കൊല്ലം കോർപ്പറേഷൻ, മേല്ല, നെടുവത്തൂർ തുടങ്ങിയ മേഖലകൾ ഹോട്ട് പോയിന്റുകളാണ്. ഇത്തവണ വലിയ വ്യാപനം ഉണ്ടാകുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. 4 വർഷം കൂടുമ്പോഴാണ് ഡെങ്കിപ്പനി തീവ്രമായി വ്യാപിക്കുന്നത്. ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ചുള്ള ആഗോള അവബോധം വളർത്തുക, പ്രതിരോധം, നിയന്ത്രണം, വ്യക്തിഗത സമൂഹ ആരോഗ്യ സംവിധാന തലങ്ങളിൽ നടപടികൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. ഒരുമിച്ച് രക്താതിമർദ്ദം നിയന്ത്രിക്കുക, നിങ്ങളുടെ രക്തസമ്മർദ്ദം പതിവായി പരിശോധിക്കുക, നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 ധർമ്മശാലയിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. മറ്റൊരു മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 29 റൺസിന് വിജയിച്ചു. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ആദ്യ മത്സരത്തിൽ സ്പോർട്ടിംഗ് ഡൽഹി ഇന്റർകാശി പോരാട്ടം. വൈകുന്നേരം 5 ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ന് നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ എഫ്സിയെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. പിഎം വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമാകുന്നു. നാളെ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ പദ്ധതിയിലൂടെ പരമ്പരാഗത തൊഴിൽ മേഖലയിലുള്ളവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതീ യുവാക്കൾക്ക് ആധുനികകാലത്തെ തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയുമാണ് ലക്ഷ്യം. താമരശ്ശേരി ചുരം വീതി കൂട്ടുന്ന പണി നടക്കുന്നതിനാൽ നാളെ മുതൽ ഭാരമേറിയ വാഹനങ്ങൾ വഴി തിരിച്ചുവിടും. കോഴിക്കോട് ഭാഗത്തുനിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്തുനിന്ന് ബാലുശ്ശേരി കുറ്റ്യാടി വഴിയും, കൽപ്പറ്റ ഭാഗത്തുനിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വൈത്തിരി ടൌണിൽ നിന്ന് പടിഞ്ഞാറത്തര തരുവണ കുറ്റ്യാടി വഴിയും പോകണം. ചുരത്തിലൂടെ പോകുന്ന മറ്റു വാഹനങ്ങൾ സുരക്ഷാ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പോകണമെന്ന് അധികൃതർ അറിയിച്ചു. ഇക്കഴിഞ്ഞ SSLC, THSLC പരീക്ഷാ ഉത്തരക്കടലാസുകളുടെ പുനർ മൂല്യനിർണ്ണയം, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടിനി എന്നിവയ്ക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. പരീക്ഷ എഴുതിയ സെന്ററിലെ പ്രഥമ അധ്യാപകർക്ക് May 21 അപേക്ഷയുടെ പ്രിന്റൌട്ടും ഫീസും സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് www.parikshabhavan.kerala.gov.in സന്ദർശിക്കുക. കേരള മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ ആരൊക്കെ എന്നതിൽ അന്തിമ തീരുമാനം ഉടൻ. UDF ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വിപുലമായ ഒരുക്കങ്ങൾ. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും ക്ഷണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. രക്താതിമർദ്ദം നിയന്ത്രിക്കുക, പതിവായി പരിശോധിക്കുക, നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. പഞ്ചാബ് ബംഗളൂരുവിനെയും ഡൽഹി രാജസ്ഥാനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് എത്തി നിൽക്കുന്നത് മെയ് 17-ന്റെ തട്ടകത്തിലാണ്. 1749 മെയ് 17 രോഗ പ്രതിരോധ ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന നിലയിൽ വൈദ്യശാസ്ത്ര ചരിത്രത്തിൽ ലബ്ധപ്രതിഷ്ഠനായ ഡോക്ടർ എഡ്വേർഡ് ജെന്നർ ഇംഗ്ലണ്ടിലെ ബെർക്കലിയിൽ ജനിച്ചിരിക്കുന്നു. 1756 മെയ് 17 സപ്തവത്സര യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. 5 ഭൂഖണ്ഡങ്ങളിലെ വിവിധ യുദ്ധഭൂമികളിൽ യൂറോപ്പിലെ 5 പ്രധാന ശക്തികൾ പരസ്പരം പോരാടിയ ചരിത്ര പ്രസിദ്ധമായ യുദ്ധങ്ങളെ ഒരുമിപ്പിച്ചാണ് ചരിത്രകാരന്മാർ സപ്തവത്സര യുദ്ധം എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ട് ദിവസത്തെ സ്വീഡൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകളും ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിൽ. ലക്ഷദ്വീപിലെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെയും മത്സ്യബന്ധന മേഖലയിൽ നൂതന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വളർത്തുന്നത് ലക്ഷ്യമിട്ട് ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെയും ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദ്വിദിന സ്വീഡൻ സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ പ്രാബല്യത്തിൽ വന്ന ശേഷമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനം പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളിലേക്ക്.
1: സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി വ്യാപാരം, നിർമ്മിത ബുദ്ധി, സാങ്കേതിക വിദ്യ, സ്റ്റാർട്ടപ്പുകൾ, വിതരണ ശൃംഖലകൾ, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥ എന്നിവ സംബന്ധിച്ച ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയനൊപ്പം ഇരു നേതാക്കളും യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. 2025 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 7.75 ബില്യൺ US ഡോളർ എന്ന റെക്കോർഡ് നേട്ടത്തിലെത്തിയിരുന്നു. രണ്ട് ദിവസത്തെ നെതർലൻഡ്സ് സന്ദർശന ശേഷമാണ് ശ്രീ മോദി സ്വീഡനിലെത്തിയത്. ഡച്ച് രാജകുടുംബവുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം ചോളകാലഘട്ടത്തിലെ ചെമ്പ് ഭരകങ്ങൾ ഔദ്യോഗികമായി ഇന്ത്യക്ക് തിരികെ നൽകുന്ന ചടങ്ങിന് നെതർലൻഡ്സ് പ്രധാനമന്ത്രിയോടൊപ്പം സാക്ഷ്യം വഹിച്ചു. കൂടാതെ വ്യാപാരം, പ്രതിരോധം, സാങ്കേതിക വിദ്യ, ഊർജ്ജം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം എന്നിവയിലെ സഹകരണത്തിനും ധാരണയായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 33-ൽ നിന്ന് 37 വർദ്ധിപ്പിക്കുന്നതിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. സുപ്രീംകോടതി നമ്പർ ഓഫ് ജഡ്ജസ് ഭേദഗതി ഓർഡിനൻസ് 2026 പുറപ്പെടുവിച്ചുകൊണ്ടാണ് ഈ നടപടി. ഈ ഭേദഗതിയോടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ പരമോന്നത കോടതിയിലെ ആകെ ജഡ്ജിമാരുടെ എണ്ണം 38 ഉയരും. കേരള മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ ആരൊക്കെ എന്നതിൽ അന്തിമ തീരുമാനം ഉടനുണ്ടാകുമെന്നാണ് സൂചന. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് ഇന്ന് തന്നെ കൈമാറാനാണ് സാധ്യത. സത്യപ്രതിജ്ഞാ ചടങ്ങിനായുള്ള ഒരുക്കങ്ങൾ തലസ്ഥാനത്ത് അവസാനഘട്ടത്തിലാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കുന്ന പന്തലിന്റെ നിർമ്മാണം ഇന്ന് പൂർത്തിയാകും. തമിഴ്നാട് മുഖ്യമന്ത്രി അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും ചടങ്ങിലേക്ക് ക്ഷണമുണ്ട്. പി എം വികാസ് പദ്ധതിക്ക് എൻ ഐ ടി കാലിക്കറ്റിൽ തുടക്കമാകുന്നു. നാളെ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ പദ്ധതിയിലൂടെ പരമ്പരാഗത തൊഴിൽ മേഖലയിലുള്ളവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതീ യുവാക്കൾക്കും ആധുനിക കാലത്തെ തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-1-1-700 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ മൈ ഗവ് ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം സംഘടിപ്പിച്ച സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജീവനക്കാരും പൊതുജനങ്ങളും ഉൾപ്പെടെ 100-ഓളം പേർ സൈക്ലത്തോണിൽ പങ്കെടുത്തു. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി. ഈ പ്രദേശങ്ങളിൽ ഈ മാസം 20 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലക്ഷദ്വീപ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളിലെ മത്സ്യബന്ധന മേഖലയിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക മേൽനോട്ടത്തിൽ നൂതന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനൊരുങ്ങുന്നതായി ലക്ഷദ്വീപ് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
3: നൂതന പദ്ധതികളിലൂടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും അന്താരാഷ്ട്ര വിപണിയിൽ മത്സ്യവിഭവങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത ഉറപ്പാക്കുകയും ചെയ്യുമെന്ന് കേന്ദ്ര മന്ത്രാലയങ്ങൾ അറിയിച്ചു. ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ നിർണായക പങ്കുവഹിക്കാൻ ശേഷിയുള്ള ഈ മേഖലകളിലെ വിഭവങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നതിനായി എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ചട്ടങ്ങളും ഹൈഫീസ് ഗൈഡ്ലൈൻസ് 2025 കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തതായി അറിയിച്ചു. ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള സമുദ്ര വിഭവ സമൃദ്ധമായ പ്രദേശങ്ങളിൽ നിന്നും കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിലൂടെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും സുസ്ഥിരമായ മത്സ്യബന്ധന രീതികൾ ഉറപ്പാക്കാനും സാധിക്കുമെന്ന് യോഗം വിലയിരുത്തി.
0: ഇന്ന് ലോക രക്താതിമർദ്ദ ദിനമായി ആചരിക്കുന്നു. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വളർത്തുക, പ്രതിരോധം, നിയന്ത്രണം എന്നിവ ലക്ഷ്യമിട്ടുള്ള രക്താതിമർദ്ദ അവബോധ മാസത്തിന്റെ ഭാഗമാണ് ഈ ദിനം. രക്താതിമർദ്ദത്തെ ഒരുമിച്ച് നിയന്ത്രിക്കാം. നിങ്ങളുടെ രക്തസമ്മർദ്ദം പതിവായി പരിശോധിക്കുക. ഈ നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആഗോളതലത്തിൽ ഏകദേശം 140 കോടി പേർ രക്താതിമർദ്ദത്തോട് ജീവിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് ലോക ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ സൊസൈറ്റി ദിനം. 1865 പാരീസിൽ വെച്ച് ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ സ്ഥാപിതമായതിന്റെ സ്മരണാർത്ഥമാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സെൻസസ് നടപടികളുടെ ഭാഗമായി 2027 സെൻസസിന്റെ 1ാം ഘട്ടത്തിന് കീഴിലുള്ള ഭവന സെൻസസ്, ഭവനങ്ങളുടെ പട്ടികപ്പെടുത്തൽ എന്നിവ ഉൾപ്പെടുന്ന ഫീൽഡ് പ്രവർത്തനങ്ങൾ 5 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ആരംഭിച്ചു. ഒരു റിപ്പോർട്ട്.
1: രാജസ്ഥാൻ, മേഘാലയ, മഹാരാഷ്ട്ര, ഝാർഖണ്ഡ് കൂടാതെ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നിവിടങ്ങളിലാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അതേസമയം ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ബീഹാർ, ചണ്ഡീഗഡ്, ഛത്തീസ്ഗഡ്, ദാദ്ര ആൻഡ് നഗർ ഹവേലി, ദാമൻ ആൻഡ് ദിയു, ഹരിയാന, മധ്യപ്രദേശ്, പഞ്ചാബ്, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ എന്യൂമറേറ്റർമാരുടെ വീട് വീടാന്തരമുള്ള ഭവന പട്ടികപ്പെടുത്തൽ പ്രവർത്തനങ്ങൾ നിലവിൽ പുരോഗമിക്കുകയാണ്. ആദ്യമായി ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് സെൻസസ് 2027 നടത്തുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഫീൽഡ് സന്ദർശന വേളയിൽ വിജ്ഞാപനം ചെയ്ത 33 ചോദ്യങ്ങൾ അടങ്ങിയ ചോദ്യാവലിയിലൂടെ പാർപ്പിട അവസ്ഥകൾ, കുടുംബ വിവരങ്ങൾ, ലഭ്യമായ സൌകര്യങ്ങൾ, കുടുംബങ്ങളുടെ ആസ്തികൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. 25 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 1,44,00,000 കുടുംബങ്ങൾ ഔദ്യോഗിക പോർട്ടൽ വഴി സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ നീക്കം സെൻസസ് നടപടികളുടെ ഡിജിറ്റൽ വൽക്കരണത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 ധരംശാലയിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. മറ്റൊരു മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 29 റൺസ് ജയം നേടി. ഹോർമൂസ് കടലിടുക്കിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സിവിലിയൻ ജീവനക്കാരെ ലക്ഷ്യമിടുന്നതും കപ്പൽ ഗതാഗത സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നതും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് UNലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവ്വതനേനി ഹരീഷ് പറഞ്ഞു. ആഗോള ഊർജ്ജ വിതരണ ശൃംഖലകൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കൌൺസിലിന്റെ പ്രത്യേക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒമാൻ തീരത്ത് ഇന്ത്യൻ പതാക വഹിച്ച വാണിജ്യ കപ്പലിന് നേരെ ആക്രമണം നടന്ന ദിവസങ്ങൾക്കു ശേഷമാണ് ശ്രീ ഹരീഷിന്റെ പരാമർശം. കോംഗോയിലെ ഇറ്റൂരിയിൽ പ്രവിശ്യയിൽ എബോള വൈറസിന്റെ പുതിയ വകഭേദം സ്ഥിരീകരിച്ചു. ഉയർന്ന മരണനിരക്കുള്ള ഈ വകഭേദം പടരാനുള്ള സാധ്യത കൂടുതലാണെന്ന് കോംഗോ ആരോഗ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. പുതിയ വകഭേദത്തിന് നിലവിൽ വാക്സിനുകളോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ലെന്നും അദ്ദേഹം അറിയിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിലും ഉഗാണ്ടയിലും പൊട്ടിപ്പുറപ്പെട്ട എബോള രോഗത്തെ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. 300-ലധികം സംശയാസ്പദമായ കേസുകളും 88 മരണങ്ങളും ഇതിനോടകം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് WHO ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനോം ഗബ്രിയേസിസ് ആണ് തീരുമാനം പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ സ്വീഡൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിൽ VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകളും ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിൽ. ലക്ഷദ്വീപിലെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെയും മത്സ്യബന്ധന മേഖലയിൽ നൂതന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വളർത്തുന്നത് ലക്ഷ്യമിട്ട് ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെയും ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു, അടുത്ത വാർത്താ
4: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1:00.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ബയോസ്കോപ്പ്, ചലച്ചിത്ര ഗാന പരിപാടി.

ബയോസ്കോപ്പിൽ ഇന്നാദ്യം ദിവ്യദർശനം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ, ആലാപനം PJ ചന്ദ്രൻ.

കടത്തനാട്ടുമാക്കം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ.

ബയോസ്കോപ്പിൽ ഇനി സ്വാമി അയ്യപ്പൻ, ബയോസ്കോപ്പിൽ ഇനി സ്വാമി അയ്യപ്പൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ, ആലാപനം കെ ജെ യേശുദാസ്.

വനദേവത എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന നിർവഹിച്ചത് യൂസഫ് അലി കേച്ചേരി. സംഗീതം ജി ദേവരാജൻ. ആലാപനം കെ ജെ യേശുദാസും സംഘവും.

അനാവരണം എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രാമവർമ്മ രചന നിർവഹിച്ച് ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം കെ ജെ യേശുദാസ്.

ചിത്രം മോഹിനിയാട്ടം. രചന ശ്രീകുമാരൻ തമ്പി. സംഗീതം ജി ദേവരാജൻ. ആലാപനം കെ ജെ യേശുദാസ്.

അടുത്ത ഗാനം ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന നിർവഹിച്ചത് പി ഭാസ്കരൻ. സംഗീതം ജി ദേവരാജൻ. ആലാപനം കെ ജെ യേശുദാസും പി ലീലയും.

ബയോസ്കോപ്പിലിനി ONV കുറിപ്പ് രചന നിർവഹിച്ച് സലിൽ ചൗധരി സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ചിത്രം മദനോത്സവം. ആലാപനം S. ജാനകി.

ചിത്രം കായലും കയറും. രചന പൂവച്ചൽ ഖാദർ. സംഗീതം കെ വി മഹാദേവൻ. ആലാപനം കെ ജെ യേശുദാസ്.

ബയോസ്കോപ്പിൽ അടുത്ത ഗാനം, സർപ്പം എന്ന ചിത്രത്തിൽ നിന്ന് ആലാപനം, കെ ജെ യേശുദാസും എസ് പി ബാലസുബ്രഹ്മണ്യവും പി സുശീലയും സംഘവും.

ബയോസ്കോപ്പിലിനി കെ ജെ യേശുദാസും സംഘവും ആലപിച്ച ഗാനം കേൾക്കാം. ജീവിതം ഒരു ഗാനം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി രചന നിർവഹിച്ച് എം എസ് വിശ്വനാഥൻ സംഗീതം നൽകിയ ഗാനം.

0: ദരുണസായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്.
1: കവിത പോലെ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾക്ക് ഇന്ന് ഇതിഹാസ ഭൂമിയിൽ എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം കേൾക്കാം. അവതരണം ഇടക്കൊച്ചി സലിംകുമാർ.
1: മഹാരാജാക്കന്മാർ ഒരുപാട് പേര് രാജസൂയ യാഗത്തിൽ പങ്കെടുക്കാൻ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാ വിശ്വമഹാരഥന്മാരും അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. ഭീഷ്മ പിതാമഹനുണ്ട്, ദ്രോണാചാര്യരുണ്ട്, കൃതവർമാവ് കൃപാചാര്യർ എല്ലാവരും വരുന്നു. ഹസ്തിനപുരിയിൽ നിന്ന് നൂറ്റവരും ഒക്കെ എത്തിയിരിക്കുന്നു. വിഭവ സമൃദ്ധമായ സദ്യ, ഐശ്വര്യപൂർണ്ണത കളിയാടുന്ന നല്ല മുഹൂർത്തം, സന്തോഷവും സമൃദ്ധിയും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആ ശുഭമുഹൂർത്തം. ഈ അവസരത്തിൽ ഭക്ഷണമെല്ലാം കഴിഞ്ഞപ്പോൾ ദുര്യോധന സംഘം ആലോചിച്ചു, ഇന്ദ്രപ്രസ്ഥം കൊട്ടാരം, അതിമനോഹരമായി കൊട്ടാരം, ഈ കൊട്ടാരം ഒന്ന് ചുറ്റി നടന്ന് കാണുവാൻ ഈ ദുര്യോധന കഴിഞ്ഞില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ഈ കൊട്ടാരം ഒന്ന് ചുറ്റി നടന്ന് കാണാം. അവരെല്ലാവരും ദാ ഇന്ദ്രപ്രസ്ഥം കൊട്ടാരത്തിലേക്ക് അങ്ങ് പ്രവേശിക്കുകയാണ്. ആ കൊട്ടാരത്തിലേക്ക് കയറിയപ്പോ അകത്ത് പളങ്കിണ്ട് തിളക്കുകയാണ്, വെള്ളം തിളങ്ങിട്ട് കിടക്കുന്നത് പോലെ. അയാൾക്ക് അകത്തൊക്കെ പ്രവേശിച്ചപ്പോ സ്ഥലജലം ഭ്രമം ബാധിച്ചതുപോലെ ദുര്യോധന ഒന്നും വ്യക്തമാകുന്നതുപോലെ മുന്നിൽ വെള്ളം തളഞ്ഞിട്ട് കിടക്കുന്ന ഭാവന, അയാൾ വസ്ത്രം ഊരി പിടിച്ച് ഉയർത്തിപ്പിടിച്ച് മുന്നിലേക്ക് എന്നപ്പോ അത്

എന്താണ് അതിന്റെ ദുഃഖത്തിന് കാരണം? അമ്മാവ, അമ്മാവൻ കൂടി കണ്ടതല്ലേ ഇതിന്റെ പ്രഥം കൊട്ടാരം? അവിടെ ഞാൻ കളിയാക്കപ്പെടുകയായിരുന്നു, അവരെന്നെ അപഹസിക്കുകയായിരുന്നു. അവരുടെ ഐശ്വര്യ പൂർണ്ണത കണ്ട്, സന്തോഷം കണ്ട് എനിക്ക് ജീവിക്കാൻ വയ്യ. ഒന്നെങ്കിൽ ഞാൻ തീയിൽ ചാടി ഇന്ന് തന്നെ മരിക്കും, ഇല്ലെങ്കിൽ ഞാൻ വെള്ളത്തിൽ ചാടി ആത്മഹത്യ ചെയ്യും. ഏയ്, സമാധാനമായിരിക്കും, ആശ്വാസമായിരിക്കും, എല്ലാറ്റിനും എല്ലാറ്റിനും പ്രതിവിധിയുണ്ട്. ശകുനി, അമ്മാവൻ, ഗാന്ധാരിയുടെ സഹോദരൻ, അയാൾ അടുത്ത ക്ഷണം ചിന്തയിൽ മുഴുകി.

0: ശകുനിയുടെ ശകുനിയുടെ ബുദ്ധി പ്രവർത്തിക്കുന്നു. ദുര്യോധന കള്ള ചൂതുകളിൽ ബഹുകേമനാണെന്ന് രാജ്യം പരക്കെ അറിയാവുന്ന ഒരാളാണ് ഞാൻ. രാജ്യം മുഴുവൻ അറിയാം ഞാനൊരു കള്ളക്കളിക്കാരനാണെന്ന്. ഞാൻ മാത്രമല്ല, എന്റെ കൂട്ടുകാർ പുരിമിത്രൻ, ചിത്രസേനൻ, ജയൻ. അതുകൊണ്ട് ചൂതുകളിൽ വലിയ ഭ്രമമുള്ള ആളാണ് നമ്മുടെ ധർമ്മപുത്രൻ. നീ അവരെ ക്ഷണിച്ചോളൂ, ചൂത് കളിക്കാൻ വിളിച്ചോളൂ. ആ കളിയിൽ തോൽപ്പിച്ച് അവരുടെ സമ്പന്നതയും രാജ്യവും ഐശ്വര്യവും എല്ലാം നിന്റെ കാൽക്കൽ വന്ന് വീഴാൻ പോവുകയാണ്. പക്ഷെ ഒരു കാര്യം നീ ചെയ്യണം, നിന്റെ അച്ഛനുണ്ടല്ലോ, അന്ധനായ ദരിദ്രരാഷ്ട്രൻ, അദ്ദേഹത്തിന് അനുമതി ആവശ്യമുണ്ട്. വേഗിച്ചെന്ന് അച്ഛനോട് അനുമതി ചോദിക്ക്. അമ്മാവന്റെ ആശ്വാസ വചനങ്ങൾ കേട്ട് സന്തോഷവാനായി ദുര്യോധനൻ ചെന്ന് നിൽക്കുന്നത് അന്ധനായ പിതാവിന്റെ മുമ്പിൽ ചെന്ന് കാര്യം അങ്ങ് അവതരിപ്പിച്ചു. പിതാവിനെതിരില്ല, അദ്ദേഹവും സന്തോഷവാനായി. ഓഹോ, പാണ്ഡവരെ ചൂത് കളിക്കാനായി ഇങ്ങോട്ട് ക്ഷണിക്കണം, അത്രയല്ലേ ഉള്ളൂ. ചുമതല ഏൽപ്പിച്ചത് ഇളയ സഹോദരൻ വിദുരൻ, പക്ഷെ വിദുരൻ അത് തടഞ്ഞു. വേണ്ട ചേഷ്ട, ഈ ചൂതുകളി വേണ്ട, ഇത് വലിയ അപകടം ഉണ്ടാക്കും, നമ്മുടെ മിത്രബന്ധം എല്ലാം തകർക്കും, വലിയ യുദ്ധത്തിന് കാരണമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ചൂതുകളിക്ക് അങ്ങ് അനുമതി നൽകരുത്. ഇല്ല വിദുര, ഈ ചൂതുകളി നടന്നേ മതിയാകും, ശുഭമായാലും അശുഭമായാലും ഈ ചൂതുകളി അനിവാര്യമാണ്. നീ വേഗം ചെന്ന് പാണ്ഡവരെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്നോളൂ.
1: ഇന്ദ്രപ്രസ്ഥം കൊട്ടാരത്തിൽ വിദുരർ കടന്നു വന്ന് പാണ്ഡവരോട് വിവരം പറയുന്നു. മക്കളെ, ഞാനിവിടെ എത്തിയത് നിങ്ങളുടെ വെല്ലിച്ചൻ പറഞ്ഞയച്ച പ്രകാരമാണ്. ഈ സഭയ്ക്ക് തുല്യമായ ഒന്ന് ഹസ്തിനപുരം കൊട്ടാരത്തിൽ അദ്ദേഹം പണിതീർത്തിരിക്കുന്നു. ആ സഭാതലം കാണുവാനും നിങ്ങളെല്ലാവരെയും ചൂതു കളിക്കുവാനും നിങ്ങളുടെ വെല്ലിച്ചൻ ഹസ്തിനപുരം കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നു. ആഹ്ലാദത്തോടുകൂടി പാണ്ഡവർ വിനോദമൊന്നും പറയാതെ ദാ വിദുരരുടെ കൂടെ അവർ നീങ്ങുകയാണ്. അവരെല്ലാവരും ഹസ്തിനപുരം കൊട്ടാരത്തിൽ എത്തുമ്പോൾ ദാ ഭാരത ഗജകേസരികൾ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ഭീഷ്മ പിതാമഹനും ദ്രോണാചാര്യരും കൃപരും കൃതവർമാവും ഒക്കെ അങ്ങനെ ഇരിക്കുകയാണ്. ആ സഭാതലം ചൂതുകളിക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. ചൂതുകളിക്കാൻ എതിർഭാഗത്ത് വന്നിരുന്നത് ദുര്യോധനനല്ല, പകരം കളിക്കാൻ വന്നിരിക്കുന്നത് അമ്മാവനായി ശകുനി. ശകുനി, നിങ്ങളാണോ എനിക്കെതിരെ ചൂതു കളിക്കാനിരിക്കുന്നത്? വിരോധമില്ല, നിങ്ങൾ ഇരുന്നു കൊള്ളൂ, എന്റെ രാജ്യത്തിരുന്ന് ഞാൻ ചൂതു കളി ആരംഭിക്കാൻ പോവുകയാണ്. വൈകിക്കരുത്, ഇനി താമസം ഉണ്ടാകാൻ പാടില്ല, എത്രയും വേഗം ചൂതു കളി ആരംഭിക്കണ്ടേ? അത് ഉത്തരവ് വന്ന മാത്രയിൽ ചൂതു കളി അങ്ങ് ആരംഭിച്ചു.

0: അല്പം കഴിഞ്ഞപ്പോ ഉന്മത്തമായി സന്തോഷത്തോടെ ശകുനി ചാടി എഴുന്നേറ്റു.
1: അല്ലയോ യുധിഷ്ഠിര മഹാരാജാവേ, അങ്ങ് അങ്ങീ ചൂതുകളിയിൽ അമ്പേ

0: അങ്ങയുടെ രാജ്യം, സമ്പത്ത്, ആയുധം, നിങ്ങളടക്കം എല്ലാം എല്ലാം എൻ്റെ കാൽക്കീഴിൽ വന്ന് വീണ് കിടക്കുകയാണ്. ഇനി അങ്ങയ്ക്ക് പണയം വെക്കാൻ ഒരു പണ്ടം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ശരത്കാലത്തെ താമര ഇതൽ പോലെ മനോഹരമായി മിഴിയുള്ള പുരുഷന്റെ ധർമാർത്ഥ കാമസിദ്ധിക്ക് അനുഗുണയായ അങ്ങയുടെ പ്രിയപ്പെട്ട ഭാര്യ ദ്രൗപദി. പണയം വെക്കാൻ, പണയം വെക്കാൻ എനിക്കിനി പണ്ടങ്ങളൊന്നും ശേഷിക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ ഞാനിതാ എൻ്റെ ഭാര്യ, എൻ്റെ ദ്രൗപദിയെ, എൻ്റെ ദ്രൗപദിയെ ഞാനിതാ പണയം വയ്ക്കുന്നു. എൻ്റെ ദ്രൗപദിയെ ഞാനിതാ പണയം വയ്ക്കുന്നു. സ്ത്രീകളുടെ തേങ്ങി കരച്ചിൽ വരികയാണ്. വിതിരൽ ബുദ്ധി നശിച്ചവനെ പോലെ ഇരിക്കുന്നു. ഭീഷ്മ പിതാമഹൻ വിയർത്തൊരിക്കുന്നു. ദ്രോണാചാര്യരും കൃതവർമാവും കൃപാചാര്യരും മിണ്ടുന്നേയില്ല. പണയം വെക്കാൻ കരുക്കളില്ലാതെ വന്നപ്പോ ആ മഹാഭാരത കഥയിൽ ഒരു മഹാരാജാവ് ഭാര്യയെ പണയം വെച്ച കഥ നമ്മൾ കേൾക്കുക. ഭാര്യയെ മുന്നിലേക്ക് നീക്കി വെച്ചു. ചൂതുകളിയിൽ കരുക്കളില്ലാതെ വന്നപ്പോ ആ കളിയിലും അത്യധികം ആഹ്ലാദത്തോടുകൂടി ശകുനി അങ്ങ് ചാടി എഴുന്നിട്ടു, ഏയ് ധർമ്മപുത്ര, ഈ കളിയിലും നിങ്ങൾ തോറ്റു തുന്നം പാടിയിരിക്കുകയാണ്. ദുര്യോധന, സമാധാനമായില്ലേ നിനക്ക്? ഇവരുടെ രാജ്യം, സമ്പത്ത്, ഐശ്വര്യം, കൊട്ടാരമടക്കം എല്ലാം എല്ലാം നിന്റെ കാൽക്കീഴിൽ വീണിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് നീ ദ്രൗപദിയെ വിളിച്ചോണ്ടോളൂ.
1: ദുര്യോധനന്റെ ശബ്ദം മുടങ്ങി. പ്രതികാമി, ആ വിളി കേട്ടപാടെ ആശ്രിതന് വരുന്നു. എന്താ പ്രഭു, എന്താ അങ്ങനെ വിളിച്ചത്? വേഗം ചെന്ന് ദ്രൗപദിയെ വിളിച്ചോണ്ട് വരൂ. അറച്ചറച്ച് മടിച്ചു മടിച്ച് പ്രതികാമി എന്ന ആശ്രിതൻ ദ്രൗപദി ഇരിക്കുന്ന ശയാഗ്രഹത്തിലേക്ക് പതിയെ പ്രവേശിച്ചു. മഹാറാണി, ഏ മഹാറാണി, സദസ്സിലേക്ക് വരാൻ കൽപ്പനയുണ്ട്.
2: എന്തിനു ഞാൻ സദസ്സിലേക്ക് വരുന്നത്?
0: ധർമ്മപുത്ര മഹാരാജാവ് ചൂതുകളിയിൽ തോറ്റിരിക്കുന്നു. സർവ്വതും പണയം വെച്ച് തോറ്റു. ഒടുവിൽ മഹാറാണിയെയും പണയം വെച്ച് അദ്ദേഹം പരാജയപ്പെട്ടിരിക്കുന്നു.
2: എന്തായി കേൾക്കുന്നത്? എന്നെ പണയം വെച്ചെന്നു? അദ്ദേഹം പരാജയപ്പെട്ടതിന് ശേഷമാണോ എന്നെ പണയം വെച്ചത്? അതോ നേരെ മറിച്ചു? പ്രതികാമി, വേഗം ചെന്ന് എന്നെ വിളിച്ചു വരെ. വേഗമായിക്കോട്ടെ പ്രതികാമി.
0: പ്രതികാമി സദസ്സിൽ വന്ന് വിവരം അറിയിക്കുകയാണ്. ദുശാസന, അവൾക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാല് അവൾ ഈ സദസ്സിൽ വന്ന് ചോദിക്കട്ടെ. ജ്യേഷ്ഠന്റെ ഉത്തരവ് കിട്ടിയ മാത്രയിൽ ആർത്തട്ടഹസിച്ചുകൊണ്ട് ദ്രൗപദി ഇരിക്കുന്ന ശയ്യാഗ്രഹത്തിലേക്ക് അയാൾ അങ്ങ് പാഞ്ഞു കയറുകയാണ്.
2: ദ്രൗപദി,
0: നീ ഇവിടെ വന്നിരിക്കുന്നോ? എന്നോളൂ, നീ നിന്നെ ഞങ്ങളൊന്ന് കാണട്ടെ. കണ്ണിക്കൊണ്ടിരിക്കും, ഒന്ന് കണ്ടോട്ടടി പെണ്ണേ. അന്ന് ഇന്ദ്രപ്രസ്ഥം കൊട്ടാരത്തിൽ ഞങ്ങൾ എത്തിയപ്പോ നീയും ഭീമനും ചേർന്ന് ഞങ്ങളെ പരിഹസിച്ച് ചിരിക്കുകയായിരുന്നു. വന്നോളൂ നീ.
2: ഏയ് ദുശാസന, നിങ്ങളുടെ ജ്യേഷ്ഠന്റെ ഭാര്യയാണ് ഞാൻ.
0: ആയിരുന്നു. നീ ഇപ്പൊ ഭാര്യയല്ല, അടിമ.
2: അടിമയാണ്, വരാനോ പറയുന്നത്?
0: അന്ന് പരിഹസിച്ച ആ വേദന ഞങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. ഇപ്പോ നൂറ്റുപേര് നിന്നെ കാണാൻ കൺകുറുക്ക് കാതോർത്ത് കണ്ണു വച്ചിരിക്കുക.
2: വന്നോളൂ, വരാനാ പറയുന്നത്?
0: സ്ത്രീകളിരിക്കുന്ന ഭാഗത്തേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോ ആ ദുശാസനം പാഞ്ഞു ചെന്ന് ദ്രൗപദിയുടെ തലമുടി കുത്തിലങ്ങ് കടന്നു പിടിച്ചു കഴിഞ്ഞു.
3: രജസ്വലയാണവൾ, ദ്രൗപദി വീണുപോയി. ദുശാസനന്റെ ബലിഷ്ഠകര

0: പഠിച്ചെടുക്കരുത്, എന്നെ അത് പഠിക്കരുത്, എന്നെ അത് ക്ഷമിക്കരുത്, എന്നെ രക്ഷിക്കാൻ ആരുമില്ലേ, എന്നെ രക്ഷിക്കാൻ ആരുമില്ലേ. ഭീമന്റെ പരാക്രമത്തിന് എന്തു പറ്റി? അർജുനന്റെ വീരശൂര പരാക്രമങ്ങളൊക്കെ എവിടെ പോയി? ധർമ്മപുത്രരുടെ ധർമ്മത്തിന് എന്ത് സംഭവിച്ചു? ആരുമില്ലേ എന്നെ സഹായിക്കാൻ, ആരുമില്ലേ എന്നെ സഹായിക്കാൻ.
1: ഭാരതഗജകേശ്വരികൾ ആരും അവളെ സഹായിക്കാനില്ല. എല്ലാവരും തലതാഴ്ചയിരിക്കുന്നു. ഭരണകൂടത്തിന്റെ ചെയ്തികൾക്കനുസരിച്ച് ജയ ജയ പാടുന്ന അനുജന വൃന്ദത്തിന് സഹായത്തിന്റെ ഒരു നല്ല വാക്കുപോലും ഉരിയാടാൻ അവർക്ക് സാധിച്ചില്ല. ആ സദസ്സിൽ കൊണ്ടുവന്ന് അപമാനിക്കാനുള്ള ശ്രമമാണ് ദുശാസനൻ. ഈ സമയത്ത് തറയിൽ വീണ് കിടക്കുന്ന ദ്രൗപദി പതിയെഴുന്നേറ്റ് ഓടി വരുന്നു. ഭീഷ്മ പിതാമഹന്റെ അരികിലേക്ക് കൂടി വരുന്നു. അല്ലയോ ഭീഷ്മ പിതാമഹ, അടിമയായ ഒരുവന്
0: എന്നെ പണയുമ്പോക്കാൻ എന്ത് അവകാശമാണുള്ളത്?
1: കളി അറിയാത്ത ഒരുവനെ നിങ്ങൾ അരികിൽ വിളിച്ചിരുത്തി ചതിച്ച് തോൽപ്പിക്കായിരുന്നില്ലേ? അടിമയായ ഒരുവൻ തോറ്റടങ്ങിയതോടെ ഞാനും അടിമയായെങ്കിൽ ആ അടിമയെ കൊണ്ട് എന്നെ എന്തിനാ പണയം വെപ്പിച്ചത്? അനുജന വൃന്ദത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അനുകൂലമായ മറുപടി പോലും പറഞ്ഞില്ല. ഈ സമയമിടെ ദുര്യോധനന് ശബ്ദമായിരുന്നു, ദുശാസന ഇവരെല്ലാം അടിമകളാണ്, അടിമകൾ, ഇവരുടെ വസ്ത്രം അഴിച്ചു വാങ്ങൂ. അത് കേട്ടപാടെ പാണ്ഡവർ പാവങ്ങൾ വസ്ത്രമഴിച്ച് അവർ ഹസ്തിനപുരം സഭാതലത്തിലിരിക്കുകയാണ്. പക്ഷേ വിവസ്ത്രയാകാതെ ഒരാൾ മാത്രം നിൽക്കുന്നു, ദ്രൗപദി. അത് കണ്ടപാട് ദേഷ്യം സഹിക്കാതെ ആ ദുശാസനം മുന്നിലേക്ക് പാഞ്ഞ് ദ്രൗപദിയുടെ ആ ചേലക്കുത്തിൽ അങ്ങ് കടന്നു പിടിച്ചു പറഞ്ഞു.
0: ഒറ്റ വസ്ത്രമേ ഞാൻ ഉടുത്തിട്ടുള്ളൂ. ഈ സദസ്സിന് മുമ്പിൽ വെച്ച് എന്നെ ആക്ഷേപിക്കല്ലേ, എന്നെ സഹായിക്കാൻ ആരുമില്ലേ? എന്റെ കൃഷ്ണ, എന്റെ കൃഷ്ണ,

0: കൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യം. അദ്ദേഹം ഒരു ഭാഗത്തു നിന്ന് വസ്ത്രം അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപമാനത്തിൽ നിന്നും ദ്രൗപതിയെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്.
1: സഭാതലം വസ്ത്രകൂമ്പാരമായി വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് ക്ഷീണിതനായി തറപറ്റിയിരിക്കുന്ന ദുശാസനൻ
0: ഈ സമയമുണ്ട്. മധ്യസ്ഥതയുടെ മൂടുപടവുമായി ഒരാൾ പതിയെ ദ്രൗപതിയുടെ അരികിലേക്ക് നടന്നിടക്കുകയാണ്. അന്ധനായ ധൃതരാഷ്ട്ര മോളെ ദ്രൗപദി, ഈ മഹാസദസ്സിൽ വെച്ച് എൻ്റെ പൊന്നുമകൾ അപമാനിക്കപ്പെടുകയായിരുന്നു. അന്ധനായ ഞാൻ അകക്കണ്ണുകൊണ്ടെല്ലാം കാണുകയായിരുന്നു. എൻ്റെ മക്കൾ ദുര്യോധനനും ദുശാസനനും അപകടകരമായ യാത്രയിലാണ്. ഈ ഹസ്തനപുരം നശിപ്പിച്ചവരടങ്ങും. എൻ്റെ മരുമക്കളിൽ ഏറ്റവും ധർമ്മിഷ്ഠയും ശ്രേഷ്ഠയുമാണ് നീ. എൻ്റെ മോൾക്ക് ഈ വലിയ ഞാൻ എന്ത് വരമാണ് തരേണ്ടത്? എന്ത് വരമാണ് നിനക്ക് തരേണ്ടത്? വലിച്ച എൻ്റെ ഭർത്താക്കന്മാർ അവരുടെ ദാസ്യത്വം വിട്ടകന്ന് എനിക്ക് കിട്ടണം. അവരുടെ രാജ്യം സമ്പത്ത് ഞങ്ങൾ വന്നതുപോലെ ഇവിടുന്ന് പോകാനുള്ള അനുമതി മാത്രം മതി. ക്ഷത്രിയ സ്ത്രീക്ക് രണ്ടാമത് രണ്ടു വരമേ വിധിച്ചിട്ടുള്ളൂ. മൂന്നാമതൊന്ന് ചോദിക്കാൻ ഞാൻ അശക്തയാണ്. അതുകൊണ്ട് എൻ്റെ ആഗ്രഹം അങ്ങ് സാധിച്ചു തന്നാലും മോളെ എല്ലാം നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. വന്നതുപോലെ നിങ്ങൾക്ക് ഊർജസ്വലതയോടുകൂടി നിങ്ങൾക്ക് പോകാനുള്ള എല്ലാ അനുമതിയും ഞാൻ കൽപ്പിച്ച് അനുവദിച്ചു തന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഉത്തരവ് വന്നതോടുകൂടി അവർ വന്നപാട് ഇന്ദ്രപ്രസ്ഥത്ത് നിന്ന് എന്തൊക്കെ സൗഭാഗ്യങ്ങളുമായി അവിടെ എത്തിച്ചേർന്നു, അതുപോലെ തന്നെ മടങ്ങിപ്പോകാനുള്ള അനുമതി ലഭിച്ചിരിക്കുകയാണ്. ആ സൗഭാഗ്യത്തോടുകൂടി, ഐശ്വര്യത്തോടുകൂടി, രാജ്യത്തോടുകൂടി, സമ്പന്നതയോടുകൂടി അവരവിടുന്ന് പിൻവാങ്ങാൻ ഭാവിക്കുമ്പോൾ ദ്രൗപദി ദുശാസനനെ ഒന്ന് നോക്കി. അഴിഞ്ഞ തലമുടിയുമായി നിൽക്കുന്ന ദ്രൗപദി ദുശാസന, എൻ്റെ ഈ അഴിഞ്ഞുകിടക്കുന്ന തലമുടി ഞാൻ കോതിക്കെട്ടണമെങ്കിൽ നിന്റെ മാറ് പിളർന്ന രക്തത്തിൽ കൈമുക്കിയതിന് ശേഷം മാത്രമായിരിക്കും അത്. ഓർമ്മയിരിക്കട്ടെ. ആ പ്രതിജ്ഞയോടുകൂടിയാണ് ദ്രൗപദി ഹസ്തിനപുരിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത്. ആ കാഴ്ച കണ്ടപ്പോ അവിടുത്തെ അനുജന സംഘത്തിനത് സഹിച്ചില്ല. ശകുനി ചാടി വീഴുന്നു, തുളച്ചു, എല്ലാം തകർത്തില്ലേടാ ദുര്യോധന, നിന്റെ അച്ഛൻ എത്ര പാടുപെട്ട് കള്ളച്ചൂതുകടിയില ഞാൻ അവരെ തോൽപ്പിച്ചെടുത്തത്. രാജ്യം, സമ്പത്ത്, ആയുധം, എല്ലാം ഒക്കെ തകർത്തിരിക്കുന്നു. അടിയേറ്റ കരിനാഗങ്ങളാ പോകുന്നത്. സമയം കിട്ടിയാൽ അവർ തിരിച്ചു കളിക്കാതിരിക്കില്ല. അതുകൊണ്ട് നമുക്കൊന്നുകൂടി അവരെ ചൂത് കളിക്കാൻ വിളിക്കാം. ഈ കളിയിൽ തോറ്റാൽ തോൽക്കുന്നവൻ ആരോ അവൻ 12 വർഷം വനവാസവും 1 വർഷം അജ്ഞാതവാസവും അനുഭവിക്കണം. സമ്മതമാണോ നിനക്ക്? അവരെ വിളിച്ചോളൂ, നിന്റെ അച്ഛന്റെ അനുമതി മാത്രം മതി, വേഗമായിക്കോട്ടെ. അവൻ അത് കേട്ടപാടെ സന്തോഷവാനായി പിതാവിന്റെ മുന്നിലെത്തി അനുഗ്രഹിച്ച് പറഞ്ഞയച്ച അന്ധനായ ധൃതരാഷ്ട്ര അദ്ദേഹം വീണ്ടും കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുകയാണ് ചൂതുകളിക്കായി പാണ്ഡവരെ ക്ഷണിക്കുവാൻ. ആ ക്ഷണം കിട്ടിയപ്പോ വല്ല മടിയുണ്ടോ? അപകടത്തിൽ കള്ളക്കളിയാണ് നിറഞ്ഞിട്ടുണ്ട്. ആ ധർമ്മപുത്രനും സംഘവും വീണ്ടും ചൂതുകളിക്കാൻ വേണ്ടി ഹസ്തിനപുരിയിലേക്ക് പാഞ്ഞെടുക്കുക. ഒരർത്ഥത്തിൽ എനിക്ക് സംശയം സുഹൃത്തുക്കളെ, കള്ളക്കളിയാണ് നിറഞ്ഞാൽ പിന്നെ ആരും അങ്ങോട്ട് കടുക്കില്ല. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാൽ പേടിക്കുമെന്നാണ് നമ്മുടെ അനുഭവമൊക്കെ. ഇവിടെ കള്ളക്കളിയാണ് നിറഞ്ഞിട്ടും ധർമ്മപുത്ര അത്യധികം ആഹ്ലാദത്തോടു കൂടി ചൂതുകളിക്കാൻ വരുന്നു. ഒരർത്ഥത്തിൽ ഈ മഹാഭാരത യുദ്ധത്തിന്റെ യഥാർത്ഥ കാരണക്കാരൻ ഈ യുധിഷ്ഠിര മഹാരാജാവ് തന്നെയല്ലേ? ഇതെന്റെ ഒരു സംശയമാണ്, ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു എന്ന് മാത്രം. ഈ ചൂതുകളിയിൽ തോറ്റാൽ തോൽക്കുന്നവൻ 12 വർഷം വനവാസം, 1 വർഷം അജ്ഞാതവാസം. കള്ളക്കളിക്കാരെല്ലാം ഒരുങ്ങി നിൽക്കുക. ആ സഭാതലം ഒരുങ്ങി. ചൂതുകളിക്കായി ധർമ്മപുത്രർ വന്നിരുന്നു, എതിർഭാഗത്ത് ശകുനിയിരിക്കുന്നു. പക്ഷേ ആ കളിയിലും ധർമ്മപുത്രർ യുധിഷ്ഠിര മഹാരാജാവ് അമ്പേ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. അത്യാഹ്ലാദത്തോടുകൂടി ചാടി എഴുന്നേൽക്കുന്ന ശകുനി, ദുര്യോധന തൃപ്തിയായല്ലോ നിനക്ക്? 12 വർഷത്തെ വനവാസം, 1 വർഷത്തെ അജ്ഞാതവാസം പാണ്ഡവർ അനുഭവിക്കണം. അവരെല്ലാവരും വനവാസത്തിനൊരുങ്ങുകയാണ്. പാണ്ഡവരെല്ലാവരും ദ്രൗപദിയുടെ കൂടെ ആ ഹസ്തിനപുരം കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ അമ്മ കുന്തി മാതാവ് മക്കളുടെ ദയനീയ നില കണ്ട് ഹൃദയഭേദകമായി അവർ പൊട്ടിക്കരയുകയായിരുന്നു.

0: അസ്ഥിരവരും കൊട്ടാരത്തിൽ നിന്ന് അവർ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോ അമ്മ മക്കളെ മാറോട് ചേർത്ത് അവർ വിങ്ങിക്കരയുന്നു.
1: എന്റെ മക്കളെ, എന്റെ പൊന്നു മക്കളെ, ആരുടെ ശാപമാണ്, ആരുടെ ശാപമാണ് നിങ്ങൾക്ക് വന്ന് ഭവിച്ചത്? വനവാസം അനുഭവിക്കാനാണോ എന്റെ പൊന്നു മക്കളെ വിധി? മക്കളെ, ഇതറിഞ്ഞിരുന്നെങ്കില് ശതസംഗത്തിൽ നിന്ന് എന്റെ മക്കളെ കൊണ്ട് ഞാനെ കൊണ്ട് കോരില്ലായിരുന്നു. ഞാനും പോരുകയാണ്, ഞാനും നിങ്ങളുടെ കൂടെ പോരുകയാണ് വനവാസത്തിന്. 12 വർഷം വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവും.
0: വേണ്ട, കുത്തി മാതാവ് ഞങ്ങളുടെ കൂടെ വരാൻ പാടില്ല, ഞങ്ങളുടെ അമ്മ കരയാനേ പാടില്ല. 12 വർഷത്തെ വനവാസം 12 നിമിഷം കൊണ്ട് അവസാനിക്കും. അമ്മ, അമ്മ കരയാതെ, അമ്മ കരയാതെ. അമ്മയുടെ മിഴുനീർ കിടങ്ങൾ തുടച്ചു മാറ്റി ആ മക്കൾ സമാധാനിപ്പിക്കുകയാണ്. അവർ ഹസ്തനവരും കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ അപമുഹൂർത്തങ്ങളുടെ പ്രവാഹമായിരുന്നു അവിടെ. രഥശാലയിൽ അഗ്നി ചുരുക്കുന്നു, ധ്വജങ്ങൾ മറിഞ്ഞു വീഴുന്നു. അതെ, അപമുഹൂർത്തങ്ങളുടെ പേമാരിയാണ് അവിടെ. ദാ മേഘം കൂടാതെ കൊടുങ്കാറ്റും മഴയും പ്രത്യക്ഷമായിരിക്കുന്നു. ആ കാറ്റിലും മഴയിലും നനഞ്ഞു കുതിർന്ന് പാണ്ഡവർ 5 പേരും ദ്രൗപദിയും കാനനവാസത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നു. 12 വർഷം ദിനങ്ങളും മാസങ്ങളും ഒക്കെ പിന്നിടുകയാണ്. ഇപ്പൊ താമസിക്കുന്നത് ദ്വൈതവനത്തിലാണ്, മൃഗങ്ങളുടെ വിഹാര കേന്ദ്രമായ ദ്വൈതവനം. അവിടെ പർണശാല കെട്ടി ദ്രൗപദിയെ സുരക്ഷിതമാക്കി. ഒരു പ്രഭാതത്തിൽ പാണ്ഡവൻ 5 പേര് ഫലമൂലാദികൾ അന്വേഷിക്കാൻ അവർ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഈ സമയമുണ്ട് ദ്രൗപദിയെ മോഹിച്ചുകൊണ്ട് ഒരു രാജാവ് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു. മറ്റാരുമല്ല, സൈന്ധവ രാജ്യാധികാരി ജയദ്രഥൻ വന്നിരിക്കുകയാണ്. ജയദ്രഥൻ, ആളെ മനസ്സിലായി കാണും. ഹസ്തിനപുരിയിലെ 100 പേരുണ്ടല്ലോ, അവരുടെ സഹോദരി ദുശള, ദുശളയുടെ ഭർത്താവാണ് ജയദ്രഥൻ. ആ ജയദ്രഥൻ ദ്രൗപദിയുടെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചു പരവശനായി അയാൾ ദ്വൈതവനത്തിൽ ആ പർണശാലക്കരികിലെത്തിയിരിക്കുകയാണ്.

0: ആ പർണശാലയ്ക്കരികിൽ ആ ജയദ്രഥന്റെ രഥം അങ്ങ് ചേർത്ത് നിർത്തി. അയാൾ താഴേക്ക് ചാടി ഇറങ്ങി ദ്രൗപദി അങ്ങ് കയ്യോടെ പിടികൂടി. എന്നെ വിടാനാ പറയുന്നത്, എന്നെ വിടാനാ പറയുന്നത്. എന്റെ ഭർത്താക്കന്മാർ ഈ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ നിന്റെ ശവമായിരിക്കും ഇവിടെ കാണുക, നിന്റെ ശരിച്ഛേദമായിരിക്കും ഇവിടെ നടക്കുക. വിടാനാ പറയുന്നത്. പിടിച്ചപിടുത്തം രഥത്തിൽ കയറ്റി ആ രഥം പായുകയാണ്. അവളുടെ ദീനവിലാപം വന്നു പതിച്ചത് ഭീമസേനന്റെ കാതുകളിലാണ്. വായുപുത്രനായ ഭീമൻ പാഞ്ഞു വന്ന് ആ രഥമങ്ങ് തടഞ്ഞു നിർത്തി. അകത്ത് തന്റെ ഭാര്യയെ പിടികൂടിയിരിക്കുന്ന ജയദ്രഥനെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് അങ്ങെടുത്തിട്ടു. അവനെ വെട്ടിക്കൊല്ലാൻ വേണ്ടി ഒരുങ്ങുമ്പോ ധർമ്മപുത്രൻ തടയുന്നു. ഭീമ, അരുത്, ഇവനെ കൊല്ലുക വളരെ എളുപ്പമാണ്. പക്ഷെ ഇവനെ കൊന്നാൽ നമ്മൾ കൂടി ദുഃഖത്തിൽ പങ്കുചേരേണ്ടി വരും. കാരണം നമ്മുടെ സഹോദരി കൂടിയാണ് ദുശ്ശള. അവള് വിധവയാകും. വേണ്ട, അവനെ വിട്ടേക്ക്, അവനെ കൊല്ലണ്ട. പറഞ്ഞയച്ചക്ക്. കൊല്ലാനും വയ്യ, കൊല്ലാതിരിക്കാനും വയ്യ. പരാക്രമം സഹിക്കാൻ കഴിയാതെ ഭീമസേനൻ തന്റെ കൈവശമിരുന്ന വാളുപയോഗിച്ച് ആ മീശയുടെ പകുതി ഭാഗം അങ്ങ് വടിച്ചെടുത്തു. ആ ജയദ്രഥന്റെ തലമുടിയുടെ പകുതി ഭാഗം അങ്ങ് ചരിച്ച് പറഞ്ഞയക്കുന്ന പോയിക്കവിടുന്ന് ഇവിടെ അങ്ങ് കണ്ടുപോകരുത്. അവൻ നിലം തൊടാതെ ഓടുകയാണ്. ഇങ്ങനെ ദുസ്സഹമായ സാഹചര്യത്തിലൂടെ 12 വർഷത്തെ വനവാസ ജീവിതം അവസാനിച്ചിരിക്കുകയാണ്. എന്തൊക്കെ പ്രതിസന്ധികൾ, ദുർഘട സന്ധികൾ, അതൊക്കെ തരണം ചെയ്തുകൊണ്ട് 12 വർഷത്തെ കാനനവാസം അതങ്ങ് പരിപൂർണമായിരിക്കുന്നു. ഇനി അജ്ഞാതവാസമാണ്. അത് നമ്മുടെ ഇടയിലൊക്കെ ആവണം. നമ്മുടെ ഇടയിൽ അവർ പാർത്തു കഴിഞ്ഞാൽ ഇവരെ ആരും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അതിനായി അവരൊരു സ്ഥലം കണ്ടെത്തി, വിരാട രാജാവിൻ്റെ സന്നിധി. അവിടെ ആ രാജാവിന് ചെന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി വേഷപ്രച്ഛന്നരായി പാണ്ഡവരെത്തിയിരിക്കുകയാണ്. ചൂതുകളിക്കുള്ള ആളായി, ചൂതുകളിക്ക് വേണ്ടി ചൂതുകളിക്കുള്ള ആളായി ധർമ്മപുത്രർ വേഷപ്രച്ഛരായിരിക്കുന്നു. ഭീമസേനൻ ഭക്ഷണം പാകപ്പെടുന്ന ജോലി അങ്ങ് ഏറ്റെടുത്തു. അത്രയും തന്നെ ഭക്ഷണം ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഭാര്യ അങ്ങ് കഴിക്കുക. നല്ല ജോലിയാ പുള്ളിക്ക്. അർജുനൻ ബൃഹന്തളയുടെ പേര് സ്വീകരിച്ചുകൊണ്ട് അവിടെ കഴിയുന്നു. നൃത്താധ്യാപികയായി നകുലനും സഹദേവനും കുതിരക്കാരായി. സൈരന്ധി എന്ന ആയയുടെ വേലക്കാരിയുടെ പേര് സ്വീകരിച്ചുകൊണ്ട് ദ്രൗപദി അവിടെ കഴിഞ്ഞു കൂടുകയാണ്. 10 മാസം അങ്ങ് പിന്നിട്ടു, 10 മാസം. പക്ഷേ ഈ കാലയളവിലെ ജീവിതം ദുസ്സഹമായിരുന്നു. കാരണം അവിടെ ഒരുവനുണ്ട്, മറ്റാരുമല്ല വിരാട രാജാവിന്റെ ഭാര്യ സഹോദരൻ ഒരുവൻ, ഒരു സ്ത്രീലമ്പടൻ, കീചകൻ, ഒരു കൊമ്പം മീശക്കാരൻ. അയാളുടെ അയാളുടെ ശല്യം സഹിക്കാൻ കഴിയാതെ വന്നപ്പോ ദ്രൗപദി ഭീമന്റെ അരികിലെത്തി. ഭീമ, എനിക്കിവിടെ നിൽക്കാൻ വയ്യ, സഹിക്കാൻ കഴിയുന്നില്ല. ഇടനാഴിയിലൊക്കെ ആ മനുഷ്യന്റെ ശല്യമാണ്. മുറിക്കകത്ത് കഴിഞ്ഞുകൂടാൻ പറ്റുന്നില്ല. അയാളുടെ നോട്ടവും സംസാരവും ഒന്നും എനിക്ക് പിടിക്കുന്നില്ല. ആ കീചകൻ, അവന്റെ ആ പ്രവൃത്തി ഒന്ന് നിശബ്ദമാക്കേണ്ടതുണ്ട്.
1: ഓഹോ, അവൻ നിന്നെ ശല്യപ്പെടുത്തുന്നുണ്ടോ? എങ്കിലും നീ പേടിക്കണ്ട. ലാസ്യമോഹിനിയായി, വിലാസമതിയായി നീ അങ്ങോട്ടൊക്കെ ചെന്ന് അവനെ ആ നൃത്തശാലയിലേക്ക് ക്ഷണിച്ചുകൊള്ളു. ആ തടിമാടന്റെ കൊമ്പം മീശക്കാരൻ കീചകന്റെ പണി അവസാനിപ്പിക്കുന്ന കാര്യം ഈ ഭീമനേറ്റു. നീ ചെന്നുകൊള്ളൂ. ആ ഉത്തരവ് കിട്ടിയപാടെ ലാസ്യമോഹിനിയായി വിലാസമതിയായി ദ്രൗപദി ദാ കീചകനിരിക്കുന്ന ശയ്യാഗ്രഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സോമരസമെല്ലാം മുന്നിൽ വെച്ച് അയാളത് പാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തരിമ്പും ബോധമില്ലാതിരിക്കുന്ന കപ്പടാമീശക്കാരൻ കീചകൻ. കീചകനെ അവൾ അകത്ത് കയറി വിളിക്കുന്നു.
2: കീചക, കീചക.
1: അവളുടെ ലോലസാന്ദ്രമായി ശബ്ദം കേട്ട മാത്രയിൽ കീചകൻ ആടിക്കുഴഞ്ഞ് പതിയങ്ങ് എഴുന്നേക്കുന്നു. സൈരന്ധ്രി, എന്താ നിനക്ക് വേണ്ടത്? എന്താ നീ ശയ്യാഗ്രഹത്തിലേക്ക് വന്നത്?
2: കീചക, എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്.
1: പറയൂ സൈരന്ധ്രി. കേൾക്കട്ടെ സൈരന്ധ്രി.

0: സൈരന്ത്രി അല്പം കൂടി ഇരുട്ടിക്കോട്ടെ, സൈരന്ത്രി നേരെ ഒന്ന് ഇരുട്ടിക്കോട്ടെ. സൈരന്ത്രി ദ്രൗപതിയെ പറഞ്ഞു വെച്ചു. നേരം ഇരുട്ടിയ സമയത്ത് ദാ തരിമ്പും ബോധമില്ലാത്ത കീചകൻ പതിയെ എഴുന്നിട്ട് അയാൾ ആടി ആടി സൈരന്ത്രി വിളിച്ച് ആ നൃത്തശാലയിലേക്ക് അയാൾ അങ്ങ് പ്രവേശിക്കുകയാണ്. ആ നൃത്തശാലയിലേക്ക് പ്രവേശിക്കുമ്പോ കട്ടിലിൽ ഒരാൾ കിടക്കുന്നു. സൈരന്ധ്രി അല്ല, ഭീമസേനൻ, തടിമാടനായ ഭീമസേനൻ കീചകന്റെ പണി ഒതുക്കാൻ വേണ്ടി കിടക്കുക. പാപം കീചകനുണ്ട് ഇതറിയുന്നു. കീചകൻ ആ കട്ടിലേക്ക് അങ്ങ് വീണു.
1: എന്റെ
0: താമസിപ്പിച്ചില്ല. ആ ഭീമൻ ചരിഞ്ഞെഴുന്നേക്കുന്നു. അയാൾ ചാടി എഴുന്നിട്ട് കീചകനെ അങ്ങ് വാരിക്കൂട്ടി അങ്ങ് എടുത്തു. ഒരു മണിക്കൂർ നേരം എല്ലൊടിയുന്ന ശബ്ദം,
2: തൃശൂർ പൂരത്തിലെ വെടിക്കെട്ട് പോലെ.
0: അയാളെ വളച്ചൂണ്ടി എടുത്ത് ആ ഭീമൻ കീചകനെ, കീചകൻ ചത്തു. നാട് മുഴുവൻ വാർത്ത അറിഞ്ഞിരിക്കുകയാണ്. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ. അജ്ഞാതവാസകാലമാണ്. ഈ കാലയളവിൽ അവരെ കണ്ടുപിടിച്ചാൽ വീണ്ടും 12 വർഷം വനവാസവും 1 വർഷം അജ്ഞാതവാസത്തിനും പറഞ്ഞേക്കാൻ നമുക്ക് സാധിക്കും. ബുദ്ധിമാനായ ദുര്യോധനൻ അത് പ്രകാരം അയാളുടെ അടവ് പ്രയോഗിച്ചിരിക്കുകയാണ്.

ദുര്യോധന സംഘവും തീരുമാനിച്ചുറച്ച പ്രകാരം സുഹൃത്തുക്കളെ, ദാ ഒരു രാത്രിയിൽ, അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് വിരാട രാജാവിന്റെ ഗോശാലയിൽ ഒരു ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. അതെ, ആക്രമണം അഴിച്ചുവിട്ടാൽ ഇവിടെ പാണ്ഡവരുണ്ടെങ്കിൽ പുറത്തേക്ക് ചാടി വരും എന്ന് ദുര്യോധന അറിയാം. അത് തന്നെ സംഭവിച്ചു. പാണ്ഡവരെല്ലാവരും ചാടി ഇറങ്ങിയിരിക്കുകയാണ്. ദാ നിന്ന് വിറക്കുന്ന ഉത്തരനും അവന്റെ പിതാവ് വിരാടനും നിന്ന് വിറക്കുകയാണ്. ഈ സമയമുണ്ട് ശമി വൃക്ഷത്തിന്റെ പൊത്തിൽ സൂക്ഷിച്ചു വെച്ച് ആയുധങ്ങളെല്ലാം എടുത്തുകൊണ്ട് അർജുനനും ഭീമനും യുദ്ധത്തിനൊരുങ്ങി. ദുര്യോധനയും സംഘത്തെയും തുരത്തി ഓടിച്ചിരിക്കുകയാണ്. ഗോക്കളെല്ലാം സംരക്ഷിച്ചു. അതോടുകൂടി അജ്ഞാതവാസം വെളിച്ചത്ത് വന്നിരിക്കുകയാണ്. 12 വനവാസവും അജ്ഞാതവാസത്തിന്റെ 10 ദുര്യോധനൻ പറയുന്നത്. പക്ഷേ പാണ്ഡവരുടെ അവകാശവാദം ഞങ്ങൾ പൂർത്തീകരിച്ചു എന്നാണ്. എന്നാൽ ദുര്യോധനൻ പറയുന്നു, അജ്ഞാതവാസം പൂർണ്ണമാകാത്തത് വീണ്ടും 12 വനവാസവും 1 അജ്ഞാതവാസവും അനുഭവിച്ചേ മതിയാവൂ. മധ്യസ്ഥന്മാർ പലരും ചെന്ന് ഇടപെട്ടു. പലരും 5 തരണം, ഇല്ലെങ്കില് 5 വെക്കാനുള്ള സ്ഥലം, ഇല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 1 അതെങ്കിലും തന്ന് ഞങ്ങളുടെ കരുണ കാണിക്കണം. ഇല്ല, സൂചികുത്താനുള്ള സ്ഥലം പോലും ഈ ദുര്യോധനൻ നിങ്ങൾക്ക് തരില്ല. ഒടുവിൽ യുദ്ധത്തെ കുറിച്ച് മാത്രമായി ചിന്ത. വേണ്ട, യുദ്ധം നാശമാണ്. അത് വലിയ അപകടമാണ് ഈ രാജ്യത്ത് ഉണ്ടാക്കാൻ പോകുന്നത്. യുദ്ധം വേണ്ടേ വേണ്ട, യുദ്ധം വേണ്ടേ വേണ്ട. യുദ്ധത്തിൽ നിന്നും ഒഴിവാകുന്ന പാണ്ഡവ സേന യുദ്ധം വേണ്ട എന്ന് പറയുന്നു. ഒടുവിൽ സമാധാന സന്ധിക്കായി ഒരാൾ പോകാൻ ഒരുങ്ങുകയാണ്, സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ. അദ്ദേഹം സമാധാന സന്ധിക്കായി ഹസ്തിനപുരിയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ദ്രൗപദി കൃഷ്ണ ഭഗവാന്റെ മുമ്പിൽ വന്ന് അവൾ പൊട്ടിപ്പൊട്ടി കരയുകയായിരുന്നു. അവസാനത്തെ ഒത്തുതീർപ്പ് സമാധാന സന്ധിക്കായി അന്ന് ഹസ്തിനപുരിയിലേക്ക് പോകുന്നു. സന്തോഷമുണ്ട്, ഏറെ ആഹ്ലാദമുണ്ട്. ഇതെല്ലാം ഒന്ന് കലങ്ങി തെളിയുമല്ലോ എന്ന ആശ്വാസം. 12 വനവാസം, 1 അജ്ഞാതവാസം, അതെല്ലാം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഈ രാജ്യം തന്നില്ല എങ്കിൽ, യുദ്ധം ചെയ്തിട്ടാണെങ്കിലും ഈ രാജ്യം നേടിയെടുക്കുമെന്ന് ധർമ്മപുത്രർ പറഞ്ഞത്. ഞാൻ പേടിച്ചു മറച്ചു നിൽക്കുന്നു. ധർമ്മപുത്രർ ബകനെയും ഹിടുമ്പനെയും കീചകനെയും ചതച്ചു കൊന്ന ആ പുരുഷ കേസരി തടിമാടനായ ഭീമൻ യുദ്ധം വേണ്ട എന്ന് പറയുന്നു. ആർക്കും ഭേദിക്കാനാവാത്ത വില്ല് കൊളിയേറ്റി എന്നെ സ്വന്തമാക്കിയ വില്ലാളി വീരനായ അർജുനൻ യുദ്ധത്തെ ഭയപ്പെടുന്നു. നകുലൻ പേടിക്കുന്നു. സഹദേവൻ മാത്രമായി യുദ്ധം വേണമെന്ന് പറഞ്ഞത് അപമാനിക്കപ്പെട്ടവളാണ്. ഒരു സദസ്സിന്റെ മധ്യഭാഗത്ത് നിന്ന് വസ്ത്രാക്ഷേപത്തിനിരയായ അവൾ. എന്നെ അപമാനത്തിൽ നിന്നും രക്ഷിക്കാതെ നിങ്ങൾ എല്ലാവരും ഓടി ഒളിക്കാനാണ് ശ്രമമെങ്കിൽ എന്റെ സഹോദരനും എന്റെ അച്ഛനും എന്റെ 5 ചേർന്ന് ഞങ്ങൾ അവരോട് പോരാടും. 13 സംവത്സരക്കാലമായി അഴിഞ്ഞു കിടക്കുന്ന ഈ തലമുടി എന്റെ മക്കളെ കൊണ്ട് ഞാൻ കെട്ടിക്കും. അർഹതപ്പെട്ട രാജ്യം വീണ്ടും കിട്ടാതെയുള്ള ഒരു സ്ഥാനത്തിനും കൃഷ്ണ ഭഗവാനെ അങ്ങ് മുൻകൈ എടുക്കരുത്. അല്പസമയം ദുര്യോധനൻ ജീവിച്ചിരിക്കുമ്പോ ഭീമന്റെ ആ ഗതയ്ക്ക് എന്താണ് അർത്ഥമുള്ളത്? അർജുനന്റെ പരാക്രമത്തിന് എന്താ ശക്തിയുള്ളത്? അതുകൊണ്ട് അങ്ങ് ഹസ്തിനപുരിയിൽ ചെന്ന് ഓരോ കാര്യവും ഉച്ചരിക്കുമ്പോഴും 13 സംവത്സരക്കാലമായി അഴിഞ്ഞു കിടക്കുന്ന എന്റെ ഈ തലമുടി, ഈ തലമുടിയെ പറ്റി അങ്ങ് ഓർക്കുമാറാകണേ, ദ്രൗപദി. എല്ലാറ്റിനും പരിഹാരമുണ്ടാകും, എല്ലാം സമാധാനത്തോടെ പര്യവസാനിക്കും. നീ വിഷമിക്കാതിരിക്കൂ. ദ്രൗപദിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് കൃഷ്ണ ഭഗവാൻ പോകുന്നു ഹസ്തിനപുരിയിലേക്ക് അവസാനത്തെ സന്ധി സംഭാഷണം. പക്ഷേ ഹസ്തിനപുരിയിലേക്ക് കൃഷ്ണ ഭഗവാൻ കടന്നു വരുമ്പോ അദ്ദേഹത്തെ ബന്ധിക്കുവാനുള്ള ശ്രമമാണ് ദുര്യോധനൻ, ദുശാസനൻ, കർണൻ. ദീർഘവചസ്സായ കൃഷ്ണ ഭഗവാൻ അദ്ദേഹം താൻ രക്ഷപ്പെട്ട് മടങ്ങുകയാണ്. യാത്രാവേളയിൽ കാണുവാനിടയായി പാണ്ഡവ മാതാവ് കുന്തി. കുന്തി കൃഷ്ണ ഭഗവാനെ കണ്ട മാത്രയിൽ കണ്ണീർ വാർത്തുകൊണ്ട് തൻ്റെ മക്കൾക്ക് യുദ്ധത്തിനുള്ള പ്രേരണ നൽകുകയായിരുന്നു ആ അമ്മ.

രാജ്യം നഷ്ടപ്പെട്ടതിലോ ചൂതിൽ തോറ്റതിലോ വനവാസം അനുഷ്ഠിച്ചതിലോ ഈ അമ്മയ്ക്ക് ദുഃഖമില്ല, അല്പം പോലും ഈ കുന്തിക്ക് വേദനയില്ല. പക്ഷേ എന്റെ പൊന്നുമകൾ ദ്രൗപദി, അവൾ അനുഭവിച്ച പീഡനം അതെനിക്ക് സഹിക്കണമില്ല. ഒരു സദസ്സിന് മുൻപിൽ വെച്ച് എന്റെ പൊന്നുമോള് അവൾ അപമാനിക്കപ്പെടുകയായിരുന്നു, അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. മക്കളെ, ഞാൻ ഒരു സ്ത്രീയാണ്, ഒരു പെണ്ണിന്റെ ദുഃഖം ഒരു പെണ്ണിനെ മനസ്സിലാകും. അതുകൊണ്ട് യുദ്ധം ചെയ്തിട്ടാണെങ്കിലും എന്റെ പൊന്നുമക്കളെ, നിങ്ങൾ അതിന് പ്രതികാരം ചെയ്തിരിക്കണം. ആ അമ്മയുടെ വാക്കുകൾ മക്കൾ ശിരസായി ഏറ്റുവാങ്ങുകയായിരുന്നു. ഒടുവിൽ 18 ദിവസം നീണ്ടു നിന്ന് കുരുക്ഷേത്ര യുദ്ധം അങ്ങ് പൊട്ടി പുറപ്പെട്ടിരിക്കുകയാണ്. ഭീകരമായ യുദ്ധം പൊട്ടി പുറപ്പെട്ടിരിക്കുന്നു. ആ പൊടി പടലങ്ങൾ ഉയരുന്നു, നാശങ്ങൾ, ഇരുഭാഗത്തും നാശനഷ്ടങ്ങൾ. മഹാരഥന്മാർ ഒന്നൊന്നായി ഒന്നൊന്നായി ഇരുഭാഗത്ത് പിടഞ്ഞ് പിടഞ്ഞ് വീഴുകയാണ്. കബന്ധങ്ങളുടെ പ്രവാഹം, രഥങ്ങൾ തകർന്ന് മറിഞ്ഞു വീണ് കിടക്കുന്നു. ആ ചത്തു മലിച്ചു കിടക്കുന്ന ആനകളും കുതിരകളും ഒക്കെ. ശൂന്യ ഭീകരമായ കുരുക്ഷേത്ര യുദ്ധത്തിന് മേൽ ആകാശം അനന്തമായി ശോകം പോലെ വിളറി വെളുത്തു നിൽക്കുകയാണ്. ഭീകരമായ 18 ദിവസം നീണ്ടു നിന്ന കുരുക്ഷേത്ര യുദ്ധം. ആ യുദ്ധത്തിൽ കൗരവർ തോറ്റു, പാണ്ഡവർ ജയിച്ചു. യുധിഷ്ഠിര മഹാരാജാവ് രാജ്യാധികാരിയായി. ദ്രൗപദി പട്ടമഹിഷി ദീർഘകാലം രാജ്യം ഭരിച്ചു. ജനഹിതമനുസരിച്ച് ദീർഘകാലം അവർ രാജ്യം ഭരിച്ചു. ഒടുവിൽ മനസ്സിലായി ഈ രാജ്യഭരണവും അധികാരവും ചെങ്കോലും സന്തോഷവും ഒക്കെ നൈമിഷിക സുഖം പകരുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഈ രാജ്യഭാരം ഞാൻ ഒഴിയുകയാണ്. കിരീടവും ചെങ്കോലും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ധർമ്മപുത്രൻ ഏറ്റവും മുൻപിൽ, പിന്നാലെ ഭീമസേനൻ, തൊട്ട് പുറകിലുണ്ട് അർജുനൻ, പുറകിൽ നകുലൻ സഹദേവൻ, ഏറ്റവും പുറകെയുണ്ട് ദ്രൗപദി. മണലാരണ്യത്തിലൂടെ അവസാനത്തെ യാത്ര, മഹാപ്രസ്ഥാനം, ഹിമവത്സാനുക്കളിലേക്ക്. എന്തോ മറിഞ്ഞു വീണ ശബ്ദം കേട്ട് ഭീമൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ മണലാരണ്യത്തിൽ ഒരാൾ മറിഞ്ഞു വീണ് കിടക്കുന്നു. അതെ, ദ്രൗപദി മോഹാലസ്യപ്പെട്ട് കിടക്കുകയാണ്. ആ മണലാരണ്യത്തിൽ വീണ് ഇതിഹാസത്തിലെ സുപ്രധാന നായിക ദ്രൗപദി മരണമടഞ്ഞു.

ദ്രൗപദിയുടെ ജനനം മുതൽ അന്ത്യം വരെയുള്ള കഥാഭാഗം വ്യാസ ഭഗവാൻ ഗംഗയുടെ തീരത്തിരുന്ന് അദ്ദേഹം ഓർമ്മിക്കുകയായിരുന്നു. ആ കഥയെല്ലാം അദ്ദേഹം ഓർമ്മിച്ചു കഴിഞ്ഞപ്പോ അവരുടെ ചോദ്യത്തിന് മറുപടി പറയാൻ ഒരുങ്ങുന്നു. മോളെ ദ്രൗപദി, നിന്റെ ചോദ്യങ്ങളെല്ലാം ധന്യമായിരുന്നു, ശ്രേഷ്ഠമായിരുന്നു. നീ എന്നോട് ചോദിച്ചു, 13 സംവത്സരക്കാലമായി അഴിഞ്ഞുകിടക്കുന്ന ഈ തലമുടിയാണോ ഒരു മഹായുദ്ധത്തിന് കാരണമെന്ന്. മോളെ, അപമാനിക്കപ്പെട്ട സ്ത്രീത്വത്തിന്റെ മാനം വീണ്ടെടുക്കാൻ വേണ്ടിയാണ് നിന്നെ കൊണ്ട് ഞാൻ തലമുടി അഴിച്ചടിയിച്ചത്. അല്ലാതെ ഒരു വിരോധവും നിന്നോടില്ല. പിന്നെ നീ എന്നോട് ചോദിച്ചത് നിന്നെ ഞാൻ കാമചാരിണിയായി മഹാഭാരത കഥയിൽ ചിത്രീകരിച്ചു എന്നാണ്. ഇല്ല, എന്റെ മഹത്തായ മഹാഭാരത കഥയിൽ പതിവ്രതി എന്ന മഹനീയമായ സ്ഥാനമാണ് നിനക്ക് ഞാൻ നൽകിയിരിക്കുന്നത്. സ്ത്രീ അമ്മയാണ്, കാമുകയാണ്, ഭാര്യയാണ്, സഹോദരിയാണ്. ഇതൊക്കെ ഞാൻ ലോകത്തെ പഠിപ്പിച്ച മഹാമന്ത്രങ്ങൾ. പക്ഷെ കാമ കണ്ണോടെയല്ലാതെ സ്ത്രീകളെ ആരെങ്കിലും നോക്കാറുണ്ടോ? ഗണികയുടെയും പതിവ്രതയുടെയും മേലുള്ള ലോകത്തിന്റെ ദൃഷ്ടിക്കൊറ്റ ഭാവമേ ഉള്ളൂ കാമം. അതിലൂടെ വന്നു ചേരുന്ന വിപത്ത് അതിഭയങ്കരമായിരിക്കും. അതാണ് മഹാഭാരതത്തിൽ കണ്ടതും ആധുനികതയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും. അപമാനത്തിൽ നിന്ന് മുക്തമാകാൻ വേണ്ടിയുള്ള സ്ത്രീവർഗത്തിന്റെ പ്രതികാരം, അത് രക്തരൂക്ഷിതമാണെന്ന് ഈ ലോകം പഠിക്കട്ടെ. ദ്രൗപദി എത്ര നാഴ്സ്ത് പൂജന്തേ രമന്തേ തത്ര ദേവത. എവിടെ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നുവോ അവിടെ ദേവതകൾ പ്രത്യക്ഷമാകുന്നു. മോളെ, ഞാൻ വ്യാസൻ, മഹാഭാരത കർത്താവ്. അല്പനേരം ഞാൻ ഈ ഗംഗയുടെ തീരത്ത് പ്രാർത്ഥന നിരതനായിക്കോട്ടെ. പ്രാർത്ഥനയിൽ വിലയം ചെയ്തോട്ടെ, പ്രാർത്ഥനയിൽ മുഴുകിക്കോട്ടെ. മിഴികളടച്ചു കുട്ടി വ്യാസ ഭഗവാൻ ഗംഗയുടെ തീരത്ത് പ്രാർത്ഥന നിരതനായി കഴിയുമ്പോൾ തന്റെ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടിയ സംതൃപ്തിയുമായി ഇതിഹാസത്തിലെ നായിക ദ്രൗപദി അകലേക്ക് അകലേക്ക് അകലേക്ക് നടന്നു നീങ്ങുമ്പോൾ, സുഹൃത്തുക്കളെ, ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇതിഹാസ ഭൂമിയിൽ എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. അവതരിപ്പിച്ചത് ഇടക്കൊച്ചി സലിംകുമാർ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: വാട്സാപ്പ് ഗീതം. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ പാടിയയച്ച ഗാനങ്ങൾ കേൾക്കാം. വാട്സാപ്പ് ഗീതത്തിലൂടെ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: മസക്കലിയിൽ ഇന്നാദ്യം കൃഷ് എന്ന ചിത്രത്തിനു വേണ്ടി രാജേഷ് ഗോയൽ സംഗീതം നൽകി ഇബ്രാഹിം ആഷ് രചന നിർവഹിച്ച ഗാനം ആലപിച്ചിരിക്കുന്നത് ശ്രേയാ ഘോഷാലും സോനു നിഗമും ചേർന്ന്.

ഹം അപ്കേ ഹേ കോൺ എന്ന ചിത്രത്തിനു വേണ്ടി റാം ലക്ഷ്മൺ സംഗീതം നൽകി ദേവ് കോഹ്ലി രചന നിർവഹിച്ച ഗാനം ആലപിച്ചിരിക്കുന്നത് എസ് പി ബാലസുബ്രഹ്മണ്യം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി
1: ചിത്രം 1942 എ ലവ് സ്റ്റോറി. സംഗീതം നൽകിയിരിക്കുന്നത് രാഹുൽ ദേവ് വർമ്മൻ. രചന ജാവേദ് അക്തർ.

ഹംടി ശർമ്മ കി ദുൽഹനിയ എന്ന ചിത്രത്തിനു വേണ്ടി ഷാരിഫ് ജോഷിയും ജവാദ് അഹമ്മദും ചേർന്ന് സംഗീതം നിർവഹിച്ച് കുമാർ അഹമ്മദ് അനീസ് രചന നിർവഹിച്ച ഗാനം ആലപിച്ചിരിക്കുന്നത് അർജിത് സിംഗും ശ്രേയാ ഘോഷാലും.

ചിത്രം രാം ജാനെ. സംഗീതം നൽകിയിരിക്കുന്നത് അനു മാലിക്. രചന ആനന്ദ് ബക്ഷി. ആലപിച്ചിരിക്കുന്നത് ഉദിത് നാരായൺ, സോനു നിഗം, അൽക്ക യാഗ്നിക് തുടങ്ങിയവർ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
2: മസക്കലിയിൽ ഇനി കഭി ഖുഷി കഭി ഗം എന്ന ചിത്രത്തിനു വേണ്ടി ജതിൻ ലളിത് സംഗീതം നൽകിയ ഗാനം, രചന സമീർ അഞ്ചാൻ, ആലപിച്ചിരിക്കുന്നത് ഉദിത് നാരായണും അൽക്ക യാജ്ഞിക്കും.

ചിത്രം സിംബ. സംഗീതം തനിഷ് പക്ഷി. രചന ഷാബിർ അഹമ്മദ്. ആലപിച്ചിരിക്കുന്നത് നേഹ കക്കർ, മിൽക്ക സിംഗ് തുടങ്ങിയവരാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: ബാസിയാർ എന്ന ചിത്രത്തിനു വേണ്ടി അനു മാലിക് സംഗീതം നൽകിയ ഗാനം, രചന നവാബസു.

മസ്കലിയിൽ ഇനി ദിൽ തോ പാഗൽ ഹേ എന്ന ചിത്രത്തിനു വേണ്ടി ഉത്തം സിംഗ് സംഗീതം നൽകിയ ഗാനം, രചന ആനന്ദ് ബക്ഷി, ആലപിച്ചിരിക്കുന്നത് ആശാ ഭോസ്ലെയും ഉദിത് നാരായണനും ചേർന്ന്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കേരളത്തിന്റെ ഇതിഹാസം. കേരളത്തിന്റെ ഇതിഹാസത്തിൽ ഇന്ന് എക്സലിസം എന്ന ചിന്താധാരയെക്കുറിച്ച് കേൾക്കാം. 60കളുടെ അവസാനം വടക്കൻ ബംഗാളിലെ നക്സൽ ബാരിയിൽ നിന്ന് ആരംഭിച്ച് കേരളത്തിന്റെ മലയോര ഗ്രാമങ്ങളിലേക്ക് പടർന്ന അഗ്നിയായിരുന്നു നക്സലിസം. വ്യവസ്ഥിതിയോടുള്ള കലഹവും അധസ്ഥിതരുടെ മോചനവും ലക്ഷ്യമിട്ട ഈ പ്രസ്ഥാനം പിന്നീട് വലിയൊരു വിഭാഗം ചിന്തകരെയും എഴുത്തുകാരെയും സ്വാധീനിച്ചു. എന്നാൽ കാലാന്തരത്തിൽ ആയുധം കൊണ്ട് മാറ്റം വരുത്താൻ കഴിയില്ലെന്ന തിരിച്ചറിവിൽ നിന്ന് രൂപപ്പെട്ടതാണ് എക്സലൈറ്റ് എന്ന പുതിയൊരു ഭാവുകത്വം. വിപ്ലവത്തിന്റെ കത്തുന്ന കനലായിരുന്നു നക്സലിസം. ചൈനീസ് വിപ്ലവത്തിന്റെ സ്വാധീനത്തിൽ രൂപപ്പെട്ട ഈ ദർശനം അധികാരം തോക്കൻ കുഴലിലൂടെ എന്ന സങ്കല്പത്തിലായിരുന്നു വിശ്വസിച്ചിരുന്നത്. ഫ്യൂഡൽ വ്യവസ്ഥക്കെതിരെയുള്ള സായുധ കലാപങ്ങളും വർഗശത്രുക്കളെ ഇല്ലാതാക്കലുമായിരുന്നു ആദ്യകാല പ്രവർത്തനങ്ങൾ. വിട്ടുവീഴ്ചയില്ലാത്ത തീവ്ര രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചു. സമത്വസുന്ദരമായ ഒരു വിപ്ലവ ലോകമായിരുന്നു സ്വപ്നം. സാഹിത്യം, കല, രാഷ്ട്രീയം എന്നീ മേഖലകളിൽ അഗാധമായ മാറ്റങ്ങൾ വരുത്താൻ നക്സലിസത്തിന് സാധിച്ചു. വിപ്ലവത്തിന്റെ കഠിന വഴികൾ താണ്ടി പിൽക്കാലത്ത് നക്സലൈറ്റ് പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തുവന്നവരാണ് എക്സലൈറ്റുകൾ എന്ന് വിളിക്കപ്പെടുന്നത്. ഇവർ വിപ്ലവത്തെ പൂർണ്ണമായും തള്ളിപ്പറയുകയല്ല ചെയ്തത്, മറിച്ച് അതിന്റെ പ്രയോഗരീതികളെ നവീകരിച്ചു. തോക്കിന് പകരം തൂലികയെയും കലഹത്തിന് പകരം കരുണയെയും ഇവർ ആയുധമാക്കി. സായുധ വിപ്ലവത്തിൽ നിന്ന് പരിസ്ഥിതി പ്രവർത്തനം, മനുഷ്യാവകാശം, പാലിയേറ്റീവ് കെയർ തുടങ്ങിയ സാമൂഹിക മേഖലകളിലേക്ക് ഇവർ മാറി. പുറമേയുള്ള വ്യവസ്ഥിതിയെ മാറ്റുന്നതിനേക്കാൾ മുൻപേ മനുഷ്യന്റെ ആന്തരിക ബോധത്തെ മാറ്റണമെന്ന തിരിച്ചറിവായിരുന്നു എക്സലൈറ്റുകളുടെ ദർശനം. എക്സലൈറ്റ് ചിന്താഗതിയുടെ കാതലെന്നത് സായുധ വിപ്ലവത്തിന്റെ കഠിനമായ രാഷ്ട്രീയ ബോധ്യങ്ങളിൽ നിന്ന് കലയുടെയും സാഹിത്യത്തിന്റെയും മാനവികമായ വിശാലതയിലേക്കുള്ള കൂടുമാറ്റമാണ്. പുറമേയുള്ള വ്യവസ്ഥിതിയെ ആയുധം കൊണ്ട് തകർക്കുന്നതിനേക്കാൾ മനുഷ്യന്റെ ആന്തരിക ബോധത്തെ സ്നേഹം കൊണ്ടും സർഗാത്മകത കൊണ്ടും പരിവർത്തനം ചെയ്യാനാണ് ഈ ചിന്താധാര ശ്രമിക്കുന്നത്. രാഷ്ട്രീയപരമായ വിദ്വേഷത്തിന് പകരം പരിസ്ഥിതി ബോധം, മനുഷ്യാവകാശങ്ങൾ, സ്വയമന്വേഷണങ്ങൾ എന്നിവയിലേക്ക് ഇവരുടെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കപ്പെടുന്നു. വ്യക്തിത്വത്തിലെ സ്വാർത്ഥതയെ വെടിഞ്ഞ് മറ്റൊരാളെ അയാളുടെ എല്ലാ പരിമിതികളോടും കൂടി ഉൾക്കൊള്ളുന്നതും സഹജീവികളോടുള്ള കരുണ മുൻനിർത്തിയുള്ളതുമായ ഒരു പുതിയ സാംസ്കാരിക നൈതികതയാണ് ഈ വിപ്ലവകാരികൾ പടുത്തുയർത്തുന്നത്. ആയുധങ്ങൾ നിശബ്ദമാകുമ്പോഴും വിപ്ലവകാരിയുടെ ഹൃദയം സ്പന്ദിച്ചുകൊണ്ടേയിരിക്കും. അത് ചിലപ്പോൾ ഒരു കവിതയായോ ഒരു സാന്ത്വനമായോ അല്ലെങ്കിൽ അറിവിന്റെ ഇടങ്ങളായോ പുനർജനിക്കുന്നു. നക്സലിസം ഒരു ചോദ്യചിഹ്നമായിരുന്നെങ്കിൽ എക്സലൈറ്റ് ചിന്താഗതികൾ ഒരു ഉത്തരമാണ്. സ്നേഹവും കരുണയുമാണ് ഏറ്റവും വലിയ വിപ്ലവം എന്ന തിരിച്ചറിവിന്റെ ഉത്തരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ.
1: ലഹരിക്കെതിരെ എന്ന പരിപാടിയിൽ ഇന്ന് എന്താണ് ആസക്തി, എന്തൊക്കെയാണ് അതിന്റെ ആദ്യ ലക്ഷണങ്ങൾ എന്നതിനെക്കുറിച്ച് കേൾക്കാം. ലഹരി ഉപയോഗമെന്ന് കേൾക്കുമ്പോൾ അത് നമ്മളിൽ നിന്ന് വളരെ അകലെ നിൽക്കുന്ന ഒരു പ്രശ്നമാണെന്ന് പലരും വിചാരിച്ചേക്കാം. എന്നാൽ ലഹരിയുടെ കരാളഹസ്തങ്ങൾ ഇന്ന് നമ്മുടെ വീടുകളിലും കലാലയങ്ങളിലും തൊഴിലിടങ്ങളിലും എത്തിയിരിക്കുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തെ മാത്രമല്ല, ഒരു കുടുംബത്തെയും സമൂഹത്തെയും തകർത്തെറിയാൻ ശേഷിയുള്ള ഒന്നാണ് ലഹരി. എന്താണ് ഈ ആസക്തി? എങ്ങനെയാണ് ഒരു വ്യക്തി അതിനടിമപ്പെടുന്നത്? നമ്മുടെ പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും ഈ കെണിയിൽ വീണുപോയോ എന്നെങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്നൊക്കെ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തെ താൽക്കാലികമായി മാറ്റുന്ന ഏതൊരു വസ്തുവും ഉപയോഗിക്കുന്നതിനെ ലഹരി എന്ന് ലളിതമായി പറയാം. അത് മദ്യമാകാം, പുകയില ഉൽപ്പന്നങ്ങളാകാം, കഞ്ചാവ് പോലുള്ള മയക്കുമരുന്നുകളാകാം, അല്ലെങ്കിൽ വേദന സംഹാരികൾ പോലുള്ള ചില മരുന്നുകൾ പോലുമാകാം. എന്നാൽ ആസക്തി അഥവാ അഡിക്ഷൻ എന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇത് കേവലം ഒരു ശീലം മാത്രമല്ല, തലച്ചോറിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. ഒരു വ്യക്തിക്ക് ഒരു വസ്തു ഉപയോഗിക്കാനുള്ള ശക്തമായ ആഗ്രഹമുണ്ടാകുമ്പോൾ അതിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് പൂർണ്ണമായി അറിവുണ്ടെങ്കിൽ പോലും ആ ഉപയോഗം നിർത്താൻ കഴിയാതെ വരുന്ന അവസ്ഥയാണിത്. നമ്മുടെ തലച്ചോറിൽ റിവാർഡ് സിസ്റ്റം എന്ന് പേരുള്ള ഒരു ഭാഗമുണ്ട്. സന്തോഷം, സംതൃപ്തി എന്നിവ ഉണ്ടാകുമ്പോൾ തലച്ചോറിൽ ഡോപമിൻ പോലുള്ള രാസവസ്തുക്കൾ ഉത്പാദിപ്പിക്കപ്പെടുന്നു. ലഹരി വസ്തുക്കൾ ഈ ഡോപമിൻ ഉൽപ്പാദനത്തെ സാധാരണ അളവിനേക്കാൾ വളരെ അധികമായി വർദ്ധിപ്പിക്കുന്നു. ഇത് തലച്ചോറിനൊരു താൽക്കാലിക ഹൈ അല്ലെങ്കിൽ അമിതമായ സന്തോഷം നൽകുന്നു. വീണ്ടും വീണ്ടും ആ അനുഭവം ലഭിക്കാൻ വേണ്ടി തലച്ചോറ് ആ ലഹരിയെ ആശ്രയിക്കാൻ തുടങ്ങുന്നു. തുടക്കത്തിൽ താൽക്കാലിക സന്തോഷത്തിനു വേണ്ടി ഉപയോഗിച്ചു തുടങ്ങുന്ന ഒരാൾ ക്രമേണ ആ ലഹരിയില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കെത്തുന്നു. അപ്പോഴാണ് അയാൾക്ക് ശാരീരികവും മാനസികവുമായ അടിമത്തമുണ്ടാകുന്നത്. ലഹരി ഉപയോഗത്തിലേക്ക് ഒരാളെ നയിക്കുന്ന നിരവധി കാരണങ്ങളുണ്ട്. ഒറ്റ കാരണം കൊണ്ട് മാത്രം ആരും അടിമപ്പെടുന്നില്ല. കൂട്ടുകാർ നിർബന്ധിക്കുമ്പോൾ ഒന്ന് ഉപയോഗിച്ചു നോക്കാം, എന്താണ് സംഭവിക്കുക എന്നറിയാമല്ലോ എന്ന ക്യൂരിയോസിറ്റി കാരണം, അതായത് ചുറ്റുമുള്ള സ്വാധീനം കാരണം തുടങ്ങാം. പഠനത്തിലെ സമ്മർദ്ദം, ജോലിയിലെ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങൾ എന്നിവയിൽ നിന്ന് താൽക്കാലിക ആശ്വാസം കണ്ടെത്താൻ വേണ്ടി ഉപയോഗിച്ചു തുടങ്ങാം. വിഷാദം, ഉത്കണ്ഠ, ഏകാന്തത തുടങ്ങിയ പ്രശ്നങ്ങളുള്ളവർ തങ്ങളുടെ വേദന മറക്കാൻ ലഹരിയെ ഒരു മറുമരുന്നായി കാണാൻ ശ്രമിക്കാം. വീട്ടിലോ സിനിമകളിലോ സോഷ്യൽ മീഡിയയിലോ ലഹരി ഉപയോഗത്തെ മഹത്വവൽക്കരിക്കുന്നത് കാണുമ്പോൾ അത് അനുകരിക്കാൻ ശ്രമിക്കാം. നമ്മുടെ കുടുംബാംഗങ്ങളോ കുട്ടികളോ സുഹൃത്തുക്കളോ ലഹരിയുടെ കെണിയിൽ വീണുപോയോ എന്ന് സംശയം തോന്നിയാൽ ഉടൻ തന്നെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട്. ഈ ലക്ഷണങ്ങളെല്ലാം ഉണ്ടാകണമെന്നില്ല, എങ്കിലും ശ്രദ്ധിക്കുക. മുൻപില്ലാത്ത വിധം സ്വകാര്യത ആവശ്യപ്പെടുക, സ്വന്തം മുറിയിൽ കൂടുതൽ സമയം അടച്ചിരിക്കുക, ഫോൺ രഹസ്യമായി ഉപയോഗിക്കുക, രഹസ്യമായി പുറത്തുപോവുക, കുടുംബാംഗങ്ങളിൽ നിന്നും പഴയ കൂട്ടുകാരിൽ നിന്നും അകന്നു മാറുക, പുതിയതും സംശയാസ്പദവുമായ സൌഹൃദങ്ങൾ മാത്രം നിലനിർത്തുക, സ്കൂളിൽ പോകാതിരിക്കുക, ക്ലാസുകളിൽ ശ്രദ്ധിക്കാതെ ഇരിക്കുക, ജോലിയിൽ അലസത കാണിക്കുക, അല്ലെങ്കിൽ പതിവായി ജോലിക്ക് അല്ലെങ്കിൽ സ്കൂളിൽ വൈകുക, പതിവായി പണം ആവശ്യപ്പെടുക, വീട്ടിൽ നിന്ന് പണമോ സാധനങ്ങളോ നഷ്ടപ്പെടുക, ചെറിയ വഴക്കുകളിലോ നിയമലംഘനങ്ങളിലോ ഉൾപ്പെടുക, അകാരണമായി ദേഷ്യപ്പെടുക, പെട്ടെന്ന് വാശി കാണിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് സങ്കടപ്പെടുക, വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരിക, ചില സമയങ്ങളിൽ അമിതമായ സന്തോഷവും ഊർജ്ജസ്വലതയും കാണിക്കുക, എന്നാൽ മറ്റ് സമയങ്ങളിൽ പെട്ടെന്ന് വിഷാദത്തിലേക്ക് വഴുതി വീഴുക, ഉറക്കമില്ലായ്മ, അമിതമായ ഭയം, അകാരണമായ ഉത്കണ്ഠ എന്നിവ പ്രകടിപ്പിക്കുക, മുൻപ് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ താൽപ്പര്യമില്ലായ്മ കാണിക്കുക, അതായത് ഹോബികൾ, സ്പോർട്സ്, വായന എന്നിവയിൽ, സ്വന്തം ശരീരം ശ്രദ്ധിക്കാതെയാവുക, കുളിക്കാനോ വൃത്തിയായി വസ്ത്രം ധരിക്കാനോ മടി കാണിക്കുക, ചില ദിവസങ്ങളിൽ രാത്രി മുഴുവൻ ഉറക്കമില്ലാതിരിക്കുക, മറ്റു ചിലപ്പോൾ അമിതമായി ഉറങ്ങുക, കണ്ണുകൾ ചുവന്നിരിക്കുക, കൃഷ്ണമണി സാധാരണ അളവിൽ നിന്ന് ചുരുങ്ങുകയോ വികസിക്കുകയോ ചെയ്യുക, ചില ലഹരികൾ വിശപ്പ് വർദ്ധിപ്പിക്കുമ്പോൾ മറ്റു ചിലത് വിശപ്പില്ലാതാക്കുന്നു, ശരീരഭാരം പെട്ടെന്ന് കൂടുകയോ കുറയുകയോ ചെയ്യുക. കൈകളിലോ മറ്റു ഭാഗങ്ങളിലോ സൂചി കുത്തിയ പാടുകളോ മുറിവുകളോ പൊള്ളലേറ്റ പാടുകളോ കാണുക. ഇത് കടുപ്പമേറിയ ലഹരി ഉപയോഗിക്കുമ്പോൾ മാത്രം. ഈ ലക്ഷണങ്ങളിൽ ഒന്ന് കണ്ടാൽ മാത്രം ഒരാൾ ലഹരിക്ക് അടിമപ്പെട്ടു എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. എന്നാൽ ഒന്നിലധികം ലക്ഷണങ്ങൾ സ്ഥിരമായി കാണുകയാണെങ്കിൽ നമ്മൾ ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് മനസ്സിലാക്കുക. ഭയപ്പെടാതെ, ലജ്ജയില്ലാതെ, തുറന്ന മനസ്സോടെ അവരെ സമീപിക്കുക. ദേഷ്യത്തോടെയോ കുറ്റപ്പെടുത്തലുകളോടെയോ ഉള്ള സമീപനം അവരെ കൂടുതൽ അകറ്റുകയേയുള്ളൂ. നമ്മൾ ചെയ്യേണ്ടത് സ്നേഹത്തോടെയും പിന്തുണയോടെയുമുള്ള സംഭാഷണങ്ങൾക്ക് തുടക്കമിടുക എന്നതാണ്. ആസക്തി ഒരു രോഗമാണ്. അത് ചികിത്സയിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കും.
2: ലഹരിക്കെതിരെ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പച്ചവെള്ളവും ചൂടുവെള്ളവും കണ്ടാൽ ഒരേപോലെയാണ്. തൊട്ടാൽ മാത്രമേ ഉള്ളിലെ തണുപ്പും ഉള്ളിലെരിയുന്ന തീക്കനലും തിരിച്ചറിയാനാവൂ. മറ്റുള്ളവർ പറയുന്നത് കേട്ട് ആരെയും മനസ്സിലാക്കും.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: തമിഴകം കേൾക്കാം. തമിഴ് ഗാനങ്ങൾ.
0: തമിഴകത്തിൽ ഇന്നാദ്യം ഗുലാർ ഭഗവലി എന്ന ചിത്രത്തിന് വേണ്ടി വിവേക് മെറവിൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. രചന കോ ശേഷ, ആലാപനം മെറവിൻ സോളമൻ, സമീര ഭരദ്വാജ്.

ദർബുഗ ശിവയുടെ സംഗീതത്തിൽ സിദ് ശ്രീറാം ആലപിച്ച ഗാനമാണ് അടുത്തത്. രചന താമരൈ. ചിത്രം ഏനൈ നോക്കി പായും തോട്ട.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: തമിഴകം കേൾക്കാം. തമിഴ് ഗാനങ്ങൾ.
0: ചിത്രം കൊടി. സംഗീതം സന്തോഷ് നാരായണൻ. ആലാപനം വിജയ് നാരായണൻ.

മെഴ്സൽ എന്ന ചിത്രത്തിന് വേണ്ടി എ ആർ റഹ്മാൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. രചന വിവേക്, ആലാപനം എ ആർ റഹ്മാൻ, ശ്രേയ ഘോഷാൽ.

ഹരിചരണം തൻവിയും പയ്യ എന്ന ചിത്രത്തിനു വേണ്ടി ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം യുവൻ ശങ്കർ രാജ, രചന നാമുത്തുകുമാർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസൈ റേഡിയോ 91.2.

0: തമിഴകം കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
1: തമിഴകത്തിലിനി അച്ചം എൺപത് മണിമേട എന്ന ചിത്രത്തിന് വേണ്ടി എ ആർ റഹ്മാൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. രചന താമരൈ, ആലാപനം സിദ് ശ്രീറാം, അപർണ നാരായണൻ.

കർക്കി രചന നിർവഹിച്ച് ഹാരിസ് ജയരാജ് സംഗീതം നൽകിയ ഗാനമാണ് അടുത്തത്. ചിത്രം കോ. ആലാപനം പ്രശാന്തിനി, ആലാപരാജു, ശ്രീചരൺ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: തമിഴകം കേൾക്കാം. തമിഴ് ഗാനങ്ങൾ.
2: വിനയ് താണ്ടി വരുവായ എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് പ്രകാശും സൂസനയും ബ്ലേസും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം AR റഹ്മാൻ, രചന താമരൈ.

വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ ഉദിത് നാരായണും ശ്രേയ ഘോഷാലും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. രചന യുഗഭാരതി, ചിത്രം കുരുവി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: മറക്കാൻ പറയാൻ എന്തെളുപ്പം. എന്തെങ്കിലും തരത്തിലുള്ള ആഘാതങ്ങൾ ഏൽപ്പിക്കാത്തവരായി ആരുമില്ല. പലരും അതൊക്കെ മറക്കാൻ ശ്രമിക്കും. ശ്രമിച്ചാലും മറക്കാൻ കഴിയാത്ത ചിലതുണ്ടാകും. എന്തൊക്കെ മറക്കണം, എന്തൊക്കെ മറക്കരുത് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഒരു ഉത്തരം പറയാൻ കഴിയില്ല. അത്ര കണ്ട് സങ്കീർണമാണ് മറവിയുടെ അർത്ഥമേഖല. അടുത്ത് സ്നേഹിച്ചവർ തമ്മിൽ പിരിയുമ്പോൾ പറയുന്ന ഒരു വാക്കാണ് എന്നെ മറന്നേക്കൂ എന്നത്. മറക്കാൻ പറയാൻ എന്തെളുപ്പം എന്നതായിരിക്കും അതിന്റെ മറുപടി. ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിൽ മറക്കാൻ കഴിയുന്നതായി ഒന്നുമില്ല. അങ്ങനെ മറന്നു കഴിഞ്ഞാൽ ജീവിതം തന്നെയില്ല. ചിലർ പറയാറില്ലേ, ഇത് മറക്കണമെങ്കിൽ ഞാൻ മരിക്കണമെന്ന്. ശരിയാണ്, വിശാലമായ അർത്ഥത്തിൽ ആരുമൊന്നും മറക്കുന്നില്ല. മറന്നു എന്ന് പറയുന്നത് വെറുതെയാണ്, വെറുമൊരു ഭംഗിക്കാണ്. അനുഭവങ്ങളുടെ അടുക്കാണ് ജീവിതം. അടുക്കി വെക്കപ്പെട്ട ഇഷ്ടികകളിൽ ഇടയ്ക്കു നിന്ന് ചിലത് വലിച്ചെടുക്കുമ്പോൾ എന്തുണ്ടാകും? അതിന്റെ ഘടന തെറ്റും. അതുപോലെ തന്നെയാണ് അനുഭവങ്ങളിൽ ചിലത് മറക്കുക, ചിലത് ഓർക്കുക എന്നൊക്കെ പറയുന്നത്. ഒട്ടും പ്രായോഗികമല്ല അങ്ങനെയൊരു വേർതിരിവ്. പുതിയ പുതിയ അനുഭവങ്ങൾ ഉണ്ടാകുന്നതിനനുസരിച്ച് പഴയത് മറക്കാമെന്ന് വെച്ചാലോ, മനഃശാസ്ത്രപരമായി അതും എളുപ്പമല്ല. മറവിക്കാരെ കീർത്തി അനുഗ്രഹിക്കുകയില്ല. കർത്തവ്യങ്ങൾ യഥാസമയം വിജയകരമായി നിർവഹിക്കുന്നതിലൂടെയാണല്ലോ കീർത്തി പരക്കുന്നത്. അതിലുള്ള മറവി അവരെയും വിസ്മൃതിയിൽ തള്ളുന്നു. അതുകൊണ്ട് മറക്കരുത്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് എത്തി നിൽക്കുന്നത് മെയ് 17-ന്റെ തട്ടകത്തിലാണ്. 1749 മെയ് 17 രോഗ പ്രതിരോധ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന നിലയിൽ വൈദ്യശാസ്ത്ര ചരിത്രത്തിൽ ലബ്ധപ്രതിഷ്ഠനായ ഡോക്ടർ എഡ്വേർഡ് ജെന്നർ ഇംഗ്ലണ്ടിലെ ബെർക്കലിയിൽ ജനിച്ചിരിക്കുന്നു. 1756 മെയ് 17 സപ്തവത്സര യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. 5 ഭൂഖണ്ഡങ്ങളിലെ വിവിധ യുദ്ധഭൂമികളിൽ യൂറോപ്പിലെ 5 പ്രധാന ശക്തികൾ പരസ്പരം പോരാടിയ ചരിത്ര പ്രസിദ്ധമായ യുദ്ധങ്ങളെ ഒരുമിപ്പിച്ചാണ് ചരിത്രകാരന്മാർ സപ്തവത്സര യുദ്ധം എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത്.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിമാരുടെ പട്ടിക പ്രഖ്യാപിച്ചു. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കൊരുങ്ങി തലസ്ഥാന നഗരി. നഗരത്തിൽ നാളെ രാവിലെ മുതൽ ഗതാഗത നിയന്ത്രണം. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ പഞ്ചാബ് കിങ്സിന് 223 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുഖ്യമന്ത്രിയടക്കം 21 മന്ത്രിമാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ശ്രീ വി ഡി സതീശൻ മന്ത്രിമാരുടെ പട്ടിക ലോക്ഭവനിലെത്തി ഗവർണർക്ക് കൈമാറി. സംസ്ഥാനത്ത് പുതിയ മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ കണ്ടോൺമെന്റ് ഹൌസിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകും. ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറാകും. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, പി സി വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, കെ എ തുളസി, ടി സിദ്ദിഖ്, ഒ ജെ ജനീഷ്, എ പി അനിൽകുമാർ, എം ലിജു, റോജി എം ജോൺ, പി കെ കുഞ്ഞാലിക്കുട്ടി, പി കെ ബഷീർ, എൻ ഷംസുദ്ദീൻ, വി ഇ അബ്ദുൾ ഗഫൂർ, കെ എം ഷാജി, സി പി ജോൺ, അനൂപ് ജേക്കബ്, ഷിബു ബേബി ജോൺ, മോൻസ് ജോസഫ് തുടങ്ങിയവർ മന്ത്രിമാരാകും. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ചടങ്ങ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊല്ലിക്കോട്.
1: നാളെ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയായി വി ഡി സതീശനും ഒപ്പം മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് തിരുവനന്തപുരം നഗരത്തിൽ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ 4 ഗേറ്റുകൾ വഴിയായിരിക്കും പ്രവേശനം. പ്രധാന ഗേറ്റിലൂടെ വി ഐ പികൾക്ക് മാത്രമായിരിക്കും പ്രവേശനം ഉണ്ടായിരിക്കുക. മാധ്യമപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കുമുള്ള പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങ് തത്സമയം കാണുന്നതിനായി എൽഇഡി വാളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്.
0: പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെ രാവിലെ 7 മണി മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സ്റ്റാച്യു വഴി പോകേണ്ട വാഹനങ്ങൾ വെള്ളയമ്പലം, വഴുതക്കാട്, തൈക്കാട് വഴി പോകണം. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന എംഎൽഎമാരുടെയും എംപിമാരുടെയും വാഹനങ്ങൾ സെക്രട്ടേറിയറ്റിനകത്ത് പാർക്ക് ചെയ്യണം. ചടങ്ങിനെത്തുന്ന മറ്റുള്ളവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേകം സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കേണ്ടതാണെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് സ്വീഡനിലെ ഗോഥൻബർഗിൽ എത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാരം, നിർമ്മിത ബുദ്ധി, സാങ്കേതിക വിദ്യ, സ്റ്റാർട്ടപ്പുകൾ, ബഹിരാകാശം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണം ഇരു നേതാക്കളും അവലോകനം ചെയ്യും. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ പുതുതായി ആരംഭിച്ച ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം നേരത്തെ മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥരുടെയും വ്യവസായികളുടെയും അഭ്യർത്ഥനകൾ പരിഗണിച്ചാണ് ഈ വർഷം മുതൽ ഹ്രസ്വകാല ഹജ്ജ് പാക്കേജ് ആദ്യമായി അവതരിപ്പിച്ചത്. രാജ്യത്തെ 7 വിമാനത്താവളങ്ങൾ വഴിയാണ് ഈ സൌകര്യം ഒരുക്കിയിട്ടുള്ളത്. ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ സംസ്ഥാനത്ത് 1-ാം സ്ഥാനം നേടി കണ്ണൂർ ജില്ലയിലെ കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: സ്കൂളിലെ 119 വിദ്യാർത്ഥികൾക്കാണ് മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ചത്. സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ ഉൾപ്പെടുന്ന പൊതുവിദ്യാലയ വിഭാഗത്തിൽ മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ സംസ്ഥാനത്ത് 5-ാം സ്ഥാനവും ഈ വിദ്യാലയത്തിനാണ്. പരീക്ഷ എഴുതിയ 395 വിദ്യാർത്ഥികളിൽ മുഴുവൻ പേരും വിജയിച്ചു. ഭൗതിക സാഹചര്യങ്ങളുടെ കാര്യത്തിലും സ്കൂൾ മുൻപന്തിയിലാണ്. എയർ കണ്ടീഷൻ ചെയ്ത ലാബ് ഉൾപ്പെടെയുള്ള സൌകര്യങ്ങളാണ് ഈ സർക്കാർ വിദ്യാലയത്തിനുള്ളത്.
0: CBSE 12-ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണയത്തിൽ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം സുതാര്യതയും കൃത്യതയും വർദ്ധിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ ഇന്ന് CBSE 12-ാം ക്ലാസ് ഫലങ്ങളുമായി ബന്ധപ്പെട്ട ആശങ്കകളെക്കുറിച്ച് സംസാരിക്കവെ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജയ് കുമാറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായി ഒഴിവാക്കണം. അതേസമയം ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ആലപ്പുഴ ജില്ലയിൽ മഴ ശക്തമാവുകയാണ്. കനത്ത മഴയിലും കാറ്റിലും വിവിധയിടങ്ങളിൽ വൻ നാശനഷ്ടമുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
4: കനത്ത മഴയിലും കാറ്റിലും ആലപ്പുഴ ജില്ലയിൽ 10 വീടുകൾ തകർന്നു. കൈനകരി, പുളിങ്കുന്ന്, അരൂർ, എഴുമുന്ന എന്നീ പഞ്ചായത്തുകളിൽ ചുഴലിക്കാറ്റ് വലിയ നാശമാണ് ഉണ്ടാക്കിയത്. കാറ്റിൽ മരം വീണാണ് വീടുകൾ തകർന്നത്. എഴുമുന്നയിൽ മരം വീണ ഒരു കാറും തകർന്നു. കുട്ടനാട്ടിലെ പുഞ്ചകൃഷിക്കും കനത്ത മഴ ഭീഷണിയായിട്ടുണ്ട്. കർഷകർ ആശങ്കയിലുമാണ്. അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിൽ കടൽക്ഷോഭവും തലപൊക്കി. അവധിക്കാലത്ത് സജീവമായ കായലോര ടൂറിസം മേഖലയ്ക്കും മഴ വില്ലനായി മാറി.
0: കൊല്ലം ജില്ലയിൽ ഡെങ്കിപ്പനി വ്യാപനം തുടരുന്നു. ഇതുവരെ 250 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ച കൊല്ലം കോർപ്പറേഷൻ മേലില, നെടുവത്തൂർ തുടങ്ങിയ മേഖലകൾ ഹോട്ട് പോയിന്റുകളിലാണ്. ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. ഒരുമിച്ച് രക്താതിമർദ്ദം നിയന്ത്രിക്കുക, നിങ്ങളുടെ രക്തസമ്മർദ്ദം പതിവായി പരിശോധിക്കുക, നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. രക്താതിമർദ്ദത്തിന്റെ കാരണങ്ങളും പ്രതിരോധവും സംബന്ധിച്ച് തൃശൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇന്ദു PS ആകാശവാണി വാർത്തകളോട്.
5: അമിത രക്തസമ്മർദ്ദം ഒരു നിശബ്ദ കൊലയാളിയാകുന്നത് അത് മിക്കവാറും പേരിൽ യാതൊരു ലക്ഷണവും ഇല്ലാതെ ഉയർന്നിരിക്കാം. ഒരുപക്ഷെ ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ സങ്കീർണതകൾ സംഭവിക്കുമ്പോൾ മാത്രമാണ് നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ രക്തസമ്മർദ്ദം പരിശോധിക്കുകയും തിരിച്ചറിയുകയും നേരത്തെ തന്നെ ചികിത്സിക്കുകയും ചെയ്യാം. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് കൂടിയ ഭക്ഷണങ്ങളുടെ അളവ് വളരെ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുക. പഴങ്ങളും പച്ചക്കറികളും കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക.
0: IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ പഞ്ചാബ് കിങ്സിന് 223 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ പഞ്ചാബ് ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ന് നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ഡൽഹിയിൽ രാത്രി 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി VD സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിമാരുടെ പട്ടിക പ്രഖ്യാപിച്ചു. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കൊരുങ്ങി തലസ്ഥാന നഗരി. നഗരത്തിൽ നാളെ രാവിലെ മുതൽ ഗതാഗത നിയന്ത്രണം. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ പഞ്ചാബ് കിങ്സിന് 223 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
6: ഇന്നത്തെ പോലെ വളർന്നിട്ടില്ലാത്ത ആ കാലത്ത് സങ്കീർണമായ ഗണിതക്രിയകൾ ചെയ്യാൻ IBM കമ്പ്യൂട്ടറുകളെയാണ് നാസ ആശ്രയിച്ചിരുന്നത്. എന്നാൽ ആ യന്ത്രങ്ങളെക്കാൾ നാസയിലെ ശാസ്ത്രജ്ഞരും ബഹിരാകാശ സഞ്ചാരികളും വിശ്വസിച്ചിരുന്നത് ഒരു പെൻസിലും പേപ്പറും മാത്രം കയ്യിലേന്തിയ ഒരു കറുത്ത വർഗക്കാരിയായ വനിതയെയായിരുന്നു, കാത്രിൻ ജോൺസൺ. 1962 അമേരിക്കയുടെ ഫ്രണ്ട്ഷിപ്പ് 7 ദൗത്യത്തിന് തയ്യാറെടുക്കുകയായിരുന്നു ജോൺ ഗ്ലെൻ. ഭൂമിയെ ഭ്രമണം ചെയ്യുന്ന ആദ്യ അമേരിക്കക്കാരനാകാൻ പോകുന്ന അദ്ദേഹത്തിന് തന്റെ യാത്രാപഥത്തെക്കുറിച്ച് ആശങ്കകളുണ്ടായിരുന്നു. അന്ന് പുതുതായി കൊണ്ടുവന്ന IBM 7090 കമ്പ്യൂട്ടർ കണക്കുകൂട്ടലുകൾ നടത്തി കഴിഞ്ഞിരുന്നു. എങ്കിലും ഗ്ലെൻ ശാസ്ത്രജ്ഞരോട് ആവശ്യപ്പെട്ടത് ഇതായിരുന്നു, ആ പെൺകുട്ടിയെക്കൊണ്ട് ഈ നമ്പറുകൾ ഒരിക്കൽ കൂടി പരിശോധിപ്പിക്കൂ, അവൾ ശരിയാണെന്ന് പറഞ്ഞാൽ ഞാൻ പോകാൻ തയ്യാറാണ്. യന്ത്രങ്ങളെക്കാൾ കാതറിന്റെ ബുദ്ധിയിലായിരുന്നു ആ പര്യവേക്ഷകന്റെ വിശ്വാസം. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ 1969 അപ്പോളോ 11 ദൗത്യത്തിൽ കാതറിന്റെ പങ്ക് നിസ്തുലമായിരുന്നു. ചന്ദ്രനിലേക്കുള്ള പേടകത്തിന്റെ പാതയും തിരികെ ഭൂമിയിലേക്കുള്ള ലാൻഡിങ്ങും കൃത്യമായി കണക്കുകൂട്ടിയത് അവരായിരുന്നു. 1970 അപ്പോളോ 13 ദൗത്യത്തിൽ വലിയൊരു സ്ഫോടനം നടന്നപ്പോൾ ബഹിരാകാശ സഞ്ചാരികളെ സുരക്ഷിതമായി ഭൂമിയിലെത്തിക്കാനുള്ള ബാക്കപ്പ് ചാർട്ടുകൾ തയ്യാറാക്കിയതും കാതറിന്റെ ഗണിതശാസ്ത്ര മികവായിരുന്നു. ആ കണക്കുകൂട്ടലുകൾ പിഴച്ചിരുന്നുവെങ്കിൽ ആ സഞ്ചാരികൾക്ക് ഒരിക്കലും മടങ്ങിവരാൻ സാധിക്കുമായിരുന്നില്ല. സ്ത്രീകൾക്കും കറുത്ത വർഗക്കാർക്കും വലിയ വിവേചനങ്ങൾ നേരിടേണ്ടി വന്ന ഒരു കാലത്താണ് കാതറിൻ നാസയിൽ തന്റെ സ്ഥാനമുറപ്പിച്ചത്. പുരുഷന്മാർ മാത്രം പങ്കെടുത്തിരുന്ന മീറ്റിംഗുകളിൽ ധൈര്യപൂർവ്വം കടന്നു ചെല്ലാനും ചോദ്യങ്ങൾ ചോദിക്കാനും അവർ മടിച്ചില്ല. എന്തുകൊണ്ടാണ് അവിടെ എനിക്കൊരു സ്ഥാനമില്ലാത്തത് എന്ന അവരുടെ ചോദ്യത്തിന് മുന്നിൽ അധികാരികൾക്ക് വഴിമാറേണ്ടി വന്നു. തടസ്സങ്ങളെല്ലാം തന്റെ പ്രതിഭ കൊണ്ട് അവർ തകർത്തെറിഞ്ഞു. പതിറ്റാണ്ടുകളോളം കാതറിന്റെ സേവനങ്ങൾ ലോകം അറിഞ്ഞിരുന്നില്ല. എന്നാൽ 2015 അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം നൽകി അവരെ ആദരിച്ചു. 2016 പുറത്തിറങ്ങിയ ഹിഡൻ ഫിംഗേഴ്സ് എന്ന ചലച്ചിത്രത്തിലൂടെയാണ് കാതറിന്റെയും സഹപ്രവർത്തകരുടെയും പോരാട്ട കഥ ലോകം മുഴുവൻ അറിഞ്ഞത്. 2020 ഫെബ്രുവരിയിൽ 101 വയസ്സിൽ അന്തരിക്കുമ്പോൾ ചരിത്രത്തിൽ തിളക്കമാർന്ന ഒരു നക്ഷത്രമായാണ് കാതറിൻ മാറിയത്. ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാൾ ദൂരത്തേക്ക് മനുഷ്യന്റെ ചിന്തകളെ എത്തിക്കാൻ സഹായിച്ച ആ മനുഷ്യ കമ്പ്യൂട്ടർ എന്നും ഓർമ്മിക്കപ്പെടും. നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ ഏതൊരു പരിധിയും ലംഘിക്കാമെന്ന് കാതറിൻ ജോൺസന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
7: ഹേ റോസ്, ഹേ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: മനോമേതം മസ്തിഷ്കത്തെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: മനുഷ്യന്റെ തലച്ചോറിനെ കുറിച്ചുള്ള ഏറ്റവും അത്ഭുതകരമായൊരു സത്യം ന്യൂറോ സയന്റിസ്റ്റുകൾ അടുത്തിടെ കണ്ടെത്തിയിരിക്കുന്നു. അതിതാണ്, നിങ്ങളുടെ ചിന്തകൾ സത്യമാണോ കള്ളമാണോ എന്ന് തലച്ചോറ് കാര്യമാക്കുന്നില്ല, പകരം നിങ്ങൾ എത്രത്തോളം ഒരു ചിന്ത ആവർത്തിക്കുന്നുവോ അതിനെ അത് വിശ്വസിക്കുന്നു. മനുഷ്യന്റെ ചിന്താഗതി, സ്വഭാവം, വൈകാരിക പാറ്റേണുകൾ എന്നിവയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ തന്നെ ഈ കണ്ടെത്തൽ മാറ്റിമറിച്ചിരിക്കുകയാണ്. ഈ ആവർത്തനത്തിന്റെ ശാസ്ത്രീയമായ ശക്തി എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മൾ സംസാരിക്കുന്ന ഓരോ ചിന്തയും തലച്ചോറിലെ ന്യൂറോണുകൾ തമ്മിലുള്ള ആശയവിനിമയമാണ്. ഒരു ചിന്ത ആവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു ചിന്ത ആവർത്തിക്കുമ്പോൾ ആ ചിന്തയുമായി ബന്ധിപ്പിച്ച ന്യൂറൽ പാതകൾ ശക്തിപ്പെടുന്നു. ഈ പാതകളിലൂടെയുള്ള സിഗ്നലുകൾ അതിവേഗം സഞ്ചരിക്കുന്നു. കാലക്രമേണ തലച്ചോറ് ആ ചിന്തയെ തന്റെ സ്ഥിരമായ യാഥാർത്ഥ്യമായി, അതായത് ഡിഫോൾട്ട് റിയാലിറ്റി, അംഗീകരിക്കാൻ തുടങ്ങുന്നു. ആവർത്തനം എന്നത് തലച്ചോറിനെ സംബന്ധിച്ച് തെളിവാണെന്ന് പറയാം. സ്ഥിരമായ ആവർത്തനം കാലക്രമേണ നമ്മുടെ വ്യക്തിത്വമായി മാറുന്നു. നിങ്ങൾ ആവർത്തിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളായി നിങ്ങൾ മാറുന്നു എന്നതിന്റെ ശാസ്ത്രീയ വിശദീകരണമാണിത്. സ്വയം പറയുന്ന നെഗറ്റീവ് വാക്കുകൾ എന്തുകൊണ്ടാണ് ഇത്രയധികം ഭാരം നൽകുന്നത് എന്ന് ഈ ശാസ്ത്രം വിശദീകരിക്കുന്നു. ഉദാഹരണത്തിന്, ഞാൻ അത്ര നല്ലവനല്ല, ഞാൻ എപ്പോഴും പരാജയപ്പെടും തുടങ്ങിയ ചിന്തകൾ യഥാർത്ഥത്തിൽ വസ്തുതാപരമായി ശരിയായിരിക്കണമെന്നില്ല, എന്നാൽ തലച്ചോറ് ഇവയെ നിർദ്ദേശങ്ങളായി കാണുന്നു. ഈ ചിന്തകൾ എത്രയധികം ആവർത്തിക്കുന്നുവോ അത്രയധികം ആഴത്തിൽ അവ നമ്മുടെ മനസ്സിൽ മുറിവുണ്ടാക്കുന്നു. ഇത് നമ്മുടെ മാനസികാവസ്ഥ, ആത്മവിശ്വാസം, തീരുമാനമെടുക്കാനുള്ള കഴിവ് എന്നിവയെ രൂപപ്പെടുത്തുന്നു. മറുവശത്ത് ആവർത്തിച്ചുള്ള പോസിറ്റീവ് ചിന്തകൾ പുതിയ സർക്യൂട്ടുകൾ നിർമ്മിക്കാൻ തുടങ്ങുന്നു. ഇത് ആരോഗ്യകരമായ വിശ്വാസങ്ങൾ, ശക്തമായ പ്രതിരോധശേഷി, ഒപ്പം ഭൂമിയിൽ വേരൂന്നിയ ആത്മബോധം എന്നിവയെ പിന്തുണയ്ക്കുന്നു. ഈ പ്രതിഭാസത്തെ ന്യൂറോ സയന്റിസ്റ്റുകൾ വിളിക്കുന്നത് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നാണ്. നമ്മുടെ തലച്ചോറിന് അതിന്റെ ഘടനയെയും പ്രവർത്തനത്തെയും മാറ്റാനുള്ള ഈ അത്ഭുതകരമായ കഴിവാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി. അകത്തുനിന്നുള്ള നിങ്ങളുടെ ആന്തരിക ശബ്ദത്തിൽ നിന്ന് പോലും ഏറ്റവും കൂടുതൽ കേൾക്കുന്നതിനോട് തലച്ചോറ് പൊരുത്തപ്പെടുന്നു. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്ന വാക്കുകൾ നിരുപദ്രവകരമല്ല, അവ അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ ഘടനയെ രൂപപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാനുള്ള ശ്രമം തുടങ്ങേണ്ടത് ഓരോ ദിവസവും നിങ്ങൾ ആവർത്തിക്കാൻ തിരഞ്ഞെടുക്കുന്ന ചിന്തകളിൽ നിന്നാണ്. പുറമേയുള്ള സാഹചര്യങ്ങൾ മാറ്റുന്നതിനേക്കാൾ പ്രധാനം ഉള്ളിലുള്ള സംഭാഷണങ്ങൾ മാറ്റുന്നതാണ്. ശാസ്ത്രം നമുക്ക് നൽകുന്ന സന്ദേശം ലളിതമാണ്: മനസ്സിനെ സംരക്ഷിക്കുക, ഉദ്ദേശത്തോടെ സംസാരിക്കുക, സ്പീക്ക് വിത്ത് ഇന്റൻഷൻ. നിങ്ങളുടെ തലച്ചോറ് വിശ്വസിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം അതിന് നൽകുക. ഓർക്കുക, നമ്മുടെ മനസ്സിന്റെ നിർമ്മാതാക്കൾ നമ്മൾ തന്നെയാണ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേധം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

കളകളമിളക് മുതടിവി ഇലകളിന്റെ ഒരു കുളിരൊരു പുളകം കരളിലും അലരി തെളുതിരും ഒരാളികുളമിളകിയ ചുരുളകം ആഹാ കളകളമിളക് മുരടിവിയിൽ അലകളിലൊരു കുളിരൊരു പുളകം കരളിലും അലരി തെളുതിരും ഒരാളികുളമിളകിയ

മനുഷ്യർ ചിന്തിക്കുന്നിടത്തോളം അവർ തമ്മിൽ വൈവിധ്യമുണ്ടാകും. ഈ വിവിധത്വമാണ് ജീവിത ലക്ഷണം. അതുണ്ടായിരിക്കണം. എത്ര മനുഷ്യരുണ്ടോ അത്രയും വിവിധത്വവും ഉണ്ടാവും. അങ്ങനെ വിവിധങ്ങളായാലേ സർഗാത്മകതയും ക്രിയാത്മകതയും പൂവണിയുകയുള്ളൂ. അത് നശിപ്പിച്ച് എല്ലാവരും ഒരുപോലെയാകണമെന്ന് വാശി പിടിച്ചതായിരുന്നു ഹിറ്റ്ലറുടെ ഏറ്റവും വലിയ പരാജയം. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാ സൈ റേഡിയോ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ 20 അംഗങ്ങൾ. നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവ ഭാവി സമ്പദ്വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. CBSE 12-ാം ക്ലാസ് പരീക്ഷകളിലെ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം മൂല്യനിർണയ പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കിയതായി കേന്ദ്ര സർക്കാർ. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ശത്രുരാജ്യങ്ങളുടെ സൈനിക കപ്പലുകൾ ഹോർമുസിലൂടെ കടത്തിവിടില്ലെന്ന് ഇറാൻ. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം അല്പസമയത്തിനകം. ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. വാർത്തകൾ വിശദമായി. രണ്ട് ദിവസത്തെ നെതർലാൻഡ്സ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുൻപ് സ്വീഡനിലെത്തി. ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിലുള്ള സൌഹൃദം കൂടുതൽ ശക്തമാക്കുന്നതിനും ഉഭയകക്ഷി ബന്ധത്തിന്റെ ആക്കം കൂട്ടുന്നതിനും സന്ദർശനം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഡച്ച് പ്രധാനമന്ത്രി റോബ് യെറ്റനുമായി പ്രധാനമന്ത്രി നടത്തിയ ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രതിരോധം, നിർണായക ധാതുക്കൾ തുടങ്ങിയവ സംബന്ധിച്ച 17 കരാറുകളിൽ ഒപ്പുവച്ചിരുന്നു. സ്വീഡൻ സന്ദർശനവേളയിൽ സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൽഫ് ക്രിസ്റ്റേഴ്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന പ്രധാനമന്ത്രി യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെയും അഭിസംബോധന ചെയ്യും. കേരളത്തിൽ UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭയാണ് നാളെ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യുക. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ലോക്ഭവനിലെത്തി ഗവർണർക്ക് കൈമാറി. മന്ത്രിസ്ഥാനത്തെത്തുന്നവരുടെ പേരുകൾ ശ്രീ VD സതീശൻ വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, ടി സിദ്ദിഖ്, ബിന്ദു കൃഷ്ണ, KA തുളസി, എം ലിജു, റോജി എം ജോൺ, OJ ജനീഷ് എന്നിവരാണ് കോൺഗ്രസിൽ നിന്നുള്ള മന്ത്രിമാർ. PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, എൻ ഷംസുദ്ദീൻ, KM ഷാജി, VE അബ്ദുൾ ഗഫൂർ എന്നിവരാണ് മുസ്ലിം ലീഗിൽ നിന്ന് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. ഷിബു ബേബി ജോൺ, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, CP ജോൺ എന്നിവർ ഘടകകക്ഷികളിൽ നിന്ന് മന്ത്രിസഭയിലുണ്ടാകും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറും ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറുമാകും. ചീഫ് വിപ്പിനെ കേരള കോൺഗ്രസ് പ്രഖ്യാപിക്കുമെന്നും ശ്രീ VD സതീശൻ അറിയിച്ചു. മന്ത്രിമാരുടെ വകുപ്പുകൾ നാളെ ഗവർണറെ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവ ഭാവി സമ്പദ്വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ മില്യൺ മൈൻഡ്സ് ടെക് പാർക്ക് ഫേസ് 1, ഗ്രെമി സിറ്റി ക്യാമ്പസ് എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: आने वाले 25 साल में जो सेक्टर विश्व की अर्थनीति को, विश्व के अर्थतंत्र को दिशा देंगे, वो सभी क्षेत्र में आज भारत फाउंडर बनकर अपनी मजबूत उपस्थिति को दर्ज करा रहा है. AI और डीप टेक के जो भविष्य है, इसके लिए इसके जैसे टेक पार्क बहुत बड़ा काम भी करेंगे और इसको आगे भी बढ़ाएंगे.
0: രണ്ട് ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന്റെ ഭാഗമായി ഗാന്ധിനഗറിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിന്റെ ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്ററും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിനഗർ ജില്ലാ സഹകരണ പാൽ ഉൽപാദക യൂണിയൻ ലിമിറ്റഡിന്റെ 5 ലക്ഷം ലിറ്റർ ശേഷിയുള്ള പ്ലാന്റും കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ വൈദ്യുതി ആവശ്യകതയുടെ 33% പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിലൂടെയാണ് നിറവേറ്റുന്നതെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഒരു ദിവസം 256.4 GW എന്ന റെക്കോർഡ് വൈദ്യുതി ആവശ്യകത ഇന്ത്യ വിജയകരമായി കൈകാര്യം ചെയ്തതായി ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ വൈദ്യുതി അടിസ്ഥാന സൌകര്യങ്ങൾ കൂടുതൽ ശക്തവും ഭാവിയിലേക്ക് സുസജ്ജവുമാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. CBSE 12-ാം ക്ലാസ് പരീക്ഷകളിലെ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം മൂല്യനിർണയ പ്രക്രിയയിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കിയതായി കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ CBSE 12-ാം ക്ലാസ് ഫലങ്ങളെക്കുറിച്ച് ഉയർന്ന ആശങ്കകൾക്ക് മറുപടി നൽകവേ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജീവ് കുമാർ അറിയിച്ചതാണ് ഇക്കാര്യം. OSM ആദ്യമായി 2014 അവതരിപ്പിച്ചതാണെന്നും നിരവധി സർവകലാശാലകളും അന്താരാഷ്ട്ര ബോർഡുകളും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നതായും ശ്രീ സഞ്ജീവ് കുമാർ പറഞ്ഞു. ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിലൂടെ 98 ലക്ഷം ഉത്തര പേപ്പറുകളുടെ ഡിജിറ്റൽ മൂല്യനിർണയം നടത്തിയതായും അദ്ദേഹം അറിയിച്ചു. തിരുവനന്തപുരം ന്യൂഡൽഹി രാജധാനി എക്സ്പ്രസിന്റെ കോച്ചുകളിൽ തീപിടുത്തമുണ്ടായ സംഭവത്തിൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ട് റെയിൽവേ മന്ത്രാലയം. ഇന്ന് പുലർച്ചെ 5:15 കോട്ട ഡിവിഷനിലെ നാഗ്ദയ്ക്ക് സമീപമാണ് ഒരു ഗാർഡ് കോച്ചിലും AC 3 ടയർ കോച്ചിലും തീപിടുത്തമുണ്ടായത്. അപകടത്തിൽ യാത്രക്കാർക്കാർക്കും പരിക്കില്ല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആഗോള എണ്ണ ഊർജ്ജ വ്യാപാരത്തിൽ നിർണായകമായ ഹോർമൂസ് കടലിടുക്കിലൂടെ ശത്രു രാജ്യങ്ങളുടെ സൈനിക കപ്പലുകൾ കടന്നുപോകാൻ അനുവദിക്കില്ലെന്ന് ഇറാൻ. പാതയിലൂടെയുള്ള ഗതാഗതം നിയന്ത്രിക്കുന്നതിന് ഏർപ്പെടുത്തിയ സംവിധാനം പ്രയോജനപ്പെടുത്താൻ ഇറാനുമായി സഹകരിക്കുന്ന രാജ്യങ്ങളുടെ വാണിജ്യ കപ്പലുകളെ മാത്രമേ അനുവദിക്കൂ എന്ന് ഇറാൻ പാർലമെന്റിന്റെ സുരക്ഷാ സമിതി തലവൻ ഇബ്രാഹിം അസീസി പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം ആണവായുധങ്ങൾ കൈവശം വയ്ക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്നും ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം സുഗമമായി നടക്കണമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചൈന സന്ദർശന വേളയിൽ അമേരിക്കയും ചൈനയും ധാരണയായിരുന്നു. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ജീവനക്കാരെ ലക്ഷ്യമിടുന്നതും ഗതാഗത സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നതും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് UNലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കൌൺസിലിന്റെ പ്രത്യേക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
3: Targeting of commercial shipping, endangering civilian crew, impeding freedom of navigation in the Strait of Hormuz are unacceptable. International law in this regard must be fully respected. Open and predictable trade flows must be preserved and fragmentation avoided. Coordinated efforts are needed to stabilize energy markets and support countries facing external and fiscal pressures. Strengthening multilateral financial support mechanisms will also be critical in this regard.
0: IPL ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 23 റൺ വിജയം. രണ്ടാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ചൈനയിൽ നടക്കുന്ന ബാവോജി ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ശ്രിയാൻഷി വാലിഷെട്ടിക്ക് വെള്ളിമെഡൽ. ചൈനീസ് താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് ശ്രിയാൻഷി തോൽപ്പിച്ചത്. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ പുതുതായി ആരംഭിച്ച ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയ സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം നേരത്തെ മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥരുടെയും വ്യവസായികളുടെയും അഭ്യർത്ഥനകൾ പരിഗണിച്ചാണ് ഈ വർഷം മുതൽ ഹ്രസ്വകാല ഹജ്ജ് പാക്കേജ് ആദ്യമായി അവതരിപ്പിച്ചത്. അബുദാബിയിലെ ബരാക ആണവ നിലയത്തിന് സമീപം ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തം. പ്ലാന്റിന് പുറത്തുള്ള ജനറേറ്ററിലാണ് തീപിടുത്തമുണ്ടായത്. ആർക്കും പരിക്കില്ലെന്നും പ്ലാന്റിന്റെ പ്രവർത്തനങ്ങളെയോ സുരക്ഷാ സംവിധാനങ്ങളെയോ തീപിടുത്തം ബാധിച്ചില്ലെന്നും അധികൃതർ അറിയിച്ചു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ പാലക്കാട് മലപ്പുറം ഒഴികെയുള്ള മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ എവറസ്റ്റ് 32-ാം തവണയും വിജയകരമായി കീഴടക്കി നേപ്പാളി പർവ്വതാരോഹകൻ കാമി റീത്ത ഷെർപ്പ പുതിയ ചരിത്രം കുറിച്ചു. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ സ്വന്തം ലോക റെക്കോർഡാണ് ഈ 56-കാരൻ തിരുത്തിക്കുറിച്ചത്. ഇതോടൊപ്പം മൌണ്ടൻ ക്യൂയിൻ എന്നറിയപ്പെടുന്ന ലെക്പ ഷെർപ്പയും 11-ാം തവണ എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യ നേപ്പാളി വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഡൊമിനിക്കയിലെ തദ്ദേശീയ ജനവിഭാഗമായ കലിനാഗോ സമൂഹത്തിന്റെ വികസനത്തിന് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ. UNDP പങ്കാളിത്തത്തിലൂടെ കലിനാഗോ ജനതയെ സഹായിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യ സഹമന്ത്രി പബിത്ര മാർഗരിറ്റ അറിയിച്ചു. കലിനാഗോ പ്രദേശം സന്ദർശിച്ച ശേഷം സാമൂഹ്യ മാധ്യമത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ 20 അംഗങ്ങൾ. നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവ ഭാവി സമ്പദ് വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. CBSE 12-ാം ക്ലാസ് പരീക്ഷകളിലെ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം മൂല്യനിർണയ പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കിയതായി കേന്ദ്ര സർക്കാർ. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ശത്രുരാജ്യങ്ങളുടെ സൈനിക കപ്പലുകൾ ഹോർമൂസിലൂടെ കടത്തിവിടില്ലെന്ന് ഇറാൻ. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ

ബയോസ്കോപ്പിൽ ഇന്നാദ്യം ദിവ്യ ദർശനം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ, ആലാപനം PJ ജയചന്ദ്രൻ.

കടത്തനാട്ടുമാക്കം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ.

ചിത്രം ഗുരുവായൂർ കേശവൻ, രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ, ആലാപനം കെ ജെ യേശുദാസ്.

ബയോസ്കോപ്പിൽ ഇനി സ്വാമി അയ്യപ്പൻ, ബയോസ്കോപ്പിൽ ഇനി സ്വാമി അയ്യപ്പൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ, ആലാപനം കെ ജെ യേശുദാസ്.

വനദേവത എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന നിർവഹിച്ചത് യൂസഫ് അലി കേച്ചേരി. സംഗീതം ജി ദേവരാജൻ. ആലാപനം കെ ജെ യേശുദാസും സംഘവും.

അനാവരണം എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രാമവർമ്മ രചന നിർവഹിച്ച് ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം കെ ജെ യേശുദാസ്.

ചിത്രം മോഹിനിയാട്ടം. രചന ശ്രീകുമാരൻ തമ്പി. സംഗീതം ജി ദേവരാജൻ. ആലാപനം കെ ജെ യേശുദാസ്.

അടുത്ത ഗാനം ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന നിർവഹിച്ചത് പി ഭാസ്കരൻ. സംഗീതം ജി ദേവരാജൻ. ആലാപനം കെ ജെ യേശുദാസും പി ലീലയും.

ബയോസ്കോപ്പിലിനി ONV കുറിപ്പ് രചന നിർവഹിച്ച് സലിൽ ചൗധരി സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ചിത്രം മദനോത്സവം. ആലാപനം S. ജാനകി.

ചിത്രം കായലും കയറും. രചന പൂവച്ചൽ ഖാദർ. സംഗീതം കെ വി മഹാദേവൻ. ആലാപനം കെ ജെ യേശുദാസ്.

ബയോസ്കോപ്പിൽ അടുത്ത ഗാനം സർപ്പം എന്ന ചിത്രത്തിൽ നിന്ന് ആലാപനം കെ ജെ യേശുദാസും എസ് പി ബാലസുബ്രഹ്മണ്യവും പി സുശീലയും സംഘവും.

ബയോസ്കോപ്പിലിനി കെ ജെ യേശുദാസും സംഘവും ആലപിച്ച ഗാനം കേൾക്കാം. ജീവിതം ഒരു ഗാനം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി രചന നിർവഹിച്ച് എം എസ് വിശ്വനാഥൻ സംഗീതം നൽകിയ ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ആഗ്രഹങ്ങൾ നമ്മളെ വിളിച്ചുണർത്തി എന്ന് വരില്ല. എന്നാൽ ആവശ്യകതകൾ നമ്മളെ വിളിച്ചുണർത്തുക തന്നെ ചെയ്യും. രാവിലെ ഇരുന്ന് പഠിക്കാൻ അമ്മ വിളിച്ചുണർത്തുന്നു എന്ന് വിചാരിക്കൂ. കുറച്ചുകൂടി ഉറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ച് കെഞ്ചും. നിർബന്ധിച്ച് വിളിച്ചുണർത്തിയാലും എണീറ്റിരുന്ന് ഉറക്കം തൂങ്ങും. എന്നാൽ അതേ നമ്മളോട് സ്കൂളിൽ നിന്ന് അടുത്തയാഴ്ച ഒരു ടൂർ പ്രോഗ്രാം ഉണ്ട്, രാവിലെ 5 മണിക്ക് തന്നെ സ്കൂളിൽ എത്തിച്ചേരണമെന്ന് പറഞ്ഞാൽ ആരും വിളിച്ചുണർത്താതെ തന്നെ നമ്മൾ തനിയെ ഉണരും. കാരണം ആ ടൂറിൽ പങ്കെടുക്കുക എന്നത് നമ്മളുടെ ആഗ്രഹം മാത്രമല്ല, ആവശ്യകത കൂടിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ആവശ്യകതകൾ നമ്മളെ വിളിച്ചുണർത്തുമെന്ന്. ആഗ്രഹങ്ങളല്ല, ആവശ്യകതകളാണ് വേണ്ടത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് പഞ്ചാഗ്നി എന്ന ചലച്ചിത്രത്തിലെ ഇന്ദിര എന്ന കഥാപാത്രത്തെക്കുറിച്ച് കേൾക്കാം. ജീവപര്യന്തം ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരു നക്സൽ നേതാവ് വർഷങ്ങൾക്ക് ശേഷം ഒരു ചെറിയ പരോളിന് വീട്ടിലെത്തി. അമ്മയെ കണ്ടു മടങ്ങിപ്പോയത് 80s ഒരു പത്രവാർത്തയായിരുന്നു. അതിന്റെ അനന്യസാധാരണമായതും സംവേദനക്ഷമതയുള്ളതുമായ തിരക്കഥയായിരുന്നു പഞ്ചാഗ്നി എന്ന ചലച്ചിത്രമായി രൂപപ്പെട്ടത്. വാസ്തവലോകത്തിന്റെ പിന്നിലെ വലിയ യാഥാർത്ഥ്യങ്ങൾ MT അതിനെ ചലച്ചിത്രമാക്കി, തിരശീലയിലെ കവിതയാക്കി. 1986 പുറത്തിറങ്ങിയ ചലച്ചിത്രം ഹരിഹരന്റെ സംവിധാനം ഇന്ദിര എന്ന കഥാപാത്രത്തിന്റെ അതിശക്തമായ അടയാളപ്പെടുത്തൽ. ഒരുപക്ഷെ അത്രയും കരുത്തുള്ള കഥാപാത്രം അതിനു മുൻപ് മലയാളത്തിന്റെ തിരശീലയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല എന്ന് വേണം പറയാൻ. ഒരു വീട്ടുടമസ്ഥനെ കൊന്നതിന് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ നിന്ന് പരോളിൽ പുറത്തിറങ്ങിയ ഇന്ദിര എന്ന കഥാപാത്രത്തിലൂടെ സ്ത്രീയെ അപഗ്രഥിക്കുകയോ വ്യാഖ്യാനിക്കുകയോ ചെയ്യുന്നുവെന്ന് വേണം കരുതാൻ. അത്രമേൽ ഗഹനമായി ഇന്ദിര എന്ന സ്ത്രീയുടെ ബൌദ്ധിക തലത്തെയും വൈകാരിക വിക്ഷോഭങ്ങളെയും MT അവതരിപ്പിക്കുന്നു. ഷാജിയൻ കരുണിന്റെ ഛായാഗ്രഹണത്തിൽ പഞ്ചാഗ്നി ഒരു ചലച്ചിത്ര കാവ്യമായി ജനഹൃദയങ്ങളിൽ വിരചിക്കപ്പെട്ടു.
2: ഹർജിക്കൊക്കെ ഫലണ്ടായി, ഇന്ദിര വന്നു. അപ്പൊ കരയാണോ? എന്താ അപ്പൊ നന്നായേ? സാവിത്രി വന്നുപോയി. പ്രഭാകരൻ എന്തോ പരീക്ഷയുടെ സൂപ്പർവിഷൻ, നാളെ വരുന്ന പറഞ്ഞ്.
3: എനിക്കൊന്ന് ഇരിക്കണം. ഭഗവാനി,
2: മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയാലോ എന്ന് പ്രഭാകരനും സാവിത്രി ആലോചിച്ചു. അമ്മ,
3: ഇനി എന്റെ ചികിത്സയ്ക്ക് വേണ്ടി ആരും ബുദ്ധിമുട്ടണ്ട. ആളുകളെ വിഷമിപ്പിക്കാതെ കഴിയണതും നേർത്തി. നിന്നെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. പുറത്തു വന്നല്ലോ. ആരോടാ നന്ദി പറയേണ്ടതെന്നറിയില്ല. ഭഗവാനോടോ മന്ത്രിയോടോ?
2: മന്ത്രിയോട് തന്നെ. ദൈവം കുറച്ചു കാലമായിട്ട് ഒളിവിലാണെന്ന് സംശയമുണ്ട്.
3: ദേവി വന്നു.
2: പുറത്തെവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. വലിയേട്ടിന് ഞാൻ ഒരു കത്തയച്ചു, പിന്നെ ഒരു കമ്പി അടിച്ചു. ഭാര്യയുടെ ഒരു കത്താ മറുപടിയായിട്ട് വന്നത്. ഡൽഹിയിലെ ജീവിത നിലവാരം ഉയർന്നതിന്റെ കണക്കായിരുന്നു അതിൽ വിസ്തരിച്ച്. നിവൃത്തി ഉണ്ടെങ്കിൽ അങ്ങോട്ട് വല്ലതും അയച്ചു കൊടുക്കാൻ തോന്നി.
3: അവരുടെ ബുദ്ധിമുട്ട് നമ്മൾ അറിയില്ലല്ലോ. മാളു,
2: എന്താ വേണ്ടേ?
3: മേലൊന്ന് മുക്കി തുടച്ചാൽ നിനക്കിനി കുറച്ചു കാലം ഭടത്തന നിന്നൂടെ. ശാരദര വീട്ടിൽ നിൽക്കണ പെണ്ണ, ഒരു നല്ല കൂട്ടാൻ വെക്കാൻ വല്ലതും ഉണ്ടോ? മനസ്സ് പിടിച്ച ആഹാരം കഴിച്ചിട്ടൊക്കെ ഇവിടെ നമ്മുടെ കരുവാം വേലുവിന്റെ മകളാ രാത്രി അവളെ കിടക്കൂ.
4: കണ്ടപ്പോ ആദ്യം എനിക്ക് മനസ്സിലായില്ല, ഇപ്പൊ മനസ്സിലായി.
3: എന്ത് മനസ്സിലാവാൻ? കുളിച്ചു? അടുക്കളയില് നല്ലെന്നില്ലേ? മാറ്റാൻ വല്ലതും?
4: ജയിലില് കൈലും ഉണ്ടാണോ? സാരിയാണ് കൊടുക്കാൻ തരിക.
3: കടന്നുകൂടി അവളുടെ ഓരോ
4: ചോദിക്കുന്നോണ്ടെന്താ?
1: ഒരു ആദിവാസി യുവതിയെ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കിയ ശേഷം അവളെ ഭൂവുടമയായ അവറാച്ചൻ കൊലപ്പെടുത്തുന്നു. അതിന് ഇന്ദിര സാക്ഷിയാവുന്നു. അതാണ് അവറാച്ചനെ കൊല്ലാൻ ഇന്ദിരയെ പ്രേരിപ്പിക്കുന്നത്. പരോളിനിറങ്ങിയ ഇന്ദിര വീട്ടിലെത്തി അമ്മയെ കാണുന്നു. അവരാകട്ടെ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. ഇപ്പോൾ ശയ്യ അവലംബിയും. ഇന്ദിര വീട്ടിലെത്തിയതിൽ അനുജത്തിക്കും അവളുടെ ഭർത്താവ് പ്രഭാകരനും അനന്തരവനുമൊക്കെ അതിയായ സന്തോഷമുണ്ട്. ആകെ അതിനെ എതിർക്കുന്നത് ഇന്ദിരയുടെ സഹോദരൻ രവിയാണ്. അവനാകട്ടെ മയക്കുമരുന്നിന് അടിമയുമാണ്. നല്ലൊരു ജോലി നേടാത്തതിന് അവളെ അവൻ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. വിഹ്വലതകളുടെ ആരംഭം അവിടെ തുടങ്ങുന്നു എന്ന് വേണം കരുതാൻ. പഞ്ചാഗ്നിയോളം പോകുന്ന ഒരു മലയാള ചലച്ചിത്രം സ്ത്രീ മനസ്സിന്റെ അത്ഭുതം കലർന്ന നിഗൂഢതയെ അടയാളപ്പെടുത്തുന്ന രീതിയിൽ വേറെ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. കാലത്തെ കവിഞ്ഞു നിൽക്കുന്ന കഥാപാത്രമായിട്ടാണ് ഇന്ദിരയെ MT അവതരിപ്പിക്കുന്നത്. ഇന്ദിരയെ മനസ്സിലാക്കാൻ ഒരു സ്ത്രീക്കോ പുരുഷനോ കഴിയുന്നില്ല. കാലത്തിന്റെ ക്രൂരമായ കടന്നാക്രമണത്തെ തന്റേടത്തോടെയാണ് ഇന്ദിര നേരിട്ടത്. സ്ത്രീയെക്കുറിച്ചുള്ള പുരുഷന്റെ ശരാശരി കാഴ്ചപ്പാടുകളെ ഇന്ദിര നിരന്തരം ലംഘിച്ചുകൊണ്ടേയിരുന്നു. അവളുടെ വാക്കുകളും പ്രവൃത്തികളും ഒരൊറ്റ ദിശയിലേക്ക് മാത്രം നീങ്ങുന്നവയല്ല. മനസ്സിനെ എത്ര പാകപ്പെടുത്തിയാലും ഒരു പുരുഷന്റെ അമർത്തിയുള്ള ചുംബനത്തിലോ കരസ്പർശനത്തിലോ വീണലിഞ്ഞു പോകുന്നതല്ല സ്ത്രീ എന്ന വസ്തുത പഞ്ചാഗ്നിയിൽ ആവിഷ്കരിക്കുന്നു. വശങ്ങളിൽ നിന്നും മുകളിൽ നിന്നും ചുവട്ടിൽ നിന്നുമുണ്ടാകുന്ന കടന്നാക്രമണത്തെ പ്രതിരോധിച്ചുകൊണ്ടാണ് പുരുഷലോകത്തിന്റെ സ്ത്രീ സങ്കല്പത്തെ മറികടക്കാൻ ഇന്ദിരയ്ക്ക് കഴിഞ്ഞത്. അടിസ്ഥാനവർഗത്തിലെ സ്ത്രീകളുടെ ചോരയും നീരും വലിച്ചുകുടിച്ച് അവരെ ചണ്ടിയാക്കി വലിച്ചെറിഞ്ഞപ്പോൾ ഇന്ദിര പ്രതികരിച്ചു. അവരെ ഉപദേശിച്ച് മാപ്പുകൊടുക്കുകയല്ല ചെയ്തത്, അവരെ ശിക്ഷിച്ച് ഇല്ലായ്മ ചെയ്തു. സ്നേഹിച്ച പുരുഷനോട് സോറി, എനിക്ക് നിന്നിൽ നിന്ന് ഒളിച്ചോടാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ ജയിലിലേക്ക് തിരിച്ചുപോയി. ഇന്ദിര മലയാള സിനിമയിലെ ഇന്നോളമുള്ള സ്ത്രീ കഥാപാത്രങ്ങളിൽ നിന്ന് വേറിട്ടു നിൽക്കുന്നു.
2: മുമ്പേ തുടങ്ങിയതാണോന്നാ ഡോക്ടറുടെ അഭിപ്രായം. അന്നേ ഗർഭപാത്രം എടുത്ത് കളയുന്ന ഓപ്പറേഷൻ നടത്തിയിരുന്നെങ്കിൽ കുറെ കാലം കൂടി ഇരിക്കായിരുന്നു. അമ്മ പറഞ്ഞിട്ട് ഈ ഭാഗങ്ങളിൽ പരിപാടി ഉള്ളപ്പോ രണ്ടു തവണ ഞാൻ മന്ത്രിയെ കാണാൻ പോയി, പറ്റില്ല. പ്രഭാകരൻ കുറെ പേരുടെ ഒപ്പ് വാങ്ങി പലർക്കും ഹർജി അയച്ചിരുന്നു. ആ

0: ആ കഞ്ചാവിലാണ് അധിക നേരത്തും. അകത്ത് വയ്യാണ്ട് കിടക്കുന്ന പെറ്റതള്ളയുടെ മുറിയിലൊന്ന് കയറുക. മരിച്ചുപോയ നിങ്ങളുടെ അച്ഛന് പലരും കാണണ്ടിയും കേൾക്കേണ്ടിയും വന്നില്ല. ഭാഗ്യവാൻ, പുണ്യാത്മാവ്.
1: ഞാൻ വെച്ചുണ്ടാക്കിയത് അത്ര നന്നൊന്നും ആവില്ല. അവിടെ ശാരദിച്ചിങ്ങനെ വെക്കുക, ഞാൻ അരച്ചു കൊടുക്കും. അവിടെ കഴിക്കാനൊക്കെ മൂന്നു നേരം കിട്ടില്ലേ ചേച്ചിക്ക്? വേലുവിനിപ്പോ പണിയൊക്കെ ഇല്ലേ? അച്ഛൻ മരിച്ചു, 4 കൊല്ലമായി. അത്യാവശ്യമുള്ള ദേശക്കാരുടെ പണിയൊക്കെ അമ്മയും അനിയനും കൂടെ ചെയ്യും. നീ പഠിക്കാനൊന്നും പോയില്ലേ? 5 കഴിഞ്ഞപ്പോ നിർത്തിയതാ. ഇരുന്നോളൂ, പാത്രം വെക്കാം.
2: ഞാൻ 9 ടെസ്റ്റ് ജയിച്ചു. ഇന്റർവ്യൂവിന് ചെല്ലുമ്പോ എന്നെ തട്ടും. കാരണം അറിയോ? തലവെട്ടിയ കേസിലെ പ്രതിയുടെ പൊന്നനിയനായി എന്ന ക്വാളിഫിക്കേഷൻ. ഈ വെട്ടിയും കടാലിയും എടുത്ത് നടന്ന ആളാണെന്ന് വെച്ച് ഞാൻ പേടിച്ചോർക്കില്ല.
1: ചേച്ചി കഴിക്കൂ, പറയുന്നവര് പറയട്ടെ. ഇരിക്കു ചേച്ചി.
3: പാങ്ങോട്ടവറാച്ചിനെ വെട്ടിക്കൊന്ന കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്നവളാണ് ഇന്ദിര. മറ്റുള്ളവരുടെ നോട്ടത്തിൽ വലിയ തറവാട്ടിലെ കുട്ടി, ചെറുപ്രായത്തിൽ കടുത്ത ബുദ്ധി തോന്നിയവൾ, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത അമ്മ, പരോൾ കിട്ടി തറവാട്ടിലെത്തിയപ്പോൾ സന്ധ്യാവിളക്കുമായി കടന്നുവരുന്ന 15 വയസ്സുകാരി മാളുവിനെയാണ് ഇന്ദിര കാണുന്നത്. കരുവാൻ വേലായുധന്റെ മകളാണ് മാളു. 4 വർഷം മുമ്പ് അയാൾ മരിച്ചുപോയി. അയൽക്കാരിയായ ശാരദയുടെ വീട്ടിലെ വേലക്കാരിയാണ് മാളു. ജോലി കിട്ടി 3 മാസം കഴിഞ്ഞപ്പോൾ ഇന്ദിര ഉദ്യോഗം രാജിവെച്ചു. ജോലിക്ക് ചേർന്ന ദിവസം തന്നെ ഇന്ദിരയ്ക്ക് മനസ്സിലായി ആഫീസും ആഫീസറുമെല്ലാം സ്ഥലത്തെ പ്രമാണിയായ അവറാച്ചനാണെന്ന്. അവറാച്ചന്റെ മുന്നിൽ നിയമം വാപൊത്തി നിൽക്കും. അവറാച്ചനെതിരെ അയ്യപ്പൻ എന്ന ഹരിജന യുവാവ് ഓട്ടൻതുള്ളലിലൂടെ പ്രതികരിച്ചപ്പോൾ പിറ്റേന്ന് അയ്യപ്പന്റെ ശവം കല്ലുവെട്ടാൻകുഴിയിൽ കാണപ്പെട്ടു. അതാണ് അവറാച്ചന്റെ ശക്തി. അവറാച്ചന്റെ ഗസ്റ്റ് ഹൌസിൽ വിരുന്നിന് കാട്ടിറച്ചിയും കാട്ടുപെണ്ണുമാണ് മുഖ്യ വിഭവങ്ങൾ. ചോദിക്കാൻ വരുന്നവരെ നായ്ക്കളെ വിട്ട് ആക്രമിക്കും. അതിനെതിരെയുള്ള ശക്തമായ പ്രതിരോധത്തിനിടയ്ക്കാണ് അവറാച്ചൻ കൊല ചെയ്യപ്പെടുന്നത്. പരോളിലെത്തിയ ഇന്ദിര റഷീദിനോട് പറയുന്നുണ്ട്, കുട്ടിക്കാലത്ത് ചോര കണ്ടാൽ എനിക്ക് തല ചുറ്റും, പക്ഷേ മൂർച്ച കൂട്ടിയ ഒരു കത്തി കയ്യിൽ കരുതിയാണ് ഞാനന്ന് കൂട്ടത്തിലിറങ്ങിയത്.

0: പരോൾ കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരം യാത്ര പറയാൻ ഇന്ദിര കൂട്ടുകാരിയായ ശാരദയുടെ വീട്ടിലെത്തി. വെടിവച്ച കാട്ടുപന്നിയുടെ തൂവൽ പറിക്കുന്ന പണിക്കാരി പറഞ്ഞു, ശാരദാമ്മ അമ്പലത്തിൽ പോയതാ. ഒരു നിമിഷം സംശയിച്ച ഇന്ദിര വീടിനകത്തേക്ക് കയറുന്നു. അവിടെ സ്വീകരണമുറിയിൽ മുക്കാലും തീർന്ന മദ്യക്കുപ്പികൾ, ഒരു പാർട്ടി കഴിഞ്ഞതിന്റെ അവശിഷ്ടങ്ങൾ. ഇന്ദിര സംശയിച്ചു നിൽക്കെ മുകളിലത്തെ നിലയിൽ നിന്ന് ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടു. അടഞ്ഞ വാതിൽ തള്ളിത്തുറന്നപ്പോൾ രാജനും സുഹൃത്തുക്കളും ചോരയിൽ കുതിർന്ന മാളുവിനെ ബലാത്കാരം ചെയ്യുന്നതാണ് കണ്ടത്. ഭീഷണിയോടെ നടക്കാൻ തുടങ്ങിയ രാജനെ അവിടെ വച്ചിരുന്ന ഇരട്ടക്കുഴൽ തോക്കുകൊണ്ട് വെടിവെച്ചു കൊന്നു. പിന്നെ അവൾ തോക്കു വലിച്ചെറിഞ്ഞ് തനിക്ക് ജീവിതം തരാൻ തയ്യാറായി നിൽക്കുന്ന റഷീദിനോട് പറഞ്ഞു, സോറി, എനിക്ക് എന്നിൽ നിന്ന് ഒളിച്ചോടാൻ വയ്യ. ഒപ്പമുണ്ടായിരുന്നവർ പിന്നോട്ട് പോയപ്പോഴും ഇന്ദിര മുന്നോട്ട് തന്നെ പോയി. തന്നെ കാത്തിരിക്കാനും സ്നേഹിക്കാനും ഒരു പുരുഷനുണ്ടായിരിക്കെ അവൾ അവളായി തന്നെ തുടർന്നു.
1: റിപ്പോർട്ട് ചെയ്യാൻ വന്നതാ.
2: എന്താ കേസ്?
1: ഇവിടെ റിപ്പോർട്ട് ചെയ്യാനാണ് കൽപ്പന. ഇന്ദിര
2: മുമ്പത്തെ പാങ്ങോട്ട് കേസിൽ ഇന്ദിര അവറാച്ചിന് വെട്ടിക്കൊന്ന കേസില്
3: എത്ര വലിയ തറവാട്ടിലെ കുട്ടിയാ. ഈ മാതിരി കടുത്ത ബുദ്ധി എങ്ങനാ തോന്നണേ ഈ ചെറുപ്പത്തില്.
1: കാഴ്ചക്കാരില്ലാത്ത വിഷമം തോന്നണ്ട. ശാരദ മാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മയും മൂത്ത മോളുടെ കൂടെ മദ്രാസിലാ കുറച്ചു കാലമായിട്ട്.
4: ഒന്ന് കയറിട്ട് വരാം. നിനക്ക് 100 വയസ്സാ. നിന്റെ കാര്യം ഇപ്പൊ വിചാരിച്ചിട്ടേ ഉള്ളൂ. അങ്ങോട്ട് വരായിരുന്നതാ നാള് പറഞ്ഞു വന്ന വിവരം. എന്താ ഇത്? അങ്ങോട്ടിരിക്കും. നീ എസ്റ്റേറ്റിലാവുന്ന വിചാരിച്ച് സ്ഥിരായിട്ട് അവിടെയല്ലേ. ഓണത്തിന് വന്നപ്പിന് പോയിട്ടില്ല. മെലിഞ്ഞിരിക്കണു വല്ലാതെ. എപ്പോഴും ഒരു പത്രത്തിൽ രാജന്റെ ഫോട്ടോ കണ്ടു. യൂറോപ്പിൽ പോയിരുന്നോ? മുൻപ് ഫോട്ടോ കണ്ട് ഓർമ്മ വെച്ച് നിന്റെ രാജൻ തന്നെയാവൂന്ന് വിചാരിച്ചു. കഴിഞ്ഞു കൊല്ലം. നീയും ഫോറം കിട്ടേണ്ടായോ? ഏയ്, എന്നെ കൊണ്ട് യൂറോപ്പിൽ പോവല്ലേ. ആ വിഡിത്തം പറ്റില്ല മൂപ്പർക്ക്. നിന്റെ അച്ഛനെ പേടിച്ച് എന്റെ കെയർ ഓഫിൽ കത്തെഴുതിയിരുന്ന പുള്ളി തന്നെയല്ലേ എംകോമിന് പഠിച്ചിരുന്ന. നിനക്ക് ഓർമ്മയുണ്ടോന്ന് അറിഞ്ഞൂടാ, അന്ന് നീ ഒരു തമാശ പറഞ്ഞു. തോന്നിയ വിഡിത്തങ്ങളൊക്കെ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ചെറുപ്പത്തിൽ. അല്ല, ഇത് കത്തു വരാത്തപ്പോ എന്റെ വേവലാതി കണ്ട് പറഞ്ഞാണ്. 9 നാൾ നീണ്ടു നിൽക്കുന്ന അത്ഭുതം, അതിലപ്പുറം ഒന്നുമില്ല പ്രേമം.
0: ഒരിക്കൽ സാവിത്രി ഇന്ദിരയോട് ചോദിച്ചു, ഇപ്പോൾ നമ്മൾ രണ്ടാളും മാത്രമല്ലേ ഉള്ളൂ, എന്തിനാ ഇതിനൊക്കെ ചേച്ചി പോയത്? നാട്ടുകാരെ മുഴുവൻ നന്നാക്കാൻ ചേച്ചിക്കാവുമോ? എന്നിട്ട് എന്ത് നേടി? എന്തെങ്കിലും നേടിയോ? സാവധാനത്തിൽ ഇന്ദിര ഇല്ല എന്ന് തലയാട്ടുന്നു. പിന്നെ എന്തിനാ ഇതിനൊക്കെ ചാടിപ്പുറപ്പെട്ടത്? അത് പറ എന്നായി സാവിത്രി. ഇന്ദിര പതുക്കെ പറഞ്ഞു, അത് നിനക്ക് മനസ്സിലാവില്ല. ആർക്കും മനസ്സിലാവാത്ത കാര്യങ്ങളാണ് ഇന്ദിര ചെയ്യുന്നത്. അതിനപ്പുറം ഇന്ദിരയെ മനസ്സിലാക്കാൻ ആരും ശ്രമിച്ചുമില്ല. ഇന്ദിര റഷീദിനോട് പറയുന്നു, എന്റെ ദുഃഖം, എന്റെ സ്നേഹം, എന്റെ രോഷം എല്ലാം എന്റേത് മാത്രമാണ്. ചിന്ത ഞാൻ പണയം വച്ചിട്ടില്ല ഒരിക്കലും. സ്വകാര്യ വ്യക്തിത്വത്തിന്റെ വിരലടയാളം പതിഞ്ഞ വെളിപ്പാടുകൾ, ജീവിതത്തിലെ പച്ചയായ വൈകാരിക അനുഭവങ്ങളും സ്വകാര്യ വ്യസനങ്ങളും ഇന്ദിരയെ ഭരിക്കുന്നില്ല. ജീവിതത്തിലെ ഓരോ ചെറിയ സംഭവവും നിസ്സാരമെന്ന് തോന്നുന്ന ചെറിയ ചലനങ്ങൾ പോലും അവൾക്ക് സത്യത്തിലേക്കുള്ള ചൂണ്ടുപലകയാണ്. അതുകൊണ്ടാണ് അനുജൻ രവിയോട് അവൾ പറയുന്നത്, ആരും ഒന്നിനും അടിമയാകരുത്.
5: കഴിയുന്ന പലതും ഞാൻ ചെയ്തു, കുറെ ആളുകളുടെ ഒപ്പ് ശേഖരിച്ച്.
4: അറിയാം.

0: കാണണം കാണണം എപ്പോഴും വിചാരിക്കും. അവിടെ വന്ന് കാണാൻ ഒന്നും തോന്നരുത് ചേച്ചി, മനസ്സ് സമ്മതിക്കണ്ട.
1: വരാത്ത നന്നായി.
0: ഈശ്വര, എത്ര കൊല്ലായി! കഴിഞ്ഞ ജന്മത്തിൽ എന്നോ കണ്ട പോലെയാണിപ്പോ, അല്ലേ?
2: കസ്റ്റഡിയിലെ 9 മാസം അടക്കം 8 വർഷം 20 ദിവസം.
0: ആരോഗ്യത്തിന് വിശേഷിച്ച് ഒന്നുമില്ല. അയ്യേ, ഇതെന്ത് വേഷം! തെക്കേറയിലെ പെട്ടിയിൽ എന്റെ 2 സാരി ഉണ്ടായിരുന്നു, കണ്ടില്ലേ?
1: നോക്കില്ല. എത്ര പ്രാർത്ഥന, എത്ര വഴിപാടുകൾ! ഇന്ദു ചേച്ചിക്ക് വിശ്വാസം ഉണ്ടാവില്ല. എന്നാലും ഞാൻ ചെയ്തതൊക്കെ സാറിനറിയാം.
2: ഞാനിപ്പോ ശിഷ്യനായിരിക്കുന്നു, എന്നാലും പഴയ സാറെന്ന വിളി മാറിയിട്ടില്ല.
0: ഇനി ചേച്ചിയുടെ ദേഹം ഒന്ന് നന്നാക്കണം, അത് ഞാനേറ്റു. ഒക്കെ വലിച്ചു പുറത്തിട്ടു. നിന്നെ ഞാൻ, വാ. ഇതാരാന്നറിയോ? നീ കണ്ടിട്ടില്ലാത്തൊരാളാ. ഇതാ നിന്റെ വല്യമ്മ.
1: വല്യമ്മയെ പറ്റി ഞാൻ പറയാറുണ്ട്, എപ്പോഴെങ്കിലും വരുന്ന മാത്രേ.
3: ഓ, കണ്ണൂരിലെ വല്യമ്മ. അവിടെ ഊഞ്ഞാലുണ്ടോ?
1: എന്ത്?
3: കണ്ണൂരിലെ വല്യമ്മന്റെ വീട്ടില്.
0: നീ തന്നെ മേക്കഴുക. ആ, കല്യാണം എന്നോട് പറഞ്ഞാ മതി. പഴയ ആൾക്കാര് അടുത്തുകൂടാൻ തുടങ്ങിയോ?
1: ഏയ്, അങ്ങനൊരബദ്ധം അവർക്ക് പറ്റില്ല. ഒരാളെ കണ്ടു, അതുകൊണ്ട് തന്നെ മതിയായി.
4: ബുദ്ധിമുട്ടിക്കലാണ് എന്ന് തോന്നരുത്. ബാക്ക്ഗ്രൗണ്ട് മെറ്റീരിയൽസ് ഒക്കെ ഞാൻ ചെയ്തു. ഫാമിലി റീയൂണിയൻ, ഇതിന്റെ ഒരു ഫോട്ടോ എടുത്തട്ടെ?
0: വേണ്ട.
4: ഒരു സീരിയസ് ഇന്റർവ്യൂ ആണ് എന്റെയും.
0: അതിന് പറ്റിയത് അമ്മയാണ്, അകത്തുണ്ട്. പക്ഷേ സുഖമില്ല.
4: അറിയാം, രാമേട്ടൻ പറയാറുണ്ട്, എന്റെ കൂടെയുള്ള ആളാണ് രാമേട്ടൻ. നിങ്ങളുടെ ഒരു ഇന്റർവ്യൂവിന് റീഡർ അപ്പീൽ കൂടുതലുണ്ടാവും.
0: പിന്നെ മാസ് അപ്പീലിന് വേണ്ടി ഞാൻ തുണി അഴിച്ച് പോസ് ചെയ്യണമെന്ന് അവൻ ഡിമാൻഡ്. ഗെറ്റ് ഔട്ട്.
4: ഞാൻ അതല്ല ഉദ്ദേശിച്ച്.
0: പ്ലീസ് ഗെറ്റ് ഔട്ട്.
4: ഇറ്റ്സ് ഓക്കെ.
0: പഴയ ഇന്ദു ചേച്ചി തന്നെ എപ്പോഴും. എന്റെ ലൈബ്രറി ബുക്കിൽ ഡൗലിറ്റ് വെച്ച് തന്ന കക്ഷിയെ ചേച്ചി പടച്ച കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ സാറിനോട്?
2: എന്റെ അയലക്കത്ത് ഒരു ലീഡിംഗ് വക്കീലാണ്. അയാൾ പറഞ്ഞത് ക്രിമിനൽ പ്രൊസീജർ കോഡിൽ സെക്ഷൻ 432.
0: ആരും ഇതും പറയേണ്ട, ഒരു ഭാഗത്ത് ഇരുന്നാ മതി. ചേച്ചി മനസ്സിന് കുറച്ച് സന്തോഷമായിട്ടിരിക്കണം, അതേ എനിക്കറിയാവൂ.
2: ഞാൻ മറ്റു ചില പ്രോബ്ലംസ്.
0: വേണ്ട, അന്നേ കണ്ണി കണ്ട പുസ്തകങ്ങളൊക്കെ ചേച്ചിയെ കൊണ്ട് വായിപ്പിച്ചിട്ടാ ചേച്ചിയുടെ തലയിരിഞ്ഞു പോയത്. എനിക്കറിയാം, ഇവിടെ ചില നിയമങ്ങളും വകുപ്പുകളും ഞാൻ പാസാക്കുന്നു. വായിക്കൊള്ളാത്ത വർത്തമാനങ്ങളും ചർച്ചകളും പാടില്ല. ഒന്ന്, ഭരണ ഇവിടെ കുറച്ചു കാലത്തേക്ക് ഞാനാ. പഴയ സെറ്റുകാര് താടി നീട്ടി പൊക്കണത്തിൽ നാല് പുസ്തകമായി വന്നാലേ ചൂലെടുത്ത് ഞാൻ മയക്കും. എന്താ?
2: ശരി സാർ.
0: കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിനെപ്പറ്റി ആരും വിസ്തരിക്കണ്ട. നല്ല എണ്ണയും കുഴമ്പും തേച്ച് കുളിക്കുക, നല്ല ആഹാരം കഴിച്ച് വിശ്രമിക്കുക. അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ട്, പണിക്കാരത്തെയും കൊണ്ടുവന്നിട്ടുണ്ട്. ആ സെക്ഷൻ വകുപ്പൊക്കെ എന്റെ പുസ്തകത്തിലുണ്ട്.
1: ഇപ്പൊ അറിയാത്തവര് കണ്ട ഞാനാ മൂത്തെന്ന് പറയാം.
0: അമ്മയ്ക്ക് അധികം ഇല്ലല്ലോ,
1: വലിയ വ്യത്യാസമില്ല.
0: പ്രഭാകരൻ നായർ വന്നിട്ടില്ലേ?
1: ഉവ്വ.
0: ഇതാരാ?
1: അറിയാൻ ചോദിക്ക. വകുപ്പുണ്ടാക്കിയത് നീയാണ്, ആളുടെ കാര്യങ്ങൾ ചോദിക്കരുതെന്ന്. തെറ്റിക്കുന്നത് നീ തന്നെ. സത്യം ചേച്ചി, ഞാൻ ചിലപ്പോഴൊക്കെ രാത്രി കിടക്കുമ്പോ വിചാരിക്കും, ചേച്ചി എന്തിലാ കിടക്കണേ, എന്താ ആഹാരാ കഴിക്കണേ എന്നൊക്കെ. ഇപ്പൊ നമ്മൾ രണ്ടാളും മാത്രല്ലേ ഉള്ളൂ, എന്തിനാ ഇതിനൊക്കെ ചേച്ചി പോയത്? നാട്ടുകാരെ മുഴുവൻ നന്നാക്കാൻ ചേച്ചിക്കാവോ? എന്നിട്ട് എന്ത് നേടി? എന്തെങ്കിലും നേടിയോ? പിന്നെന്തിനാ ഇതിനൊക്കെ ചാടി പുറപ്പെട്ടത്? അത് പറയൂ.
0: അത് നിനക്ക് മനസ്സിലാവില്ല. പഠിക്കുന്ന കാലത്ത് ഇത് തന്നെ പറയാറ്, നിനക്ക് മനസ്സിലാവില്ല.
1: എനിക്കിനി മനസ്സിലാവണമെന്നുമില്ല.
5: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒറ്റക്കമ്പിനാദം. പഞ്ചാഗ്നി എന്ന ചിത്രത്തിൽ ഒരു പുരുഷന്റെ കാഴ്ചപ്പാടിലുള്ള ലൈംഗികത എന്ന വികാരത്തെ അനായാസം മറികടക്കാൻ ഇന്ദിരയ്ക്ക് സാധിച്ചിരിക്കുന്നു. റഷീദിനെ ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ എന്ന നിലയിലാണ് ഇന്ദിര കാണുന്നത്. പരോൾ അവസാനിക്കാൻ ഏതാനും ദിവസം ബാക്കി നിൽക്കെയാണ് അവൾ റഷീദിന്റെ വീട്ടിലെത്തുന്നത്. 28 വയസ്സുള്ള ഒരു സ്ത്രീ, 8 വർഷമായി ജയിലിൽ കിടക്കുന്നവൾ, അത്രയും വർഷമായി ഒരു പുരുഷന്റെ ഗന്ധവും നാദവും അനുഭവിക്കാതിരുന്നവൾ, അവൾക്കതിനുള്ള അവസരം കിട്ടിയപ്പോൾ അതിൽ വീണ് അലിഞ്ഞുപോകുമെന്ന് കരുതിയ പുരുഷ കേന്ദ്രീകൃത ലോകത്തിന് തെറ്റുപറ്റി. ഇന്ദിര കൂട്ടുകാരി ശാരദയുടെ വീട്ടിലെത്തിയപ്പോൾ അവളുടെ ഭർത്താവ് രാജൻ പറഞ്ഞ വാക്കുകൾ ഒരു ശരാശരി പുരുഷ സമൂഹത്തിന്റേതാണ്. 8 കൊല്ലം ടെറബിൾ ലൈഫിലെ വർണ്ണങ്ങൾ, നാദങ്ങൾ, ഗന്ധങ്ങൾ എല്ലാറ്റിൽ നിന്നും കംപ്ലീറ്റായി അകന്ന് 8 കൊല്ലം. ഓ, ആലോചിക്കാനേ വയ്യ, മനുഷ്യർക്ക് ഭ്രാന്ത് വരില്ലേ? ചിലർക്ക്, എന്നായിരുന്നു ഇന്ദിരയുടെ മറുപടി. നല്ല ആഹാരം തന്ന് പാട്ടം കേൾപ്പിച്ച് വിരുന്നൂട്ടുന്ന കാര്യമേ ശാരദയ്ക്ക് ഓർമ്മ വരൂ. മറ്റൊരു വിശപ്പുണ്ടാകുന്ന കാര്യം എനിക്കറിയാം. ചോഴ്ന്നു നോക്കി മന്ദഹസിച്ച്, ശരിയല്ലേ എന്ന് രാജൻ ചോദിക്കുമ്പോൾ ഗൗരവത്തിൽ, രാജൻ പോയി കിടക്കൂ എന്നാണ് ഇന്ദിര മറുപടി പറയുന്നത്. വീണ്ടും അവളെ ചുറ്റിപ്പിടിക്കാനാഞ്ഞ കൈകൾ അവൾ പിടിപിടിവിച്ച് കുതിരി മാറുന്നു. അപ്പോൾ ഭീഷണി കലർന്ന സ്വരത്തിൽ രാജൻ പറയുന്നു, ചുമ്മാ നാട്യം കള, നിന്റെയും ആവശ്യമാണെന്ന് എനിക്കറിയാം, ഒച്ചയുണ്ടാക്കാതെ കിടക്ക്. ഈറ്റപ്പുലിയെപ്പോലെ കുർത്തയാകുന്ന അവളുടെ നോട്ടത്തിൽ രാജൻ പതറിപ്പോകുന്നു.
1: പരിതെറ്റിപ്പോയ കുഞ്ഞാട് തിരിച്ചെത്തിയിരിക്കുന്നു. ബൈബിളിൽ പറയുമല്ലോ, ഇരിക്കും ചെയ്ത് പല ക്ലാസ്സായിട്ടല്ലേ. നിങ്ങളെയൊക്കെ ഏത് ക്ലാസ്സിലാ പെടുത്ത?
2: വേറെ നല്ലവർത്താനൊന്നും പറയാനില്ലേ.
1: സോറി,
2: കുറച്ച് സന്തോഷമായിട്ട് ഇരിക്കാനാണ് അവള് ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തത്.
1: അതിനെന്താ നേരത്തെ സെലിബ്രേറ്റ്? എന്റെ സെലിബ്രേഷനെ കൂടില്ലല്ലോ. രണ്ടാള് എസ്റ്റേറ്റിൽ വന്നാൽ വീഡിയോയിൽ പടം കാണാം, മിസ്സിയുടെ ഫിലിംസിന്റെ ഒക്കെ കാസറ്റ് സംഘടിപ്പിക്കാം, നല്ല കാട്ടുമുയലിന്റെ ഇറച്ചി തിന്നാം. ശരി, ഒരു നല്ല വെജിറ്റേറിയൻ ഡിന്നർ ഉണ്ടാക്കാം, എനിക്കൊരു ചേഞ്ച് ആവട്ടെ. സന്തോഷിപ്പിക്കാൻ തന്നിട്ട് ഇങ്ങനെയാണോ? കം ടു ദി മൂഡ്.
2: മരങ്ങൾ വലുതായപ്പോ അപ്പുറത്തേക്ക് കാണാൻ പറ്റില്ല. എപ്പോഴും നീ എന്തിനെങ്കിലും ഓരോന്ന് ആലോചിച്ചിരിക്കുന്ന, സന്തോഷമായിട്ടിരിക്കില്ലേ? എന്തോ നീ തീരെ മാറിയിട്ടില്ല. ആശ്വാസം. അവിടെ ഇരുന്ന് ആലോചിക്കുമ്പോ നീ രണ്ടോ മൂന്നോ മക്കളെയും വെച്ച് കളിപ്പിച്ചിരിക്കാവും എന്നാ ഊഹിച്ചത്. 2 തവണ അലസി. നിനക്കതൊന്നും വേണ്ടേ? എസ്റ്റേറ്റ് ബംഗ്ലാവിൽ എത്തുമ്പോ നീ ഗമയിലൊക്കെ ആയിരിക്കും അല്ലേ? ഇപ്പോഴെന്താ രാജൻ ഗ്രൂപ്പ് മാനേജർ? ഗമ അവിടെ നിൽക്കാനും എനിക്കിഷ്ടമല്ല. പാർട്ടിയും ബഹളവും ഷിക്കാറും അതൊക്കെ നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസിന്റെ ഭാഗമാണല്ലോ. സഹിക്കാതെ പറ്റില്ലല്ലോ. കുറച്ചൊക്കെ സഹിക്കാം, പക്ഷേ ഇതിലും വലിയ സ്ഥാനങ്ങളിൽ എത്തേണ്ടതായിരുന്നു അത്രേ. ആ കുറ്റവും എനിക്ക്. നീ എന്ത് ചെയ്യാൻ? ഈ പ്രതാപമൊന്നും പോരേ കക്ഷിക്ക്? പോരാ. നേരെ ഒരുപാടായി ഉറങ്ങിക്കോ.
1: ഉറങ്ങിയില്ലേ?
2: ഇല്ല.
1: കിടന്നപ്പോ ഇന്നിരെ പറ്റി തന്നെ ആലോചിച്ചു. ഉറക്കം വന്നില്ല. 8 വർഷം ടെറിബിൾ ലൈഫിലെ വർണ്ണങ്ങൾ, നാദങ്ങൾ, ഗന്ധങ്ങൾ എല്ലാറ്റിൽ നിന്നും കംപ്ലീറ്റ് ആയി അകന്ന് 8 വർഷം. ഹോ, ആലോചിക്കാനേ വയ്യ, മനുഷ്യർക്ക് ഭ്രാന്ത് വരില്ലേ?
2: ചിലർക്ക്.
1: ശാരദ കിടക്ക കാണേണ്ട താമസം, ഉറക്കം തുടങ്ങി. ബോധം കെട്ട ഉറക്കം. ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കാം. ഐ വിൽ മേക്ക് യു ഹാപ്പി. നിരക്ക് ചെറുപ്പം. നല്ല ആഹാരവും തന്ന് പാട്ടും കേൾപ്പിച്ച് വിരുന്നൂട്ടുന്ന കാര്യം മാത്രമേ ശാരദയ്ക്ക് ഓർമ്മ വരൂ. മറ്റൊരു വിശപ്പെന്നുള്ള കാര്യം എനിക്കറിയാം. ശരിയല്ലേ? ചുമ്മാ നാട്ടിയങ്ങളാ.
3: എന്റെ ആവശ്യം എനിക്കറിയാം. അച്ഛനുണ്ടാക്കാതെ കിടക്കാം. അല്ല, ഞാൻ ഉദ്ദേശിച്ചത്
2: മനസ്സിലായി. പുരുഷന്റെ ഗന്ധം കൊതിച്ചിരിക്കുന്നവൾക്ക് ശാരദയുടെ വീടായി പോയി.
0: രാജൻ ഉന്നയിക്കുന്നത് പോലെ ഒരു സംശയം അനുജത്തി സാവിത്രിയുടെ ഭർത്താവ് പ്രഭാകരനും പ്രകടിപ്പിക്കുന്നുണ്ട്. ജയിൽ വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. ബഷീറിന്റെ മതിലുകൾ നീ വായിച്ചിട്ടില്ലേ? അപ്പുറത്ത് നിന്ന് സ്ത്രീയുടെ ഗന്ധവും ശബ്ദവും കേട്ട് കാണാതെ സ്നേഹിക്കുന്ന തടവുകാരൻ, അതേപോലൊരു ദാഹം സ്ത്രീകൾക്കും തോന്നില്ലേ? രാത്രിയിൽ ഇന്ദിരയുടെ മുറിയിൽ തന്റെ ഭർത്താവിനെ കണ്ട സാവിത്രിയും ഇന്ദിരയെ കാണുന്നത് ഇതേ കണ്ണുകൾ കൊണ്ടാണ്. ബാബുവിനെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് കുട്ടിയെ എടുത്തിട്ട് സാവിത്രി പറയുന്നു, ഇനി നിങ്ങൾക്ക് വാതിലടയ്ക്കാം. 8 കൊല്ലം ആണിനെ കാണാത്ത ആർത്തി തീരട്ടെ. ഇന്ദിര പൊട്ടിക്കരഞ്ഞുപോകുന്നു. മൊട്ടുസൂചികൾ നഖങ്ങൾക്കിടയിലും ലാത്തി ഗർഭപാത്രത്തിലും കുത്തിക്കയറിയപ്പോഴും കരയാത്ത ഇന്ദിര കരഞ്ഞുപോകുന്നു. ഒടുവിൽ എല്ലാവരും ചാർത്തിക്കൊടുത്ത വികാരം റഷീദ് എന്ന പുരുഷനിൽ ഇന്ദിര ബാക്കിവെച്ചു. തിരിച്ചു പോകുമ്പോൾ ഓർക്കാൻ ഈ ചെറിയ ദിവസങ്ങളെങ്കിലും ഉണ്ടല്ലോ എന്നോർത്ത് ഇന്ദിര ആശ്വസിക്കുന്നുണ്ട്.
2: ബിഎ കഴിഞ്ഞപ്പോ ചേച്ചി പഠിപ്പ് നിർത്തി. രണ്ടാളും കൂടെ പഠിപ്പിക്കാനുള്ള സൗകര്യം അമ്മക്കില്ല.
3: ഇന്ദിരയുടെ ജോലി സ്ഥലത്ത് സാർ പോയിട്ടുണ്ടോ?
2: അവിടെ ചെന്ന് 3 മാസം കഴിഞ്ഞപ്പോ സർക്കാർ ഉദ്യോഗം രാജിവെക്കുകയും ചെയ്തു. അമ്മയ്ക്ക് സങ്കടമായി. ഞാനിപ്പോ കോളേജിലാ. ഞാൻ തന്നെ അറിഞ്ഞത് വെക്കേഷൻ ഇവിടെ വന്നപ്പോ അമ്മ പറഞ്ഞിട്ടാ.
3: ചുരുക്കത്തിൽ ജോലി സ്ഥലത്ത് വെച്ചാണ് ചേച്ചി ഒരു എക്സ്ട്രീമിസ്റ്റ് ആയത് എന്ന് പറയാം.
2: ചോദ്യങ്ങൾ എന്നോട് മതി.
3: ഞാൻ അങ്ങേ വീട്ടിലേക്ക് വരാനിരുന്നാണ്.
2: സെൻസേഷന് വേണ്ടി എന്റെ വീട്ടുകാരെയും പറ്റി കഥകൾ ഉണ്ടാക്കാൻ പാവമുണ്ടോ?
3: ഏയ്, ഇന്നലെ പറ്റി എഴുതേണ്ടെന്ന് വെച്ചു. പ്രോമിസ്. വെറുതെ ഇരുന്ന് നാട്ടുവർത്താനം പറഞ്ഞു. ഒരു ഇൻട്രസ്റ്റിംഗ് ബുക്ക് വായിച്ചു, മറന്നു എടുക്കാൻ. ഒരു ബ്രിട്ടീഷ് ജേർണലിസ്റ്റിന്റെ കാസ്ട്രോ ഇന്റർവ്യൂ. സ്ത്രീയാണ്. ക്യൂബയെ പറ്റി ഒരു പുസ്തകം എഴുതാൻ ഹവാനയിലെത്തി. കാസ്ട്രോവിനെ ഇന്റർവ്യൂ ചെയ്യാൻ പെർമിഷന് വേണ്ടി ഹോട്ടലിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് വിളിച്ചു. വല്ല 5ാമത്തെയോ 6ാമത്തെയോ സെക്രട്ടറി ആവുമെന്ന് വിചാരിച്ച് ഫോൺ എടുത്തപ്പോ കേട്ടത് ഫിഡൽ ഹിയർ എന്ന്. മദാം മസ്റ്റൺ. ഒരു ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞപ്പോ പ്രസിഡന്റ് വളരെ ബിസിയാണ്. പക്ഷെ പിറ്റേ നേതോ അണക്കെട്ടിന്റെ വർക്ക് നോക്കാൻ പോകുമ്പോ കൂടെ വരാം, വഴിക്ക് സംസാരിക്കാം. പറഞ്ഞതുപോലെ ഹോട്ടലിന് മുമ്പ് രാവിലെ വന്നു. സർക്കാർ വാഹനവും കാത്ത്. അപ്പൊ 9 മണിക്ക് ഒരു ജീപ്പ് വന്നു. ഓടിച്ചു വന്നത് കാസ്ട്രോ തന്നെ. പെൻക്യൂണി വന്ന ബുക്കാണ്.
2: അതും ഈ ഇന്റർവ്യൂ തമ്മിൽ
3: ബന്ധമൊന്നുമില്ല. അതോർക്കാൻ വേറെ കാരണമുണ്ടായി. നമ്മുടെ ഭരണാധികാരികളെ കാണാൻ ചെന്നാലത്തെ പാരഫെർണാലിയ ഉണ്ടല്ലോ, ഭയങ്കരം. പഠിക്കുന്ന കാലത്ത് വളരെ അഡ്വാൻസ്ഡ് വായനയായിരുന്നു എന്ന് സാറ് പറഞ്ഞു. കഴിഞ്ഞ കുറെ കാലമായി പുസ്തകങ്ങളായി ബന്ധമുണ്ടാവില്ല എന്നറിയാം.
2: ഇല്ലെന്നാര് പറഞ്ഞു? ബുക്ക് ബൈൻഡിങ്ങിലായിരുന്നു എനിക്ക് 3 കൊല്ലം ജോലി.
3: ചിരിക്കാനുള്ള സിദ്ധി മുഴുവൻ നഷ്ടപ്പെട്ടിട്ടില്ല. വലിയ സന്തോഷം. നടക്കട്ടെ. എന്റെ താവളത്തിലേക്ക് വല്ലപ്പോഴും വരുന്ന സന്തോഷം. രാമേട്ടൻ എന്നൊരു പല്ലുകൊഴിഞ്ഞ സിംഹം. എന്റെ ആകെ സമ്പാദ്യങ്ങളായ കുറെ പുസ്തകങ്ങൾ. വേറൊന്നുമില്ല. കരിഞ്ചായയാണ് മുഖ്യാഹാരം. സ്വാഗതം. രാവിലെ ഒരു ന്യൂസല്ല, ഒരു ട്രാജഡി കവർ ചെയ്യേണ്ടി വന്നു. 3 കുട്ടികളെയും കിണറ്റിലിട്ട് അമ്മയും ചാടി. അമ്മ ജീവിച്ചു. ഭർത്താവിന്റെ ക്രൂരത, നെഗ്ലക്ട്, ദാരിദ്ര്യം. പടം എടുത്തിട്ടുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ 3 ശവർപ്പ. എനിക്ക് വെളുപ്പിന്റെ പോസ്റ്റ് ഓഫീസിൽ അർജുൻ കോൾ.
4: കോളേജ് തുറക്കുമ്പോ ഇന്നലേക്ക് അങ്ങോട്ട് വരാം, അതാവും നല്ലത്. ചിലപ്പോ കൂട്ടത്തിൽ വല്ല ജോലിക്കും ട്രൈ ചെയ്യാം. ഇവിടെ തനിച്ചിരുന്നിട്ട് എന്താ?
5: ഈ പോലീസിലെ റിപ്പോർട്ടിംഗും മറ്റും എത്ര കാലത്തേക്കാണ്?
4: ജോലി കിട്ടിയാലില്ലെങ്കിലും ഞങ്ങൾക്കൊരു വേദനാവില്ല.
5: 28ാം വയസ്സിൽ ജീവിതത്തിൽ നാരും റിട്ടയർ ചെയ്യില്ലല്ലോ. അവനവന് വേണ്ടിയും ഫൈറ്റ് ചെയ്യണം. ടു എക്സിസ്റ്റ്, ടു പ്രിവൈൽ. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കരുത്.
4: വായിക്കാൻ കൂടി ഇൻട്രസ്റ്റ് ഇല്ല എന്നിരിക്കും. ജയിലൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. ബഷീറിന്റെ മതിലുകൾ നീ വായിച്ചിട്ടില്ലേ? അപ്പുറത്ത് നിന്ന് സ്ത്രീയുടെ ഗന്ധവും ശബ്ദവും കേട്ട് കാണാതെ സ്നേഹിക്കുന്ന തടവുകാരൻ, അതേപോലൊരു ദാഹം സ്ത്രീകൾക്കും തോന്നില്ലേ?
0: പരോളിനെത്തിയ 14 ദിവസം ഇന്ദിരയ്ക്ക് ചുറ്റും സമൂഹവും കൂടപ്പിറപ്പുകളും ചേർന്ന് പഞ്ചാഗ്നി സൃഷ്ടിച്ചു. ചുറ്റിലും മുകളിലും ചുവട്ടിലും തീയിട്ട് അവളുടെ മനസ്സിനെ പൊള്ളിച്ചു. റഷീദും മറ്റും ചേർന്ന് അവളുടെ ശിക്ഷാകാലാവധി കുറയ്ക്കാൻ ശ്രമം നടത്തുന്നു. അത് ഫലം കണ്ടു തുടങ്ങവെയാണ് മാളു എന്ന നിസ്സഹായയായ പെൺകുട്ടിയുടെ കണ്ണുനീർ ഇന്ദിരയെ വീണ്ടും ചുട്ടുപൊള്ളിക്കുന്നത്, അശാന്തി അവളുടെ മനസ്സിൽ പടർത്തുന്നത്. അവൾക്ക് രാജനെ വെടിവെച്ചു കൊല്ലാതിരിക്കാനാവുന്നില്ല, എനിക്ക് എന്നിൽ നിന്ന് ഒളിച്ചോടാൻ വയ്യ എന്ന് നിർവ്യാജമായി അവൾ പറയുന്നു. കഥാപാത്ര സൃഷ്ടി എന്ന കലാപരത MD ഇന്ദിരയിലൂടെ ആസ്വാദക സമക്ഷം അവതരിപ്പിക്കുന്നു. പൂർണമായും ഇന്ദിരയായി ഭാവസന്നിവേശം ചെയ്യാൻ ഗീത എന്ന അഭിനേത്രിക്ക് സാധ്യമാവുകയും ചെയ്യുന്നു. മലയാളി മനസ്സിൽ നിന്ന് മാഞ്ഞുപോകാത്തത്ര വിധം ഇന്ദിരയെ ആ അഭിനേത്രി അടയാളപ്പെടുത്തിയിരിക്കുന്നു.
3: കാഴ്ചക്കാർ എപ്പോഴും വീഡിയോ കോളിൽ നിൽക്കാറുണ്ടോ?
2: ഞാൻ നോക്കാറില്ല.
3: നടക്കാം, ഞാനുണ്ട്. മരിച്ച അവറാച്ചന്റെ മകൻ സണ്ണിക്കുട്ടിയെ ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. മെലോഡ്രാമ ഉണ്ടാക്കിയല്ല, പക്ഷെ മരിച്ച ആളുടെ ആൾക്കാരാരെങ്കിലും പകരം വീട്ടാൻ വരുമോ എന്ന് ഭയം തോന്നില്ലേ പുറത്തു നടക്കുമ്പോ?
2: എന്തിന്? ഒരു മരണത്തിന് നാം എന്നും കടപ്പെട്ടിരിക്കുന്നു. ആരോ പറഞ്ഞിട്ടില്ലേ,
3: മരണത്തെ മാറ്റി നിർത്തി കഥ പറയുന്നവൻ കാഥികനല്ല എന്നുണ്ട്, ഹെമിംഗ്വേ. പക്ഷേ ഒരു പിന്തിരിപ്പനല്ലേ അവരൊക്കെ നിങ്ങളുടെ കണ്ണിൽ?
2: നിങ്ങളെന്ന് വെച്ചാൽ? ഞാൻ മാത്രമാണ്. എന്റെ ദുഃഖം, എന്റെ സ്നേഹം, എന്റെ രോഷം എല്ലാം എന്റേത് മാത്രം. ചിന്ത ഞാൻ പണയം വെച്ചിട്ടില്ല ഒരിക്കലും.
3: ഒരു തമാശ പറഞ്ഞതാണ്, പെരോൾ നീട്ടിക്കിട്ടിയോ? റമിഷൻ തന്നെ വന്നാൽ 7 ദിവസങ്ങൾ കൊണ്ട് മഹാ അത്ഭുതങ്ങൾ തന്നെ സംഭവിച്ചിട്ടുണ്ടല്ലോ ലോകത്തിൽ.
2: ഒരു മഹാത്ഭുതവും ഉണ്ടാവില്ല എന്റെ കാര്യത്തിൽ.
3: അല്ല, അങ്ങനെ വന്നാൽ എന്താണ് പരിപാടികൾ? ഈ അവറാച്ചനെ പറ്റി അധികം ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് കിട്ടിയില്ല. പേടിക്കണ്ട, ഇന്ദിരയുടെ കഥയോ ആത്മകഥയോ സെൻസേഷൻ ആക്കാൻ ഉദ്ദേശമല്ല, വെറുതെ പറഞ്ഞാണ്.
2: കൂടുതൽ എന്തറിയണം? കുട്ടിക്കാലത്ത് ചോര കണ്ടാൽ എനിക്ക് തല ചുറ്റും, പക്ഷേ മൂർച്ച വരുത്തിയ ഒരു കത്തി കയ്യിൽ കരുതിയാണ് ആ ഞാൻ ഇന്ന് കൂട്ടത്തിൽ ഇറങ്ങിയത്. ഞാൻ അയാളെ പരിചയപ്പെട്ടു.
6: ഇതേതായി കൊച്ച്?
7: പുതിയ വെൽഫെയർ അസിസ്റ്റന്റ്.
6: ഓ, കാട്ടുജാതകളെ നന്നാക്കാൻ സർക്കാർ അയച്ചതല്ലേ? ആര് വിചാരിച്ചാലും അവരുടെ നേരെ ആവില്ല. വന്നിട്ട് എത്ര ദിവസമായി? ഇവിടെ പുതുതായി വരുന്നവരൊക്കെ ആദ്യം ബംഗ്ലാവിലോട്ടൊന്ന് വരാറുണ്ട് കൊച്ചേ.
2: ഓഫീസും ഓഫീസറും എല്ലാം അയാളുടെ ആണെന്ന് തോന്നി. അവറാച്ചന്റെ വാഴ്ചയായിരുന്നു അവിടെ. നിയമം ആപത്തി നിൽക്കും.
3: ചന്ദ്രശേഖരൻ, ഇപ്പോഴത്തെ ചന്ദ്രശേഖരൻ വക്കീലായിരുന്നു. ആ ഭാഗത്ത് എന്തൊക്കെ പ്രവർത്തനം അല്ലേ?
2: അവരുടെ കലാസമിതിയിലെ ആളുകൾ വരും, ചർച്ചകൾ, ഇടയ്ക്കൊരു നാടകം, അതിലൊക്കെ ഞാനും ഉണ്ടായിരുന്നു. 16-17 വയസ്സായ ഒരു പയ്യനുണ്ടായിരുന്നു, അയ്യപ്പൻ. അവന്റെ ഒരു ഓട്ടം തുള്ളലിൽ അവറാച്ചനെ കൊള്ളിച്ചെന്തോ പറഞ്ഞത് കേട്ട് ഹരിജൻ സ്ത്രീകളടക്കം എല്ലാവരും ചിരിച്ചു. ഹരിജനങ്ങളാണ് അധികം ആ മലയോരം മുഴുവൻ. പിറ്റേന്ന് അയ്യപ്പന്റെ ശവം ഒരു കല്ലുവെട്ടും കുഴിയിൽ കണ്ടു. അതാണ് അവറാച്ചന്റെ ശക്തി.
3: പത്രത്തിൽ കണ്ട ഓർമ്മയില്ല അങ്ങനെ ഒരു സംഭവം.
2: പറയുന്നത് സത്യമായിരിക്കണം, സത്യം മുഴുവൻ പറയണമെന്നില്ല. എന്നല്ലേ തത്വം പത്രങ്ങളുടെ? അവറാച്ചന്റെ ഗസ്റ്റ് ഹൌസിലെ വിരുന്നുകളെ പറ്റി കലാസമിതിക്കാർ പറഞ്ഞു. വിരുന്നുകാർ എന്നുമുണ്ട്, വലിയ ആൾക്കാർ. കാടയുടെ ഇറച്ചി തിന്നാനാണത്രേ പോകുന്നത്. കാടയെ വേട്ടയാടാൻ പണിക്കാരെ വിടുമ്പോൾ കാട്ടുജാതിയെ കൊണ്ടുവരാനും ആളിറങ്ങും. കാട്ടുജാതി എന്നാൽ ഏതെങ്കിലും സ്ത്രീത്വമുള്ള ഹരിജൻ പെൺകുട്ടി. നായാട്ട് നായ്ക്കൾ ഒരു ഗർഭിണിയെ കടിച്ചു കീറുന്നത് കാണേണ്ടി വന്നു ആ ബംഗ്ലാവിന്റെ മുറ്റത്ത്.
3: അത് വെറുതെ
2: വിശ്വസിക്കാൻ വയ്യ അല്ലേ? എന്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടു.
6: വിപ്ലവം എന്റെ അടുത്ത് വേണ്ട കൊച്ചേ. ഇവറ്റ കള്ളുകുടിച്ച് കണ്ടവനെ പിടിച്ച് ഭയത്തുണ്ടാക്കിയത് ഞാൻ എന്ത് ചെയ്യണം? വേട്ടയിലിന് കൊടുക്കണം.
2: ഇവൾ ഈ വീടിനകത്ത് പോർക്കാൻ പോകുന്നു, അപ്പോഴോ
6: ഉറപ്പിച്ചോ?
2: ഞങ്ങൾ അതാണ് തീരുമാനിച്ചത്. മുതലാളിയുടെ സന്തതി ബംഗ്ലാവിൽ തന്നെ വളരട്ടെ.
0: ലൈംഗികത ഈ ചിത്രത്തിൽ ഇന്ദ്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടത്താവളം മാത്രമാണ്. അതിനപ്പുറവും ഇപ്പുറവും ഒന്നുമില്ല. ചിത്രത്തിലെ പുരുഷലോകമാകട്ടെ ലൈംഗികതയ്ക്കുമേൽ ഒരുപാട് സങ്കല്പ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പൊക്കിയിരിക്കുന്നു. നിത്യവിസ്മയങ്ങളായ സ്ത്രീ ശരീരത്തിന്റെ നിമ്നോന്നതകളും അവസ്ഥാഭേദങ്ങളും പുരുഷന്റെ ജീവിതത്തിൽ മുഖ്യ അവലംബമായിരിക്കാം. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സ്ഥിരം സങ്കല്പത്തിൽ നിന്ന് ഇന്ദിര എന്ന സ്ത്രീ കഥാപാത്രം വേറിട്ടു നിൽക്കുന്നു. അവറാച്ചനും രാജനും കൊളുത്തിവിടുന്ന കാമത്തിന്റെ കാട്ടുതീ തന്റെ ജീവിതം കൊണ്ട് കെടുത്തിയവളാണ് ഇന്ദിര. ഒരു തരത്തിലുമുള്ള വികാരങ്ങളും അനുഭൂതികളും ഇന്ദിരയെ പിന്നോട്ട് വലിക്കുന്നില്ല. ഇന്ദിരയുടെ ജീവിതം അവളുടേത് മാത്രമല്ല, അവളുടെ കാലത്തിന്റെയും അവളുടെ സമകാലികരുടെയും കൂടിയായിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സുഗതം ഈ നേരം.
1: സുഗതം ഈ നേരത്തിലേക്ക് സുസ്വാഗതം. നിന്നെ ഞാൻ ദില്ലിയിൽ കണ്ടിട്ടില്ല, പക്ഷെ പ്രേതബാധിതമായ ഈ ചുവരുകൾക്കിടയിലിരുന്ന് ചെറുനാരങ്ങയുടെ നിറമുള്ള പുസ്തകത്തിന്റെ പടിഞ്ഞാറ് നിന്റെ ഹരിത രക്തത്തിന്റെ ഇരമ്പം ഞാൻ കേൾക്കുന്നു. ബാലചന്ദ്രൻ ചുള്ളിക്കാട് പാബ്ലോ നെരൂദയ്ക്ക് ഒരു സ്തുതിഗീതം എന്ന കവിതയിൽ എഴുതുന്ന വരികളാണ്. ഞാനതൊരിക്കൽ കൂടെ വായിക്കട്ടെ. നിന്നെ ഞാൻ ദില്ലിയിൽ കണ്ടിട്ടില്ല, പക്ഷെ പ്രേതബാധിതമായ ഈ ചുവരുകൾക്കിടയിലിരുന്ന് ചെറുനാരങ്ങയുടെ നിറമുള്ള പുസ്തകത്തിന്റെ പടിഞ്ഞാറ് നിന്റെ ഹരിത രക്തത്തിന്റെ ഇരമ്പം ഞാൻ കേൾക്കുന്നു. ഒട്ടും അപരിചിതത്വം തോന്നിക്കാത്തതും അത്രമേൽ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതുമായ കവിതകളാണ് നെരൂദയുടേത്. അതിനെ എത്ര മനോഹരമായിട്ടാണ് ബാലേന്ദ്രൻ ചുള്ളിക്കാട് അവതരിപ്പിച്ചിരിക്കുന്നത്. പൈൻ മരങ്ങളും ദീർഘചുംബനങ്ങളും കുടിച്ച് ലക്കുകെട്ടവനായി മെലിവാർന്ന പകലിന്റെ ഭരണത്തിലേക്കു ചാഞ്ഞ് എന്റെ ഖരരൂപമായ സമുദ്രോന്മാദത്തിൽ ഒട്ടിപ്പിടിച്ച് വേനലിനെ പോലെ ഞാൻ പനിനീർപ്പൂക്കളുടെ ചടുലമായ പായവഞ്ചി ഓടിക്കുന്നു. നെരൂദയുടെ വരികളാണ്. എന്തു സുഖമുള്ള വരികളാണെന്ന് നോക്കൂ. വേറെ ഏതോ ഭാഷയിൽ എഴുതിയതാണെന്ന് തോന്നുകയേയില്ല. നമ്മുടെ മലയാളത്തിൽ എഴുതിയ വരികളാണെന്നല്ലേ പറയൂ. വൈദ്യുത പ്രവാഹങ്ങളാൽ ഭ്രാന്തോളം ആലക്തികമാക്കപ്പെട്ട എന്റെ ചുംബനങ്ങളുടെ ഉടയാട ഈറൻ രാത്രിയിൽ വിറകൊള്ളുന്നു. അർത്ഥമെന്തെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വാക്കുപോലും ഒറ്റ വായനയിൽ ഇഷ്ടപ്പെട്ടു പോകുന്ന പദങ്ങൾ. അർത്ഥം മനസ്സിലാക്കാനായാൽ അനിതര സാധാരണമായ അനുഭൂതി പകർന്നു തരികയും ചെയ്യുന്ന വാക്കുകൾ. എന്തുകൊണ്ടെന്നറിയില്ല, ഈ കവി എന്റെ ഹൃദയത്തിൽ വസിക്കുന്നു. ഇറക്കിവിടാനാകാത്ത വിധം കവിതയുടെ കണ്ണുനീർത്തുള്ളികളാൽ അതെന്റെ ഹൃത്തടങ്ങളിൽ പതിഞ്ഞുകിടക്കുന്നു.

നെരൂദയുടെ ഒരു കവിത കൂടി വായിക്കാൻ തോന്നുന്നു. അത്രയേറെ ഇഷ്ടം നെരൂദയുടെ കവിതകളോടുണ്ടായിരുന്നത് കൊണ്ടാവണം കൗമാരം കഴിഞ്ഞെഴുതിയ കവിതകളിൽ നെരൂദയെ വിവർത്തനം ചെയ്യാനായിരുന്നു കൂടുതൽ ഇഷ്ടം. കഠിന ദുഃഖത്തിന്റെ കവിത കുറിക്കുവാൻ കഴിയുമെനിക്ക് ഈ അഭിശപ്ത രാത്രിയിൽ എന്ന് നെരൂദയുടെ വിഖ്യാതമായ കവിതയെ വിവർത്തനം ചെയ്ത രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് വേണം പറയാൻ. നെരൂദയുടെ കവിത, അതെന്റെ ഭാഷയിൽ എന്റെ രീതിയിൽ എന്റെ വൃത്തത്തിനുള്ളിൽ നിന്ന് നർത്തനം ചെയ്യുന്നു. ഐതിഹാസികമായ ഒരു വിജയം നേടിയതുപോലെയായിരുന്നു ആ രാത്രി. പിറ്റേന്നത് ആരെയൊക്കെയോ വായിച്ചു കേൾപ്പിക്കാനുള്ള അദമ്യമായ വെപ്രാളത്തിൽ രാവറ്റമായ നേരം എപ്പോഴോ കിടന്നുറങ്ങി. പിറ്റേന്ന് ഞാനത് ഉദയന് കൊടുത്തു. അത് വായിച്ചിട്ട് നെരൂദയുടെ കവിതകളുടെ മലയാള പരിഭാഷ ഉദയൻ എനിക്ക് തന്നു. അതിന്റെ അർത്ഥം എന്തായിരുന്നു? നീ ഇത് വായിക്കേ, അപ്പൊ മനസ്സിലാവും നെരൂദ കവിതകളുടെ ആഴം എന്തെന്ന്. അങ്ങനെ ഉദ്ദേശിച്ചായിരിക്കുമോ ഉദയൻ എനിക്ക് ആ പുസ്തകം തന്നത്? അതോ എന്റെ പരിഭാഷ വായിച്ച് ഇഷ്ടപ്പെട്ട് സമ്മാനമായി തന്നതോ? എനിക്കറിഞ്ഞുകൂടാ, ഞാൻ ചോദിച്ചിട്ടുമില്ല. പക്ഷെ നെരൂദ കവിതകൾ ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. അതിൽ വടിവത്ത അക്ഷരങ്ങളിൽ ഉദയൻ എന്നെഴുതി ഒപ്പിട്ടിരിക്കുന്നു. ഞാനത് തുറന്നു വായിക്കാൻ തുടങ്ങുന്നു. ഓരോ വീട്ടിൽ നിന്നും പൂക്കൾക്കു പകരം തിളയ്ക്കുന്ന ലോഹം ഒലിച്ചെത്തുന്നു. സ്പെയിനിന്റെ ഓരോ കോണിൽ നിന്നും സ്പെയിൻ ഉയർന്നു വരുന്നു. ഓരോ മരിച്ച കുട്ടിയിൽ നിന്നും കണ്ണുകളുള്ള ഒരു തോക്ക്, ഓരോ കുറ്റകൃത്യത്തിൽ നിന്നും ഒട്ടേറെ വെടിയുണ്ടകൾ. അവയൊരു നാൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ മർമ്മം കണ്ടെത്തുക തന്നെ ചെയ്യും. എത്ര നേരം വേണമെങ്കിലും നെരൂദയുടെ കവിതകൾ വായിച്ചുകൊണ്ടേയിരിക്കാം. എത്ര ചങ്ങാതിക്കൂട്ടങ്ങൾക്ക് സാംസ്കാരികമായ ഒരു ഉത്ഥാനം ഉണ്ടാക്കിക്കൊടുക്കാൻ എത്രയോ സഹായിച്ച നെരൂദ കാവ്യ സദസ്സുകൾ, അതിന്നും മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല.

എന്തുകൊണ്ടാണെന്നറിയില്ല, കവിത പറഞ്ഞു തുടങ്ങിയതുകൊണ്ടായിരിക്കുമോ കവിത മനസ്സ് വിട്ടുപോകുന്നില്ല. ഒന്ന് രണ്ടു വർഷം മുമ്പ് വായിച്ച ഒരു കവിതയാണ് മനസ്സിൽ. കവി കളത്തറ ഗോപൻ. കവിത കൊളുന്തുന്നുള്ളുന്ന പക്ഷികൾ. ഒന്ന് വായിക്കാൻ തോന്നുന്നു. ഒരു കൂട്ടം അമ്മമാർ സഞ്ചി നിറയെ സങ്കടങ്ങളുമായി കൊളുന്തുന്നുള്ളാൻ എന്നും കുന്നുകേറിപ്പോകുന്നു. അവരറിയാതെ സഞ്ചിയിൽ നിന്ന് കണ്ണീർ ഇറ്റിറ്റ് തറയിൽ വീഴുന്നു. അവയൊക്കെ ഉറഞ്ഞ് വൈഡൂര്യമായി വെളിച്ചത്തിൽ കിടന്ന് തിളങ്ങുന്നു. എവിടെ നിന്നോ രാത്രിയുടെ തുണ്ടുകൾ എന്നോണം കുറെ കറുത്ത പക്ഷികൾ അവിടെ പറന്നിറങ്ങി വൈഡൂര്യമണികൾ കൊത്തിയെടുത്ത് ഓരോ ദിശയിലേക്ക് പറന്നുപോകുന്നു. പിന്നെ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന പെൺകുട്ടികളുടെ മുറികളിൽ അവ കൊണ്ടുവയ്ക്കുന്നു. അതിൻ്റെ നേരിയ പ്രകാശം മുറികളിൽ നിറയുന്നു. പക്ഷികളെല്ലാം കൂടി ഒറ്റ പക്ഷിയായി രാത്രിയായി ചിറകിൽ നക്ഷത്രങ്ങൾ അണിഞ്ഞ് പറന്നു പറന്നു പുലരുന്നു. സഞ്ചികളുമായി അമ്മമാർ പതിവ് പോലെ കുന്നുകയറുന്നു. അവരുടെ പേച്ചുകൾ കൊളുന്തുകളിൽ പറ്റിയിരിക്കുന്ന മഞ്ഞുകണങ്ങളെ തൊട്ടുണർത്തുന്നു. എത്ര ഹൃദ്യമായ കവിത എന്ന് നോക്കൂ. എന്തൊരു ഉഗ്രൻ പ്രയോഗങ്ങൾ എന്ന് നോക്കൂ. കളത്തറ ഗോപൻ എഴുതിയ കവിതയാണ് ശരിക്കും കവി.

ലോർഡ് ബൈറന്റെ ഒരു കവിത ഇങ്ങനെയാണ്: പാതകളില്ലാത്ത വഴികളിൽ ആഹ്ലാദമുണ്ട്, ഏകാന്ത തീരത്തിൽ ഹർഷോന്മാദമുണ്ട്, ആരും ഇടപെടാത്ത ചങ്ങാത്തമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സല്ലപിക്കാം. നിങ്ങളുടെ മസ്തിഷ്കമാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ സജീവമായിരിക്കണോ വേണ്ടയോ എന്ന്. മിൽട്ടൺ എന്ന കവി പറയുന്നത് ഇങ്ങനെയാണ്: മനസ്സിന് അതിൻ്റേതായ ഒരു സ്ഥാനമുണ്ട്. സ്വർഗത്തെ നരകമാക്കാനും നരകത്തെ സ്വർഗമാക്കാനും നമുക്ക് കഴിയും. നമുക്ക് നാമേ പണിവതുനാകം, നരകവും അതുപോലെ എന്നുള്ളൂർ. വിശാലമായ ഈ പ്രപഞ്ചത്തിൽ എല്ലാവർക്കും, മനുഷ്യനും മൃഗത്തിനും സർവസൂക്ഷ്മ ജീവികൾക്ക് പോലും അവരുടേതായ സ്ഥാനമുണ്ട്. അത് മനസ്സിലാക്കാനായാൽ കുറേയേറെ അഹംഭാവം കുറഞ്ഞു കിട്ടും. സ്വർഗം എന്ന സങ്കല്പം ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിയുകയും ചെയ്യും.

അതെ, ഡാൻസ് എന്നത് ഒരു വലിയ കലാരൂപമാണ്. പിൽക്കാലത്ത് ഡാൻസിൽ ഒരാൾ തിളങ്ങുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് പിന്നത്തെ കാര്യമാണ്. പക്ഷെ എല്ലാ കുട്ടികളും ചെറിയ പ്രായം മുതലേ ഡാൻസ് പഠിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെന്തിനെന്ന് ചോദിച്ചാൽ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ലോകം ചലനാത്മകമാണ്, അതുകൊണ്ട് തന്നെ മനുഷ്യനും ചലനാത്മകമായിരിക്കണം. എന്നാൽ ഡിജിറ്റൽ കാലത്ത് മനുഷ്യൻ അധികം ചലനാത്മകമാകുന്നില്ല. കുട്ടിക്കാലം മുതലേ ഡാൻസ് കുറച്ചെങ്കിലുമൊക്കെ പഠിക്കുന്നതിലൂടെ പിൽക്കാലത്ത് സൂംബയും എയറോബിക്സുമൊക്കെ വലിയ ആയാസം കൂടാതെ പരിശീലിക്കുവാൻ കഴിയും എന്നതാണ് കാര്യം. ലോകത്ത് ഡാൻസിന്റെ ചരിത്രം ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് ആരോടെന്നറിയുമോ? ഫ്രഞ്ച് നർത്തകനായ ജീൻ ജോർജ് നോവറിനോടാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഏപ്രിൽ 29 ആണ് ഇന്റർനാഷണൽ ഡാൻസ് ഡേ.

എന്തിൻ്റെ പേരിലായാലും കുട്ടികളെ വഴക്ക് പറയരുത്, തല്ലരുത്, താരതമ്യം ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. പലപ്പോഴും നമ്മളവരെ വഴക്ക് പറയുന്നത് നമ്മളുടെ ടെൻഷൻ കൊണ്ടാണ്, അസ്വസ്ഥത കൊണ്ടാണ് അല്ലേ? ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, എത്ര നല്ല മക്കളാണവർ. അവരുടെ കുസൃതിയും അനുസരണയില്ലായ്മയും ഒക്കെയാണ് വാസ്തവത്തിൽ നിങ്ങളെ ജീവിപ്പിക്കുന്നത്. നിങ്ങളുടെ തക്കുടു അല്ലെങ്കിൽ വിച്ചു, പാത്തു, രാധു, ചിമ്മു, മിഴി, മണിക്കുട്ടി, മിന്നു, അമ്മു, പാറു, അവരാണ് നിങ്ങളുടെ ഉത്സവം, അവരാണ് നിങ്ങളുടെ ഊർജം. എന്നിട്ടും എന്തിനാണ് നിങ്ങളവരെ വഴക്ക് പറയുന്നത്? എത്ര ആലോചിച്ചിട്ടും എനിക്കത് മനസ്സിലാവുന്നേയില്ല. ഉത്സവവും ഊർജവുമായ കുട്ടികൾ, എന്നിട്ട് നമുക്ക് ടെൻഷൻ വരുമ്പോൾ നമ്മളവരെ വഴക്ക് പറയുന്നു. കുട്ടികൾ ചെയ്യുന്ന ഏത് തെറ്റും നമുക്ക് പറഞ്ഞു തിരുത്താവുന്നതേയുള്ളൂ. നമ്മൾ പറയുന്നതെല്ലാം അപ്പടി അനുസരിച്ചു കൊള്ളണം എന്ന നമ്മുടെ വാശി, അതാണ് പലപ്പോഴും വഴക്കായി പരിണമിക്കുന്നത്. അത് വേണ്ടെന്നേ. കുട്ടികളെ കുട്ടികളായി കണ്ടാൽ മതി, അവരുടെ നിലപാടിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മതി. നമ്മുടെ പെർസ്പെക്റ്റീവിലല്ല അവരെ കാണേണ്ടത്, അവരെ അവരായി കണ്ടാൽ നിനക്കിതെന്താ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തത് എന്ന ചോദ്യമൊന്നും ഉണ്ടാവില്ല. അവർക്കെല്ലാം മനസ്സിലാവും, മനസ്സിലാവുന്ന തരത്തിൽ പറഞ്ഞു കൊടുക്കണം എന്നു മാത്രം.

നാട്ടിൻപുറത്തെ ഭാഷയിൽ അമിതമായി കലി കാണിക്കുന്നവരെ ഇഞ്ചിക്കുന്നന്മാർ എന്നായിരുന്നു വിളിച്ചിരുന്നത്. എരിവും കാര്യങ്ങളുമായതുകൊണ്ടാവും ഇഞ്ചി ഒരൽപ്പം ഹാർഡാണ്. അതുകൊണ്ടാണ് കലിയന്മാരെ ഇഞ്ചി ഗണത്തിൽ ഉൾപ്പെടുത്തിയത്. അതെന്തോ ആവട്ടെ, നിങ്ങളൊരു കലി തുള്ളുന്ന ആളാണോ എങ്കിലേ ഒരു കാര്യം ഇപ്പൊ മനസ്സിലാക്കൂ, ആ കലി കൊണ്ട് ഒരു പ്രയോജനവുമില്ല. കൗൺസിലിങ്ങിന് വന്ന ഒരു കുടുംബത്തിലെ ഭാര്യ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: സാറേ, ഇയാളുടെ ഈ ചെനപ്പുണ്ടല്ലോ, അതാ എല്ലാ പ്രശ്നത്തിനും കാരണം. സമാധാനമായിട്ടൊരു വാക്ക് ഇയാൾ വീട്ടിൽ പറഞ്ഞിട്ടില്ല. എന്തു പറഞ്ഞാലും ചാടിക്കടിക്കാൻ നിന്നാൽ വെറുത്തു പോവില്ലേ സാറേ? അത് ശരിയാണ്, ആരായാലും വെറുത്തു പോവും. ഇത് ആ സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നം മാത്രമല്ല കേട്ടോ, എത്രയോ സ്ത്രീകൾ ഇതേ പ്രശ്നം അവരുടെ ഭർത്താക്കന്മാരിൽ നിന്നും അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രതികരിക്കുന്നില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ടേ എന്തിനും ഏതിനും കലി തുള്ളുന്ന ഭർത്താക്കന്മാർ മനസ്സിലാക്കുക, കലി ബഹുമാനമുണ്ടാക്കി തരില്ല, പേടിയുണ്ടാക്കും, പക്ഷെ അത് പിന്നീട് വെറുപ്പിന് കാരണമായി തീരും.

ജീവചരിത്രങ്ങളെല്ലാം വായിക്കാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ല. ചിലതൊക്കെ എന്തിനെഴുതി എന്ന് തോന്നിപ്പിച്ചു കളയും. ചിലത് പലവട്ടം വായിക്കാൻ പ്രേരിപ്പിക്കും. ഞാനീ അടുത്ത കാലത്ത് കൗതുകപൂർവം വായിച്ച ഒരു ജീവചരിത്രമാണ് ദി ഹോളി ഡെവിൾ. റാസ്പുട്ടിന്റെ ജീവചരിത്രമാണ്. എഴുതിയത് റനെ ഫ്ലോ മില്ലറാണ്. ജർമ്മൻ ഭാഷയിൽ എഴുതിയതിന്റെ തർജ്ജമയാണ്. മലയാള പുസ്തകം എന്ന പോലെ വായിക്കാം. ഇടയ്ക്കൊക്കെ ഒരു വെളിപാടുണ്ടാകും, ഇത് മലയാളം പുസ്തകമല്ല എന്ന്. പക്ഷേ വിശ്വസിക്കാനാവാത്ത വിധം വീണ്ടും വായിക്കും. കുറ്റവും ശിക്ഷയും വായിച്ചത് അങ്ങനെയാണ്. അന്ന കരേനിന അങ്ങനെ വായിച്ചതാണ്. വിക്ടർ ഹ്യൂഗോ മരിച്ചിട്ടില്ലെന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. പാവങ്ങൾ ഫ്രഞ്ച് ഭാഷയിലാണ് എഴുതിയത് എന്നെനിക്ക് തോന്നിയിട്ടേയില്ല. അതുപോലെയാണ് ദ ഹോളി ഡെവിൾ. റാസ്പുട്ടിൻ ഇവിടെ കമ്പനി ബുക്കിൽ എവിടെയോ ജീവിച്ചിരുന്നു എന്ന് തോന്നുന്ന വിധമുള്ള രചനാ രീതിയാണത്. അനർഹമായ എഴുത്ത്. അതുകൊണ്ടാണ് ആസ്വാദന തലത്തിൽ അത് അങ്ങനെ ഒഴുകി പരന്നുകൊണ്ടേയിരിക്കുന്നത്.

വെറുപ്പിന് വിധേയമാകാതെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുക എന്നത് എത്ര രസകരമായ കാര്യമാണ് എന്നോർത്തു നോക്കൂ. പ്രത്യേകിച്ച് അവരവരുടെ വീട്ടിനുള്ളിലുള്ളവരുടെ വെറുപ്പ് തീരെയില്ലാതെ ജീവിക്കാനാവുക എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. നമ്മൾ സ്വയം വിചാരിച്ചു വച്ചിരിക്കുന്നത് ഒരുപക്ഷെ എല്ലാവർക്കും നമ്മളെ ഇഷ്ടം എന്നായിരിക്കും. യാഥാർത്ഥ്യം ചിലപ്പോൾ ഒരിക്കലും അങ്ങനെ ആയിരിക്കുകയുമില്ല. ആർക്കൊക്കെയോ നമ്മുടെ പെരുമാറ്റ രീതികൾ കൊണ്ട് നമ്മളോട് വെറുപ്പായിരിക്കും, വിദ്വേഷമായിരിക്കും. അത് തിരിച്ചറിഞ്ഞ് തിരുത്താൻ കഴിയുക എന്നത് ജീവിതത്തിൽ ഒരു വലിയ കാര്യമാണ്. വീട്ടിനകത്ത് ഭർത്താവ് വലിയ കണിശക്കാരനായിരിക്കും. ഈ കണിശത്വം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ക്രെഡിറ്റായിട്ടായിരിക്കും അദ്ദേഹം കാണുന്നത്. പക്ഷേ അതിന് വിധേയമാകുന്നവർ അയാളെ വെറുക്കുകയാണെന്ന വിവരം അയാൾ അറിയണമെന്ന് തന്നെയില്ല. കാരണം അയാൾ കണിശത്വത്തിൽ ജീവിക്കുകയാണ്, അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറുമല്ല. വെറുപ്പിന്റെ മുട്ടകൾ നമ്മൾ അറിയാതെ, നമ്മളുടെ അനുവാദമില്ലാതെ വിരിയുന്നത് അങ്ങനെയാണ് എന്ന് മറന്നുപോകരുത്.